മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആതുരതയുണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ നമ്പിദിന ഉത്രാടം ദിന ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 9 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. ഈ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തെക്കാൾ ഒരു വലിയ ഗുരുവും ഇല്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തെക്കാൾ വലിയ ഒരു വിദ്യാലയവും ഈ ഭൂമിയിൽ തന്നെയില്ല. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഉത്രാടപ്പൂനിലാവ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 11:30 നബിദിന പ്രത്യേക പരിപാടി, ഉച്ചയ്ക്ക് 1:10 അത്തം പത്ത് രുചി, 1:30 അണിയറയിലെ ഓണം, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് നബിദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 8 മണിക്ക് ഉത്രാട പൂനിലാവ് പുനഃപ്രക്ഷേപണം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 25. പാരീസ് നഗരം സ്വതന്ത്രമായതും വെനീസിലെ നിർമ്മാതാക്കളുടെ മുന്നിൽ ഗലീലിയോ തന്റെ ദൂരദർശിനി പ്രദർശിപ്പിച്ചതും ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ നിന്ന് സ്പിസ്റ്റർ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 25-നായിരുന്നു. ഓഗസ്റ്റ് 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 25. മുതൽ നാസി നിയന്ത്രണത്തിലായിരുന്ന പാരീസ് നഗരം സ്വതന്ത്രമായത് 1944 ഓഗസ്റ്റ് 25-നായിരുന്നു. വെനീസിലെ നിർമ്മാതാക്കളുടെ മുന്നിൽ ഗലീലിയോ തന്റെ ആദ്യത്തെ ദൂരദർശിനി പ്രദർശിപ്പിച്ചത് 1609 ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ആർമിയിൽ ഇന്ത്യൻ ജവാന്മാർക്ക് ഉന്നത പദവി നൽകി തുടങ്ങിയത് 1917 ഇന്നേ ദിവസം മുതലായിരുന്നു. ചെണ്ടവാദ്യത്തിലും തായമ്പകയിലും കുലപതിയായിരുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. 1954 ഓഗസ്റ്റ് 25-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. എൺപതുകളിൽ മലയാള സാഹിത്യ ആധുനിക പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകിയ എഴുത്തുകാരനായിരുന്നു KP അപ്പൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹം 1936 ഓഗസ്റ്റ് 25 ആലപ്പുഴയിൽ ജനിച്ചു.

0: ചട്ടമ്പിസ്വാമി ജയന്തി. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ ആധിപത്യത്തെ ചോദ്യം ചെയ്തതിനാണ് അദ്ദേഹത്തെ പൊതുരംഗത്ത് ശ്രദ്ധേയനാക്കിയത്. അദ്ദേഹത്തിന്റെ ജന്മദിനം സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആഘോഷിക്കുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വാതുരതയുണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

0: പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധി പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്ത വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രങ്ങളാക്കി മാറ്റും. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംസ്ഥാനത്ത് അത്യാധുനിക ഫിലിം സിറ്റിയും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ കൾച്ചറൽ പാർക്കും യാഥാർത്ഥ്യമാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആഘോഷം മാത്രമല്ല മലയാളിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കൂടിയാണ് ഓണം ആരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോ ശശി തരൂർ എം പി, എംഎൽഎമാരടക്കം ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
0: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിങ്ങിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി

0: കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, KVR ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
0: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമ മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി.
2: ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ K.പ്രവീൺകുമാർ MLA അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരുന്നു.
0: സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൌജന്യ പാർക്കിംഗ് സൌകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസ്സുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 V.D. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൗകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി Roji M. John ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനം.

0: സേവനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ്സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ MLA വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ്സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക രജ ഝാ. You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

Music

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM, പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 PM.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൗത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9-ാമത് ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും യു എ പി എ കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business-to-business engagement will be critical for addressing this imbalance and achieving our shared objective of $100 billion in bilateral trade by 2030.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സംസാരിക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: India has a domestic demand which was earlier expected to be about $100 billion for semiconductors by 2030, but looking at the growing incomes and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
0: പശ്ചിമബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിംഗുകൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങൾ ഒരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി 28 രാത്രി 10 നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബി ദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യസംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 യു എൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പരിക്കേൽക്കുകയും ചെയ്തു. യു എൻ കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ യുഎസിനില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
0: ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിന്റെ 2 ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ഇന്ത്യ 1 ഇന്നിംഗ്സ് 9 503 എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 ദിനം കളി നിർത്തുമ്പോൾ 2 നഷ്ടത്തിൽ 8 റൺസ് എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC

AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. സൗത്ത് സുഡാനിലെ യു എൻ ദൗത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ,
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ബഹാദുരത ഉണർത്തുന്ന ഓണവിശേഷങ്ങളും ഓർമ്മകളും പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു ഉത്രാടപ്പൂനിലാവ്. വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, കെ ജി അജിത് കുമാർ. കേൾക്കാം ഉത്രാടദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും.

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം. ഈ ഓണക്കാലത്ത് ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം. അണിയറയിലെ ഓണം മറക്കാതെ കേൾക്കാം. ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM പുനഃപ്രക്ഷേപണം. ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8:00 PM

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഉറവ്യത്തിന്റെ
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്, ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രടപ്പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സന്തോരം 90.4 ഉത്രാട പൂനിലാവ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി

ഓണം നാളിലൂടെ കടന്ന് 10 ദിവസങ്ങളായി കേരളീയർ നമ്മളിങ്ങനെ ജാതി മത ഭേദമന്യേ സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന ഓണം. ദാ ഒന്നാം ഓണം ഇന്ന് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. അങ്ങനെ തുടക്കമായി മുത്രാട പൂനിലാവിൽ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കെ ജി

0: ഒരുക്കി വെച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിലുപരി ഒരുപാട് വ്യത്യസ്തമാർന്ന ഓണാഘോഷങ്ങളെ കുറിച്ചും ഓണ പരിപാടികളെ കുറിച്ചും ഓണവിശേഷങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ അത് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ജയേന്ദ്രൻ ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ ചേട്ടാ, എന്താണ്, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എൻ്റെ ഓർമ്മയിലെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിനെ പറ്റി വളരെയേറെ സ്കൂളിലെ ഓണപരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അന്ന് മുതൽ ഓണപരീക്ഷ തീരുന്നതിൻ്റെ അന്ന് മുതൽ ഓണം തുടങ്ങിയാണ്. പക്ഷെ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ നല്ല ഓണനിലാവ്, പിന്നെ മറ്റു ഓണക്കളികൾ. ഇന്നിപ്പോൾ ഇന്നും എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ പോലെ തോന്നുന്നത് ഓണനിലാവാണ്. ആ നിലാവിൻ്റെ സൗന്ദര്യവും ആ ഓണനിലാവത്ത് രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് ഈ നിക്കറിൻ്റെ പോക്കറ്റിൽ കളിവടക്കായും ഉപ്പേരിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഊഞ്ഞാലാട്ടവും ഇതൊക്കെ ഇപ്പോഴ് നിലാവില്ല. മറ്റേ പ്രായം കഴിഞ്ഞ് പോയതുകൊണ്ട് ഊഞ്ഞാലാട്ടവും ഇല്ല, അത് പോട്ട്. ആ നിലാവില്ല, ആ നിലാവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓണം എന്നുള്ളൊരു സങ്കല്പം ഇപ്പോൾ പഴയതുപോലെ ഇല്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ.
0: അതെ അതെ, അതായത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഓണം, അങ്ങനെ ഒരു ഓണം ഉണ്ടല്ലോ ആ കാലഘട്ടത്തില് നമ്മളിൽ നല്ല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് വരുന്ന ഓണം. എന്നാലും ഊഷ്മളതയ്ക്ക് കുറവ് വരുമോ അതോ?
1: അല്ല, അത് ഊഷ്മളതയ്ക്ക് കുറവൊന്നും വരത്തില്ല. പിന്നെ ഇപ്പം എൻ്റെ ഒരു ഓണത്തിനെ പറ്റിയിട്ടുള്ളൊരു എന്തെന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണപരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇനി തിരുമുല്ലവാരം ആണ് എൻ്റെ വീട്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം പിന്നെ വയലുകൾ, പിന്നെ കുറേ ചക്ക കുളങ്ങൾ, അപ്പോൾ ഈ വീടുകൾ, അപ്പോൾ വീടുകളിലൊക്കെ ഒന്ന് ഓണാകുമ്പോഴേ വേലി കിട്ടും. വേലി കിട്ടുന്നതന്നെ അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ഈ പത്തൽ, വേലി പത്തൽ മുറിക്കുന്നതിൻ്റെയും അത് വെട്ടുന്നതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ആ സ്മെല്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതന്നെ എപ്പോഴും ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിലും വയലിലും ഒക്കെ പുളവെന്നും പറഞ്ഞുകൊണ്ടൊരു ജീവിയാണ് ഈ പാമ്പിൻ്റെയൊക്കെ കൂട്ടുള്ളത്. നിന്ന് അതിനെ ഒരെണ്ണത്തിനെയെങ്കിലും എറിഞ്ഞ് കൊല്ലാതെ വീട്ടിൽ പോത്തില്ല. അപ്പം എറിഞ്ഞ് കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെല്ലുന്നുണ്ട് പിറ്റേന്ന് പോലും വെപ്രാളമാണ്. വെപ്രാളം ഈ ഓണത്തിൻ്റെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സ്കൂളിൽ പോകാനായിട്ട് പിന്നെ എല്ലാ ബുക്കൊക്കെ എടുത്ത് ഓണം കഴിഞ്ഞതിൻ്റെ ആ വിഷമവും ഓണം വിട്ടുപോയതിൻ്റെ വിഷമവും ഒക്കെ കൊണ്ട് ഇങ്ങനെ സ്കൂളിലോട്ട് പോകാൻ പോകുമ്പോഴേ ഈ വയലിൻ്റെ ഞാൻ ഇപ്പോൾ എറിഞ്ഞു വന്ന പുളവൻ കിടന്ന വയലിൻ്റെ അടുക്ക ചെല്ലുമ്പം മനസ്സ് പതറാൻ തുടങ്ങും. ഇത് അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന്
0: നീർക്കോലി
1: അത്താഴമില്ല. അപ്പം അത് അങ്ങനെ അതാണ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകായി.
0: അതെ അതെ, അജിത്തേട്ടൻ്റെ ഓർമ്മകളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് പറയാനുണ്ടെന്നറിയാം. അപ്പം എന്താണ് പെട്ടെന്ന് ആദ്യം പറയാനായിട്ട് ഓർമ്മ വരുന്നത്?
2: പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് സ്കൂളിലെ സ്കൂളും ഓണവുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വരും. അപ്പം അങ്ങനെയുള്ളത് കൂടെ തന്നെ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഈ ഓണാഘോഷം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം ഓണപ്പങ്കുമായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം വീട്ടിലുണ്ടാക്കിയ പേരിയും അതുപോലെയുള്ള എല്ലാ ഓണവിഭവങ്ങളുടെയും കുറേശ്ശെ 3-4 പൊതികളിലാക്കി സ്കൂളിലേക്ക് പോകും. അധ്യാപകർക്ക് കൊടുക്കും. അധ്യാപകരത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ സമയത്താണ് എനിക്ക് ആ ഒരു ഓർമ്മ, ഞാൻ മറന്നിരുന്ന ഒരു കാര്യമാണ്. അതൊരു നല്ല അനുഭവമാണ്. ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്.
0: എനിക്കൊന്ന് ജയേന്ദ്രൻ ചേട്ടൻ അതിനെ കുറിച്ച് അറിയാം. നമ്മുടെ ഈ ചിങ്ങത്തിന് മുന്നേ ഒരു ചന്തയൊക്കെ വരും നമ്മുടെ അടുത്ത പ്രദേശത്ത്. അപ്പൊ ആ ഒരു മാർക്കറ്റിൽ ഈ ഓണത്തിനേക്കുള്ള ഇത് ഉണക്കാനൊക്കെ ഉള്ള പരമ്പ്, കുട്ട, വട്ടി ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ പോയി അതൊക്കെ കളക്ട് ചെയ്ത് നേരത്തെ വരും
1: അല്ലെ? പോയി മേടിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് അക്കാലത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇന്നിപ്പം ഇഷ്ടം പോലെ തുണിക്കടകളുണ്ട്. അന്നെന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു വരവ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അറിയിപ്പിക്കുന്നത് ഒരു ഷർട്ടുണ്ട്. ഈ ഷർട്ട് ഷർട്ടൊക്കെ അങ്ങോട്ടും ചെയ്ത് പിന്നെ പാൻറ്റൊക്കെ ഇട്ടുണ്ട് ഷർട്ട് ബാക്കിൽ വരും. മുൻപേ ഒരു വയസ്സായ ഒരു മനുഷ്യൻ വലിയൊരു തുണിക്കെട്ടും തലയിൽ വെച്ചുകൊണ്ട് വരും. ആ ഷർട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ തുണി അഴിച്ച് എല്ലാം കൂടെ അങ്ങനെ നിരത്തി വെക്കും. ആ കെട്ടിനകത്ത് ഉള്ള തുണിയേ ഉള്ളു, അത് നിക്കറായാലും പാൻറ്റൊന്നും ഒന്നില്ല, നിക്കറായാലും ഉടുപ്പായാലും എല്ലാം അതിന് അതിനകത്തുള്ള തുണിക്കകത്തുള്ള നിക്കറ് ഉടുപ്പേ ഉള്ളു, വേറെ ചോയ്സ് ഒന്നും ഇല്ല അവിടെ. അത് പിന്നെ അതിന് അന്നത്തെ തുണിക്ക് ഒരു പ്രത്യേക മണവും ഉണ്ടായിരുന്നു.

0: അവർ ഇന്നത്തെ ഇന്ന് ആ തുണിക്ക് ഒറ്റ ഒരു കടയിൽ പോയി കഴിഞ്ഞാലും ആ തുണിക്ക് മണമില്ല.
1: പക്ഷെ എനിക്ക് ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആ ഒരു ഓണക്കോടി തയ്ച്ച് സ്കൂളിൽ ഇടാൻ തന്നിട്ട് അതപ്പോഴേ മടക്കി അങ്ങ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കൂ.
0: തയ്ക്കുന്നതിനകത്ത് ഒരു എന്തോന്നുണ്ട്, തയ്ക്കുന്നതിനകത്ത് നാട്ടും പുറത്ത് അങ്ങനെ വ്യാപകമായിട്ട് ഇന്നത്തെ കൂട്ട് തയ്യക്കാരൊന്നും ഇല്ല. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴും തയ്യക്കാരന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. തയ്ച്ചിട്ടില്ല, നിക്കർ തയ്ച്ചിട്ടില്ല, ഇത് തയ്ക്കാതെ വീട്ടിൽ പോയി ഓണം ഉണ്ടെന്നൊരു പണിയുമില്ല. അവസാനം എങ്ങനെയെങ്കിലും ഇതൊന്ന് തയ്ച്ച് മേടിച്ച് ഉടുപ്പും നിക്കറും കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തയ്ച്ച് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്.
1: അങ്ങനെയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക്, എനിക്കൊന്ന് ചേട്ടന് കുറെ വ്യത്യസ്തമായ കുറച്ചും കൂടി പഴയകാലത്ത് കുറച്ച് ഓണങ്ങളോട് പറയാനുണ്ട് തോന്നുന്നു. എനിക്കൊന്ന് ഈ നേരത്തെ ഒരുങ്ങുക, ഓണത്തിന് നേരത്തെ ഒരു മുന്നൊരുക്കങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ന്
0: മുന്നൊരുക്കം എന്ന് വെച്ചാല് അത് പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ചാല് അന്നത്തെ സമയത്ത് എന്ന് വെച്ചാല് ഈ വേലി കിട്ടും. വേലി നിർബന്ധമായിട്ട് ഓണത്തിന് വേലിയൊക്കെ കിട്ടും. പിന്നെ ഓലമേഞ്ഞ വീടുകളാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട്
1: മേച്ചിലാണ്
0: പഴയ പുതുമ എല്ലാം ഒരു പുതിയ. പിന്നെ ഈ ചാണകം തേച്ച വീടുകളെന്ന് ഒരുപാടുണ്ടായിരുന്നു തറയൊക്കെ, അവരൊക്കെ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ചാണകം തേക്കുകയൊക്കെ ചെയ്യും. പിന്നെ പാത്രങ്ങൾ, വീട്ടിലുള്ള ഒരു ചെറിയ സ്പൂൺ പോലും എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു വെക്കും. പിന്നെ അതേപോലെ ചട്ടിയും കലവും എല്ലാം കഴുകി വെക്കും. പിന്നെ ഈ വട്ടി കൊട്ട അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മിക്കവാറും എല്ലാം വീട്ടിൽ ഓരോരുത്തർ തലച്ചുമ്പടായിട്ട് പിന്നെ പായ്, മെത്തപ്പായ്, പുൽപ്പായ്, പിന്നെ പനമ്പായ്, ഇങ്ങനെ പായകൾ, ചട്ടി, കലം, പിന്നെ കൊട്ട, വട്ടി, തവി, ഇതെല്ലാം നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആൾക്കാർ വരും.
1: അപ്പം അജിത്തേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അജിത്തേട്ട, ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒഴിപ്പിക്കൽ, അപ്പം നമുക്ക് ചേട്ടൻ്റെ ഓർമ്മകളിൽ അങ്ങനെ ഒരു കാര്യം നീക്കി, നമ്മളൊരു കർക്കിടകത്തിലെ കർക്കിടകത്തിൻ്റെ ഏകദേശം അവസാനത്തിൽ ചിങ്ങത്തിൻ്റെ വരവോടുകൂടി അതായത് തലേന്ന് നമുക്കൊരു ഒഴിപ്പിക്കൽ, ചേട്ടാ ഭഗവതിയെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ അമ്മ പഴയ മുറമൊക്കെ ഇങ്ങനെ എല്ലാവരും എടുത്ത് കളയും. ചേട്ടൻ പറഞ്ഞു അതൊരു വലിയൊരു വസ്തുതയാണ്. അപ്പൊ പുതിയതിനെ വരവേറ്റ്
0: അതിന്റെ പേരുണ്ട്, അഞ്ചും പിഞ്ചും മുമ്പേ പോവും മാസം വന്നേ പോവും.
1: അതെ അതെ,
0: കർക്കിടകം 31 വൈകിട്ട്
1: അല്ലേ.
2: നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടില് നരികേനം എന്ന് പറയും, അവിടെ പിള്ളാരോണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. പിള്ളാരോണം ഇപ്പം അവിടെ പോലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കൊല്ലത്ത് ഏതായാലും അത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഞങ്ങളന്ന് നരികേനത്ത് താമസിക്കുമ്പോ കർക്കിടക മാസത്തിലെ തിരുവോണം എന്ന്
1: പറയുന്നത്
2: പത്തനംതിട്ട ജില്ലയിലെ ആണ്, കടവനിട്ട എന്ന് പറയുന്ന പ്രദേശം നരികേനത്ത് ഒരു വാർഡാണ്. അപ്പൊ അവിടെ ഈ പിള്ളാരോണം എന്ന് പറയും, കുട്ടികളാണ് പിള്ളേരുടെ കുട്ടികളുടെ ഓണമാണ് അത് കർക്കിടക മാസത്തിൽ. നമ്മുടെ സാധാരണ തിരുവോണത്തെ പോലെ തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണത്തിനും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കും. അത് കുട്ടികളെല്ലാം കഴിക്കും. അവരുടെ കൂട്ടുകാർ മറ്റ് സുഹൃത്തുക്കളും എല്ലാം വന്നിരുന്നിട്ടാണ് ഈ ഭക്ഷണം വീട്ടിലെ ഇലയിട്ട് വിളമ്പി കഴിക്കുന്ന, പായസമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഓണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടോ എനിക്ക് തോന്നുന്നു ഈ പിള്ളേരോണം എന്ന് പറയുന്നത് വളരെ പതുക്കെ പതുക്കെ ഇല്ലാതായിട്ടുണ്ടാവും. അതേസമയം ഞങ്ങൾ അതിനുശേഷം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. കൊല്ലത്ത് 28 ഓണം എന്ന് പറഞ്ഞിട്ട് അത് കന്നിമാസത്തിലായിരുന്നു. അപ്പൊ അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടൊരു ഓണം,
1: അത് നമുക്ക് ഭയങ്കര ഒരു കാത്തിരിക്കുന്നു. ഓണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓണത്തിന് കാത്തിരിക്കും.
2: പക്ഷേ ഈ പിള്ളാരോണം കഴിഞ്ഞിട്ടാണ് മറ്റോണത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം ഓണച്ചെത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുറ്റമൊക്കെ പോച്ചക്കറി കിടക്കാനായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഒക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് ഗ്രാമപ്രദേശമല്ലേ, കാടൊക്കെ കയറി കിടക്കും. അപ്പം 2-3 ദിവസം കൊണ്ട് വഴിയും മുറ്റവും ഒക്കെ ആളിനെ നിർത്തി ചെത്തിച്ച് അതിന് ഓണച്ചെത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ കൊല്ലത്ത് അത് വേലികെട്ടും ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓണച്ചത്തിനൊരു, ഈ ഓണച്ചത്ത് കഴിഞ്ഞാലുടനെ പ്രകൃതിയുടെ ഒരു നിറം മാറും. അപ്പം ഒരു പൂക്കളൊക്കെ വരാൻ തുടങ്ങും, പുഷ്പിച്ചു തുടങ്ങും. പിന്നെ തുമ്പികൾ വരും,
1: നമ്മൾ ഓണത്തുമ്പി
2: നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലുള്ള തുമ്പികൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതൊരു മറക്കാത്ത ഓർമ്മയാണ്.
1: അതെ അതെ, നമുക്ക് ആധുനികതയൊക്കെ എത്ര കടന്നു വന്നാലും നമ്മുടെ മനസ്സിൽ ഓണത്തിന്റെ ആ ഒരു ഓർമ്മകൾ ഉണർത്തും. ഓർമ്മകൾ ഉണർത്തുകയല്ല, അയാളെ കർക്കിടകം കഴിഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ടേ ഓണത്തിന്റെ ആ ഒരു നേരിയ നിലാവ്, തുമ്പി, പൂക്കൾ, ഇതൊന്നും ഒരുപാടങ്ങ് ഇല്ലെങ്കിലും ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ.
0: അതിന്റെ ഒരു ഉദാഹരണം വെച്ചാൽ ഇപ്പോഴും എന്റെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാല് ഈ ഒരു മഞ്ഞ ചിത്രശലഭം, അത് ചെറിയ ചിത്രശലഭമാണ്, അതിങ്ങനെ വ്യാപകമായിട്ട് ഉണ്ട്. അത് ഓണത്തിന് മാത്രം വരുന്ന ഒരു ചിത്രശലഭമാണെന്നാണ് പറയുന്നത്.
1: അതെ അതെ, അങ്ങനെ ഓണവുമായി

ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്രാട ദിനത്തിൽ ഞങ്ങൾ മൂന്നാളും നിങ്ങളോടൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഒരു ഓണപ്പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വരാം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ഒരുപാട് വിശേഷങ്ങളും ഓണക്കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞ് ഓണത്തിന്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ശ്രോതാക്കളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷും, കൂടെ KG അജിത് കുമാർ ചേട്ടൻ സൈന്ധവ ബുക്സ്, ഒപ്പം സീനിയർ മാധ്യമ പ്രവർത്തകനായ നമ്മുടെ P.ജയചന്ദ്രൻ ചേട്ടനുമാണ് കൂടെയുള്ളത്. അപ്പൊ ശ്രോതാക്കൾക്കായി കുറേയധികം കാര്യങ്ങളാണ് ഞങ്ങളിങ്ങനെ കൂട്ടി വച്ചിരിക്കുന്നത്. നല്ലൊരു ഓണ വിഭവമായി തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. അയ്യേട്ട, നമുക്ക് ചേട്ടൻ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട കാലം അവിടെ നിൽക്കട്ടെ, ദേശാടിസ്ഥാനത്തില് വ്യത്യസ്തമായ രീതിയിൽ ഓണം ആഘോഷിക്കാറുണ്ട്. അതായത് ചിലത് കൊല്ലത്തുള്ളത് പാലക്കാടില്ല, പാലക്കാടുള്ളത് തിരുവനന്തപുരത്തില്ല. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തെ ഓണവിശേഷങ്ങളെ കുറിച്ചും കൂടെ നമുക്കറിയാം.
6: ഞാനിത് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ഉള്ളത് അവിടെ ഈ ഓണാഘോഷം ഒരു ഔദ്യോഗിക പരിപാടിയാണ്. എല്ലാവരും, ഞാൻ തിരുവനന്തപുരത്ത് താമസം തുടങ്ങുമ്പോൾ എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു. ചലക്കമ്പളത്തിൽ പോയി മലക്കറി മേടിക്കുന്നു, അവിടുന്ന് അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പം എൻ്റെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിലും മറ്റുമൊക്കെ പോയി ആളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ടുവരുന്ന ഒരു കാലത്തെക്കുറിച്ച് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓണക്കാലത്ത്
5: അതിർത്തിയാണല്ലോ,
6: അതിർത്തിയാണ്, അതുപോലെ തന്നെയാണ്. അപ്പം പതുക്കെ പതുക്കെ 25-30 വർഷം കൊണ്ട് ഈ പതുക്കെ പതുക്കെ അതിന് വലിയ മാറ്റം ഉണ്ടാവുകയും ഇപ്പം ഏതാണ്ട് ഓണം തുടങ്ങുന്നതിന് ഒരു 25-30 കൊണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലെല്ലാം ഓണസദ്യയുടെ ബുക്കിംഗ് പിന്നെ ആരംഭിക്കുകയാണ്. ഒരു 10 കൊണ്ടൊക്കെ കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. പിന്നീടുള്ളവർക്ക് ഓണസദ്യ ബുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നില്ല. അപ്പം ഇല ഉൾപ്പെടെ, പർപ്പടം ഉൾപ്പെടെ 1,000 or 1,500 രൂപ വില വരുന്ന ഒരാളിന് കഴിക്കാനുള്ള സദ്യ നമ്മുടെ വീട്ടിലെത്തും. പിന്നെ എന്തിനു കഷ്ടപ്പെട്ട് ചാലയിൽ ചെന്ന് മലക്കറി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് ഓണസദ്യ ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതി നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വളരെയധികമായിട്ടുണ്ട്. എറണാകുളത്തും സമാനമായ രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. അത് നമ്മുടെ വീട്ടില് 1 മുമ്പേ അരി പൊടിച്ച്, മുളക് പൊടിച്ച്, മല്ലി വറുത്ത് ഒക്കെ വെക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് ഹോട്ടലിൽ നിന്നും തിരുവോണ ദിവസം 11 വീട്ടിൽ വാഹനത്തിൽ ഓണസദ്യ വരികയാണ്. പിന്നെ അതെടുത്ത് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ.
5: അതെ അതെ,
6: അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കണ്ടത്.
5: അതൊരു ആർട്ടിഫിഷ്യൽ ഓണത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും ആർട്ടിഫിഷ്യൽ ഓണം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ

0: ഒരുപാട് ചില വീടുകളിൽ ഒറ്റപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ സദ്യ ഒരുക്കാൻ പറ്റാത്ത ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ തിരക്കുകളിൽ ഈ വിഭവങ്ങളുടെ എല്ലാം പോയി സമാഹരിച്ച് തലേന്നൊക്കെ കൊണ്ടുവന്നതോ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, സമയക്രമം ഇതൊക്കെ പാലിക്കുമ്പോൾ, അങ്ങനെ പാലിക്കേണ്ടി വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓടിച്ചെന്നാൽ ബുക്ക് ചെയ്താൽ ഒരു ഓണസദ്യ കിട്ടുമല്ലോ എന്നാണ് നമ്മളത് ചിന്തിക്കുന്നത്.
1: അത് മാത്രമല്ല, ഈ ഓണത്തിന് ഒരു കൂട്ടായ്മയാണല്ലോ.
0: അതെ അതെ,
1: ഒരച്ഛൻ അമ്മ അപ്പൂപ്പനമ്മ അവരുടെ മക്കൾ ബന്ധുക്കൾ ഇതെല്ലാരും കൂടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെയാണ്. ഉത്രാടത്തിൻ്റെ അന്നോ തിരുവോണത്തിൻ്റെ അന്നോ എല്ലാവരും കൂടെ വീടുകളിൽ വന്ന് ചേർന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകള്. ആണുങ്ങൾ അതിന്റെ ഭാഗമാവുകയും കൂടെ ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പോ പല വീടുകളിലും മക്കളെല്ലാം വിദേശത്തോ വിദേശ രാജ്യങ്ങളിലോ ആണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഓണാശംസകൾ പറയുന്നതിന് അപ്പുറത്ത് മാറി ഈ പ്രായമുള്ള 60 വയസ്സിനോ 70 വയസ്സോ ഒക്കെ പ്രായമുള്ള അച്ഛനും അമ്മയും രണ്ടുപേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ടെക്നോപാർക്കിൽ മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസത്തെ അവധി മാത്രമേ ഉണ്ടാവുള്ളൂ. അവരവരുടെ സ്വന്തം ദേശമായ മറ്റ് ഇപ്പൊ കോഴിക്കോടോ ഒന്നും പോകില്ല. ആ ചെറുപ്പക്കാരായ ആ ദമ്പതികളും അവർ വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്നത്.
0: അതെ അതെ, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു ഹബ്ബാണല്ലോ. അതുകൊണ്ടാണ് നിയന്ത്രിച്ചിട്ട് ചേട്ടനോട് പറയാനുള്ളത്, നമുക്ക് ഓണം എന്ന് ചെറുതിലെയൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്കൊരു ഓണക്കൂടി കിട്ടും, പിന്നെ നമ്മുടെ വീട്ടിലെത്തുന്ന ചില മുതിർന്നവരെ നിന്നൊക്കെ നമുക്ക് അല്ലറ ചില്ലറ പൈസകളൊക്കെ കിട്ടും. പിന്നെ അതിലുപരി നമുക്ക് ഊഞ്ഞാല് എക്സാം കഴിഞ്ഞ് ഓണത്തിന്റെ ആ ഒരു സമയത്തായിരിക്കും ഓണം എക്സാം, എന്നാലും അപ്പോഴത്തേക്ക് മുതിർന്ന ആൾക്കാർ പോയി ചന്തയിൽ പോയി കയറൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് ഊഞ്ഞാല് ഇടാൻ തുടങ്ങും. അപ്പൊ ഈ ഊഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു വലിയൊരു വികാരമുണ്ട് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും ഊഞ്ഞാൽ ഇടത്തില്ല.
0: അതെ അതെ,
2: അടുത്തടുത്ത് കുറച്ച് വീടുകൾ ചേർന്ന് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും ഊഞ്ഞാലിടുന്നത്. അപ്പൊ ഈ എന്നാലും ഇത് ഊഞ്ഞാലിനൊക്കെ കാട്ടില്ലേ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ചില കാര്യങ്ങൾ പറയാം, രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ഓണം എന്ന് പറയാം, ആദ്യമേ നമ്മുടെ ഓണം വരുന്നത് നമ്മൾ ഈ ഓരോ തേങ്ങ വെട്ടുന്ന ഒഴിക്കും, രണ്ട് മാസം കൂടുമ്പോൾ തേങ്ങ വെട്ടല്ലോ. ഈ തേങ്ങ വെട്ടുന്ന ഒഴിക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തങ്ങ് തട്ടിന്റെ, അന്നൊക്കെ തട്ടുള്ള വീടുകൾ, അന്നത്തെ കൂട്ട് വാർത്ത വീടല്ല, തട്ടിന്റെ മേളിലിടും. ഈ തട്ടിന്റെ മേളിൽ ഇടുന്നത് തേങ്ങ അവസാനം ഈ ഒരു ഓണത്തിന് തൊട്ട് മുമ്പൊക്കെ ഒരു 100, 300, 500 തേങ്ങ കാണും. ഈ 500 തേങ്ങയ്ക്ക് പിന്നെ പഴന്തേങ്ങ എന്ന് പറയും, പഴന്തേങ്ങയ്ക്ക് വില കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ പഴന്തേങ്ങ എടുത്ത് ചിലർ കുറച്ചൊക്കെ എടുത്ത് ഈ എണ്ണ ആട്ടും, എന്നാലും എണ്ണ ആട്ടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പലരും ഉപയോഗിക്കുന്നത് ഈ തേങ്ങ കൊടുത്ത് കാശ് മേടിക്കും. ആ കാശാണ് ഓണത്തിന് നമ്മളുടെ ചെലവുകൾക്കും മറ്റുള്ളതിനും ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് പുറവെ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം കൊണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുമല്ലോ. അതിന് മുമ്പ് ആദ്യമേ ചെയ്യുന്നത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വരുന്ന ടിന്നുണ്ടെന്നൊക്കെ, അത് കടകളിൽ ചെന്ന് നേരത്തെ പറഞ്ഞു വെച്ചേക്കും. പറഞ്ഞു വെച്ചിട്ട് ഒരു 3-4 ടിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ടിന്ന് വീടിച്ചങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മൾ പിള്ളേരെ സംബന്ധിച്ചോളം സമാധാനമായി, സാധനങ്ങൾ ഇനി ഉണ്ടാക്കിക്കോളും, ഇതിനകത്ത് നിറഞ്ഞോളും. അപ്പൊ അന്ന് വെച്ചാൽ ഈ പിന്നെ തേൻ കുഴല് നമ്മളുണ്ട്, മുറുക്കിന്റെ വേറെ ഐറ്റം തേൻ കുഴല്, പിന്നെ ഈ മുള്ളുമുറുക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോഴത്തേക്ക് മുറുക്ക്, കളിയടയ്ക്ക, കളിയടയ്ക്ക അന്നത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇന്ന് ഉണ്ടാക്കിയ പൊട്ടിത്തെറിക്കും. ഇന്ന് ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ ഉണ്ട്. കളിയടയ്ക്ക, പിന്നെ ഉപ്പേരി, പിന്നെ ശർക്കര ഉരുട്ടി, ഇങ്ങനെ കുറെ ഐറ്റംസ് കാണും. ഈ പലഹാരങ്ങൾ എല്ലാം ഈ ഓണം കഴി, അപ്പൊ ഈ ഓണത്തിന്റെ അന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ ആഹാരമില്ല. ആഹാരം വെച്ചാൽ ഈ ഒരു 2 കുറ്റി പുട്ടങ്ങാണ് ഉണ്ടാക്കും, അതെല്ലാവർക്കും കൂടെ അത് മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഊണ് തയ്യാറാവും. അപ്പം ഈ അതിന് ഈ അന്ന് അത്രയും കഴിച്ചിട്ട് ബാക്കി ഈ 11 മണിയാകുമ്പം വിളക്കൊക്കെ വെച്ച് പിന്നെ എല്ലാവരും നിലത്ത് ഇരുന്നാണ് ഉണ്ണുന്നത്. അപ്പൊ ആ ദിവസം തിരുവോണത്തിന്റെ അന്ന് ചൂലെടുക്കത്തില്ല, വീട് തൂക്കത്തില്ല.
0: അത് ചേട്ടാ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ അമ്മൂമ്മയൊക്കെ പറയും തുമ്പ കെട്ടി,
2: തുമ്പ കെട്ടി അല്ലെങ്കിൽ തുണി വെച്ച് ഇങ്ങനെ മാറ്റത്തേ ഉള്ളൂ. അല്ല, ചൂൽ അന്നത്തെ ദിവസം വീട്ടിനകത്ത് ഉപയോഗിക്കും.
0: ഇന്നും അതൊരു ആചാരമാണ്.
2: അപ്പൊ എന്നിട്ട് പിന്നെ അത് ഊണങ്ങോട്ട് കഴിച്ചു. അപ്പൊ ഊണ ഇപ്പം എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ 6 ആണ് ഒരു പെണ്ണുമാണ്. അപ്പൊ ഈ അമ്മയും പെങ്ങളും കൂടെ വീട്ടിലിരുന്ന് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുമ്പോഴേ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വേണം ഉണ്ണാൻ. അപ്പൊ ഈ ഉണ്ണാനായിട്ടപ്പം ജംഗ്ഷനിലോട്ട് ഒരു ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. അപ്പൊ ഈ ഒരാൾ അങ്ങോട്ട് പോയ ഒരാളിനെ വിളിക്കാനായിട്ട് ഇവിടുന്ന് ഒരാൾ പോവാം, അങ്ങേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഉണ്ണാൻ. അപ്പോഴേ 7 പേരും കൂടെ തയ്യത്തുള്ളു. അപ്പം വേണം ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ ഒരാൾ അങ്ങോട്ട് പോകും. ഇതിങ്ങനെ ഇങ്ങനെ പോയി പോയി പോയി അവസാനം വന്ന് എങ്ങനെയെങ്കിലും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പുറത്തിറങ്ങിയ പിന്നെ കളികളായി മറ്റുള്ളവരെ ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ വൈകുന്നേരം ആവുന്നുണ്ടെങ്കിൽ ഈ ഇവിടെയൊക്കെ കരടി കളി, പുലിയൊക്കെ ഓണത്തിന് മുമ്പാണ്. കരടികളും
0: പുലികളിയെ

0: കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട് ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഊഞ്ഞാലിനെ കുറിച്ചായിരുന്നു. ചില ചില പ്രത്യേക സാഹചര്യത്തിൽ ചില വീടുകളിലെ കുട്ടികൾക്ക് ഊഞ്ഞാല് കെട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാം. അന്നത്തെ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി
1: ഉണ്ട്. പിന്നെ വീട്ടില് പിന്നെ അടുപ്പിച്ച് രണ്ട് മരങ്ങൾ വേണം.
0: അതെ,
1: തെങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാവോ അല്ലെങ്കിൽ ഒരു മാവി തന്നെ നല്ല ബലമുള്ള കൊമ്പ് വേണം.
0: അതെ അതെ,
1: അതൊക്കെ വേണം.
0: അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് മറ്റൊരാളുടെ വീട്ടില് നമ്മുടെ ഓണത്തിന് പണ്ടത്തെ ഇന്നത്തെ കുട്ടികൾ ആരും അങ്ങനെ പോകുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോകുന്നതിന് ഒരു ആക്ഷേപം ഒന്നും ഇല്ലായിരുന്നു അല്ലേ ചേട്ടാ? നമുക്ക് അപ്പുറത്തെ നമ്മളെ വിളിച്ചാൽ നമ്മള് വീട്ടിൽ ഊഞ്ഞാലില്ലേ, ആ കുട്ടി ആ വീട്ടിൽ കാണത്തില്ല, അയലത്തെ വീട്ടിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവിടെ പോയി നിന്ന് നമ്മളിങ്ങനെ ലൈനായിട്ട് നിന്ന് ഒരാ ഓരോരുത്തരെ ആടി ആടി ആളെ ഊഞ്ഞാലാടുന്നതാണ് നമ്മുടെ
1: പ്രധാന പരസ്പരമായിട്ട് ഒരു ധാരണയുണ്ട്.
0: അതെ അതെ അതെ, അന്ന് അത് നമ്മള് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് പറയാനുണ്ട് ഇതിനെ കുറിച്ച്. കേൾക്കുമ്പോഴും പറയാം ഞങ്ങൾക്കും ഒരുപാട് പറയാനുണ്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളതിന്റെ ഒരു കുഞ്ഞു പ്രതിഫലനമാണ് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക്
2: ഈ ഊഞ്ഞാലിനെ നമ്മൾ സാധാരണ കയറാണ് ഉപയോഗിക്കുന്നെങ്കിലും ഊഞ്ഞാലി വള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വള്ളിയുണ്ട്. നമ്മുടെ വടത്തിന്റെ അത്രയും വണ്ണം ഉണ്ടാവും. എനിക്കൊന്ന് ഈഞ്ച എടുക്കുന്നത് ഈ ഊഞ്ഞാലി വള്ളിയിൽ നിന്നാണ്.
0: അത് ഊഞ്ഞാലി വള്ളി എന്ന് പറഞ്ഞാൽ അതിനായിട്ട്
2: അത് ഊഞ്ഞാല് കെട്ടുന്നതിന് വളരെ നല്ല കട്ടിയുള്ള വടത്തിന്റെ അത്രയും കനത്തിൽ ഇത് വലുതാവും. അത് നീളത്തിൽ വെട്ടിയെടുത്ത് നമ്മുടെ കയറ് കെട്ടുന്ന കണക്ക്
1: നാച്ചുറലാണ്
2: അത്. ഈഞ്ച എന്ന് പറയുന്ന ചെടിയാണെന്നാണ് എനിക്ക്, നമ്മുടെ കാവുകളിലാണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. അത് എടുത്തിട്ട് അപ്പൊ ഇന്നിപ്പോ ഊഞ്ഞാല് വള്ളി
0: നല്ല സ്ട്രോങ് ആണ്,
2: നല്ല സ്ട്രോങ് ആണ്.
0: ഒരു പ്രത്യേക
2: ആറുമാസം വരെ
0: ആദ്യമായിട്ട്
2: ഊഞ്ഞാല് വള്ളി
0: ആണോ? ആറുമാസം വരെ ഇതിങ്ങനെ
2: കിടക്കും, എന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അതിനപ്പുറം നമ്മൾ ഊഞ്ഞാല്
0: പിന്നെ നമുക്കത് കാണാനേ ഇല്ല. അതെവിടെയാണ്? പത്തനംതിട്ടയായിരുന്നപ്പോഴാണോ ഇത്?
2: അത് പത്തനംതിട്ട പ്രദേശത്ത് ഊഞ്ഞാല് കെട്ടുന്നത് അങ്ങനെ തന്നെയായിരുന്നു.
0: ഊഞ്ഞാല്
2: വള്ളി വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പൊ ഈ സന്ദർഭത്തില് ഊഞ്ഞാലിന്റെ കാര്യം പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ.
0: അതെ അതെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ജയദ്രഞ്ചേട്ട നമ്മുടെ വീട്ടില് ഊഞ്ഞാലിന് കമ്പല്ല
2: ഒലക്കയായിരുന്നു. ഈ ഊഞ്ഞാല് വള്ളി വെച്ച് കെട്ടുന്ന ഉണ്ടാക്കുന്ന ഊഞ്ഞാലിന്റെ ഒലക്കയാണ്
0: അത് ഇരിക്കാൻ ഉപയോഗിക്കുന്നത്.
2: ചിലടത്ത് പലക
1: പൊതുവെ ഒലക്കയാണ്, ബലം കിട്ടും.
0: അത് ആ ഒലക്ക വെച്ചിട്ടാ, ഇപ്പൊ അത് ആ ഒലക്ക ഉണ്ടോ നമുക്ക്
1: ഒലക്കയില്ല.
0: രണ്ടു വശവും ചില ഇരുമ്പക്ക് പോലെ കെട്ടിയ ഒരു
2: ഒലക്കയാണ്.
1: ഒന്ന് വെച്ച് ഇടിക്കാൻ, ഒന്ന് പിന്നെ പൊടിക്കാനല്ല, ഒന്ന് പിന്നെ അത് അവിലൊക്കെ നെല്ല് കുത്താനും അവില് കുത്താനും ഒക്കെ അത് തിരിച്ചു വെച്ചിട്ട് അവയ്ക്കുക എന്ന് പറയും.
0: അതെ അതെ,
1: അവച്ചെടുക്കുക.
0: അപ്പം ഒരുപാട് പൊടിയുണ്ട, തോല് കളഞ്ഞെടുക്കുന്നതിനാണ് അവയ്ക്കുക. ഈ വാക്കുകളൊക്കെ തന്നെ ഈ അവയ്ക്കുക, ഈ ഇത്തരം വാക്കുകളൊക്കെ തന്നെ നമ്മളിപ്പോ പറയുന്നത് സാധാരണ നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പറയും. മഹാബലിയെ കുറിച്ച്, വാമനെ കുറിച്ച്, ഈ ഐതിഹ്യവും ചരിത്രവും ഒക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി കേൾക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഓണം ഉണ്ടായിരുന്നല്ലോ എന്ന്
1: മാത്രമല്ല, ഈ ഓണത്തിന് പിന്നെ മാവ് ഇന്നത്തെ കൂട്ട് ഈ പൊടുപ്പും മില്ലുകളില്ലല്ലോ.
0: ഇല്ല,
1: അപ്പൊ ഒരലിനകത്തിട്ട് മാവ് പിന്നെ അരി ഇടിച്ചെടുക്കുക. ഇടിച്ചെടുക്കുന്ന അതിന്റെ ഒരു സൗന്ദര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് പെണ്ണുങ്ങൾ അപ്പോഴും ഇരുന്നോണ്ടേ ഒരേ സമയത്ത് ഒരലിന്റെ ഒരലിനകത്ത് നട്ടാണല്ലോ ഇടിക്കുന്നത്. ഇന്നത്തെ പിള്ളേർ ഒരൽ കണ്ടു കാണത്തില്ല. അപ്പൊ ഒരലിനകത്ത് ഒരു ചെറിയ ഇതാണ് അതിനകത്തെ കുഴി. അതിനകത്ത് തമ്മി തട്ടാതെ ഒരൊലക്കെ ഒരു സ്ത്രീ ഇട്ട് ഇടിച്ച് പൊക്കുമ്പോ അടുത്ത ഒലക്കെ അഭ്യാസം. അതൊക്കെ
0: അതുപോലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അത്
1: കൂട്ടിയിടിച്ചില്ല.
2: ഈ എല്ലാ വീടുകളിലും ആ കാലഘട്ടത്തില് ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എല്ലാ വീടുകളിലും ആട്ടുകല്ലും ഒരലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരലും ഒരല് തന്നെ രണ്ടു തരം, കല്ലിലുള്ളതുകൊണ്ട് മരത്തിലുള്ള അതുകൊണ്ട്. അപ്പം അയലോക്കത്തുള്ള സ്വന്തമായ ഒരല് ഇല്ലാത്ത ആ പെണ്ണുങ്ങളെല്ലാം ഇവിടുത്തെ ഒരു സൗകര്യം നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്നാണ് ഇടിച്ച് പൊടിച്ച് കൊണ്ടുപോകുന്നത്. മുളകും മല്ലിയും അരിയും അവലും അന്ന് കുത്തുക, അവല് കുത്തുക അല്ലെ, അവല് കുത്തുക എന്നാ
1: പറയുന്നത്.
2: നെല്ല് കുത്തി അവലും ഉണ്ടാക്കും അരിയും ഉണ്ടാക്കും.
0: ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും പറയുമ്പോഴും ഒരു ഒരുമയുടെ ഒരു ഒത്തുചേരലിന്റെ, അതായത് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ കൂടി ചേർന്ന് ഒരുക്കുക. ഒറ്റപ്പെടലൊന്നും ഇല്ലായിരുന്നു, അതായത് ഇല്ലാത്തവന് കൊടുക്കുക അല്ലെ. അത്തരം ഒരു ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് നിന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഉത്രാട ദിനത്തിൽ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.
1: പറയുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരലിന്റെ ചിലപ്പോ ഞാൻ വിട്ടു പോകും, അതുകൊണ്ട് പറയാം. ഒരലിന്റെ ഒക്കെ കാര്യം പണ്ട് പറഞ്ഞത് അന്ന് ഈ പരിപ്പ് ഉച്ചക്ക് ചോറിന്റെ കൂടെ പരിപ്പും പപ്പടവുമാണ്. അപ്പൊ ഈ പരിപ്പ് പിന്നെ പയറ് വറുത്തിട്ട് ഇത് എന്താ

0: അതിന്റെ
1: തിരിക
0: തിരികത്തത് ഇങ്ങനെ കോഴിക്കകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി.
2: അപ്പൊ ഈ തോല് കളഞ്ഞ
0: തോല് കളയല്ല, കിളർത്ത് തരും. അതാണ് പരിപ്പിന് ഉപയോഗിക്കുന്നത്. അല്ല, ഇപ്പോഴത്തെ കൂട്ട് വെറും പരിപ്പങ്ങോട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പോ ഉടച്ചെടുക്കുകയല്ല.
2: ഇതിപ്പോ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, പിളർന്ന പരിപ്പ് മേടിക്കാൻ കിട്ടുന്നു, മേടിച്ചോണ്ട് വരും.
1: എനിക്ക് തോന്നുന്നു അടുക്കള വിശേഷം ആണെങ്കിലും ആ കാലഘട്ടത്തിൽ ഏതാണ്ട് പിന്നെ വർഷത്തിൽ ഒന്നോ ഒന്നരയോ മാസം മാത്രമാണ് സ്ത്രീകള് പൊടി ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത്. അത് കർക്കിടക മാസത്തിൽ പൊടിച്ചു വെച്ച് ഓണത്തിനെടുത്ത് ബാക്കി വരുന്നത് കന്നിമാസത്തിലേക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്.
2: ഈ ഒരു പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞത് ഭയങ്കര വലിയൊരു വസ്തുതയാ. കാരണം പഴയ കാലഘട്ടത്തിൽ ആരും തന്നെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ റെഡിമെയ്ഡ് പൊടികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഓണത്തിന് വേണ്ടി അവർ കർക്കിടകത്തിലെ തയ്യാറാക്കിയത് എടുത്ത് വെക്കുക, ആ കൂട്ടുകൾ ഉപയോഗിച്ച് ഓണത്തിനായിട്ടൊന്ന് ഒരുങ്ങുക. അതിനുശേഷം ഒരുപക്ഷെ അവർക്കൊന്നും അങ്ങനെ ഒന്നും ഒരു ഫെസിലിറ്റിയും വീട്ടിൽ ഉണ്ടാവില്ല അല്ലെ. മുളകും മല്ലിയും ഒക്കെ കല്ലിൽ അരച്ച് തനിയെ എല്ലാം ചെയ്ത് അടുപ്പിൽ വെക്കും. പക്ഷെ ഇന്ന് എല്ലായിടവും എല്ലാവർക്കും തിരക്കായി കഴിഞ്ഞു അല്ലെ. ഈ തിരക്ക് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ ഒരു തിരക്കിന്റെ ആധിക്യമാണോ എന്തോ, നമ്മളും ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു വന്നവരായാലും തന്നെ അതിന്റെ ആ തിരക്കിനോടൊപ്പം നമ്മളും അങ്ങ് പോവുകയാണ് അല്ലെ.
0: ഈ മടല് വിറകൊക്കെ കീറി നേരത്തെ വച്ച് എല്ലാം ഇങ്ങനെയാണല്ലോ, ഈ പാചകം ചെയ്ത് അടുപ്പിലാണല്ലോ. അതേപോലെ തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഈ ഓണത്തിന് നമ്മുടെ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന പ്രധാനമായിട്ടും മേടിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. ഈ ചട്ടി, കലം, തിരികൻ,
2: കയറിന്റെ
0: ഉറി, ഈ ഇത് ഇത് ഈ ഇത് കൊണ്ടുവന്നിട്ട് ഈ ചട്ടിയും കലവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് തേങ്ങാ തിരികെ ഇട്ട് ഇതിങ്ങനെ, അപ്പൊ ഇതിനകത്തുള്ള ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകും.
2: ഞാനൊരു ഒരു കാര്യം ചോദിച്ചിട്ടെ, നമുക്ക് എനിക്കിത് കേട്ടിട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. ഇപ്പൊ നമ്മളൊരു ചട്ടി മേടിച്ചാല് നമ്മളോട് പറയും ആ ചട്ടി ഒന്ന് നമുക്കൊന്ന് വഴക്കി എടുക്കണമെങ്കില്. ഇതൊന്നും അറിയത്തില്ല ആർക്കും.
0: തേങ്ങാ തിരികെ, അത് തേങ്ങാ തിരികെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്
2: ആണോ. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച്. ഇത് പഴയ അമ്മൂമ്മമാരൊക്കെ എങ്ങനെയായിരിക്കും.
0: പിന്നെ
2: ഈ തേങ്ങ ഇട്ടിട്ട്
0: തേങ്ങ തിരികെ ഇടും. തിരികെ ഇട്ട് അത് ഇങ്ങനെ ഇട്ട് മൊത്തത്തിലിട്ട് ഒന്ന് കറക്കി തിരിച്ച് കുറെ നേരം ഇട്ട് കറക്കി തിരിച്ചെടുത്ത്
2: ക്ലിയർ.
0: പിന്നെ ഈ തിരി ഇത് ഉറി, ഈ തിരുവോണത്തിൻ്റെ അന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ പാചകം ഇല്ലല്ലോ. ഈ അന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ ആ കഴിക്കുന്നത്. പക്ഷെ ഈ ഫ്രിഡ്ജൊന്നും അന്ന് ഉപയോഗിക്കുന്നില്ല. ഈ ഉറിക്കകത്ത് കയറ്റി വെക്കുന്ന സാധനം മൂന്ന് ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുമെന്ന് മാത്രമല്ല, ആ ടേസ്റ്റ് ഇന്ന് ഒരു ഭക്ഷണത്തിന് അന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും കിട്ടത്തില്ല. പഴം കൂട്ടാൻ
2: അതെ. ഇങ്ങനെ ഉത്രാട ദിനത്തില് നാവിന്തുമ്പിൽ തങ്ങി നിൽക്കുന്ന നമ്മുടെ പഴയ ഓണത്തിന്റെ ഓർമ്മകളും വിശേഷങ്ങളും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുമായിട്ടാണ് ഈ ഉത്രാട പൂനിലാവ് എന്നൊരു പരിപാടി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു നല്ലൊരു പാട്ട് ശ്രോതാക്കൾക്കായി ഈ ഉത്രാട ദിനത്തില് കൊടുത്തിട്ട് നമുക്ക് അതിനുശേഷം തിരികെ എത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോഴിങ്ങനെ നിർത്തില്ലാതെ പറയാൻ പാകത്തിന് കുറേയേറെ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ രജനി ഗിരീഷാണ്. എന്നോട് ഒപ്പം കൂടെയുള്ളത് സൈന്ദവ ബുക്സിലെ അജിത് ചേട്ടനാണ്. ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും കുറേയധികം ഓണവിശേഷങ്ങളാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ,

0: മക്കളോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയേന്ദ്രൻ ചേട്ടാ, നമ്മള് അടുക്കളയിലെ കാര്യവും നമ്മളെ ഉറിയുടെ കാര്യം, അങ്ങനെ കുറെ ഉരല്, ഇങ്ങനെ കുറെ കാര്യങ്ങള്, വ്യത്യസ്തമായ കുറെ അറിവുകൾ ചേട്ടനും പറഞ്ഞു, അയത്തേട്ടനും പറഞ്ഞു. അപ്പം ഇനി പറയാനുള്ളതും നമ്മൾ പറഞ്ഞു പോകുന്നതും അടുക്കള കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ കഴിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഓണം നിൽക്കുന്നേ തോന്നുന്നില്ല.
1: കഴിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്നത് പിന്നെ ഉണ്ടാക്കി എടുക്കുന്നതിന് തൊട്ടുമൂച്ചേന്റെ കാര്യമുണ്ടല്ലോ. ഏതാണ്ട് ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ തന്നെ വിറക് സംഭരിക്കാൻ തുടങ്ങും. ഓണത്തിലേക്കുള്ള വിറവെന്ന ഈ ഓണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള പാചകമാണ്. പക്ഷെ നമ്മൾ ഏപ്രിലോ മെയ്യിലോ തന്നെ ഓണത്തിനുള്ള വിറക് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പുരയിടങ്ങളിൽ പാഴ്മരങ്ങൾ ഉണ്ടാവും, അത് വെട്ടി ആളിനെ നിർത്തി കീറിച്ച് വിറവാക്കി മാറ്റിവെക്കും. ഏതെങ്കിലും കാരണവശാൽ അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ മഴയാണല്ലോ, ഇടവപ്പ് അത് തുടങ്ങുകയാണ്. ആ സമയത്തൊക്കെ മരം മുറിക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് കർക്കിടക മാസത്തിൽ മരം മുറിച്ച് വിറകാക്കി വെക്കുന്നു, അത് ഉണങ്ങില്ല. അതിന് ചേര് എന്ന് പറഞ്ഞൊരു അടുക്കളയില് അടുപ്പിന്റെ മേളില് നിന്ന് കുറെ കമ്പൊക്കെ കെട്ടിയിട്ട് അതിന്റെ മേളില് ചേര് എന്ന് പറയും, അതിന് ചേര എന്നാണ് എന്റെ പേര്. അവിടെ ഈ പച്ചവിറക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ താഴേന്ന് കത്തുന്ന തീയുടെ പുക കൊണ്ട് ഇത് ഓണമാകുമ്പോഴേ നന്നായിട്ട് ഉണങ്ങി, ഓണത്തിനാവശ്യമായ വിറകല്ല കൃത്യമായി ഉണങ്ങിക്കിട്ടും, എളുപ്പത്തിൽ കത്തിക്കാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും.
0: ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത്. നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ചിലവര് പറയും. ചിലർക്ക് ഇപ്പം നമുക്കൊരു സാമ്പത്തികമായിട്ടൊന്ന് തയ്യാറെടുക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ ഒരു ഓണമാണ് വരുന്നത് അല്ലെ, അങ്ങനെ അതൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ സാമ്പത്തികമായി തയ്യാറെടുക്കുന്നത് കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ വരും. ചിലവരെടുത്ത് ഓണം വരികയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മയും, നമുക്ക് മിക്കവാറും നമ്മുടെ സാമ്പത്തിക കാര്യമൊക്കെ അമ്മയുടെ കൈകളിലായിരിക്കും അച്ഛൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ പറയും ഓണം വരികയാണ്, ഓണമാണ്, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും അല്ലെ. അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാവർക്കും അന്ന് ആ മാസമൊക്കെ കുറെ ഇൻക്രിമെന്റും കുറെ ബോണസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് എല്ലാം സാമ്പത്തികമായിട്ടും ഒരു തയ്യാറെടുക്കൽ കൂടിയാണ് ഈ ഓണം അല്ലേ ചേട്ടാ. അപ്പം ചേട്ടാ, നമ്മൾ ഊഞ്ഞാലും അതും ഒക്കെ പറഞ്ഞുവെങ്കിലും ജയേന്ദ്ര ചേട്ടൻ ഓണക്കൂടി പിന്നെ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഓണത്തല്ല്, ഓണക്കളി മുമ്പേ പറഞ്ഞത് കരടി
2: പിള്ളേര്, പിന്നെ പിള്ളേർച്ചേറ്റാണ് തോന്നുകയും ചെയ്യുന്നത്. ഈ ഓലയുടെ ഇതൊക്കെ എടുത്തും പിന്നെ വാഴക്കച്ചി അതൊക്കെ എടുത്തു വെച്ചിട്ട് കരടി കെട്ടി പൈസ പിള്ളേച്ചേട്ട് പലകാരൊക്കെ എടുത്ത് പലകാരെ മേടിക്കത്തുള്ളു, അത് അവർ ഷെയർ ചെയ്തെടുക്കും. അതൊക്കെ ഒരു തമാശക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമാശകളാണ്
0: നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാരും ആ ഒരു ഓണത്തിന്റെ ഒരു വിശേഷങ്ങളിലും, ഇന്ന് ഒന്നാം ഓണമാണ്, അപ്പൊ ആ ഓണത്തിന്റെ വിശേഷങ്ങളിലും ഓണത്തിന്റെ നാളത്തെ തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ ഇടയിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: അന്ന് പിന്നെ എന്റെ മൂത്ത ചേട്ടനൊക്കെ ഈ കരടി കളിക്കാൻ പോകും. കരടി കളിക്കാൻ പോകുന്ന ചില ഞങ്ങളുടെ ഇവിടുത്തെ ഈ NSS കരയോഗത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കരടിയാണ്. അപ്പൊ ഈ പോകുന്ന ഇവര് പലരും നിമിഷ കവികളാണ് ഈ പലരും. അപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അങ്ങേറ്റ പേര് ആ വീട്ടിലെ ഗ്രഹനാഥന്റെ പേര് ലൈറ്റ് എന്ന ലൈറ്റ് ചെല്ലുമ്പോള. അപ്പൊ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ലൈറ്റ് ലൈറ്റ് താൻ തുണ്ടിൽ വീട്ടിൽ ലൈറ്റ് താൻ,
0: പിന്നെ
2: ഷോങ്ക് ഷോങ്കർ താൻ കുന്നേ വീട്ടിൽ ഷോങ്കർ താൻ, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വേറെ വീട്ടിൽ ചെല്ലുന്നുണ്ടേ പിന്നെ കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻ കുട്ടിയെ വേണുകൂടി മോളെ, മാധവൻകുട്ടി ഡ്രൈവറാ, ഈ കൊല്ലം കടപുഴ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവറാ. അങ്ങനെ അവര് അതൊക്കെ ഒരു തമാശ, അവർക്ക്
0: ഭയങ്കര
2: അന്ന് ഫീലൊന്നും ഇല്ല. അന്ന് മാധവൻകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത് മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത് കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻ കുട്ടിയെ വേണോടി മോളെ.
0: രസകരമായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ എനിക്ക് ഞാന് വിവാഹ ശേഷം ഞാൻ പാലക്കാട്ടേക്കാണ്,
1: പാലക്കാടിന്റെ
0: മരുമകളായി പോയപ്പോ തന്നെ എനിക്ക് ഞാൻ കൊല്ലത്ത് കണ്ട ഓണം ഒന്നും അല്ല ഞാൻ പാലക്കാട് കണ്ടത്. അവർക്ക് ഏറ്റവും വിഷു ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. വിഷുവിന് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങനെ കിട്ടും, നമുക്ക് ദക്ഷിണയായിട്ട് കിട്ടും വിഷു കൈ നീട്ടമായിട്ട്. പക്ഷെ ഓണത്തിന് ഞാൻ കണ്ട തികച്ചും വ്യത്യസ്തമായ കുറെ അധികം വിഭവങ്ങളാണ്, പിന്നെ ഓണത്തിന്റെ ആഘോഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല, രാവിലെ അവര് പഴം പുഴുങ്ങിയതും പപ്പടം വറുക്കും, ചീടയൊക്കെ ഉണ്ടാക്കി മുന്നേ അമ്മൂമ്മ വെച്ചിരിക്കും. അപ്പൊ മുത്തശ്ശിയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഒരു മാസം മുന്നേ തന്നെ ചക്ക വഴറ്റിയത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുട്ടുക്കുടത്തിലാണിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം പിള്ളേർക്ക് എന്തായാലും കൊതി ഊറുമല്ലോ, പോയിട്ട് കൈയിടാൻ പറ്റത്തില്ല നമുക്ക്. അമ്മൂമ്മ ഇതെല്ലാം ഉറിയിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കും, പുട്ടുക്കുടത്തിൽ കെട്ടി സൂക്ഷിച്ച് ഉറിയിൽ വച്ചിരിക്കും. മുറുക്ക് നേരത്തെ ഇടും, ചീട നേരത്തെ ഇടും, അതിലുപരി തിരുവോണത്തിന്റെ

0: രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അവിടെ. ഈ പപ്പടം വറുത്തിട്ട് ഇപ്പം ഇപ്പോഴും എന്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ ആഘോഷിക്കുന്നത്. കാരണം ഹസ്ബൻഡ് അങ്ങനെ തന്നെ വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പപ്പടം വറുക്കുക, ചീടയും ഉപ്പേരിയും പഴം പുഴുങ്ങിയതും എല്ലാം ആയിട്ട് അതിട്ട് പൊടിച്ചിട്ട് അതെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മുമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഉരുള വെച്ച് തന്നു തുടങ്ങുമ്പോഴാണ് ഓണം അങ്ങനെ തുടങ്ങുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പം കുറേയധികം ഇനിയും പറയാനുണ്ട്. അപ്പം ചേട്ടാ, ഇത് ഇതിന്റെ ഇടയ്ക്ക് കാക്കപ്പൂരാടം എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ?
1: കാക്കപ്പൂരാടം.
0: അപ്പം നമുക്ക് ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരുവോണത്തിന് ഒരു നാൾ മുമ്പുള്ള ആ ഒരു പൂരാടത്തെ കരിമ്പൂരാടം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കരിമ്പൂരാടം പൂരാടത്തിന് ഒരുക്കുന്ന ഒരു അത്തത്തില് അത്ത ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ, അതിൽ ഒടുക്കുന്ന ഒരു കാക്കപ്പൂവാണ്. ആ കാക്കപ്പൂവിനെയാണ് പറയുന്നത്. ഇത് കാക്കപ്പൂ എന്ന് പറയുമ്പോൾ എല്ലാരും വിശേഷിപ്പിക്കുന്ന ആകർഷകമല്ലാത്ത പൂവാണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയായതുകൊണ്ടാണോ ഈ കരിമ്പൂരാടം എന്ന്?
1: കാക്കപ്പൂ ആകർഷകമാണ്. കാക്കപ്പൂ എന്ന് വെച്ചാല് പൂ മൊത്തത്തിൽ ഒരു മഞ്ഞ കളറ്, അതിനകത്തൊരു ചുമപ്പ്.
0: അതെ അതെ അതെ, നമുക്കത് ആകർഷകമായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ആകർഷകമല്ലാത്ത പൂവുണ്ട് ഇങ്ങനെ കരിമ്പൂരാടം എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ വല്ല ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ലേ,
1: പിന്നെ അത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ നാട്ടില് വ്യാപകമായിട്ട് ഓണം ആവുന്നുണ്ടെ തോവാളയിൽ നിന്നും നാഗർകോവിൽ നിന്നൊക്കെ പൂക്കൾ വരുന്നു. ഈ പൂക്കടകളിലൊക്കെ ഭയങ്കരമായിട്ട് പൂക്കച്ചവടം ചെയ്യുന്നു. ആ 10 ദിവസവും പലരും പറ്റുമെങ്കിൽ 10 ദിവസവും വീട്ടിൽ പൂക്കൾ ഇവിടെയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ കൊല്ലത്ത് എന്റെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്താണ് ഈ പൂക്കളം വന്നു തുടങ്ങിയത് ഓണത്തിന്. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചിക 1-ാം തീയതി വൃശ്ചിക 1 മുതൽ 41 ദിവസം ഈ വീട്ടിൽ ചാണകമൊക്കെ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകിയിട്ട്
0: പൂവിടിയിലുണ്ട്.
1: ഈ ചെമ്പരത്തിയിലൊക്കെ ഏതെല്ലാം വെച്ച് ഈ കാക്കപ്പൂവിന്റെ ഒക്കെ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് പിന്നെ വേറെ മുട്ടുപോലൊരു ചെടിയുടെ ഇതുകൊണ്ട് അത് തൊട്ടാവാടി പൂവ്, തുളസി ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ പൂക്കളമിടും. അതല്ലാതെ ഈ ഇന്നത്തെ കൂട്ടി അത്തപ്പൂക്കളൊന്നും അന്ന് എന്റെ കൊച്ചിലെ ഒന്നും ഞാൻ
0: മണ്ഡലകാലത്തിന്റെ
1: തുടക്കം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വൃശ്ചിക മാസം 1-ാം തീയതി അമ്പലത്തിൽ തുടങ്ങുന്നുണ്ട്. പിള്ളേര് പിന്നെ വെളുപ്പിനെ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നിർമ്മാല്യമൊക്കെ തുടത്തൊഴുതിട്ട് പേപ്പറും കൊണ്ടുപോകും. ഇത് തിരിച്ചു വരുന്ന കുമ്പിള് കുത്തിയിട്ട് അതിനകത്ത് ഈ വഴിനീളെയുള്ള പൂ വെച്ച് കൊണ്ടുവരും. ആ പൂ വെച്ചിട്ടായിരുന്നത്, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് പൂവില്ല. ഇപ്പോഴാണ് ഈ അത്തപ്പൂക്കളവും ഒക്കെ വന്നു തുടങ്ങിയത്.
0: ചേട്ടാ, ഈ അമ്മായി ഓണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പാലക്കാടൊക്കെ ഇങ്ങനെ പറയും. കാരണം തറവാട്ടിലൊക്കെ തറവാട്ടിലെ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് മറ്റുള്ളവരത്തോട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പം വീട്ടിലേക്ക് അവിടെ ഉള്ള അമ്മാവൻ്റെ വൈഫായിരിക്കും ആ വീട്ടിലെ ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും ഈ മുത്തശ്ശിമാരോടൊക്കെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പം ഈ അമ്മായി ഇങ്ങനെ കാര്യസ്ഥ ഏറ്റവും വലുത് ആ കുടുംബത്തിലെ അമ്മായി ആയിരിക്കും. അപ്പം അമ്മായിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പം ഈ ഓണം സത്യത്തിൽ അമ്മായിക്ക് തറവാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മളൊക്കെ ചെല്ലുമ്പോഴേ ഈ അമ്മായി ആയിരിക്കും അവിടുത്തെ കാര്യസ്ഥ. അപ്പൊ അങ്ങനെ വിലസുന്ന അമ്മായിയെ എന്ത് ചെയ്യും, ഈ ഓണം കഴിഞ്ഞിട്ട് ഇല്ല തൊട്ട് പിറ്റേന്ന് അമ്മായിയുടെ ഗൃഹത്തിലേക്ക് നമ്മള്. അമ്മായിക്കൊരു ഓണം ഉണ്ടല്ലോ അവരുടെ തറവാട്ടില്, അങ്ങനെ അമ്മായി പോകുന്ന ഒരു ഓണം ഉണ്ട്. അതിനെ അമ്മായി ഓണം എന്നും പറയാറുണ്ട്. അതെ അതെ, മലബാർ മേഖലയിലെ
2: എല്ലാ സ്ഥലത്തും അങ്ങനല്ലേ? പുരുഷന്മാര് അവരുടെ ഭാര്യമാരോടൊപ്പം സ്വന്തം വീട്ടിൽ തിരുവോണം ആഘോഷിക്കുകയും
0: അതെ അതെ
2: തൊട്ടടുത്ത ദിവസം ഔട്ടത്തിന്റെ അന്ന് രാവിലെ അവരുടെ ഭാര്യ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടായിരുന്നത്.
0: അതായിരിക്കും ഇങ്ങനെ. അതെ അതെ അതെ, നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ടും തന്നെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെയുണ്ട് നമുക്ക്. ഓണസദ്യ അല്ലെ, ഓണപ്പാട്ട് അല്ലെ, അതുപോലെ തന്നെയാണ് ഓണപ്പൊട്ടൻ എന്നൊരു സമ്പ്രദായം മലബാറിലുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ അധികം വിശേഷങ്ങളും കുറേ കാര്യങ്ങളും.
1: ഈ പുതിയ കാലഘട്ടത്തിൽ പോലും നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള ഭാഗത്തുനിന്ന് പറഞ്ഞു കേട്ട അറിവുകളുണ്ട്. ഓണം എന്ന് പറയുമ്പം തീർത്താലും തീരാത്ത ഓർമ്മകളാണ്.
0: ജയേന്ദ്ര ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മള് ഇപ്പൊ ചേട്ടന്റെ കാലഘട്ടത്തിലായാലും എന്റെ കാലഘട്ടത്തിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഓർമ്മകൾക്ക് വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആധുനികതയുടെ ഒരു ഓണം കടന്നു വന്നത്. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് നമുക്ക് ഈ അണ്ണാച്ചി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരി തുണി കൊണ്ടുവരും, അണ്ണാച്ചിമാര് വരുന്നു എന്ന് പറഞ്ഞ് വീടുകളിൽ തുണി കൊണ്ടുവരും. അപ്പൊ ചേട്ടൻ മുമ്പ് പറഞ്ഞ സേട്ട് വരുന്നത് അതുപോലെ തന്നെയാണ്. വളയും മാലയും ഒക്കെ ഒരാളും കടയിലൊന്നും പോവില്ല, വളയും മാലയും ഒക്കെ ആയിട്ട് ഒരാള് വരും നമ്മുടെ വീട്ടു മുറ്റത്ത്. അപ്പം അച്ഛനൊക്കെ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ആള് നമ്മളെ ഇരുത്തി കുപ്പിവള ഇങ്ങനെ ഇട്ട് തരും. അത് ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം തോന്നുന്ന
1: തിരുവോണത്തിന്റെ അന്ന് ഉച്ചയാവുന്ന ഉടനെ എല്ലാ വീടിന്റെയും പിന്നെ വഴി കൂടെ കൊളുന്ത് കൊളുന്ത് കൊളുന്ത്.
0: അങ്ങനെയുണ്ട്.
1: ഈ കൊളുന്ത് മേടിച്ച് പെണ്ണുങ്ങൾ തലയിൽ
0: വെക്കും, തലയിൽ വെക്കും, നമ്മൾ ഡ്രസ്സിന്റെ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കും. അത് ഇന്നും പാലക്കാട്

0: വളരെ പ്രത്യേകതയാണ് കുളുന്തിന്, പാലക്കാട്. അപ്പൊ കുളുന്ത് അവരുടെ ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതാണ്. അതുപോലെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ചില ദിവസങ്ങളിലൊക്കെ വലിയൊരു നഷ്ടബോധം അല്ലേ.
1: നമ്മള് എന്തൊക്കെ പറഞ്ഞാലേ, ഈ തിരു ചിങ്ങമാസം ആകുമ്പോഴേക്കും ഈ പ്രകൃതിക്കൊരു വല്ലാത്ത സൗന്ദര്യം
0: വരും. തീർച്ചയായും
1: ഒരു പെൺകുട്ടി അവളുടെ ബാല്യകാലം കഴിഞ്ഞിട്ട് യൗവനത്തിലോട്ട് കടക്കുമ്പോ അവൾക്കൊരു ഭംഗി കൂടുമല്ലോ. ആ ഒരു ഭംഗി കൂടുതൽ ഉണ്ടാകുന്നത് പ്രകൃതിക്ക് ഉണ്ടാകുന്നു. പൂക്കൾ ഉണ്ടാവുന്നു, തുമ്പികൾ വരുന്നു, പ്രകൃതിക്ക് മൊത്തത്തിലൊരു മാറ്റമോ. അത് ഏതെങ്കിലും ഒരു കവിക്ക് മാത്രമേ അതിനെ വിവരിക്കാൻ പറ്റൂ, ആൾക്കാർക്ക് അത് പറ്റില്ല. പക്ഷെ നമുക്കിത് കാണാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. നഗരങ്ങളിൽ അതിപ്പോഴില്ല.
0: ഇല്ല ചേട്ടാ, നമ്മൾ ഈ പഴമേ എന്ന് പറയുമ്പോ ഈ പഴയത് എല്ലാം കളയുക എന്ന് പറയുമ്പോ ഇന്നൊരു സിസ്റ്റം, ഇന്നും അത് തുടരുന്ന എല്ലാരും ഉണ്ട്. മിക്കവരും പഴയ പാത്രങ്ങളൊക്കെ തന്നെ, നമുക്ക് ഓണം ആവട്ടെ അല്ലെ, ഓണക്കാലം ആവട്ടെ, നമുക്ക് ഇതെല്ലാം കൊടുത്ത് കടയില് ദൂരെ നിന്നൊക്കെ ഓട്ടോ വിളിച്ച് ടൗണിലേക്കൊക്കെ നമ്മൾ വന്ന് ആ പാത്രങ്ങളൊക്കെ കൊടുത്ത് അതിന് ഓരോരു പുതിയതൊക്കെ മേടിച്ച് സന്തോഷത്തോടെയാണ്. എന്തായാലും ശരി, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളിലാണ് അല്ലെ ഓണം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിന്. അല്ലാതെ തിരുവോണത്തിന് സദ്യ കഴിക്കുന്നതിലല്ല, അല്ല, ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഈ ഒരുക്കങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
2: സദ്യയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിലെ പരിപ്പും പപ്പടവും കൂട്ടി ചോറുണ്ണുന്ന വെച്ചാൽ തിരുവോണത്തിന്റെ അന്ന്. ഇപ്പോഴെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കല്യാണങ്ങൾ കാണും. അപ്പൊ അതിനെ പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു ശതമാനവും ഹോട്ടലിൽ നിന്നാണ്. അപ്പൊ ഈ പരിപ്പും പപ്പടവും ഒക്കെ അവിടെ നിത്യവും ഉള്ള സംഭവങ്ങളാണ്.
0: തീർച്ചയായും.
1: അല്ല, നമ്മളിത് പറയുമ്പോ ഈ ഓണാട്ടുകര എന്ന് പറയും നമ്മുടെ മാവേലിക്കര പ്രദേശം, അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവര് എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നമുക്ക് അത് ഓണം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയും. അപ്പൊ ഓണാട്ടുകരക്കാരെ കളിയാക്കി പറയുന്ന ഒരു കാര്യവും കൂടെയാണ് ഓണം കഴിയട്ടെ. കന്നിമാസത്തിൽ പറഞ്ഞാലും പറയും ഓണം കഴിയട്ടെ എന്ന്
0: പറയും. എന്തിനും നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ വെക്കും. ഓണം ഓണമാണ് വരുന്നത്, ഓർമ്മപ്പെടുത്തലും അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യമൊക്കെ ഇങ്ങനെ ഓണത്തെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അത് മാവേലി പുരാണം പറയും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ കഴിഞ്ഞ ഇവിടുത്തെ ലൈവുകളിലൊക്കെ തന്നെ നമ്മൾ ഓണവിശേഷങ്ങൾ നമ്മുടെ ആർജിസ് എല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിലെ കൈകുട്ടിക്കളി, തിരുവാതിര. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ, നമ്മൾ വളരെ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം പുലികളി എന്നുള്ളത് നമുക്ക് കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട്, തിരുവനന്തപുരവും കൊല്ലവുമാണ് പുലികളി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിപ്പം തൃശ്ശൂരത്തെ പുലികളി എന്ന് പറയുമ്പം അല്ലേ, ചായ എന്തോ മാറി അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചായവല്ല, എന്തോ ഒരു ഇനാമിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ അവിടുത്തെ പുലികളി പോകുന്നത്. അതുപോലെ പുലികളിക്കായിട്ട് പ്രത്യേക ശാരീരിക ഇതുള്ള ആളെ തന്നെ വേണമെന്നുണ്ട് അല്ലേ.
1: ഈ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളെല്ലാം മാറി പുതിയ ചായങ്ങൾ വന്നു തുടങ്ങിയതാണ് ഇതിന്റെ ഒരു വലിയ മാറ്റം.
0: അതെ അതെ, അത് മാറ്റം വന്നെന്ന് വെച്ചാൽ നമുക്ക് മെയ്വഴക്കവും കായികശേഷിയും ഒക്കെ മാറി നിന്നിട്ട്, അതായത് ഒരു താളത്തിന് വഴങ്ങാത്ത ചുവടുകളും ഒത്തിരി കോമാളി വേഷങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് വരുന്ന വരുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ നമ്മളെ പോലെയുള്ള ഒരു ഇച്ചിരി മുതിർന്ന സീനിയർ ആൾക്കാർ നമ്മൾ ചിന്തിക്കും, ഈ ഓണമായിരുന്നോ നല്ലത്, അതോ നമ്മുടെ പഴയ ഓണമാണോ അല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് കാലത്തിനൊത്തു നീങ്ങാതെ തരമില്ല,
1: പറ്റത്തില്ല. ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറി, കച്ചവടത്തിന്റെ ഒരു കാലമായി മാറി ഓണം. ആളുകളുടെ ബോണസ്, ശമ്പളം, പിന്നെ കടം കിട്ടും. എല്ലാ സ്ഥാപനങ്ങളിലും കടം കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുന്നു, ടി വി മേടിക്കുന്നു, പുതിയ മൊബൈൽ വാങ്ങിക്കുന്നു. 100,000-200,000 ഒക്കെ മൊബൈൽ നിന്ന് കുട്ടികൾ പോലും വാങ്ങുന്നത് ഓണക്കാലത്താണ്. കാരണം പിന്നെ അതിന് ഗഡുക്കളായിട്ട് പൈസ അടച്ചാൽ മതി. അപ്പൊ ഈ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് ഓണത്തെ നിയന്ത്രിക്കുന്നത്.
2: അതിന്റെ ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരി, അജിത്ത് പറഞ്ഞ ശരിയാണ് കാര്യം. വ്യാപാരം, കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പൊ ഓണത്തെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് ഈ അടുത്ത 2-3 ദിവസമായിട്ടുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ മേജർ പത്രങ്ങളിലെ മിക്കതിനകത്തും സാധാരണഗതിയിൽ ഒരു പത്രത്തിനകത്ത് ഒരു ടൈറ്റിൽ പേജാണ് കാണുന്നത്. ഇത് 4-5 ടൈറ്റിൽ പേജാണ്. എല്ലാത്തിനകത്തും ഫുൾ പേജാണ് ഈ പരസ്യങ്ങൾ. തുണിക്കടയുടെ ആയാലും ഗൃഹോപകരണ സ്ഥാപനങ്ങളുടെ ആയാലും സ്വർണ്ണക്കട എല്ലാത്തിൻ്റെയും പരസ്യങ്ങളായിട്ട് 3-4 ഫുൾ പേജാവുള്ളത്. അപ്പം അവർക്കാണ് ഓണം, അവരാണ് ഓണം. പിന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം കൊണ്ട് പിന്നെ പ്രയോജനപ്പെടുത്തുന്നത് അവരാണ്.
0: അതെ അതെ ചേട്ടാ, നമുക്ക് കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ദേശത്തെ അടിസ്ഥാനമാക്കിയും പറഞ്ഞു, അതുപോലെ നമ്മൾ മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്തെ പറഞ്ഞപ്പോൾ കുമ്മാട്ടി കളി, ഓണത്തിന് കുമ്മാട്ടിയുണ്ട്. അപ്പം വിളവെടുപ്പിനും ദേവീ പ്രീതിക്കുമായിട്ടാണ് ഇവർ ഈ കുമ്മാട്ടി ഉപയോഗിക്കുന്നത്. അപ്പം വയനാട്, കണ്ണൂർ അങ്ങോട്ടുള്ള ഭാഗത്തും പാലക്കാടൊക്കെ തന്നെ കുമ്മാട്ടി ഭയങ്കര വലിയ നല്ല രീതി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത്

0: ഞാൻ കണ്ട ഓണത്തില് ഞാൻ എന്റെ വിശേഷം മാത്രം പറയല്ല, ഞാൻ ദേശത്തിന്റെ പ്രത്യേകതയായിട്ടാണ് പാലക്കാടിനെ എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് തികച്ചും നമുക്ക് നല്ല രീതിയിൽ ആഘോഷങ്ങള് സത്യസന്ധമായി ആഘോഷിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കരിയടുപ്പൊക്കെ തന്നെയാണ് എല്ലായിടവും നേരത്തെ തുടങ്ങുന്ന ഈ ഒരുക്കങ്ങള് ഈ എല്ലാം. അതായത് നമ്മുടെ പാലക്കാട് കരിപ്പോട് പല്ലശ്ശന എന്ന് പറഞ്ഞൊരു ഗ്രാമം മുറുക്കിന്റെ ഉണ്ട്. അപ്പൊ ഈ മുറുക്കിന്റെ ഗ്രാമം അവിടുന്ന് മുറുക്ക് എക്സ്പോർട്ട് ചെയ്യാണ് പല്ലശ്ശന ഈ ഗ്രാമത്തിൽ നിന്ന്. ആ മുറുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഓണത്തിനായിട്ട് ഒരുങ്ങുന്ന ആ ഗ്രാമം മുഴുവൻ ഓണത്തിനായിട്ട് സ്പെഷ്യൽ മുറുക്കുകളാണ് ഒരുക്കുന്നത്. നല്ല അതില് ഒരു മായവും ചേർക്കാതെ ഇന്നും ആ ഒരു ഗ്രാമം മുറുക്ക് ഗ്രാമം തന്നെയുണ്ട്. നമ്മുടെ ഓരോ വീടിന്റെ മുറ്റത്തൂടെയും വേലികളാണ് എല്ലാം തന്നെ, ഒരു മതിലുമില്ല. എല്ലായിടവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള മുറുക്ക് ഓണ വിഭവത്തിൽ ഒരുങ്ങുന്ന മുറുക്കിനെ കുറിച്ച് അവർ കൈകൊണ്ട് എഴുതി ഇങ്ങനെ തനി നാടൻ രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നിയ നമ്മള് കൊല്ലം എന്ന് പറഞ്ഞാല് ആധുനികത അങ്ങ് കടന്നു കയറി എന്നല്ല പറയുന്നേ, പാലക്കാടിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. ചേട്ടൻ മുമ്പേ പറഞ്ഞ വേറൊരു കാര്യം ഭയങ്കര രസകരമാണ്, അത് ഇന്ന് എല്ലാരും ചെയ്യുമെന്ന് തോന്നുന്നു. ചേട്ടന് വീട്ടിൽ അങ്ങനെയാണോ എന്ന് വെച്ചാൽ നമ്മളെ ഓണത്തിന് തൂക്കത്തില്ലെന്ന് പറഞ്ഞ ചൂലെടുക്കത്തില്ല അല്ലെ, ചേട്ടാ ഭഗവതിയെ അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. അതും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അപ്പൊ കൊറേ കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. ഈ പിന്നെ കരടി കളിക്ക് ഇങ്ങനെ പാട്ടുപാടുന്നില്ലേ പേരെടുത്ത് പറഞ്ഞ്.
1: ഓണത്തിന്റെ ഒരു പ്രത്യേകത, ഓണം നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുവായ ആഘോഷമാണെങ്കിലും ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ഗ്രാമത്തിൽ തന്നെ ഇന്നത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വാർഡ് തരത്തിൽ തന്നെ അത് വളരെ വ്യത്യസ്തമാണ്. അത് അത് അത്തരത്തിലുള്ള ഒരു ആഘോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. കൊല്ലത്തുള്ള ഓണാഘോഷമല്ല പത്തനംതിട്ടയിലുള്ളത്. പത്തനംതിട്ടയിലും കൊല്ലത്തുള്ള ഓണാഘോഷമല്ല ആലപ്പുഴയിലും തിരുവനന്തപുരത്തോളം. അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഓരോരോ ചെറിയ ഗ്രാമങ്ങളിലും അത് വളരെ വ്യത്യസ്തമായിരിക്കും ആചാരങ്ങൾ. പിന്നെ ഇത്തരത്തിൽ ഈ നാടോടി കഥകളും ഇതൊക്കെ ചേരുന്നതാണല്ലോ നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത്. അതിന്റെ രസം ആസ്വദിക്കുക, അതിന്റെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക്
0: തോന്നുന്നത്. ഈ പ്രാദേശികമായിട്ട് ചേട്ടന്റെ ഓർമ്മകളില് പഴയ കാലഘട്ടമായിട്ട് ഒരു താരതമ്യം ചെയ്യുമ്പോഴ് ഈ നമ്മുടെ പ്രാദേശികമായി ഉണ്ടാകുന്ന കുറച്ച് ക്ലബുകളൊക്കെ ഉണ്ടല്ലോ ഓണത്തിന്, അത് അതിനെ കുറിച്ച് എന്തെങ്കിലും രസകരമായ
2: കാര്യമുണ്ടോ? അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓണക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക, അത് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ. അപ്പൊ എന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാല് ഞാൻ രണ്ടൊരു 10-22 വയസ്സൊക്കെ ആവുന്ന സമയം മുതല് കുറെ കാലം ഞങ്ങള് ഈ ഏകാംഗ നാടക മത്സരങ്ങളുണ്ട്. ബോണോ എന്ന് പറയുമ്പോ ഈ നാട് മൊത്തം ഈ മുഖത്തലയിലും ഒക്കെ ഞങ്ങൾ വന്ന് അവിടെ MGD അവിടെ സ്കൂളുണ്ടല്ലോ ആ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 45 മിനിറ്റിൽ നിൽക്കേണ്ട ഒരു നാടകം, അപ്പൊ ഓണോ ആവുന്നോടനെ ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ നിങ്ങളൊരു ഏകാംഗ നാടകം സംഘടിപ്പിക്കും. സംഘടിപ്പിച്ചിട്ട് 3-4 പേര് റിഹേഴ്സൽ ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. അപ്പൊ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പം അതിന്റെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ എന്റെ ഒക്കെ പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏ നിങ്ങളൊക്കെ കൂടെ അവിടെ എന്നുകൊണ്ടാ റിഹേഴ്സൽ ചെയ്യുന്നതുകൊണ്ട് കൊള്ളാം കേട്ടോ, ഇതിന് തുടരണം. ഞാൻ വെച്ചാൽ അതെന്താണ്, ഇത് കള്ളനില്ല, തേങ്ങയൊക്കെ ഇവിടെ നിപ്പുണ്ട്, അത് 12 മണിയൊക്കെ നീയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ റിഹേഴ്സലും കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് ഈ നാടകം അവതരിപ്പിക്കും. അപ്പൊ ഒരു 8-10 നാടകം. അപ്പൊ അന്നത്തെ നാടകത്തിനകത്ത് വന്ന അങ്ങനെ ഞാൻ പലയിടത്തും പിന്നെ സംസാരിച്ചിട്ടുണ്ടത്, ഈ ഞങ്ങളൊരു ട്രൂപ്പായിട്ട് ചെല്ലും, വേറൊരു ട്രൂപ്പായിട്ട് വന്നത് ഇപ്പോഴത്തെ വലിയ നാടക സമിതിക്ക ഈ ഏകാംഗ നാടകത്തിന്റെ പരീക്ഷണ നാടകങ്ങളൊക്കെ നടത്തുന്ന നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം, പിന്നെ ഈ പ്രേമേന്ദ്രൻ ഇപ്പോഴത്തെ MP. അപ്പൊ ഞാൻ പല പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്, പ്രേമേന്ദ്രൻ ഇത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കാനുള്ള കഴിവൊക്കെ കിട്ടിയത് ഏകാംഗ നാടക മത്സര വേദിയിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ഏകാംഗ നാടക മത്സരത്തിനകത്ത് പ്രേമേന്ദ്രൻ ഒരു സയന്റിസ്റ്റായിട്ട് അഭിനയിക്കുക. അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുന്നു, സ്റ്റേജ് കത്തിപ്പോയി. പിന്നെ ഈ മുഖത്തിലൊരു നാടകം കളിക്കാൻ പോകുമ്പോഴേ ഇവിടെ നിന്ന് ഒരു ചെണ്ട ആനന്ദക്കോട്ടയെന്നും വേണ്ടി ഓമല്ലൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു നാടകമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ചെണ്ട കൊട്ടുന്നതായിട്ട് അഭിനയിക്കും, ആക്ഷൻ കാണിക്കും. അപ്പം സ്റ്റേജിൻ്റെ കത്തൻ്റെ പുറയുന്നുണ്ട് ഒരു ആൾ ചെണ്ട കൊട്ടണം. ഇപ്പോൾ പൈസയൊന്നും ഇല്ലല്ലേ, അങ്ങനെ തട്ടിക്കൂട്ട സംഘടനയൊക്കെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു കളവനെയും വിളിച്ചുകൊണ്ട് കുജേലനായുടെ പേര്, ആൾ കണ്ടാലും ഒരു കുജേലന, ഈ കുജേലനാണ് ചെണ്ടയെ കൊണ്ടുവന്ന ചെണ്ട. ഞാനിങ്ങനെ സ്റ്റേജ് ചെയ്യുന്നുണ്ട് ചെണ്ട കൊട്ടിയ ചെണ്ട കൊട്ടി കൊട്ടി എൻ്റെ കൈ കുഴയുന്നു, ഞാൻ നോക്കുന്നതന്നെ കുജേല നിർത്തുന്നില്ല. അവസാനം ഇത് നാടകമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ചെയ്തു, ഈ അടുക്കൽ ചെണ്ട സമയത്ത് നിർത്തണ്ടേ, ഇപ്പോൾ കുഞ്ഞ ഒരു താളമുറി വരുമ്പോഴാണോ ചെണ്ട നിർത്തണ്ടേ. അങ്ങനെ പിന്നെ രാത്രിയിൽ 12-1 മണിക്ക് നാടകവും കഴിഞ്ഞിട്ട് ഈ കുഴി ചെണ്ടയും ഒക്കെ ആയിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടന്ന് മുഖത്തലേന്ന് നടന്ന തിരുമുല്ലവാരം വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്.

0: ചേട്ടാ, അത് നമ്മുടെ ഈ ക്ലബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓണം, ഓണത്തോടനുബന്ധിച്ച് ക്ലബുകളിൽ അരങ്ങേറിയ ആ ഒരു കലാ സാംസ്കാരിക രംഗത്തേക്ക് അതിലൂടെ കടന്നു വന്ന
1: ഒരുപാട്
0: കലാകാരന്മാർ അതിൽ
1: ഇപ്പോഴങ്ങനെ ഒരു വളരെ അപൂർവങ്ങളിൽ അപൂർവ സ്ഥലത്ത് ഈ കായിക കലാ മത്സരങ്ങൾ നടക്കുന്നു.
0: അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നാടകം, നാടകത്തിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നാടക പ്രേമികളെ കൂടുതൽ.

0: ഉത്രാട പൂനിലാവിലൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് അല്ലെ അജിത്തേട്ട പങ്കുവച്ചത്. അപ്പൊ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രേ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ദ്രത്തിൽ ഇനി നിരവധി ആർജേസിന്റെ ഒരുപാട് പ്രോഗ്രാമുണ്ട്, ഒരുപാട് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജാതിമത ഭേദമന്യേ എല്ലാവരും എല്ലാ വ്യക്തികളും ഓണം ആഘോഷിക്കുകയാണ്. അതിൽ വലിയ നമ്മുടെ പ്രവാസികളുണ്ട്, നമ്മുടെ വിദേശത്തുള്ള ഒരുപാട് അല്ലെ, അവരൊക്കെ തന്നെ നമ്മളെക്കാൾ മനോഹരമായി ഒത്തുചേർന്ന് കൂടിച്ചേർന്നൊക്കെ ഓണം ആഘോഷിക്കുന്നു. അപ്പം ജയേന്ദ്രൻ ചേട്ടൻ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓണത്തെ കുറിച്ച് പറഞ്ഞത്. അജിത്തേട്ടനും വിശേഷപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ ഈ കുഞ്ഞറിവ് വെച്ച് ഞാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം ഇന്ന് ഞങ്ങളിത് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ചേട്ടാ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രോതാക്കൾക്ക് ഒരു ഓണാശംസ.
1: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ, ഞാൻ ജയചന്ദ്രൻ, എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.
2: ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കേൾവിക്കാരായ മുഴുവൻ മലയാളികൾക്കും
0: അതെ, നമ്മുടെ ഈ ഉത്രാട പൂനിലാവിലൂടെ നമ്മുടെ കെ ജെ അജിത് കുമാർ, സൈന്ധവ ബുക്സ്, ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും ഞാൻ രജനി ഗിരീഷും ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. പക്ഷെ ഇനിയുള്ള കുറെ ലൈവുകളൊക്കെ വരുന്നുണ്ട്, അതിൽ നമ്മുടെ ആർ ജി എസ് ഒക്കെ പാട്ടൊക്കെ പാടി വളരെ രസകരമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഞങ്ങളുടെ വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാമില് നമ്മളോടൊപ്പം എല്ലാവരും ഇങ്ങനെ കാതോർത്ത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രാടപ്പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് ലോകത്തെ കീഴടക്കിയ പ്രവാചകന്റെ പുണ്യസന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.
5: എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Mommy.
1: Dave.
0: Hmm.
1: I.
0: When's your birthday?
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
3: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം ഈ ഓണക്കാലത്ത്. ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM, പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8:00.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: പ്രിയ ശ്രോതാക്കളെ,

ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് ലോകത്തെ കീഴടക്കിയ പ്രവാചകന്റെ പുണ്യ സന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.

0: മാവേലിത്തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM.

0: an initiative of Pain and Palliative Care Trust, Kollam.
1: ലോട്ടറിയൊന്നുമല്ല പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മനോഹരമായൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഉത്രാട ദിവസമാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നമ്മൾ നേരാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
0: ഒന്നാം ഓണമാണല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു തുടക്കമാണ്. അതുപോലെ തന്നെ ഇന്ന് നബി ദിനം കൂടിയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ആഘോഷത്തിന്റെ ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും ഈ ഉത്രാട ദിനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെപ്രാളത്തിന്റെ ഒരു ദിവസമാണ്. ഉത്രാട പാച്ചിൽ അല്ലേ, ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ബഹളമായിട്ട് ചെയ്യുന്നൊരു ദിവസമാണ്. പക്ഷെ സാധാരണ മലയാളികളെല്ലാവരും ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ ഒരു മാസം മുൻപേ തന്നെ ചിന്തകൾ തുടങ്ങാണ്. ഏത് ഡ്രസ് ഇടണം, ഏത് രീതിയിൽ വരണം, ഏത് ഫുഡൊക്കെ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ പലഹാരങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ ഇത് സെറ്റ് ചെയ്യേണ്ടത്, ആഘോഷം എന്നൊക്കെ തീരുമാനിക്കും. എങ്കിൽ കൂടിയും മറന്നു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തെ ആഘോഷങ്ങളുടെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഉത്രാട പാച്ചിൽ എന്ന് തന്നെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും ആ ഒരു തിരക്കിലും കാര്യങ്ങൾക്കും ഒക്കെ ആയിരിക്കും. എങ്കിലും നമുക്ക് വേണ്ടി ഒരു കുറച്ച് സമയം അല്ലെ മാറ്റി വെച്ചിട്ട് ഒന്ന് കേൾക്കുക. അല്ലെ ചിലപ്പോൾ അടുക്കളകളിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൈഡിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്രാട ദിനാശംസകൾ നേരുന്നു അല്ലേ.
1: അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് നബി ദിനം കൂടിയാണ്. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകൾ കൂടി റേഡിയോ സാന്ദ്ര 90.4 FM നേരുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണെന്നറിയാം. ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഭംഗിയായ രീതിയിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് പലപ്പോഴും ഈ ഉത്രാട ദിവസം എനിക്ക് തോന്നുന്നു നമുക്ക് പൂരാടത്തിൻ്റെ അന്നൊക്കെ ബോണസൊക്കെ കിട്ടി ഉത്രാടത്തിൻ്റെ അന്നൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു തിരക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിന്നക്കട ഗ്രൗണ്ടൊക്കെ നല്ലൊരു റഷാണ്. ഇപ്പോൾ ഇന്നലെ തൊട്ട് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു റോഡിൽ മുഴുവനും. നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നല്ല ഇറങ്ങി ബസ്സിലൊക്കെ കയറി വരേണ്ടതായിട്ടുണ്ട്. കാരണം ചില സമയത്ത് ഇങ്ങനത്തെ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബൈ റൂട്ടൊക്കെ കയറി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വളരെയധികം ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ ഉത്രാട ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വലിയ പൂക്കളം. വൈകുന്നേരം സാധാരണ രീതിയിൽ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു തിരുവോണത്തിൻ്റെയൊക്കെ വേണ്ടിയിട്ട് വലിയൊരു പൂക്കളമൊക്കെ ഇങ്ങനെ തീർക്കാറുണ്ട്. അപ്പോൾ അന്ന് വെച്ചാൽ എനിക്കൊരു ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി ചേർന്നാണ് ഈ പൂക്കളം ചെയ്യുന്നത്. അപ്പോൾ ഈ മുതിർന്നവരൊക്കെ ഇതിനൊരു മേൽനോട്ടം വഹിക്കും, അതായത് ചാണകം മെഴുകുക. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. ബാക്കി പൂക്കളെ വിടുന്നതൊക്കെ നമ്മളായിരിക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റും പിന്നെ ഒരു തിരുവാതിര, നമ്മളുടേതായ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ പാട്ടുപാടി ഒരു തിരുവാതിരയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മധുരം, പലഹാരങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ്,
0: നല്ല ഓർമ്മകളാണ്. അപ്പൊ എല്ലാവരും ആ ഒരു ഗ്രഹാതുരതയിലേക്കും നല്ല ആഘോഷങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ ദാ ചുവട് ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു പ്രതീക്ഷയോടൊപ്പം നമ്മളും റേഡിയോ സാന്ത്വനവും ചേരുകയാണ്. നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു ഓണ മൂഡിലേക്ക് അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളുടെ മൂഡിലേക്ക് നിരവധി പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, അതിനനുസരിച്ച് ഫീഡ്ബാക്കുകളൊക്കെ തരിക എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഓണം എന്തായാലും ഈ ആഘോഷങ്ങളെല്ലാം നമ്മൾ റേഡിയോ സാന്ത്വനത്തിനൊപ്പം തന്നെ ആഘോഷിക്കൂ എന്ന് കൂടി പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഉത്രാടം അല്ലെങ്കിൽ ഈ ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും കാലാവസ്ഥ ചെറുതായിട്ട് നമ്മളൊന്ന് ചതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയ്ക്കുള്ള സാധ്യത, അതുപോലെ തന്നെ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കൊല്ലത്ത് യെല്ലോ അലേർട്ട് ഇല്ല, പക്ഷേ എങ്കിലും ഇവിടെ മഴയുണ്ടല്ലേ.
1: അതെ, രാവിലെ എണ്ണിറ്റപ്പോഴേ ഒരു നല്ലൊരു മഴയൊക്കെ ആസ്വദിച്ചാണ് എണ്ണിറ്റത്. ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് വിശേഷ നാളുകളിലൊക്കെ വല്ലാതെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആഘോഷങ്ങൾ നമുക്ക് പങ്കെടുക്കുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുക എന്നതിനേക്കാൾ ഉപരി ഈ ചെറുകിട കച്ചവടക്കാരുണ്ട്. അവരെന്ന് പറയുമ്പോൾ ഈ ഓണം സീസൺ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു അവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇത് അവരെ ഈ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരെയൊക്കെ ഇത് ഈ മഴ വളരെ വലിയ രീതിയിൽ
0: മോശമായിട്ടാണ്
1: ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് മഴ പെയ്യണോ എന്നൊരു അതൊരു നല്ലൊരു വിഷമമാണ് കേട്ടോ. കാരണം അവരുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും വലിയൊരു ജീവിതോപാധി ഇത്തരത്തിലുള്ള ചെറിയ കച്ചവടങ്ങൾ, ഇപ്പോൾ വഴിയോര കച്ചവടങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയം ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ് അവരെ ഏറ്റവും

0: കൂടുതൽ ഒന്ന് സഹായിക്കുന്നത്, അവർക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ലേണിങ്സ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു മഴയൊക്കെ പെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവായിട്ടാണ്. അപ്പൊ ആഘോഷങ്ങളിലൊക്കെ അങ്ങനെയുള്ളവരെയൊക്കെ അവർക്കും പങ്കെടുക്കാൻ ചിലപ്പോൾ സാധിക്കാതെയൊക്കെ വരും. അപ്പോൾ ഇത്തരത്തിൽ മഴ കാലാവസ്ഥ മോശമാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെയാണ്.
1: അതെ അതെ. അപ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മഴയൊക്കെ മാറി നിന്ന് ഒന്ന് ശാന്തമാകും, എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കുറച്ച് ശാന്തമായിട്ടൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ കൂടിയും ഇപ്പോൾ കച്ചവടങ്ങളിലെല്ലാം ഇപ്പൊ നമ്മൾ പൊതുവെ വാർത്തകളിലെല്ലാം കണ്ടുവരുന്നതാണ് ഈ ഒരു കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ എന്താ പറയുക ഈ വഴിയോര കച്ചവടക്കാരാണെങ്കിലും, പ്രത്യേകിച്ച് ഈ എന്താ പറയുക വലിയ കച്ചവടക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല, അവർക്ക് ഈ എന്താ വിപണികളിൽ സജീവമായിട്ട് പിന്നെയും തുടരാമെന്നുള്ളത്. പക്ഷെ ചെറുകിട കച്ചവടക്കാർ ഇതിനു വേണ്ടി ഈ സീസണൽ ടൈമിന് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു പ്രയത്നം എന്നുള്ളത്. അപ്പൊ അതിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പൂ കച്ചവടക്കാർക്ക് പൂവിനൊക്കെ നല്ല വിലയാണ്, പക്ഷേ എങ്കിലും ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്ര വിലയെന്ന് പറഞ്ഞാലും നമ്മൾ മുഷിപ്പിക്കാതെ വാങ്ങുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ചെറിയ പൂക്കച്ചവടക്കാർക്കൊക്കെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പലഹാരങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി എല്ലാവരും എല്ലാ ആൾക്കാർക്കും ഹാപ്പി ആയിട്ട് തന്നെ ഈ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ.
0: അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാലാവസ്ഥ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഈ ഓണത്തിനൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു വരവുണ്ടല്ലേ, ഒരു പുലികളി കരടികളി അങ്ങനെ കുറേ പേര്. ഇപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അത് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്നലെയോ മറ്റോ ആണ് കുറേ നാളുകൾക്ക് ശേഷം ഇടയ്ക്കോ മുമ്പൊക്കെ ഒരു ഓണം എന്നൊക്കെ പറയുന്ന സമയത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ രാത്രിയിൽ കടുവകളി കരടികളി അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് വരും. പിന്നീട് കുറേ നാൾ കഴിയുമ്പം ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് വരാൻ തുടങ്ങി. പക്ഷേ പണ്ടത്തെ പോലെ അത്ര എന്താ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരാറില്ല. വല്ലപ്പോഴും ഒന്നായി, ഒരു വർഷമൊക്കെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, അങ്ങനെ ഒരു മാവേലി പോലും ആ വഴി വന്നില്ല എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾക്കൊക്കെ അതൊക്കെ ആക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ കുട്ടികൾ ബാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ രാത്രികളിൽ പുലികളിൽ നിന്ന് കരടികളിൽ
1: നിന്നൊക്കെ. അപ്പോൾ ആഘോഷങ്ങൾക്ക് എപ്പോഴും നിറം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഗ്രഹാതുരതയുടെ അല്ലെങ്കിൽ ഒരു പഴമയുടെ ഒരു ടച്ച് മാറിയിട്ട് ഒരു പുതിയൊരു ജനറേഷന്റെ ഒരു പ്രത്യേകത കൂടി അവർ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്കൊരു രസാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്.
0: പാട്ട് പാടുകയാണ്, പക്ഷെ ഇപ്പൊ അവര് ഡിജെയാണ്.
1: പണ്ടെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ പുലികളിക്കൊക്കെ വരുന്ന ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ച് എന്താ പറയാ ഒരു ഒരു ഭംഗിയിൽ അത് നിർത്തണം, ക്ലോസ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമാണ്. ഇന്നത്തെ കുട്ടികൾ പൈസ നോക്കിയിട്ട് മാത്രമേ കളിക്കണോ വേണ്ടയോ എന്ന രീതിയിലൊക്കെ വന്ന് നമുക്ക് നമ്മളോട് ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുക. അവർക്ക് അങ്ങനെ നമ്മൾ ഹാപ്പി ആവണോ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ഭാഗം ആകണം എന്നുള്ളതല്ല, അവർക്ക് പോക്കറ്റ് മണിക്ക് പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും മനോഹരമായിട്ട് തന്നെ ഉത്രാട പാച്ചിൽ എന്ന് പറയുമ്പോൾ അത്രയും തിരക്ക് പിടിച്ചൊരു ദിവസമാണ് എങ്കിൽ കൂടിയും റേഡിയോ സാന്ത്വന 90.4 FM പ്രിയപ്പെട്ടവരെല്ലാവരും ലിസൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ഉത്രാട ദിനമല്ലേ, ഉത്രാടം ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്രാടം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ. നമ്മൾ റേഡിയോയിൽ കുറേ നേരമായിട്ട് പക്ഷെ എത്ര കേട്ടാലും മതി വരാത്ത, എത്ര വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധി പാട്ടുകളുണ്ട്. അപ്പൊ അതിൽ മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെ നമുക്ക് കേട്ടാലോ.
0: തീർച്ചയായും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ആ ഒരു പാട്ട് ഞങ്ങൾ ഇങ്ങനെ സമർപ്പിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓണം അല്ലേ, ഉത്രാട പാച്ചിലിൽ, ആ ഉത്രാട ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഓണത്തോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ ആഘോഷിക്കുന്നൊരു ദിവസം കൂടിയാണ് നബിദിനം അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഓണ അവധിയോട് അടുപ്പിച്ച്, അതായത് ഉത്രാട ദിനം തന്നെയാണ് നബിദിനം കൂടി നമ്മൾ ആഘോഷിക്കുന്നത്. സാധാരണ ഏപ്രിൽ മാസം, അതായത് ഈ ക്രിസ്തു വർഷം 571 April 21 നബി മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഗ്രിഗോറിയൻ കലണ്ടർ അടിസ്ഥാനത്തിലാണ്

0: ഈയൊരു ദിവസമായിട്ട് മാറ്റപ്പെട്ട് ഇന്ന് അതായത് ഓഗസ്റ്റ് 25-ാം തീയതി നബിദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്.
1: അപ്പോൾ നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത് ഞാൻ ശ്രീലക്ഷ്മി എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ, നിങ്ങളുടെ വിശേഷങ്ങൾക്കായി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അയക്കേണ്ട നമ്പർ ഇതാണ്, 8888585. അപ്പോൾ സമയം 10:22 ആയിരിക്കുകയാണ്. അപ്പോൾ പല തരത്തിലുള്ള അല്ലേ ഒരുപാട് ഒരുപാട് വിശേഷപ്പെട്ട ദിവസമാണ് ഈ ഓഗസ്റ്റ് 25 എന്ന് പറയുന്നത്. ഉത്രാടത്തോടനുബന്ധിച്ച് തന്നെ നബിദിനം എല്ലാം നമ്മളെല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ മുമ്പ് രണ്ട് ദിവസങ്ങളിലാവുന്ന സമയത്ത് ഓണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് ആൾക്കാരൊക്കെ അയൽക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ചിങ്ങനെ സദ്യ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ എന്തെങ്കിലും വിശേഷമാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ നബിദിനമാണെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ടുള്ള അല്ലേ ഇപ്പം നെയ്ച്ചോറ് അതേപോലെ തന്നെ രാവിലെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പലതരം പലഹാരങ്ങളൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കാറുണ്ട്. അത് കാത്തിരിക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അത് ഉറപ്പാണ് നമുക്കത് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ ഒരു സൗഹാർദ്ദത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ അത്തരത്തിലുള്ളൊരു ഐക്യത്തിൻ്റെ എല്ലാം ഒരു ആഘോഷങ്ങളിലൂടെ നമ്മളിങ്ങനെ
0: കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതപരമായിട്ടുള്ളൊരു ആഘോഷമായിട്ട് മാത്രം കാണാതെ എല്ലാവരും ഒരുമിച്ച് അല്ലെ എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നബിദിനം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിരാവിലെ തന്നെ അതായത് പുലർച്ചെ തന്നെ പള്ളികളിലും മദ്രസകളിലും എല്ലാം പ്രത്യേക പ്രാർത്ഥനകളും പ്രവാചക കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം റാലികളൊക്കെ കാണാൻ സാധിക്കുന്നത്, അതായത് ഇതിൻ്റെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള റാലികളും എല്ലാം കാണാൻ സാധിക്കണം. പ്രത്യേകിച്ചും എടുത്ത് ഈ ഒരു ദിവസത്തിനെ പറയുമ്പോൾ ഇതിൻ്റെ സന്ദേശമാണ് എല്ലാ മതവിഭാഗങ്ങളിലേക്കും എത്തപ്പെടുമ്പോൾ ഇതിൻ്റെ സന്ദേശമാണ് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യം. സ്നേഹം, സമാധാനം, ദാനധർമ്മങ്ങൾ എന്നിവയിൽ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അപ്പോൾ അത് സ്നേഹവും മതസൗഹാർദ്ദത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, ഭക്ഷണമാണെങ്കിലും ഒരു പ്രയത്നമാണെങ്കിലും ദാനം ചെയ്യുക എന്നുള്ള ഒരു പഠനമാണ് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓണത്തിനോടൊപ്പം തന്നെ നബിദിനവും നമ്മൾ മനോഹരമായിട്ട് തന്നെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നബിദിനം സ്പെഷ്യലായിട്ട് ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കുക അല്ലേ.
1: തീർച്ചയായും നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ്റെ വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
7: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളങ്ങനെ നബി ദിനം ഒരു റിലേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ കേട്ടു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഒരു മതസ്ഥർ എന്നത് മാത്രം നമുക്ക് പറയാതെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒരു വഴികാട്ടി എന്ന് പറയാൻ സാധിക്കുന്ന പ്രവാചകനാണ് നബി അല്ലേ. അപ്പോൾ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ 1501 ജന്മവാർഷിക ദിനമായിരുന്നു ഇന്ന്. അത് വളരെ വർണ്ണാഭമായിട്ടുള്ള രീതിയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റേഡിയോ സാന്ത്വനവും ചേരുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നബി ദിനാശംസകൾ അല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.

0: എനിക്കുണ്ട് വാട്സപ്പ് നമ്പർ ഇതാണ് 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
0: അപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: അതെ, അപ്പോ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണമെങ്കിൽ
0: ആർക്കും പറയാൻ പറ്റാത്ത ഭയങ്കര പാടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. ഇന്ന് കുറച്ച് ഇന്ന് ഉത്രാടം
1: നമ്മളുടെ ആ ഒരു പ്രതീക്ഷയൊക്കെ
0: വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്നുള്ളത് ഓണമൊക്കെ അല്ലേ, അല്ലെ, ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്നുണ്ട്, നമ്മളൊരു പാട്ടിന്റെ
1: വരി
0: ചോദിക്കാം.
1: അത് ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് പാടിയിടാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം.
0: പാട്ടി പാടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.
1: അതെ, അപ്പൊ അതിന്റെ ഒരു, ഞാനിപ്പോ ചോദിക്കുന്നത് ചരണത്തിലെയും മറ്റേ വരിയാണ്. അപ്പോ നമുക്ക് അതിന്റെ പല്ലവിയാണ് അറിയേണ്ടത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും അയക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ആ ഒരു വരി, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയെ.
0: അതെ,
1: ഇത് ഏത് പാട്ടിലെ വരിയാണ്?
0: എനിക്ക്, ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ കൊടുക്കാം.
1: ക്ലൂ കൊടുക്കണ്ട,
0: ഒരു ക്ലൂ കൊടുക്കണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്.
1: അതിപ്പോ
0: അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ക്ലൂ നമ്മൾ പതുക്കെ പതുക്കെ ക്ലൂസ് തരുന്നതായിരിക്കും അല്ലേ.
1: എനിക്ക് തോന്നിയത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഒരുവിധം അത് അറിയാമെന്ന് തോന്നുന്നു. കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയെ. അപ്പൊ ഇത് ഏത് പാട്ടിലെ വരിയാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഒരുപാട് സ്ട്രെസ് ചെയ്ത് നമ്മുടെ ശ്രീലക്ഷ്മി പറയുന്നില്ല, ബിക്കോസ് പെട്ടെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ഉത്രാടപ്പാച്ചിലിനിടയ്ക്ക് നിങ്ങളുടെ ഈ തിരക്കുകൾക്ക് ഇടയ്ക്ക് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് എടുത്ത് ടൈപ്പ് ചെയ്യൂ. പെട്ടെന്ന് അയക്കാം, അയക്കുന്നു വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്മുടെ രേഖ ചേച്ചി, രേഖ രാജീവ് ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാവം പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിലെ ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ എന്നുള്ള പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. സനോജ് നബിദിന ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഷ്,
0: താങ്ക് യു സോ മച്ച് സനോജ്, നല്ലൊരു ഓണാശംസ. അതുപോലെ തന്നെ നബിദിന ആശംസകൾ കൂടി സനോജിന് നേരെയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറായെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അല്ലേ.
1: അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, ആതിരക്കുട്ടി, എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ഓണം.
0: യെസ്, അപ്പൊ ഗുഡ് മോർണിംഗ് ഷീജ ചേച്ചി, നല്ലൊരു ദിവസം, നല്ലൊരു ഉത്രാട ദിനാശംസകൾ കൂടി നേരുന്നു.
1: അതെ, അപ്പൊ ലൈവ് തുടക്കം തന്നെ അതിമനോഹരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞു.
0: താങ്ക് യു.
1: ഓണപ്പാട്ട് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നബിദിന ആശംസകൾ എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ ഒരുപാട് സന്തോഷം. ഇതേപോലെ ഞങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കുക ലൈവുകളിൽ എല്ലാം അല്ലേ,
0: സജീവമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും നല്ല തിരക്കുള്ള ദിവസമാണ് എങ്കിൽ കൂടിയും കുറച്ച് സമയം എടുത്ത് മെസ്സേജ് ഒക്കെ അയക്കാൻ ഒരു ശ്രമം നടത്തുക അല്ലേ.
1: അപ്പൊ നമുക്ക് നമ്മുടെ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, ആതിരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി,
0: ഗുഡ് മോർണിംഗ്,
1: നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടൊക്കെ വളരെ മനോഹരമാകട്ടെ. ഓണമാണ്, നല്ല തിരക്കാണ്, അപ്പൊ അടുക്കളയിലൊക്കെ ഒരുപാട് ജോലി ഉണ്ടായിരിക്കും അല്ലേ. ഈ ഓണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അങ്ങനെയും ചിന്തിക്കണം, എന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും ഒരു ജോലി കൂടുതലുള്ള കുറെ ദിവസങ്ങളാണ് ഈ ഓണം.
0: എങ്കിലും ഈ ഓണ നാളുകളില് എല്ലാരും ഓൾമോസ്റ്റ് നമ്മൾ ടയേർഡ് ആവും. എങ്കിലും ഒരു അടുത്ത ദിവസം നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ.
1: പക്ഷേ ഈ അങ്ങനെ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ നമുക്ക് ഒരുപാട് ജോലിയാണ് എന്നുള്ളത്, പക്ഷെ നമ്മൾ ആ ഒരു കുടുംബം മുഴുവനും ആ ഒരു ജോലി കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവണ്ട. പിന്നെ നമ്മുടെ ഒരു ഒരു ഹാപ്പിനെസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
0: എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് പോകും. പക്ഷെ അമ്മമാരും ചേച്ചിമാരും മാത്രമാണ് അടുക്കളകളിലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരിലേക്കും ലൈവിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് അടുക്കളകൾ സജീവമാകുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത് അല്ലെ. ആ ജോലികൾ പെട്ടെന്ന് കുറഞ്ഞു, ഒരു വ്യക്തി മാത്രം പ്രോപ്പറായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുന്നു എന്ന പ്രോസസ്സിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതി നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെയും കുറച്ചും കൂടെ മനോഹരം, കുറച്ചും കൂടെ ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്.
1: എല്ലാവരും
0: ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഓണ നാളുകൾ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ നാളുകളിൽ എല്ലാവർക്കും ആ ആഘോഷത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഒരുമിച്ച് നിന്ന് തീർത്തു കഴിഞ്ഞാൽ ആ അടുക്കളകളും സജീവമായിട്ട് തന്നെ ആഘോഷിക്കാം. ഇപ്പോഴത് നമുക്ക് ഒരുപോലെ ആഘോഷിക്കാം. ഇന്ന് ഇപ്പൊ സാധാരണകളിൽ ഒരു 50% എബോ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, അടുക്കളകളിൽ നന്നായിട്ട് വിയർത്ത് നമ്മുടെ അമ്മമാരെല്ലാം ഒറ്റയ്ക്ക് കിടന്ന് അല്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് സ്ത്രീകൾ കഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ജോലിയും തീരും, അവിടെയും ഒരു രസമായിട്ട് തന്നെ അവസാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ശ്രീലക്ഷ്മി വിശ്വസിക്കുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത്.
1: പിന്നെ വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അടുക്കളയിൽ കയറി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ അതൊന്ന് നീറ്റാക്കിയും കൂടി ഇടണം അല്ലേ.

0: കാരണം ഇത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ സാധാരണ രീതിയിൽ അടുക്കള കൈകാര്യം ചെയ്യുന്നവർ വന്ന് കണ്ടിട്ട് ബോധം കെട്ട് വീടേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവരുത്.
1: അതെ, അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും കൂടെ ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും റേഡിയോയില് എന്താ ഇത്തിരി നേരത്തിൽ പറഞ്ഞതല്ലേ എന്ന് കരുതി എല്ലാവരും കൂടെ ചെന്ന് അടുക്കളകൾ കൊളവാക്കണം എന്നല്ല, കൂടെ ചേർന്നിരുന്ന് മനോഹരമാക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത്. അപ്പം ആഘോഷത്തിന്റെ കൂടെ ഭാഗമാകുമ്പോൾ കുറച്ചും കൂടെ അതിമധുരം കൂടുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ പുറത്തിരുന്ന് ആഘോഷിക്കാതെ അടുക്കളകളിലേക്ക് നിങ്ങൾ കയറൂ. ഉത്രാട ദിനമാണ്, നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പൊ സഹായിക്കൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: അപ്പോ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു തിരുവോണ ആശംസകൾ. ഒപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് നന്നായിരുന്നു, ഐശ്വര്യമായിരുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സാന്ത്വനത്തിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ കേട്ട് ജോലി ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക മൂഡ് തന്നെയാണെന്ന് ചേച്ചി.
1: താങ്ക് യു. അപ്പൊ എനർജി, നമ്മൾ ഇങ്ങനെ കുറച്ച് എനർജി ഡൗൺ ആവുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം എന്നുള്ളത്. അപ്പൊ കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരാണ്. തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ നല്ലൊരു ഉത്രാട ദിനാശംസകൾ കവിത ചേച്ചിക്കും നേരുന്നു.
0: അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, തിരുവോണ കൈനീട്ടം എന്ന ഓണം ആൽബത്തിലെ പൂമുല്ല കോടി ഉടുക്കേണം എന്ന ഗാനമാണ് നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിരിക്കുന്നത്. അതല്ല കേട്ടോ, ഒന്നും കൂടി നമ്മൾ
1: അപ്പം നമ്മൾ ആ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. ഇതിൻ്റെ ക്ലൂസ് നിങ്ങൾക്ക് എന്തായാലും ഉത്രാട ദിനമല്ലേ, ഇത് ക്ലൂസ് ഉടനെ അല്ല, ഒരു പാട്ടിനൊക്കെ ശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ക്ലൂസ് തരുന്നതായിരിക്കും.
0: ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു പാട്ടാണ്. അതിന് ആ ഒരു പാട്ടിലെ വരി ഇതാണ്, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളി. എനിക്ക് തോന്നുന്നു പല യൂത്ത് ഫെസ്റ്റിവലുകളിലും നമ്മളിങ്ങനെ കേട്ട് മറന്ന ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സമയത്തൊക്കെ വള്ളിക്കിഴി പഠിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് ഈ പാട്ടിന് വരി കേട്ടോ ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പൊ നമ്മളിങ്ങനെ ഓണാഘോഷത്തിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ആഘോഷിക്കുന്നു, നമ്മളെപ്പോഴും പറയുന്നു നമ്മൾ ഒരുമിച്ച് കൂടുന്നു അല്ലേ. അപ്പോൾ കുറച്ച് പേരുണ്ട് അങ്ങ് പ്രവാസികളാണ് അവർ. അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ദൂരെ നിന്ന് ഒരുപക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ ഓണം ആഘോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ പല സ്ഥലങ്ങളിലും ഓണം അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? മലയാളികളുള്ളതെല്ലാം
1: അതായത് ആഘോഷങ്ങളുടെ ആഘോഷങ്ങൾക്ക് എപ്പോഴും ഇവിടുത്തെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഇപ്പോൾ എന്താ പറയുക, സെലിബ്രേഷനൊക്കെ നല്ല കളറായിരിക്കും. പക്ഷേ എങ്കിലും നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓണത്തിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതില്ലാന്ന് തന്നെയായിരിക്കും അവരുടെ ഒരു ഉത്തരവ് അല്ലേ.
0: പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും പറയുന്നുണ്ട് ഇവിടെയും നല്ലതായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്.
1: അവിടെ എന്ന് പറയാൻ എല്ലാവരും നല്ല രീതിയിൽ പൂക്കളമിടുന്നതും ഫുഡ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമാകെയും വടംവലിയും മഹാബലി തമ്പുരാന്റെ രീതികളും അതുപോലെ തന്നെ എന്താ
0: അല്ലെ
1: പുലികളിയാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും അവര് ഇതുപോലെ തന്നെ അതേപോലെ കോപ്പി ചെയ്യുന്ന പോലെ തന്നെ അവിടെ അവർ ആഘോഷിക്കാറുണ്ട്. പക്ഷെ എങ്കിലും നാട്ടില് ചിലപ്പോൾ അവർക്കൊന്നൊരു ചെറിയൊരു വേദന, ചിലപ്പോ നമ്മുടെ കുടുംബത്തിലെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങള് അമ്മാവന്മാര്
0: അവരെയൊക്കെ
1: ഒന്ന് അവരുടെ കൂടെ ഇരുന്ന് ഒരു കഴിക്കുക, സദ്യ കഴിക്കുക അല്ലെങ്കിൽ ആഘോഷത്തിന്റെ ഭാഗമാകുക എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രവാസികൾ കാണും. പക്ഷെ അവരുടെ ഒരു കാര്യത്തിൽ അവർ അവിടെ ആഘോഷിക്കുകയാണ്, ഇവിടെ വീഡിയോ കോളിലായിരിക്കും അവർ, ആ അമ്മ ഇവിടെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ കോളായിരിക്കും അവിടെ ഇരുന്ന് അവരുടെ കൂടെ, അല്ലെങ്കിൽ പൂക്കൾ വിടുമ്പോൾ അനീത്തിമാരുടെ കൂടെ ആ ഒരു വീഡിയോ കോൾ ആയിരിക്കും ഉണ്ടായിരുന്നത്, അവരൊരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളൊരു ഓണമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സുകൊണ്ട് അവർക്ക് അവരുടെ കൂടെ തന്നെയാണ് അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോൾ ആശ ചേച്ചിയാണെങ്കിലും അല്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു ഷാജി ചേട്ടനുണ്ടായിരുന്നു ഉമ്മാലിൽ നിന്ന്, ഇപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട്. അതേപോലെ തന്നെ ജോബി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കും അവർ. പക്ഷേ ഇപ്പോൾ അപ്പോൾ അവർക്കൊക്കെ നാട്ടിൽ വന്ന് ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല, അതൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും ചിലതൊന്നും നമുക്ക് അത്രത്തോളം എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ കുറേ നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള സ്ഥലത്ത് നമ്മുടെ പരിമിതമായ ചുറ്റുപാടിലൊക്കെ എല്ലാവരും ചേർന്ന് മനോഹരമാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ അവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എൻ്റെത് മാത്രമല്ല
1: നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന് തന്നെ നിരവധി പ്രവാസികളായിട്ടുള്ള, പ്രത്യേകിച്ചും പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രീസിലുള്ളവർ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലില്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ വോക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നാട്ടിലേക്ക് ചിലപ്പോൾ വരാൻ സാധിക്കാത്തവർ കാണും. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു ഓണാശംസകൾ നേരാണ്. ചിലപ്പോൾ അവർ വിഷമിച്ച് നാട്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ ലീവ് സാങ്ഷൻ ആയില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിജീവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും അവർ കൂടി അവരൊറ്റയ്ക്കാണ് അല്ലെങ്കിൽ അവർക്ക് നാട്ടിലെത്താൻ സാധിക്കുന്നത്

0: ഇല്ലാന്ന് കരുതി വിഷമിച്ചൊന്നിരിക്കേണ്ട, അവിടെ നിങ്ങൾ അടിപൊളിയായിട്ട് തകർക്കുക എന്ന് കൂടി നമ്മൾ റേഡിയോ സാന്ത്വനം കൂടി നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോൾ ഒന്ന് ട്യൂൺ ചെയ്താൽ മതി റേഡിയോ സാന്ത്വനം. നിരവധി പ്രോഗ്രാംസ് ആണ് ഇവിടുത്തെ ഒരു ഓണം വൈബ് നിങ്ങൾക്ക് ഫുള്ള് റേഡിയോ സാന്ത്വനം കൂടി നൽകുന്നതായിരിക്കും.
1: രാവിലെ തൊട്ട് ഏകദേശം നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞു. നമ്മൾ ഉത്തരാട പോകുന്നില്ലാവ, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വേറെ പാർവതിയുടെ ഒക്കെ സ്പെഷ്യൽ പ്രോഗ്രാം
0: വരുന്നുണ്ട്.
1: അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ട് ആസ്വദിക്കാം.
0: അഭിദിനം സ്പെഷ്യൽ പ്രോഗ്രാം എം എസ് നൗഫൽ സാറിൻ്റെതുണ്ടായിരുന്നു, എല്ലാവരും കേട്ടു എന്ന് തന്നെ. അതെ, അത് ഇനി അതായത് നബിദിനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്.
1: അതായത് ലൈവിന് തൊട്ട് ശേഷം ഉടനെ തന്നെ നൗഫൽ സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ തൂവാനം എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ ആ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് എം എസ് നൗഫൽ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം 11 ലൈവിന് ശേഷമാണ്. അപ്പൊ അതിനുശേഷം ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ തിരുവോണത്തിന്റെ ഒന്ന് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഓരോരോ ദിവസങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ റേഡിയോ സാന്ത്വനം ഇങ്ങനെ
0: നിങ്ങളെല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒരു ഓണ നാടകമൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലിസൺ ചെയ്യുക അല്ലേ. അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ആണ് റേഡിയോ സാന്ത്വനം ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓണവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ പ്രവാസികളോടൊപ്പം തന്നെ നമ്മളും ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു,
1: കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം
0: കിളിയും. അപ്പോൾ സിമ്പിൾ ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ഏതാണ് എന്നുള്ളത് ഇതിന്റെ പാട്ട് നിങ്ങൾക്ക് പാടിയിടാം, വോയിസ് മെസ്സേജ് അയക്കാം. ഇൻ കേസിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: അപ്പൊ ആദരം ഇപ്പൊ 10:43 ആയിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിനുള്ളൊരു സമയമായിരുന്നു. നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം
3: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു
2: പാട്ട് കേട്ടു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞു, 48 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മളിങ്ങനെ ഓണം തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാരും മെസ്സേജ് അയച്ചോളൂ, അയക്കണം. വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 5 5 8 7 8 5. അപ്പൊ നമ്മൾ
2: ശ്രീലക്ഷ്മി
3: ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ചോദിക്കാം. ചോദ്യം ഇതായിരുന്നു, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയെ ഏത് പാട്ടിന്റെ വരിയാണ്? ഈ പാട്ട് നിങ്ങൾക്ക് പാടിയിടാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആ പാട്ട്, വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ആർക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആ ഒരു പാട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
2: നിങ്ങൾ അയക്കേണ്ടത് ഇത് ഏകദേശം പല്ലവി,
3: ഇത് പല്ലവിയാണ് നമുക്ക് മെസ്സേജ് ആൻസർ അയക്കേണ്ടത്. ഇത് ചരണത്തിലൊരു വരിയാണ്.
2: അതെ അതെ, അപ്പൊ ഇതൊരു ചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വരിയാണ്, ഇതിന്റെ പല്ലവിയാണ് നിങ്ങൾ അയക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഉത്രാട ദിവസവുമായിട്ട് നിങ്ങൾക്ക് പാടി അയക്കാവുന്നതാണ്. ഓണനാളുകളിലെല്ലാം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകളിൽ ഒന്നുകൂടിയാണിത്. പിന്നീട് ഒരു ക്ലൂ എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കളെ ഉത്രാട ദിവസമായതുകൊണ്ട് വിഷമിപ്പിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടാണ് ഇത്.
3: ഗുരുജി, ഓപ്ഷൻസ് പ്ലീസ്.
2: യെസ്, ഓപ്ഷൻസ് എ നമ്മുടെ ജോൺസൺ മാഷ്, ഓപ്ഷൻ ബി വിദ്യാസാഗർ സർ, ഓപ്ഷൻ സി ജെറി അമൽദേവ് സർ, ഓപ്ഷൻ ഡി എന്നുള്ളത് ഔസേപ്പച്ചൻ സർ.
3: യെസ്,
2: അപ്പൊ ഇതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: നല്ല ഏത് ക്വസ്റ്റ്യൻ ആൻസർ അയക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ഇത് 4 പേരിൽ
2: ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരാളാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നൊരു വ്യക്തിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വരിയിൽ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കിട്ടുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഉത്രാടം ദിനം സ്പെഷ്യൽ ചോദ്യം ഇത് തന്നെയാണ്. കുസൃതി ചോദ്യമൊക്കെ മാറ്റി പിടിച്ചിട്ട് വളരെ കടുകട്ടിയുള്ളൊരു ചോദ്യം അല്ലേ?
3: എനിക്ക് തോന്നി നമ്മൾ ഈ വരി ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാനൊരു സാധ്യത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് പറഞ്ഞു തരികയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അത്രയേറെ മനോഹരമായൊരു പാട്ടാണ്, ഓണം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പാട്ടാണ്.
2: യെസ്, അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. നാളെ തിരുവോണ ദിവസത്തിൻ്റെ പ്രിപ്പറേഷൻസും എനിക്ക് തോന്നുന്നു തൃക്കേട്ട ദിവസം തന്നെ നമ്മൾ അച്ചാറുകളും കാര്യങ്ങളൊക്കെ നേരത്തെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു പുളിപ്പൊക്കെ മാറിയിട്ട് ഭംഗിയായിട്ട് അച്ചാറുകൾ ഭരണികളെല്ലാം സൂക്ഷിച്ച് നമ്മൾ ആരും കാണാതെ ഭരണിയൊക്കെ കുട്ടികളൊക്കെ തട്ടിപ്പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മുകളിലൊക്കെ കയറ്റി വെക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ന്
3: പച്ചക്കറിച്ചാലും കണ്ടുപിടിക്കും.
2: അപ്പൊ അങ്ങനെ തകൃതിയായിട്ട് അടുക്കളകളിലെല്ലാം ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു വിശപ്പിന്റെ ഒരു വിളി വരുന്നുണ്ടോ ശ്രീലക്ഷ്മി?
3: എനിക്ക് വിശക്കുന്നു.
2: യെസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ വിശപ്പ്, ഈ ഒരു സദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിശപ്പില്ലെങ്കിൽ ഒരു വിശപ്പ് വരും അല്ലെ? അപ്പൊ അങ്ങനെ ഓണ സദ്യ എന്ന് പറയുമ്പോൾ തന്നെ വാഴയിലയിലൊക്കെ പ്രത്യേകിച്ചും നല്ല എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ വാഴയിലൊന്നും അല്ല, നമ്മുടെ നോർമൽ ആയിട്ടുള്ള വാഴയിലയിലൊക്കെ ആ ചൂട്

0: ഒരു ചോറും ഇത്രയും കറികളും ഒക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട് ശ്രീലക്ഷ്മി.
1: അതിനുശേഷം നമ്മൾ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സൈഡിൽ കുറച്ച് പായസം ഒഴിക്കും. അപ്പൊ ഈ പായസം, അതെ അതെ, പപ്പടവും പഴവും ഉണ്ട്. പക്ഷെ ഈ പായസം വെറുതെ ഒഴുകി നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, കുറച്ച് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന അതിലേക്ക് വെറുതെ അങ്ങ് ഓടിച്ചെല്ലും. എന്നിട്ട് ഈ മധുരവും അതിന്റെ ആ ഒരു എരിവും പുളിശ്ശേരിയുടെ ചെറിയൊരു പുളിയും അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്ത് ശക്കലം ഇങ്ങനെ വെക്കണം. അപ്പൊ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അപ്പം എന്തൊരു തൃപ്തിയാണത്.
0: അതെ, അതെ, ആഹാ, അന്തസ്. യെസ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ചോറ് കഴിച്ചിട്ട് നമ്മൾ ഈ ആഘോഷങ്ങളുടെ ഭാഗത്ത് ഈ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പായസം ഒരു സൈഡിലും കുഴിക്കും. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ചോറിന്റെ കൂടെ പായസം മിക്സ് ആവുന്ന രീതിയുള്ള
1: ആവശ്യത്തിൽ കൂടുതലായിട്ട് കുറച്ച് ചോറും കൂടി നമ്മൾ കഴിക്കും. പക്ഷെ കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഈ പായസം ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കല്ലേ, ഞാനിപ്പോ എവിടെയാ പോവാന്നൊക്കെ നോക്കിയിട്ട് ഒരു റൂട്ട് തന്നെ അത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓടിയിരിക്കും. അപ്പോഴത്തേക്ക് അത് പലരുമായിട്ട് എന്താ കൂട്ടുകൂടും, അച്ചാർ, മറ്റേ കുറച്ച് കിച്ചടി, അവരൊക്കെ ആയിട്ട് നല്ലൊരു കമ്പനി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു.
0: അതെ, അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ശ്രീലക്ഷ്മി അത് പറയുന്ന കേട്ടിട്ട് ഒരു വിയേർഡ് ഫുഡിലേക്ക് പോവാണ് എന്തോന്ന്. കാര്യം അച്ചാറുകളിലേക്ക് പായസം പോകുന്നു അല്ലെ. നമ്മളൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് കോമ്പിനേഷൻസ് ആണ് അച്ചാറും പായസം എന്നൊക്കെ പറയുന്നത് അല്ലെ.
1: പക്ഷെ അങ്ങനെ നമുക്ക് പെട്ടെന്ന്, അതായത് പായസം കുറച്ചും കൂടി കുടിക്കുന്നതിന് വേണ്ടിട്ട് അച്ചാർ ശകലം ടേസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
0: അപ്പൊ തീർച്ചയായിട്ടും വാഴയിലയിൽ നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് പോകുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി വരാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സദ്യയുടെ കാര്യം, നാളെ തിരുവോണ ദിവസമാണ്, സാധാരണ ഈ ഒന്നാം ഓണമാണ് ഉത്രാട ദിനം എന്ന് പറയുന്നത്. ഈ നാല് ദിവസങ്ങളും ഫുള്ള് സദ്യ അങ്ങനെ കഴിക്കുന്ന വീടുകളും ഉണ്ടല്ലോ. ഇപ്പോൾ ഐതിഹ്യങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഓണപ്പൊട്ടനൊക്കെ സജീവമായിട്ട് വടക്കൻ കേരളത്തിൽ കൂടുതലും ഓണപ്പൊട്ടൻ ആ ഒരു ആചാരങ്ങളൊക്കെ നടക്കണം. അപ്പം ഇന്നും സദ്യയുടെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു വാഴയിലയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് നോർമലി ഒരു ടേസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതൊരു സയൻസിൻ്റെ തന്നെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വാഴയില എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നാച്ചുറൽ വാക്സ് എന്നുള്ളത് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ഒരു പക്ക ആയിട്ടുള്ളൊരു എക്കോ ഫ്രണ്ട്ലി സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് വാഴയിലയിലെ ഭക്ഷണം, ചൂടുള്ള ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിൻ്റെ ദഹനത്തിനാണെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചുമ്മാന്നും അല്ലല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുന്നു ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ കൊതിയാണ് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു സൈഡിലാണ് നമ്മൾ ഇടത്തോട്ട് അല്ലെ, ഇടത്തോട്ട് മാറ്റിയാണ് ഉപ്പ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഉപ്പും അച്ചാറും ഇടത്ത് വശത്ത് വയ്ക്കുന്നത് നമ്മുടെ കൈയുടെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ ഒരു സോഡിയത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ബി പി പെട്ടെന്ന് ഹൈ ആവാതിരിക്കാനും ഒക്കെ ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ട്രിക്കാണത്. ഒരു സൈഡിലേക്ക് വയ്ക്കുന്ന സമയത്ത് ഈ നടുക്കുള്ള ഭാഗമാണല്ലോ കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സൈഡിലേക്ക് ഒതുക്കി മാറ്റുമ്പോൾ ഒരുപാട് നമ്മൾ ഉപ്പെടുത്തിട്ട് കഴിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടത്തോട്ട് മാറ്റി വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഉപ്പിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്.
1: അതേപോലെ തന്നെ ഇഞ്ചിപ്പുളി, ഇഞ്ചി 100 കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഇത് കൂടുതലും ദഹനരസങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇഞ്ചിക്കറി. ഇപ്പം ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്തത് ആരാണുള്ളത് അല്ലേ. ചെറിയൊരു
0: ഇഞ്ചിക്കറി മാത്രം മതി. ഇഞ്ചിക്കറി ഒരു പപ്പടം ഉണ്ടെങ്കിലും അതും ഒരു ടേസ്റ്റ്
1: വേണം എന്നില്ല. കുറച്ച് അച്ചാറും ഇഞ്ചിക്കറി
0: പപ്പടം വേണമെന്നില്ല, ഇഞ്ചിക്കറിയും അച്ചാറും പപ്പടം.
1: അവർക്ക് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ അത്ര നല്ല സ്വഭാവമല്ല അത്. അത് പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അച്ചാറ് കാണുമ്പോൾ കൺട്രോൾ പോകാറുണ്ട്.
0: അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചോറെല്ലാം എല്ലാ തൊടികറികളും വെച്ചതിന് ശേഷം ചോറിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് പരിപ്പ് കറി ഒഴിച്ചിട്ട് അതിന് മുകളിൽ നെയ്യ് ഒഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലേ. അപ്പൊ ഇതൊരു ഗ്ലൂക്കോസ് കൺട്രോൾ ആണ്. അതായത് പരിപ്പും നെയ്യും ഈസ് ഇക്വൽ ടു ഗ്ലൂക്കോസ് കൺട്രോൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഹെൽത്തി ഫാറ്റ്, അതായത് ആ ഒരു ഹെൽത്തി ഫാറ്റിന് വേണ്ടിയിട്ട് ആ ദഹന പ്രക്രിയ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയ്യ് നമ്മൾ ആദ്യം തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചു തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
1: അതേപോലെ തന്നെ പച്ചടി, കിച്ചടി, അപ്പൊ ഇതിനകത്ത് തൈരിന്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ എരിവും മസാലയൊക്കെ നമുക്ക് ചില സമയത്ത് വയറ്റിന് അത്ര ഒരു എരിച്ചിലൊക്കെ ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ തൈരിൻ്റെ ഒരു അംശം ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എരിച്ചിലൊക്കെ തണുപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കറികളാണ് വരുന്നത് സദ്യക്ക്. അപ്പോൾ എന്തെല്ലാം നല്ല എരിവും ഒക്കെ പുളിയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ തൈരും കൂടെ കുറച്ചൊന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഒന്ന് സെറ്റായിട്ടൊന്ന് ഓക്കെ ഓക്കെ
0: ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്ന രീതിയിൽ നമ്മുടെ നമ്മളൊന്ന് അക്സെപ്റ്റ്, നമ്മുടെ ശരീരം തന്നെ ഒന്ന് തണുക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സദ്യവട്ടങ്ങളിൽ അല്ലെങ്കിൽ സദ്യയുടെ

0: അതിന് ഏറ്റവും കൂടുതൽ ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതായിരിക്കും?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിയൽ ഇഷ്ടമാണ്, പപ്പടം ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്. പിന്നെ അകത്ത് ഇച്ചിരി അരിവത്തായിട്ട് ഒളിച്ചിരിക്കാറുള്ള പപ്പടത്തിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കാറുള്ള ചക്കര വരട്ടി, ചിപ്സ്.
0: സദ്യക്കൊക്കെ വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശർക്കര വരട്ടിയും ചിപ്സും വയ്ക്കുമ്പോൾ പിന്നെ കാണില്ല, വെച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അത് കാണില്ല, അവള് ആദ്യം തന്നെ കഴിക്കുന്ന ഒരു സംഭവമാണ്.
1: അത് പിന്നെ മാത്രമല്ല അടുത്തലായിരുന്നു കാണാറുണ്ട്. നമ്മൾ ആ സ്വഭാവമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ അടുത്തിരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക്
0: നമ്മളെല്ലാവരും അതിന്റെ ഭാഗങ്ങളാണ്.
1: നമുക്ക് പ്രിയപ്പെട്ട പപ്പടം ഒക്കെ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് എവിടെയാണ് പോയത് നമുക്ക് അറിയാൻ സാധിക്കില്ല.
0: യെസ്, അപ്പൊ ഈ ഒരു എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പപ്പടമാണ്. പപ്പടമാണ് എന്റെ ഫേവറേറ്റ്. ഇപ്പൊ മറ്റൊരാളുടെ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ, ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം പപ്പടമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം സദ്യകളിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവിയലാണ്. അവിയൽ എന്നുള്ളത് സാധാരണ ഒരു കാര്യം മാത്രമല്ല. നമ്മൾ ചിലർക്ക് അവിയൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ അവിയൽ ഇഷ്ടമല്ല, പക്ഷേ അതൊരു മൾട്ടി വൈറ്റമിൻ ബോംബ് എന്നാണ് നമ്മൾ അവിയലിനെ സത്യം പറഞ്ഞാൽ വിശേഷിപ്പിക്കേണ്ടത്. അവിയൽ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ നിറയെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടെങ്കിൽ കൂടിയും പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിൽ വൈറ്റമിൻ ഇ, കെ, അങ്ങനെ നിരവധി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ ബോംബ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിയലിനെ സ്നേഹിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക, അല്ലേ? നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഒരു വിഭവം കൂടിയാണ് അവിയൽ എന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഘടകം പപ്പടം. പപ്പടം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കഴിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതിന്റെ ഒരു സൗണ്ടാണ് ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക്, അത് അല്ലെങ്കിൽ പപ്പടം പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അല്ലേ?
0: അതല്ല,
1: ഞങ്ങൾക്കത് സോറി, നമുക്കതങ്ങനെ അതങ്ങോട്ട് വരുന്നില്ല.
0: പക്ഷെ ഒരു പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ കേൾപ്പിക്കായിരുന്നു. ഇത് നരേന്ദ്രപ്രസാദ് പോലെ ആയിപ്പോയി ഒരു സൗണ്ട്. യെസ്, അപ്പൊ പപ്പടം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലെ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ പപ്പടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ ഒരു സൗണ്ട് വളരെയധികം എന്താ ഒരു നമുക്ക് ഫീൽ കൊടുത്തുന്ന ഒരു സൗണ്ടാണ് അല്ലെ? അപ്പം സദ്യക്ക് ഇതിനകത്ത് ഈ പപ്പടത്തിലെ ബേക്കിംഗ് സോഡ, പയറുവർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്.
0: യെസ്, തീർച്ചയായിട്ടും. പിന്നീട് രസം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന കുരുമുളകിൻ്റെ അംശം അതും ദഹന രസങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുകയാണ്. അതിനുശേഷം നമ്മൾ പായസം കുടിക്കുന്നതിന് തൊട്ട് മുൻപ് രസം കഴിക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ലേ?
1: അതിനുശേഷം വരുന്ന രണ്ട് താരങ്ങളാണ്
0: ആരൊക്കെയാണ്?
1: പഴവും പായസവും അല്ലെ? അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ് അല്ലെ? ഇപ്പൊ നമ്മൾ പല AI കുറെ ക്യാരക്ടർ, ഇപ്പൊ തക്കാളി, ഇപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് കോമഡി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു ബോണ്ടിങ് ഉള്ള രണ്ട് കൂട്ടുകാരാണ് ഈ പഴവും പായസവും.
0: അതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു സഹായിയായിട്ടൊക്കെ പപ്പടം കൂടാറുണ്ട് അല്ലെ?
1: പായസം ബോളി അതൊക്കെ നമുക്ക് കൂടാറുണ്ട്. പക്ഷെ എങ്കിലും ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ചില കൂട്ടുകാരൊക്കെ നമ്മളിങ്ങനെ കാണാറില്ല, അവരിങ്ങനെ എപ്പോഴും ഒരുമിച്ച്, എവിടെ പോയാലും ഒരുമിച്ച്, ഇൻ കേസ് വേറൊരാൾ വന്നാൽ പോലും അവർ തമ്മിലൊരു ബോണ്ടിങ് മാറുന്നില്ല. ഇവരെങ്ങനെ നമുക്ക് തമ്മിൽ പിരിക്കാൻ പറ്റും? അപ്പൊ എപ്പോഴും ഇവര് ഒരുമിച്ചായിരിക്കും. അതേപോലെ തന്നെ രണ്ട്
0: കൂട്ടുകാർ ശ്രീലക്ഷ്മി ഇങ്ങനെ ദുഷ്ടവിചാരങ്ങൾ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും? യെസ്, അപ്പൊ പായസത്തിന്റെയും പഴത്തിന്റെയും കാര്യമാണ്, അവരൊരിക്കലും പിരിയാതിരിക്കട്ടെ അല്ലെ? അവർ അത്രയും നല്ലൊരു സൗഹൃദമായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ.
1: അതെ. അപ്പൊ ഈ ശർക്കരയിലെ അയണും പഴത്തിലെ ഫൈബറും ഒക്കെ ഇൻസുലിൻ പെട്ടെന്ന് ഉയരാതെ തടയുന്നു. അത് മാത്രമല്ല, ഈ പായസവും പപ്പടവും ചേർന്ന് അല്ല പഴവും കൂടി ചേർത്ത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഒരു എന്താ ഇങ്ങനെ വിടർന്നു വരുന്നൊരു സന്തോഷമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സംതൃപ്തി ഇവരിലാണ് എത്തി നിൽക്കാറ്. അപ്പം ഈ പഴവും പായസവും എന്നുള്ളത്, അപ്പം അങ്ങനെ അത്രത്തോളം ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു എന്താ ഒരു സൗഹൃദം കൂടിയാണ് നമ്മൾ ഈ വാഴയിൽ കാണുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും എല്ലാവരും ചേർന്നിട്ട് രസമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ഒരു ദിവസം, അതായത് ഇന്നും അങ്ങനെ സദ്യ കഴിക്കുന്ന ആൾക്കാർ കാണാം, അത് മനോഹരമായിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ, ആ ഒരു ഇല മടക്കുന്നതോടുകൂടി ഒരു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിലേക്ക് പോകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്.
1: അതിനുശേഷം നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം മടക്കി നമ്മളിങ്ങനെ കൈയെല്ലാം കഴുകി കുറച്ചൊരു ചെറിയൊരു കാറ്റിൻ്റെ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കും നമ്മുടെ കണ്ണുകളിലേക്ക് അറിയാതെ ഉറക്കം കടന്നു.
0: അതെ, നമുക്കപ്പോ ഒരു പാട്ട് കേട്ടാലോ?
1: അതെ.
0: അപ്പോ ഒരു ഭക്ഷണം കഴിച്ചൊരു, ഒരു സദ്യ കഴിച്ചൊരു ഫീലുണ്ട്, നമുക്ക് നല്ലൊരു പാട്ട്.
1: പക്ഷെ ആരും ഉറങ്ങരുത് കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരും.
0: പാട്ട് കേട്ടിട്ട് തിരികെ എത്തുമ്പോ നിങ്ങൾ ഉണർന്നിരിക്കണം അല്ലേ?
1: അപ്പൊ
0: ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
5: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.

0: 8558785. അപ്പം നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയെ, ഇത് ഏത് പാട്ടിലെ വരിയാണ്?
1: അതെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു പാട്ടാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ,
0: നമുക്ക് ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേരങ്ങ് പറയാം.
1: അതെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിദ്യാസാഗർ വിദ്യാജിയുടെ പാട്ടാണിത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകൾ ഒന്നാണ്.
0: അതെ അതെ, അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ ഏത് പാട്ടാണ്? അതിൻ്റെ ഒരു പല്ലവി രണ്ട് വരി പറയുകയോ പാടിയിടുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് രമേശ് സാർ ഒരു ഓണ ആശംസകളൊക്കെ അയച്ചിട്ടുണ്ട്, ഹരിദ്വാറിൽ നിന്നാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രകളിലാണ് അദ്ദേഹം. നമ്മുടെ രേഖ ചേച്ചി ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം. ആൻസർ ചോദിച്ചിരിക്കുന്നത്, ആൻസർ പറഞ്ഞിരിക്കുന്നത് അനന്തഭദ്രം മൂവിയിലെ ശിവമല്ലിക്കാവൽ എന്ന പാട്ടാണോ? ആ പാട്ടല്ല കേട്ടോ. നമുക്ക് ഇതൊരു ഒരു ഒരു ക്ലൂ കൂടെ കൊടുക്കാം അല്ലെ. ഇതൊരു ആൽബം പാട്ടുകളുടെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു പാട്ടാണ്, സിനിമ പാട്ടല്ല. അപ്പം പെട്ടെന്ന് തന്നെ
1: ഇതിപ്പോ ഏകദേശം ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആൽബമാണിത് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത് അല്ലേ.
0: അതെ അതെ. അപ്പൊ അതേപോലെ തന്നെ ചേച്ചി പറയാണ്, പഴയ ഓണക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാവിലത്തെ രജനി ഗിരീഷ് ചേച്ചി അവതരിപ്പിച്ച പരിപാടി, ഓർമ്മകൾ തന്നെ ഒരു ഓണമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു വരി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, എന്റെ ആത്മാവിൻ നഷ്ട സുഗന്ധം എന്ന് പറഞ്ഞിട്ടൊരു വരി ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ ഉത്രാട പൂനിലാവ്. അതെ അതെ. അപ്പൊ അത് നമ്മുടെ രജനി ഗിരീഷ്, പി ജയചന്ദ്രൻ, അതേപോലെ തന്നെ അജിത് സൈന്ദവ അദ്ദേഹം അവരെല്ലാം കൂടി ചേർന്നൊരു പ്രോഗ്രാം ആയിരുന്നു അത്. മനോഹരമായൊരു പ്രോഗ്രാം, ഓർമ്മകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ളൊരു പ്രോഗ്രാം.
1: നമ്മുടെ അത് നല്ലൊരു റിവ്യൂ ആണ് നമ്മുടെ പ്രിയപ്പെട്ട രേഖ ചേച്ചി അല്ലേ.
0: അതെ. അപ്പൊ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്ക് ഏറെ ഇഷ്ടം അവലോസ് കൂടിയായിരുന്നു. ഞങ്ങൾ ഊഞ്ഞാലാടുമ്പോൾ കൂട്ടുകാർ തെങ്ങിന്റെ ഗ്രാഞ്ഞിലി ഊഞ്ഞാലിന്റെ രണ്ട് വശത്തും ഇട്ടുതരും. വളരെ ഉയരത്തിൽ ഊഞ്ഞാൽ ആട്ടിവിടും, അപ്പോൾ ആടി വന്ന് അതെടുക്കണം. അതൊരു രസമുള്ള കളിയായിരുന്നു. അതായത് ഊഞ്ഞാലിൽ പൊക്ക് നമ്മൾ എത്രത്തോളം പൊക്കി ഇങ്ങനെ ആട്ടി അത് തിരിച്ച് ആടി വരുമ്പോഴത്തേക്ക് ആ ഗ്രാഞ്ഞിലിൽ നിന്ന് പറയുന്നപ്പം മറ്റേ ഈ തേങ്ങയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സാധനം അത് എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഓർമ്മകൾ നമ്മളായിട്ട് പങ്കുവെച്ചതാണ്. ശരിയാണല്ലേ, ഏതൊരു ആഘോഷവും നമ്മൾക്ക് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വരുന്നത് ഓർമ്മകളിലാണ് നമ്മൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓർമ്മകൾ കൂടി ഇപ്രാവശ്യത്തെ ഓണം സമ്മാനിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബിനീഷ് ചേട്ടൻ ഒരു ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും.
1: അതെ, അപ്പോൾ തീർച്ചയായിട്ടും ബിനീഷ് ചേട്ടനും അടിമാലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകൾ കൂടി സമ്മാനിക്കുകയാണ്.
0: ബാബുരാജൻ സാർ പറയാണ്, ശ്രീലക്ഷ്മിക്ക് മാതിരിക്കും ഉത്രാട ദിനാശംസകൾ.
1: അതെ, താങ്ക് യു സാർ. സാറിനും നല്ലൊരു ഉത്രാട ദിനാശംസകൾ നേരുന്നു.
0: അതേപോലെ രാജം ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓണം ആശംസകൾ എല്ലാവർക്കും. ഒരുപാട് ബിസിയാണ്, അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിത് കേട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ രേവതി ഒരു പാട്ട് പാടുമോ ആതിര ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: നമ്മൾ ആദ്യം തന്നെ ഒരു പാട്ട് പാടിയായിരുന്നു,
0: നമ്മൾ പാടും.
1: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ രേവതി ചോദിച്ചല്ലേ ഒരു പാട്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജെറി അമൽ ദേവ് സാർ. അപ്പൊ സാറിന്റെ പാട്ടുകൾക്കെല്ലാം ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ, ഒരു കുറച്ച് എന്താ പറയുക, ഒരു നോർമലി ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ളൊരു.
0: സത്യം പറഞ്ഞാല് നമ്മളിപ്പോ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കേട്ട് ഇപ്പൊ ഒരുപാട് കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അത് പലരും വരികൾ എഴുതിയത് പലരാണ്, സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് പലരാണ്, അതേപോലെ തന്നെ പാടിയിരിക്കുന്നത് വ്യത്യസ്ത ശബ്ദങ്ങളിലാണ്. എങ്കിലും നമ്മൾ എത്ര ബ്ലെസ്സിങ് ഉള്ളവരാണെന്നുള്ളതാണ്. മലയാളികളൊക്കെ എത്ര എത്ര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള തനിമ പുലർത്തുന്ന കുറേ കലാകാരന്മാർ നമുക്കുണ്ട് എന്നുള്ളത്.
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് അതിനു മുമ്പ് 11-11 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 11-11 നമ്മളെ രേവതിക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഒരു പാട്ട് പാടുകയാണ്.

0: അപ്പൊ രേവതിക്ക് വേണ്ടിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു സോങ് ആയിരുന്നു.
1: തീർച്ചയായിട്ടും രേവതിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മളിങ്ങനെ ഓണം വൈബിൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇങ്ങനെ നിങ്ങൾ ലിസൺ ചെയ്യുക. അണിയറയിലെ ഓണം എന്ന പ്രോഗ്രാം 1:30 PM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനോഹരം.

0: മായിട്ട് നമ്മൾ നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ പാർവതിയാണ് അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ലിസൺ ചെയ്യണം.
1: അതെ അതെ. അപ്പൊ നമ്മുടെ വനജാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ആണ് അയച്ചിരുന്നത്. നമ്മൾ കരടികളെയൊക്കെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് വനജാമ പണ്ടത്തെ കുറേ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, പക്ഷെ അത് ഒരുപാട് ഒരുപാട് ഓർമ്മകളുമായിട്ട് നമ്മളിങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ വനജാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരുന്നു. അന്ന് പുലികളിക്ക് ഇങ്ങനെ ഓല സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ വനജാമ നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും മെസ്സേജ് ഒക്കെ അയക്കാം.
0: അപ്പോൾ വനജാമയ്ക്കും നല്ലൊരു ഓണ ആശംസകളും ഉത്രാടദിന ആശംസകളും നേരാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് നിരവധി ശ്രോതാക്കളാണ് ഇത്തിരി നേരത്തിനൊപ്പം സജീവമായിട്ട് വാട്സപ്പ് മെസ്സേജസിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ റേഡിയോ എന്ന് പറയുന്നത് ശബ്ദം മാത്രമായിട്ടാണ്, പക്ഷേ ഇന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല റേഡിയോസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അപ്ഡേഷൻസ് ആണെങ്കിലും പ്രോഗ്രാം നമ്മുടെ ഒരു റണ്ണിങ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇനി മുതൽ വാട്സപ്പ് ചാനലിലൂടെ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഇൻസ്റ്റഗ്രാമിലെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ കറക്റ്റ് അപ്ഡേഷൻസും പ്രോഗ്രാംസ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ.
1: എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്നുകൂടി നമ്മളൊന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെൽസൺ ചേട്ടനും എനിക്ക് തോന്നുന്നു ചേട്ടൻ കുറച്ച് തിരക്കായിരിക്കും ഇപ്പോൾ ഓണ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ചേട്ടനും അതേപോലെ തന്നെ ചേട്ടൻ്റെ ഷോപ്പിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നമ്മൾ നേരുകയാണ്. ചേട്ടൻ ഉത്രാട പൂനിലാവേ വാ എന്നുള്ളൊരു സോങ് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീണ്ടും മെസ്സേജ് അയച്ചോളൂ. ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയെ, ഇത് ഏത് പാട്ടിൻ്റെ വരിയാണ് എന്നുള്ളത്. ഈ പാട്ടിൻ്റെ പല്ലവിയുടെ രണ്ട് മൂന്ന് വരി പല്ലവി എഴുതി അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടി വേണമെങ്കിലും നമ്മളിലേക്ക് ഈ ആൻസർ എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്മളുടെ സനോജ് ചോദിക്കുകയാണ്, സനോജ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വിച്ച് ഇട്ടാൽ കറങ്ങാത്ത രണ്ട് ഫാൻ ഏതെല്ലാം ആണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല സനോജ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സനോജിന് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എത്ര പാടുള്ള ചോദ്യം ചോദിച്ചാലും സനോജ് പെട്ടെന്ന് പറയാം. അപ്പോൾ സനോജ് ചോദിക്കുന്ന ചോദ്യം നമുക്ക് പറയാം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്നാലും
1: എനിക്ക് തോന്നുന്നു സ്വിച്ച് ഇട്ടാൽ കറങ്ങാത്ത രണ്ട് ഫാൻ അല്ലേ, അപ്പോൾ ഒന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാത്ത ഫാൻ ആയിരിക്കും, അതാകുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ കറങ്ങില്ലല്ലോ.
0: അപ്പോൾ അതാണോ സനോജ്? എന്തായാലും കുസൃതി ചോദ്യമല്ലേ, അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ശ്രോതാക്കളും കൂടി പറയട്ടെ അല്ലേ.
1: യെസ്.
0: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ആ ഒരു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. എവിടം വരായി നിങ്ങളുടെ ഓണം എന്നൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ വിശേഷങ്ങൾ മാത്രമാണല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ?
1: അതായത് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
7: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് ഓണവിശേഷങ്ങളിലൂടെ ആഘോഷ നിറവിൽ നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
8: ശ്രീലക്ഷ്മിയാണ്.
7: അപ്പോ നല്ലൊരു പാട്ട് കേട്ടു. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാല് ഓണം എന്ന് പറയുമ്പോൾ ആഘോഷത്തിന്റെ നിറവിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? നമ്മൾ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും രസമായിട്ട് പല സ്ഥലങ്ങളിലുള്ള വാർത്തകളെല്ലാം കാണുന്നത് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണല്ലേ. തീർച്ചയായിട്ടും അതും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് സൈഡിലൂടെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് നമ്മളത് ഷെയർ ചെയ്യുന്നു അല്ലേ. യെസ്, അപ്പം നല്ലൊരു പാട്ടായിരുന്നു. ട്രെൻഡിങ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. യെസ്, അപ്പം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയുടെ കാര്യം അല്ലെങ്കിൽ പല ദേശങ്ങളിലുള്ള, അതായത് കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലുള്ള ഓണാഘോഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിൽ പൊതുവെ ആഘോഷങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മലബാർ മേഖലകൾ അല്ലേ, വടക്കൻ കേരളത്തിലുള്ള ആഘോഷങ്ങളല്ലേ. അപ്പോൾ അവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇവിടെയും കാണുമെങ്കിൽ കൂടിയും ഇവിടെ അത്ര സജീവമല്ല,
8: ഇവിടെ കണ്ടിട്ടില്ല പൊതുവെ, ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടായിരിക്കാം
7: പല സ്ഥലങ്ങളിലും. പക്ഷെ എങ്കിലും അവിടെ ഒരു അനുഷ്ഠാന കല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബൃഹത്തായ ആഘോഷമായിട്ട് മലബാർ മേഖലകൾ, വടക്കൻ മലബാറിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഓണപ്പൊട്ടൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും ഒരു അനുഗ്രഹമാണ്. ആ ഒരു ഉത്രാട ദിവസമൊക്കെ വൈകുന്നേരത്തും രാവിലത്തെ ഒക്കെ ഒരു ഓണപ്പൊട്ടൻ വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയുടെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യമായിട്ടാണ് അവർ അത് കണ്ടുവരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
8: മഹാബലിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് ഓണപ്പൊട്ടൻ വീടുകളിൽ
7: ഓണേശ്വരൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ.
8: അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഓണപ്പൊട്ടൻ എന്ന് അറിയപ്പെടുന്നത് വെച്ചാൽ അദ്ദേഹം സംസാരിക്കില്ല, മറിച്ച് ഈ ആംഗ്യങ്ങളിലൂടെയും മണി കിളിക്കുകയും ഒക്കെയാണ് ഇങ്ങനെ ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഓണപ്പൊട്ടൻ നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഇത് ഇങ്ങനെ നിസ്സാര കാര്യമൊന്നും അല്ല കേട്ടോ. ഈ ഓണപ്പൊട്ടൻ വേഷം ധരിക്കുന്നയാൾ, ആ ഒരു വ്യക്തി 41 ദിവസത്തെ കഠിനമായിട്ടുള്ളൊരു വ്രതം, അത് കർശനമാണ്, ആ വ്രതം എടുത്താണ് ഈ അനുഷ്ഠാനം അവതരിപ്പിക്കുന്നത്.

0: ഉത്രാടം തിരുവോണം ദിവസങ്ങളിലൊക്കെ ഈ നാടുകളിൽ ഈ വീടുകളെല്ലാം വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഓണത്തിൻ്റെ വരവറിയിക്കുന്നു. അപ്പോൾ ആ ഒരു ഓണപ്പൊട്ടൻ വീടുകളിലേക്ക് വരുമ്പോൾ തന്നെ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു വിശ്വാസം.
1: തീർച്ചയായിട്ടും ഒരു തെയ്യരൂപത്തിൻ്റെ ഒരു രീതി കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു രൂപത്തിന് ഒരു ഭംഗിയുണ്ട്. ഒരു നമ്മുടെ ഒരു കല, അനുഷ്ഠാന കല എന്ന രീതിയിൽ കൂടി അത് കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. മനയോല കൊണ്ടും അതുപോലെ വിളക്കെണ്ണയുടെ കരി കൊണ്ടുമൊക്കെയാണ് ഇതിൽ ആ ഒരു ഭംഗി വരുത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തലയിൽ വലിയൊരു കിരീടം, അതായത് കൃഷ്ണമുടി എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. കയ്യിൽ ചെറിയൊരു ഓലക്കുടയും തോളിലൊരു സഞ്ചിയും. അപ്പോൾ നമ്മുടെ സാധാരണ തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്നത് മാവേലി അല്ലെ മഹാബലി തമ്പുരാൻ കാണുന്ന ഒരു രീതി പോലെ തന്നെ വടക്കൻ മലബാർ മേഖലകളിൽ ഓണപ്പൊട്ടൻ എന്ന രീതിയിലാണ് അവർ കണ്ടുവരുന്നത്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മലബാർ മേഖല, വടക്കൻ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ സ്ത്രീകൾ പൊതുവെ വീട്ടിലേക്ക് പോകുന്ന ദിവസം തിരുവോണ ദിവസം ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു ആഘോഷമുണ്ട്. അത് കൂടുതലും തെക്കൻ കേരളത്തിലാണ് കണ്ടുവരുന്നത്. ഈ ഒരു തിരുവോണ ദിവസം ഉച്ചയ്ക്കാണ് അവർ വീട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ച സമയം കഴിയാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും, ആ വീട്ടിൽ പോവാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരു നമ്മുടെ ഈ ഒരു തെക്കൻ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യം കൂടിയാണ് ഈ അവിട്ട ദിവസമാണ് സ്ത്രീകൾ കൂടുതലും സ്വന്തം വീടുകളിൽ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതെന്ന് കൂടി. നമ്മളങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഈ ഓണ ദിവസം. ഈ നാല് ദിവസം, ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, നാലാം ഓണം, ഇത് വ്യത്യസ്തമായ രീതിയിലാണ് കേരളക്കര ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്.
0: മാത്രമല്ല അതിര, നമ്മളിപ്പോൾ പണ്ടൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഓണക്കളികൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലേ. പക്ഷെ ഇന്നത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിലെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല ഇന്നത്തെ ഒരു ജനറേഷൻ എന്നുള്ളത്. ഇപ്പോഴും പലപ്പോഴും പലതും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതോ കേട്ടറിവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സംസ്കാരവും നമ്മളുടെ ആ ഒരു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിന്നിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവർ തീർച്ചയായിട്ടും വരുന്ന തലമുറകൾക്ക് കൂടി അത് പകർന്നു നൽകണം എന്നൊരു റിക്വസ്റ്റ് കൂടി നമ്മൾ ഈ ഒരു സമയം.
1: ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓണം എന്നുള്ളതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ നിറങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പഴമയുടെ ഒരു സുഗന്ധം മറയ്ക്കാതെ തന്നെ പുതിയ വരുന്ന ജനറേഷനും അത് പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ കൂടെ കൺസെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിന് മനോഹരമാക്കി. ഇന്നത്തെ കാലഘട്ടം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയാൻ സാധിക്കില്ല. അത് അവരുടേതായ ഒരു നിറങ്ങളിൽ അവർ ആഘോഷിക്കുന്നു. പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കുഞ്ഞുങ്ങളെയാണെങ്കിലും നമ്മളാണെങ്കിലും ബോധ്യപ്പെടുത്തുക അല്ലേ. ഇതുപോലുള്ള ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ അതുകൂടി മനസ്സിലാക്കുക, പുതിയ തലമുറയുടെ പുതിയ നിറങ്ങൾ സ്വീകരിക്കുക കൂടി ചെയ്യുക അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ മനോഹരമായിട്ട് തന്നെ മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: അപ്പോൾ നമ്മുടെ സമയം 11:25 നമ്മൾ ചെറിയൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സനോജ് നമ്മളോട് ചോദ്യം ചോദിച്ചു, സ്വിച്ചിട്ടാൽ കറങ്ങാത്ത രണ്ട് ഫാൻ ഏതാണ് എന്നുള്ളത്.
1: അതെ, നമ്മൾ അതായത് ശ്രീലക്ഷ്മി പറഞ്ഞ ആൻസർ, കേടായിട്ടുള്ള ഫാൻ സ്വിച്ചിട്ട് കഴിഞ്ഞാലും കറങ്ങില്ല.
0: കേടായിട്ടുള്ള ഫാൻ എന്നല്ല ചോദിച്ചാൽ കണക്ഷൻ കൊടുക്കുക.
1: അതെ അതെ അതെ. അപ്പൊ അത്
0: വേണമെങ്കിൽ അത് രണ്ടും നമുക്ക് പരിഗണിക്കാം.
1: അതെ അതെ. അപ്പൊ അത് രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ അത് കുസൃതരമാണോ? അപ്പൊ സനോജിന്റെ ആൻസർ നമുക്ക് കേൾക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണല്ലേ.
0: യെസ്.
1: അപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഉത്രാട ദിവസത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്നുള്ളത് ഒരു പാട്ടായിരുന്നു. ആ പാട്ടിന്റെ ചരണഭാഗം, അതിലെ ഒരു വരിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പാടിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ പല്ലവി എന്താണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ കുസൃതി ചോദ്യം.
0: അതെ, കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളി, ഇതൊരു ആൽബം പാട്ടാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു പാട്ടാണ്. വിദ്യാസാഗർജിയാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വരുന്നില്ലേ?
1: അപ്പോൾ ആ ഒരു ബീജമിലാണ് സത്യം പറഞ്ഞ ഓണമായി എന്ന് തന്നെ നമുക്ക് തോന്നുന്നത് കുറേ നാളുകളായിട്ട്.
0: പലപ്പോഴും നമുക്കിങ്ങനെ ചില പാട്ടുകളുടെയൊക്കെ ഇങ്ങനെ ബീജം മാത്രം ഫെമിലിയർ ആണ്, ഇതിന്റെ വരികൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല.
1: യഥാർത്ഥത്തിൽ വിദ്യാസാഗർ മലയാളി അല്ല, പക്ഷെ എങ്കിലും മലയാളികളുടെ ആ ഒരു മനസ്സറിഞ്ഞ് ഈണങ്ങൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വിദ്യാസാഗർ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ അത് കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു മാന്ത്രികത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ ഹിറ്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആൽബം സോങ് ആണ് നമ്മൾ അതിന്റെ ഒരു
0: ശീതചേച്ചി അയച്ചിരിക്കുന്നു. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, അതും അല്ല കേട്ടോ ആൻസർ, അതല്ല ആൻസർ. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ സിന്ധു ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതേപോലെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ബാബുരാജൻ സാറ് കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേരൊക്കെ ആൻസറാണ് അയച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില ആൻസറൊക്കെ നമുക്ക് തെറ്റിപ്പോയി, പക്ഷെ സാറിയില്ല, നമുക്ക് ഇനിയും കറക്റ്റ് ആൻസറൊക്കെ നമുക്ക് അയക്കാം. പിന്നെ അതേപോലെ

0: തന്നെ ബുഷ്ര ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ സമയം 11:27 ആയിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാട്ട് പാടണോ അതോ നമ്മളുടെ
1: അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ പാട്ട് നമ്മൾ പാടി ഇന്നത്തെ ചോദ്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ?
0: യെസ്, അതെ, നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടാം അല്ലേ?
1: യെസ്.

0: അപ്പൊ അങ്ങനൊരു പാട്ടായിരുന്നു അത്. നമ്മളത്
1: പാട്ടല്ല, തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദാസേട്ടൻ പാടി വിദ്യാസാഗറിന്റെ ഈണത്തിലെത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. ഇത് തന്നെയായിരുന്നു. അപ്പൊ അതിലെ ഒരു ചരണഭാഗത്തിലുള്ള വരിയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ?
0: യെസ്.
1: അപ്പൊ അതിന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ള ഒരുപാട് ശ്രോതാക്കളും ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണല്ലേ.
2: അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ രേഖ ചേച്ചിയൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓണത്തുമ്പയ്ക്കൊരു ഊഞ്ഞാല് മാരി വില്ലിനൊരു ഊഞ്ഞാല് എന്നൊരു പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈവിന് ശേഷം നമ്മളുടെ ടെക്ക് അതൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു, ഒരുപാട് പേര് ലൈവിൽ ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. മാത്രമല്ല ഇന്ന് 1:30 നമ്മളുടെ ഒരു അണിയറയിലെ ഓണം അല്ലേ, അതിൻ്റെ നമ്മളുടെ ഒരു ആഘോഷത്തിൻ്റെ
1: ഇന്നും ആഘോഷത്തിൻ്റെ ഒരു നിറവിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അണിയറയിൽ നടക്കുന്ന ഓണ തകൃതികൾ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 1:30 നിങ്ങൾക്ക് കേൾക്കാം. നബിദിനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം 11:30 ശേഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്.
2: മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പെട്ടെന്നൊന്ന് പറയാം. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രസന്ന ബാബു അഞ്ചാലുംമൂട്ടിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നന്നായി പാടുന്നു രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
2: 11:30 നമുക്ക് ഇനി നമ്മുടെ നൗഫൽ സാറിന്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകളും നബി ദിനാശംസകളും നേരുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
8: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നബിദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അന്ധവിശ്വാസങ്ങളും അരാജകത്വവും കൊടികുത്തിവാണ് അറേബ്യയിലെ കാലഘട്ടം. അടിമത്തവും അനാചാരങ്ങളും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മനുഷ്യരെ ശുദ്ധീകരിക്കുവാനും നന്മയുള്ളവരാക്കുവാനുമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചത്. അതിനെതിരെ പ്രമാണിമാരായ ഖുറൈശികൾ ആക്രമണമഴിച്ചുവിട്ടു. സാധുവും നിരക്ഷരനുമായ നബിയെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ പല ശ്രമങ്ങളും നടത്തി. അന്ന് ഒരു സായന്തനത്തിൽ മരുഭൂമിയുടെ ചൂട് നിറഞ്ഞ മണൽത്തിരികിൽ ചവിട്ടി വീട്ടിലേക്ക് വിറക് ചുമടേറ്റി ക്ഷീണിച്ച ഒരു ഉമ്മ നടക്കുകയായിരുന്നു. അത് കണ്ടു മനസ്സലിഞ്ഞ ഒരു യുവാവ് ആ ചുമട് സ്വന്തം തലയിലേക്ക് ഏറ്റുവാങ്ങി കൂടെ നടന്നു. താഴ്വരയിലെ കുടിലിൽ എത്തിയപ്പോൾ ഉമ്മ നൽകിയ പ്രതിഫലം അയാൾ വേണ്ടെന്ന് പറഞ്ഞു. അതിശയത്തോടെ ആ പാവം വൃദ്ധ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നെപ്പോലെ നന്മയുള്ളവർ ഇപ്പോഴുമുണ്ടല്ലോ. നീയെങ്കിലും ആ മുഹമ്മദിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും വഴിതെറ്റരുത്. പക്ഷേ ആ മുഹമ്മദ് തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ ആ

അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. നന്മയുടെ ഒരു നീരൊഴുക്കായിരുന്നു അത്. നമ്മുടെ ഒരു കർമ്മം കൊണ്ട് നന്മയിലും സ്നേഹത്തിലുമൊക്കെയുള്ള വിശ്വാസം മനുഷ്യർക്ക് വർദ്ധിപ്പിക്കണം. അതാണ് ഇസ്ലാം മതം പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടത് പോലും മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുവാൻ കഴിയുമ്പോൾ അത് സംഭവിക്കും. പ്രിയമുള്ളതിനെ ത്യജിക്കാനാണ് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചത്. ഓരോ നിമിഷവും വിലയേറിയതാകുമ്പോൾ നമ്മൾ ആ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നൽകണം. അതാണ് ത്യാഗം. പണവും ആരോഗ്യവും സൗകര്യങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ഒരു ശ്രദ്ധ മതിയാകും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ഇത് പഠിപ്പിച്ചു തന്നത് തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ വിശ്വാസികളും സക്കാത്ത് കൊടുക്കണമെന്നും അവരുടെ ധനത്തിൻ്റെ രീതി അനുസരിച്ച് അതിന് ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും റസൂലുള്ള നിർബന്ധിച്ചത് ഓർക്കുക. അന്ധകാരവും അനാചാരങ്ങളും നിറഞ്ഞ അറബ് സമൂഹത്തെ അറിവിൻ്റെയും നീതിയുടെയും സന്മാർഗത്തിലേക്ക് നയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. AD 570 മക്കയിലെ പ്രശസ്തമായ ഖുറൈഷ് ഗോത്രത്തിലാണ് നബി ജനിച്ചത്. ജനനത്തിന് മുൻപേ പിതാവ് അബ്ദുള്ളയും ചെറുപ്പത്തിൽ തന്നെ മാതാവ് ആമിനയും മരണപ്പെട്ടു. പിന്നീട് മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബിൻ്റെയും അമ്മാവൻ അബൂത്താലിബിൻ്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. സത്യസന്ധതയും വിശ്വസ്തതയും കാരണം ചെറുപ്പത്തിലെ അദ്ദേഹത്തെ ആളുകൾ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിച്ചു. ആട്ടിടയനായി ജീവിതം ആരംഭിച്ച ആ അനാഥ ബാലൻ ലോകത്തിൻ്റെ തന്നെ ഇടയനായി മാറിയത് ചരിത്രത്തിലെ ചേതോഹരമായ വിസ്മയമാണ്. പ്രവാചകനാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധ മനോഭാവവും ആത്മാർത്ഥതയും ഖുറൈഷി കുലത്തിനിടയിൽ ഒരു നല്ല മനുഷ്യൻ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തിരുന്നു. വിനയമുള്ള ആ മനുഷ്യൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുഹമ്മദിനെ മധ്യസ്ഥനാക്കി മാറ്റി. ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ല് ആരെടുത്തു വെക്കും എന്നു പറഞ്ഞ് ഗോത്രങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് വരെ നീങ്ങുമെന്ന് സാഹചര്യമുണ്ടാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് ഒരു തുണി വരുത്തി നടുവിൽ ആ കറുത്ത കല്ല് വെച്ച ശേഷം എല്ലാ നേതാക്കളെയും കൊണ്ട് തുണിയുടെ വശങ്ങളിൽ പിടിച്ച് കല്ല് പൊക്കിയെടുത്ത് ആർക്കും പരാതിയില്ലാത്ത വിധം പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തി രക്തച്ചൊരിച്ചിലില്ലാതെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഈ സമയത്തൊന്നും മുഹമ്മദിന് പ്രവാചകത്വം ലഭിച്ചിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കാർ തങ്ങളിലേറെ വിശ്വസ്തനും സത്യസന്ധനുമായി മുഹമ്മദിനെ കണ്ടിരുന്നു എന്നതിന് ഈ സംഭവം സാക്ഷിയാകുന്നു. മുഹമ്മദും ഖദീജയുമായുള്ള വിവാഹം കഴിഞ്ഞ് ഏറെ നാളെത്തിയപ്പോഴാണ്, അതായത് 40-ാമത്തെ വയസ്സിൽ, മക്കയിലെ ഹീറാഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ജിബ്രീൽ അലൈഹി വസലാം എന്ന മലക്ക് മുഖേനയാണ് ആദ്യ ദിവ്യ സന്ദേശം ലഭിക്കുന്നത്. ആദ്യ വചനം ഇങ്ങനെയായിരുന്നു. വായിക്കുക, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക, പടച്ചവനായ നിന്റെ നാമത്തിൽ മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചത്. വായിക്കുക, പേനുകൊണ്ട് എഴുത്തു പഠിപ്പിച്ചിരിക്കുന്ന അത്യുദാരനാണ് നിന്റെ രക്ഷിതാവ്. ഈ ഖുർആനിലെ വചനങ്ങളോടെയാണ് പ്രവാചകത്വത്തിന് തുടക്കമാകുന്നത്. അന്ധമായി വിശ്വസിക്കാനല്ല, വായിച്ചും ചിന്തിച്ചും അറിഞ്ഞും പ്രവർത്തിക്കാനാണ് ഈ വിശുദ്ധ വാക്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏകദൈവ വിശ്വാസവും, അതായത് തൗഹീദ്, തൗഹീദും സമത്വവും പ്രചരിപ്പിച്ച നബിക്കെതിരെ മക്കയിലെ പ്രമുഖർ കടുത്ത എതിർപ്പുകളും പീഡനങ്ങളും അഴിച്ചുവിട്ടു. AD 622 മക്കാരുടെ പീഡനം സഹിക്കാനാവാതെ അനുയായികളോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഈ സംഭവമാണ് ഹിജ്റ. അതോടെയാണ് ഇസ്ലാമിക് കലണ്ടർ ആരംഭിക്കുന്നത്. മദീനയിൽ നബി സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുത്തു. ജൂതന്മാരും മറ്റു ഗോത്രങ്ങളുമായി സമാധാന കരാറുകളിൽ ഏർപ്പെടുകയും മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുകയും ചെയ്തു. AD 630 രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക കീഴടക്കുകയും തന്നോട് ദ്രോഹം ചെയ്തവർക്ക് പൊതുമാപ്പ് നൽകുകയും ചെയ്തു. സ്വന്തം ലാളിത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും എല്ലാ ജനങ്ങൾക്കും മാതൃക കട്ടിത്തന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ധൂർത്ത് കാണിക്കരുത് എന്ന് നബി ഉപദേശിച്ചു. ഭക്ഷണത്തിലാകട്ടെ

ഭൂമിയിലാകട്ടെ ഒരു കുഞ്ഞു വറ്റുപോലും അവശേഷിപ്പിക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചു. കിട്ടിയതെന്തും അദ്ദേഹം സന്തോഷത്തോടെ കഴിച്ചു. കിട്ടാത്തപ്പോൾ വരാതിയില്ലാതെ കഴിഞ്ഞു. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് ഭക്ഷണമില്ലാതെ അന്തിയുറങ്ങി. അർഹമായതും ശുദ്ധമായതും മാത്രമേ കഴിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് സമ്പൂർണമായും കീഴൊതുങ്ങി. ഒരിക്കൽ കൂട്ടുകാർ സമ്മാനിച്ച പാൽ കുടിക്കും മുമ്പ് അതെവിടെ നിന്ന് കിട്ടിയെന്നും എങ്ങനെ കിട്ടിയെന്നുമെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നല്ലതല്ലാത്തതൊന്നും ഭക്ഷിക്കരുതെന്നും സൽക്കർമ്മങ്ങളല്ലാത്തതൊന്നും പ്രവർത്തിക്കരുതെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു താക്കീത് ഇങ്ങനെയായിരുന്നു, 10 ദിർഹമിന് വാങ്ങിയ വസ്ത്രത്തിൽ 1 ദിർഹം അവിഹിതമായി സമ്പാദിച്ചതാണെങ്കിൽ പോലും ആ വസ്ത്രം കൂടെയുള്ള എത്ര കാലം അയാളുടെ ഒരു നമസ്കാരവും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവിടുത്തെ പ്രിയങ്കരനായ ശിഷ്യൻ സഅദ് ഒരിക്കൽ അഭ്യർത്ഥിച്ചു, തിരുദൂതരെ, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്താൻ അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കുമോ? അതിനുള്ള മറുപടി നമുക്കും കൂടിയുള്ളതായിരുന്നു, താങ്കളുടെ ഭക്ഷണം ഹറാമിൽ നിന്ന് മുക്തമാക്കുക, എങ്കിൽ താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അള്ളാഹുവാണ് സത്യം. ഒരാൾ ഹറാമായ, അതായത് അവിഹിതമായ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള കഴിച്ചാൽ പോലും അയാളുടെ 40 ദിവസത്തെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. തിരുനബി വയറു നിറയെ ഭക്ഷണം കഴിച്ചില്ല, ഓലപ്പായയിലാണ് അന്തിയുറങ്ങിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉറക്കവും ഉണർച്ചയും മനസ്സുഖത്തോടെയായിരുന്നു. ഒരു ദിവസം തിരുനബിയുടെ വീട്ടിലെത്തിയ ഉമ്മർ റളിയല്ലാഹു അൻഹു ആ പുൽക്കൂടിലെ നബിയുടെ കിടക്കപ്പായ കണ്ട് കരഞ്ഞുപോയി. ഒരു ഈത്തപ്പന ഓലയായിരുന്നു അദ്ദേഹം കിടക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. ശരീരത്തിൽ ആ ഈത്തപ്പനയോലയുടെ അടയാളമുണ്ടായിരുന്നു. അത് നോക്കി ഉമർ കരഞ്ഞുപോയി. ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് തിരുനബി പറഞ്ഞു, ഉമർ, സുഖങ്ങൾ പെരുകിയാൽ സ്വർഗം നേടാനാവില്ല, രസങ്ങൾ കുറച്ചു മതി. എൻ്റെ മനസ്സ് ശാന്തമാണ്, എനിക്ക് പരാതികളില്ല, ഞാൻ കരയുന്നില്ല. ഉമർ, താങ്കളും കരയരുത്. സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിക്കുകയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ വിലമതിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാമിക വ്യക്തിത്വം പൂർണ്ണമാകുന്നതെന്ന് നബി പഠിപ്പിച്ചു. ആ പ്രവാചക സന്ദേശത്തിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. ഏകദൈവ വിശ്വാസം, അള്ളാഹു മാത്രമാണ് ദൈവമെന്നും അവന് പങ്കുകാരില്ലെന്നുമുള്ള ബോധ്യം, മാനവിക സമത്വവും സാഹോദര്യവും, ജാതി, വംശം, നിറം, സമ്പത്ത് എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ വേർതിരിവില്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്ക് സ്വത്തവകാശവും ആദരവും ഉറപ്പു നൽകി, കാരുണ്യവും നീതിയും, ശത്രുക്കളോട് പോലും നീതി പുലർത്താനും മൃഗങ്ങളോടും പ്രകൃതിയോടും കാരുണ്യം കാണിക്കാനും പഠിപ്പിച്ചു. അറബിയേക്കാളോ കറുത്തവനും വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ദൈവഭയമല്ലാതെ മറ്റൊന്നും ശ്രേഷ്ഠതയല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സാമൂഹിക നീതി, മനുഷ്യാവകാശം, സ്ത്രീ ശാക്തീകരണം, പലിശരഹിത സാമ്പത്തിക ക്രമം എന്നിവ സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരുന്നു തിരുനബിയുടെ വിടവാങ്ങൽ പ്രസംഗം. അറഫയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ ഇതായിരുന്നു: മനുഷ്യ സമത്വവും വംശീയ വിരുദ്ധതയും. എല്ലാ മനുഷ്യരും ആദമിൻ്റെ മക്കളാണെന്നും ആർക്കും മറ്റൊരാളെക്കാൾ വംശീയമായോ വർഗീയമായോ ശ്രേഷ്ഠതയില്ലെന്നും പ്രഖ്യാപിച്ചു. കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അറബിയല്ലാത്തവനേക്കാളോ യാതൊരു മേന്മയുമില്ല. ദൈവഭയം, അതായത് തഖ്വ മാത്രമാണ് മാനദണ്ഡം. ജീവിതത്തിൻ്റെയും സ്വത്തിൻ്റെയും വിശുദ്ധി, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും മാനത്തിനും കടുത്ത ആദരവും സംരക്ഷണവും നൽകണം. അന്യായമായി മറ്റൊരാളുടെ രക്തം ചീന്തുന്നതും സ്വത്തു കവരുന്നതും ഈ പവിത്രമായ മാസവും സ്ഥലവും പോലെ നിഷിദ്ധമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളോട് കാരുണ്യത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ ആഹ്വാനം ചെയ്തു. പുരുഷന്മാർക്ക് സ്ത്രീകളിന്മേൽ അവകാശങ്ങളുള്ളതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരിലും അവകാശങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക ചൂഷണത്തിനെതിരെ പലിശ നിരോധനം നടപ്പിലാക്കി. അജ്ഞാനകാലത്തെ എല്ലാ പലിശ ഇടപാടുകളും റസൂൽ റദ്ദാക്കി. പലിശ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ചൂഷണം പൂർണ്ണമായും നിരോധിച്ചു. പ്രതികാര നടപടികളുടെ അവസാനം, ഇസ്ലാമിന് മുമ്പുള്ള കാലത്തെ രക്തപ്രതികാരങ്ങളും കുടിപ്പകകളും പൂർണ്ണമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. സന്മാർഗരേഖ, തനിക്ക് ശേഷം വഴിപിഴച്ചു പോകാതിരിക്കാൻ 2 കാര്യങ്ങളാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് റസൂൽ വ്യക്തമാക്കി: ദൈവഗ്രന്ഥമായ ഖുർആനും പ്രവാചകചര്യയായ സുന്നത്തും. എൻ്റെ ഈ സന്ദേശം ഇവിടെ സന്നിഹിതരായവർ, ഹാജരാക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം

അവസാനിപ്പിച്ചു. ഈ വാക്കുകൾ റബിയുൽ അവൽ 12 ഈ തിരുനബി ദിനത്തിൽ ആ സന്ദേശം ഉൾക്കൊണ്ട് ലോകമാകെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശുദ്ധി നിറയ്ക്കുവാനായി നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രപഞ്ചരക്ഷകൻ സമാധാനം നൽകട്ടെ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നബിദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൌഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: Easy. Toll free number 1-800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 വർഷം പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാട പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പേയ്മെന്റ് ഇന്റർഫേസ് UPI സേവനം ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്നു. 2016 ഓഗസ്റ്റ് 25 തുടക്കം കുറിച്ച UPI ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000-ത്തിലധികം മടങ്ങ് വളർച്ചയാണ് കൈവരിച്ചത്. നിലവിൽ UAE, ഫ്രാൻസ്, ഭൂട്ടാൻ, ശ്രീലങ്ക ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ UPI സേവനങ്ങൾ ലഭ്യമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കും. ഉത്രാട പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും നാളെ തിരുവോണം ആഘോഷിക്കും. സംസ്ഥാനമെങ്ങും ഓണാഘോഷ ലഹരിയിലാണ്. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. തിരുവനന്തപുരം ഉത്രാട തിരക്കിലേക്ക്. തിരുവോണ ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്രാട പാച്ചിലിലാണ് ജില്ല. പുതുവസ്ത്രങ്ങളും പൂക്കളും ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുമായി വിപണികളും സജീവമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
2: വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ നഗരത്തിൽ ഓണത്തിരക്ക് പാരമ്യത്തിലെത്തി. ഇന്നലെ രാത്രി വൈദ്യുത ദീപാലങ്കാരം ആസ്വദിക്കാൻ

0: ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ നിരത്തുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. ഗതാഗത നിയന്ത്രണത്തിന് വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തോടെയാകും നാളെ തിരുവോണാഘോഷങ്ങൾ തുടങ്ങുക. ക്ഷേത്രങ്ങളിൽ തിരുവോണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ടാകും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് വൈകുന്നേരം ഓണാഘോഷം കാണാൻ നഗരത്തിലേക്ക് ഇറങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയിലെ രീതി.
1: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാട ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ഈ മാസം 28 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ല. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളിലായി ദിവസവും 2400 പേർക്ക് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൊലിമയ്ക്ക് ഇന്ന് അരങ്ങുണരും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പഞ്ചവാദ്യത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമാവുക. തുടർന്ന് പാലക്കാടിന്റെ തനത് കലാരൂപങ്ങളായ കണ്ണിയാർകളി, പൊറാട്ടുകളി എന്നിവ അരങ്ങേറും. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വെള്ളിയാങ്കല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. തിരുവോണനാളിൽ രാപ്പാടിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, തോൽപ്പാവക്കൂത്ത് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അട്ടപ്പാടി ഗോത്ര കലാമണ്ഡലിന്റെ ആട്ടം പാട്ടും പരിപാടിയോടെയാണ് ഓഗസ്റ്റ് 28 ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്.
1: ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. നാളെയും ഈ മാസം 27, 28 സെപ്റ്റംബർ 2 തീയതികളിലും റേഷൻ കടകൾ അവധിയായിരിക്കും. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് 2 ലക്ഷം രൂപ അനുവദിച്ചത്. സംസ്ഥാനത്ത് 16 ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെയും 250 കുട്ടികൾക്ക് ഓണസദ്യയും ഔട്ടിംഗും സിനിമ കാണാനുള്ള സൌകര്യവും ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. വെള്ളി രാവിലെ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. അന്നേ ദിവസം വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, മേയർ വി വി രാജേഷ്, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. വിവിധയിടങ്ങളിൽ നബിദിന ഘോഷയാത്രകളും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. മഅദീൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി ഇന്നലെ മലപ്പുറത്ത് നടന്നു. എല്ലാ വിശ്വാസികൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ നബിദിനാശംസകൾ നേർന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരന്റെ അവയവങ്ങൾ 3 പേർക്ക് പുതുജീവനേകും. വാഹനാപകടത്തിൽ മരിച്ച ആദിലിന്റെ കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. 3 വ്യക്തികളിലൂടെ ആദിൽ ഈ ലോകത്ത് ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷയാണ് തീരുമാനത്തിന് കരുത്തായതെന്ന് ആദിലിന്റെ കുടുംബം പ്രതികരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ കനത്ത മഴ. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലയിൽ പുഴ കരകവിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴ

0: ഇതാണ് ജില്ലയിൽ പരക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ ചകുത്താൻ തോടിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പം CH നഗറിൽ വെള്ളം കയറി. കണ്ണൂർ ചെറുപുഴ കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വളപട്ടണം പുഴയും നിറഞ്ഞൊഴുകുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്.
1: പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൗൺ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാ നിരോധനം തുടരും. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മുൻപും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. 61 വയസ്സായിരുന്നു. വൈകിട്ടായിരുന്നു അന്ത്യം. 20 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 തോന്നിക്കാവ് ശ്മശാനത്തിൽ നടക്കും. എറണാകുളം KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 3 വൈകിയോടുന്നു. KSR ബംഗളൂരു യാർഡിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാവിലെ 5:10 പകരം രാവിലെ 8 ട്രെയിൻ പുറപ്പെട്ടത്. സർവീസ് വൈകിയതിനാൽ തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്തു നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട വന്ദേഭാരത് സർവീസ് വൈകുന്നേരം 5:20 പുനഃക്രമീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോടത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
5: നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം ഈ ഓണക്കാലത്ത്. ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM, പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8 PM.

നിങ്ങൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം അണിയറ പറയുന്ന വിശേഷങ്ങൾ കേൾക്കാം ഈ ഓണക്കാലത്ത്. ഓണാഘോഷത്തിന് പിന്നിലെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അണിയറയിലെ ഓണം. മറക്കാതെ കേൾക്കാം ഓഗസ്റ്റ് 25 ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 PM, പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ട ദിനത്തിൽ രാത്രി 8:00.

0: ഇരിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയാസമയത്ത് കൃത്യമായ വാക്സിൻസ് കൊടുത്ത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും ഈ മാരകാസുഖം നമുക്ക് തടയാൻ പറ്റും.
1: കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഹർഷം, അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് രണ്ട് വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ UPIക്ക് 10 വർഷം. UPIയുടെ ഒരു പതിറ്റാണ്ടു കാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് UPI എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം UPI ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച UPI ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
3: 3,500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25-ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം

0: ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി യുഎസ് സന്ദർശിക്കും. ചിക്കാഗോ, ആഷിവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷവും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ച അവസരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിലുൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് ആദ്യ നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവത്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പിഎം ശ്രീ, വഖഫ് നിയമ ഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി.

ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണ നാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. ത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന് പ്രതീക്ഷ.

0: ാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയം മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTTC ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നത്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘവും ഒരുക്കുന്ന നൃത്തപരിപാടി.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.
10: മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആതിര അതുൽ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്തുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യയുടെ അവസാനം മധുരം പകരുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് പായസം. സദ്യയിലെ എല്ലാ രുചികൾക്കും ഒടുവിൽ ഒരു മധുര സമാപനം നൽകുന്നത് പായസമാണ്. അപ്പോ ഇന്ന് അത്തം പത്ത് രുചിയിൽ അടുത്ത വിഭവമായ പായസം. പായസങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സദ്യയിൽ എപ്പോഴും പായസത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അടപ്രഥമനും സേമിയ പായസവുമാണ്. ഒരു വശത്ത് ശർക്കരയുടെ നാടൻ മധുരവും തേങ്ങാപ്പാലിന്റെ കൊതിയോറും രുചിയുമായി നമ്മുടെ സ്വന്തം അടപ്രഥമൻ ഉള്ളപ്പോ, മറുവശത്ത് പാലിന്റെ മധുരവും ഏലക്കയുടെ സുഗന്ധവുമായി എല്ലാവരുടെയും പ്രിയപ്പെട്ട സേമിയ പായസം. ഓണസദ്യയുടെ അവസാനത്തിൽ നാവിൽ മധുരം നിറയ്ക്കുന്ന ഈ രണ്ട് പായസങ്ങൾക്കും മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പൊ പോയാലോ പായസത്തിലേക്ക്. ആദ്യം നമുക്ക് അടപ്രഥമൻ തയ്യാറാക്കാം. അതിനായി

അരിയട കഴുകി 10-15 മിനിറ്റ് കുതിർക്കുക. ശേഷം വെള്ളത്തിൽ മൃദുവാകുന്നതുവരെ വേവിച്ച് വെള്ളം ഊറ്റിമാറ്റി വെക്കുക. ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുക്കുക. ഒരു കട്ടിയുള്ള പാത്രത്തിൽ ശർക്കര പാനി ചൂടാക്കി അതിലേക്ക് വേവിച്ച അട ചേർക്കുക. നന്നായി ഇളക്കി 2 പാൽ ചേർത്ത് ചെറിയ തീയിൽ കുറുകുന്നതുവരെ വേവിക്കുക. കുറുകിയ ശേഷം 1 പാൽ ചേർക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാനേ പാടില്ല. ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. മറ്റൊരു പാനിൽ നെയ് ചൂടാക്കി തേങ്ങാക്കൊത്ത്, കശുവണ്ടി, ഉണക്കമുന്തിരി എന്നിവ വറുത്തെടുക്കുക. ഇവ പായസത്തിലേക്ക് ചേർത്ത് ഏലക്കാ പൊടിയും ചേർക്കുക. ഇനി ഒരു ടിപ്പുണ്ടേ, 1 പാൽ ചേർത്ത ശേഷം പായസം ശക്തമായി തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനം ചേർത്ത് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അടപ്രഥമനെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് സേമിയ പായസം പരിചയപ്പെടാം. പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി സേമിയ ഇളം ഗോൾഡൻ നിറമാകുന്നതുവരെ വറുത്തെടുക്കുക. അതിലേക്ക് പാലൊഴിച്ച് ചെറിയ തീയിൽ സേമിയ നന്നായി വേവിക്കുക. സേമിയ വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. 5-10 മിനിറ്റ് തീയിൽ വേവിച്ച് പായസം അല്പം കുറുക്കുക. ഏലക്കാ പൊടി ചേർക്കുക. കൂടുതൽ ക്രീമിയായ രുചിക്ക് ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഒരു ചെറിയ പാനിൽ നെയ് ചൂടാക്കി കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്ത് പായസത്തിൽ ചേർക്കുക. ഓണസദ്യക്ക് സേമിയ പായസം ചൂടോടെയോ ചെറുചൂടിലോ വിളമ്പാം. തണുത്താലും രുചികരമാണ്. ഒരു നല്ല സദ്യയുടെ ഓർമ്മയിൽ അവസാനമായി നാവിൽ തങ്ങി നിൽക്കുന്ന രുചി, അത് പലപ്പോഴും 1 സ്പൂൺ പായസത്തിന്റെ ആയിരിക്കും. 10-10 രുചിയിൽ 10 രുചികളിലൂടെ ഓണത്തിന്റെ ഓർമ്മകളും സ്നേഹവും പകർന്നുകൊണ്ട് മധുരമുള്ളൊരു ഓണക്കാല ആശംസകളോടെ വീണ്ടും കാണാം. ഞാൻ പാർവതി പ്രസാദ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 10 രുചി. ആശയം അവതരണം പാർവതി പ്രസാദ്. സാങ്കേതിക സഹായം ആതിര അതുൽ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: വൈബാണ്. പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ഒരു സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
4: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
3: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
4: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
3: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
4: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
3: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
4: നസീം സിഗ്നേച്ചർ,
3: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പൊ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 FM അണിയറയിലെ ഓണ വിശേഷത്തിലേക്ക് നമുക്കൊക്കെ ഒന്ന് പോയി വരാം. അണിയറയിലെ ഓണവിശേഷങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു ഞാൻ പാർവതി പ്രസാദ്. അണിയറയില് ഇന്ന് മൈക്കിനരികിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ആർജിസും ടെക്നിക്കൽ ടീമും സൗണ്ട് എഞ്ചിനീയേഴ്സും മറ്റ് അണിയറ പ്രവർത്തകരും

0: എല്ലാവരും ഇവിടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരുടെയും ഓണ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം. ഒപ്പം നിങ്ങളും കൂടിക്കോ, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ബീനശേഷിയുടെ അടുത്തേക്ക് തന്നെ പോകാം. ബീനശേഷി, ഒരു മിനിറ്റ് നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം കുറച്ചു നേരം. എനിക്കറിയാം നല്ല തിരക്കിലാണ്, ഓണമാണ്, കൂടാതെ ഓഫീസ് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ പരിചയപ്പെടുത്താതെ തന്നെ നമുക്കറിയാം, ഇത് ബീന ഗുവേരയാണ്, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററും അതോടൊപ്പം ആർജയുമാണ്. ഹായ് ബീന ചേച്ചി, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം പാർവതി.
0: ബീന ചേച്ചി, എങ്ങനുണ്ട് ഓണാഘോഷമൊക്കെ?
1: പൊളിയല്ലേ. ഓണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മലയാളികളുടെ ഒരു ഹരമല്ലേ, അല്ലേ? അതായത് നമ്മുടെ മനസ്സിനെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വികാരമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ജാതിയോ പ്രായമോ മതമോ നിറമോ ഒന്നുമില്ലാതെ എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM നമ്മുടെ FM ഈ ഒരു ഫാമിലിയും നമ്മുടെ FM ശ്രോതാക്കളും ഒക്കെ ചേരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കുടുംബത്തിൻ്റെ പേരിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്കും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഞാൻ. ഈ ഒരു ദിവസം, ഈ ഒരു ഓണം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ആരോഗ്യവും അളവറ്റ സന്തോഷങ്ങളോടുകൂടി തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിൽ, ബീന ഗുവേര എന്ന ആർജയുടെ പേരിൽ, ബീന ഗുവേരയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ റേഡിയോ സാന്ത്വനം 90.4 FM അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.
0: അപ്പൊ ബീന ചേച്ചി, ഓണവിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മളിവിടെ ഓണപരിപാടികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തോക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. നമ്മുടെ ഓണവിശേഷങ്ങൾക്കൊക്കെ ശ്രോതാക്കൾക്കും കേൾക്കാനായിട്ടൊരു ആഗ്രഹം കാണും. എന്തൊക്കെയാണ് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ?
1: പിന്നെ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് നിൽക്കുകയല്ലേ, നമുക്ക് എന്തെല്ലാമാണ് ഓണം. നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളികളാണെന്ന് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അവരൊക്കെ നല്ല ചിൽ ചിൽ ചില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ ഫാമിലി ഉണ്ട്, അവരുടെ മക്കളുണ്ട്, അവരെല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം എന്നുള്ളതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്നപ്പോൾ തന്നെ ഒരു ഓണം ആയി അല്ലെ. ഓണം അല്ലെങ്കിൽ കൂടി ഇതുപോലെയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചേരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM നല്ല രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്.
0: യെസ്, അപ്പൊ ബീന ചേച്ചി തിരക്കിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ചേച്ചിയുടെ തിരക്കുകളിലേക്ക് തന്നെ പോകട്ടെ. ചേച്ചിക്ക് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM വകയും എന്റെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: താങ്ക് യു പാർവതി.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണാഘോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഒപ്പം ജ്ഞാനപർവം കിഞ്ചന വർത്തമാനം പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജയുമായ രജി സാറാണ്. ഹായ് രജി സാർ.
2: ഹായ് പാർവതി, എങ്ങനെയുണ്ട് ഓണമൊക്കെ?
0: അടിപൊളിയായിട്ട് പോകുന്നു. എന്റെ ആദ്യത്തെ ഓണമാണ് സാർ.
2: ഓ, സാന്ത്വനത്തിൽ വന്നിട്ട്. ഞാനൊരു 2 വർഷത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ തന്നെയാണ് സീനിയർ. അടിപൊളി. പക്ഷെ ഇപ്രാവശ്യം ഭാഗ്യമുണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇപ്രാവശ്യം. ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ റേഡിയോ വളരുന്നതനുസരിച്ച് ഓണാഘോഷം ഇങ്ങനെ നല്ലതായിട്ട് വരികയല്ലേ.
0: എന്തൊക്കെയാണ് സാറിന്റെ ഓണ വിശേഷങ്ങൾ?
2: ഓ, എന്താണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെല്ലാം മറന്നിട്ട് നമ്മളെല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ, ഇപ്പൊ കുറച്ച് നാൾ നമുക്കറിയാം മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ കെടുതികളിലായിരുന്നു നമ്മുടെ ആൾക്ക്. പക്ഷെ അതെല്ലാം മാറി വളരെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഒരു ഓണം നമ്മൾ മലയാളികൾ ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി ഉണ്ട്, സന്തോഷമുണ്ട്, ഇത് തന്നെയാണ് ഓണം.
0: യെസ്. എന്താണ് സാർ നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: നമ്മുടെ സ്വന്തമല്ലേ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ. ശ്രോതാക്കളില്ലാത്ത റേഡിയോക്ക് നിലനിൽപ്പില്ലല്ലോ, നമുക്ക് നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മളെല്ലാവരുടെയും ഒരുമിച്ച്, നമ്മളെല്ലാവരും ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ത്വനത്തിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഓണം നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കുന്നു.
0: അതെ, അതോടൊപ്പം ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു സോ മച്ച്.
0: ഓണമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സദ്യയൊക്കെ ഇങ്ങനെ ഉണ്ട്, നമ്മൾ ചെറിയ ഒരു ഉച്ചമയക്കത്തിന്റെ ഫോമിലേക്ക് ഇങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് എന്റെ ഒപ്പം ഒരാളുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാം എല്ലാമായി നിൽക്കുന്ന തച്ചെഴുത്ത് വേണുചേട്ടനാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. വേണുചേട്ടാ, നമസ്കാരം.
3: നമസ്കാരം പാർവതി.
0: എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ?
3: നമ്മൾ ഒന്നാം ഓണത്തിന്റെ സദ്യ നമ്മൾ ഭംഗിയായിട്ട് കഴിച്ചു. നമ്മളെല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് വന്നു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് ഇനിയും പോയി സാധനങ്ങൾ വാങ്ങണം. അതിനെയാണ് നമ്മൾ ഉത്രാട

0: പ്രാച്ചിൽ എന്ന് പറയും. എങ്കിലും ഈ നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മത്ത് വന്നു, മത്തടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും റേഡിയോയിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കളയാൻ പറ്റില്ല. ശ്രോതാക്കളാണ് നമ്മുടെ എല്ലാമെല്ലാം. അവർക്ക് വേണ്ടി നമ്മളൊരു ഓണം നമ്മൾ ഒരുക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്നുള്ളത് ഓരോരുത്തർ ഓരോരുത്തരുടെ നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മളിപ്പോഴും ഈ പരിപാടിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നല്ല ദിവസമാണ്, നല്ല അന്തരീക്ഷമാണ്, നമ്മുടെ ഓണം നല്ല വൈബിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്.
1: യെസ്, നമ്മളിപ്പോ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, എന്തായിരിക്കും ഈ റേഡിയോയുടെ പിന്നിൽ ഇവർ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം കാണും. നമ്മൾ അതിപ്പോ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ കേരളത്തിൽ മാത്രമുള്ള ഒരു എന്താ പറയുക വിശേഷമല്ല ഓണാഘോഷം. നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ, ലോകത്തെവിടെയായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഓണാഘോഷം എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദിവസങ്ങളോളം ഓണമായിരുന്നു അത്. നമുക്ക് ഇന്ന് വീടുകളിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിലാണ്, അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരും നല്ല വിദ്യാഭ്യാസമുള്ളവർ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഉള്ളവർക്ക് നമ്മൾ പറയത്തില്ല ഉള്ളവർക്ക് ഓണം എന്ന പോലെ ആയിരുന്നു. ഇന്നതല്ല, എല്ലാവർക്കും ഓണമാണ്, സമസ്ത മതസ്ഥർക്കും ഓണമാണ്. ആ ഓണത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രോതാക്കളുടെ ഈ പരിപാടി ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പുതിയ പരിപാടിയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ടൊരു ഓണ വിഭവം ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ 90.4 സാന്ത്വനം, അത് വലിയൊരു വിഭവമായി നമ്മൾ ഇതിനെ കണക്കാക്കും.
1: അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്.
0: തീർച്ചയായും പാട്ട്, ഞാനൊരു പാട്ടുകാരനല്ല. പ്രധാനമായും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓണം, ഞാൻ ഈ റേഡിയോയിൽ പങ്കെടുക്കുന്ന പ്രധാനമായും നമ്മൾ കിടപ്പ് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. അവരുടെയൊക്കെ നമ്മൾ പറയത്തില്ല, അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറി നല്ലൊരു ദിനം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി. പിന്നെ ഓണത്തിൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മൾ എന്തിനാണ് ഒന്നാം ഓണം ഇപ്പം വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചത്? നമ്മൾ കഴിച്ചത് നമുക്കെല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ നമ്മുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പാത്രത്തിൽ നിന്ന് ചോറ് കൊണ്ടു അത് ഇവിടെ വെച്ച് കഴിക്കുന്നു. പക്ഷേ അതല്ല, ഇല വെട്ടിയിട്ട് എല്ലാ വിഭവങ്ങളും രണ്ട് പായസമൊക്കെ കൂട്ടി നമ്മളിപ്പോൾ കഴിച്ചിരിക്കുക. അപ്പോൾ ആ കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാട്ട് പാടാൻ അറിയാത്തില്ലെങ്കിലും ഞാൻ ഒരു 4 വരി മൂളുന്നതായിരിക്കും. അത് കുറവുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും സദ്യം ക്ഷമിക്കും എന്ന് വിചാരിച്ച്, ശ്രോതാക്കൾ എന്നോട് സഹിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ 4 വരി പാടും.

0: വേണു ചേട്ടാ അടിപൊളിയായി പാടിയിട്ടുണ്ട്. ഈ ഓണം റേഡിയോ സാന്ത്വനം 90.4 FM ഒപ്പം കളർ ആക്കിയിട്ടുണ്ട്.
1: ഓക്കെ, വളരെ സന്തോഷം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കണം. അടുത്ത എല്ലാവരും മാറി മാറി ഇരിക്കാതെ അവരവരവരുടെ പരിപാടികൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് നമ്മുടെ റേഡിയോ സാന്ത്വനം ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം. ഇനി നാളെ തിരുവോണമാണ്. തിരുവോണ ദിവസം നമുക്കറിയാം എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന്. നമ്മൾ ഓരോരുത്തരും അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ റേഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. ഇനി പോരാത്ത സാധനങ്ങൾ വൈകിട്ട് ഒരു ഉത്രാടപ്പാച്ചിലിൽ പോയി വാങ്ങി നമ്മൾ ഇത് കളർഫുള്ളാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
0: വേണു ചേട്ടനും റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വളരെ സന്തോഷം.
2: ഓണം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓണാഘോഷമൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കസേര കളിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കളിയുടെ ആരവത്തിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരുമല്ല, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജിയുമായ പ്രീത ടീച്ചറാണ്. ഹലോ പ്രീത ടീച്ചർ.
2: ഹായ് പാർവതി. ഓണക്കോടിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഓണം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ടീച്ചർ, നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ടീച്ചർ നല്ല സുന്ദരിയായിട്ടുണ്ട്.
2: താങ്ക് യു. അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് സൂട്ട് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ഇടുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നമ്മൾ നല്ല സാരിയൊക്കെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സെറ്റും മുണ്ടാണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ നേരത്തെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെക്കും ഓണത്തിന് അടിച്ചു പൊളിക്കാനായിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ അല്ലേ ഒരു സന്തോഷം.
1: അതെ, അതാണ് സന്തോഷം ടീച്ചർ. എന്റെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്.
2: ആണോ
1: ടീച്ചറിന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഇത്ര സുന്ദരിയായത്?
2: ഒരു മാസം.
1: ഒരു മാസം
2: എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ കൊടുത്തെങ്കിലേ അവർ ചെയ്തു തരത്തുള്ളൂ. അപ്പൊ അത് മാത്രമാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്.
1: മത്സരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഇച്ചിരി വിശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാം ടീച്ചർ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ടീച്ചർ ഒരു ആർജയാണ്, ടീച്ചറാണ്, ഒരുപാട് വർഷങ്ങളായി പല മേഖലകളിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കാണുമല്ലോ, എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറയാമോ?
2: നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ഓണാഘോഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർ പറയും പണ്ടത്തെ ഓണമായിരുന്നു നല്ലത് എന്നാണ്. എനിക്ക് അങ്ങനൊന്നും തോന്നാറില്ല. എല്ലാ വർഷത്തെ ഓണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ജീവിതം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ആഘോഷങ്ങളിലും മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഓണാഘോഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഓണമാണ്. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഓണം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സൊക്കെ ആ സമയത്ത് ഭയങ്കര ഫ്രീ ആണ്. ഇതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ വേറെയുള്ള ചിന്തകളൊന്നും ഇല്ല. നമ്മൾ കുട്ടിയല്ലേ. അപ്പൊ നമുക്ക് ഈ ആഘോഷം എന്ന് പറയുന്ന

0: ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കുടുംബ വീട്ടിലൊക്കെ നമ്മളെല്ലാവരുമായിട്ടും ഓണം ആഘോഷിച്ചു. അപ്പൊ അവ അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ സൈക്കിളജ്ഞം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ വരും. അപ്പൊ അത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മൈതാനമുണ്ട്. അപ്പൊ അവിടെ ഈ സൈക്കിളജ്ഞക്കാർ വരും, അവരെ കാണുക, അവരുടെ പരിപാടികൾ കാണുക, എല്ലാവരുമായിട്ടും ആഘോഷിക്കുക. കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ടാവും. സദ്യ കളികള്, പിന്നെ ഓണക്കോടി. അന്നത്തെ കാലത്ത് ഓണക്കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോഴത്തെ കണക്ക് നമ്മൾ എല്ലാ മാസവും പോയി ഡ്രസ്സ് വാങ്ങിക്കാലൊന്നുമില്ല. ഓണത്തിനാണ് നമുക്ക് ഓണക്കോടി, അത് പുതിയ ഡ്രസ്സൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുമൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് നമ്മൾ വളർന്ന് സ്കൂള് കോളേജിലൊക്കെ വരുമ്പം പല പല തരത്തിലുള്ള ഓണാഘോഷങ്ങളാണ്. അപ്പം നമ്മൾ ആഘോഷിച്ച ഓണം എന്ന് പറയുമ്പം ഇത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു ടീച്ചറായതിനു ശേഷം നമ്മൾ കുട്ടികളുമായിട്ട് ഓണം ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരു ഓണത്തിനൊരു മാസം മുമ്പേ നമ്മൾ തയ്യാറെടുപ്പാണ്. കുട്ടികളെ പല മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മിക്കവാറും നമുക്കൊരു ഓണം സെലിബ്രേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും സ്കൂളിലും കോളേജിലുമൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഏർപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും. പിന്നെ നമ്മൾ കൂട്ടുകാർ, നമ്മുടെ കൊളീഗ്സും അതുപോലെ തന്നെ പിന്നെ പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് ഇരുന്നുള്ള ഒരു ഓണം ആഘോഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. റേഡിയോ സാന്ത്വനത്തിൽ വന്നതിന് ശേഷം ഇവിടെ കുറേ നല്ല കൂട്ടുകാരുണ്ട് എനിക്ക്. എല്ലാവരും നല്ലവരാണ്. എല്ലാവരും ഭയങ്കര നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുമായിട്ടൊരു ഓണാഘോഷം. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്, വനിതാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓണം ഉണ്ടാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 7-8 ആഘോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും ഓണം കഴിയുമ്പോഴും. അപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു സീസണിനെ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും എവിടെ നോക്കിയാലും സുന്ദരികളെ നമുക്കിങ്ങനെ കാണാം, സുന്ദരന്മാരെയും കാണാം അല്ലേ. സുന്ദരന്മാരെ വിട്ടുപോയാൽ ഇനി അവർ ചിലപ്പോൾ നമ്മളോട് പിണങ്ങും. അതുകൊണ്ട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി ആ ഒരു തയ്യാറെടുപ്പ്, ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആഘോഷങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഓണം ആഘോഷിക്കാറുമുണ്ട്, എൻജോയ് ചെയ്യാറുമുണ്ട്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്?
0: അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഓണം ആഘോഷിക്കാനും നമ്മൾ ഈ വർഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഓണം ആഘോഷിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കൂ, അത് തന്നെയാണ് പറയാനുള്ളത്.
1: യെസ്. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: താങ്ക് യു പാർവതി, വളരെ സുന്ദരിയായിട്ടുണ്ട്. അപ്പോ അങ്ങനെ അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ പൊക്കോളൂ.
1: അടുത്തതായി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദര സഞ്ചാരത്തിലൂടെ നമുക്ക് പരിചയമായ നമ്മുടെ പ്രിയപ്പെട്ട ടി സദാശിവൻ സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഹാപ്പി ഓണം.
2: സെയിം ടു യു.
1: സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എന്നെങ്കിലും ഓണം മിസ് ചെയ്തുകൊണ്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
2: ചില അവസരങ്ങളിൽ അങ്ങനെ വേണ്ടിവരും. ഉദാഹരണത്തിന്, 2026 ഓണം കാശ്മീരിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുന്ദര സഞ്ചാരം അവതാരകൻ എന്ന നിലയിൽ റേഡിയോ സാന്ത്വനത്തിലെ 2 ഓണാഘോഷത്തിലാണ് പങ്കെടുക്കുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനമാണല്ലോ നമ്മുടെ റേഡിയോ. ഇവിടേക്ക് ഇതിൻ്റെ സന്ദേശവുമായി എത്തുന്നത് നമ്മൾ കുറേ കൂട്ടുകാരാണ്. കാരണം കൈമയും മറന്ന് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ ഓണാഘോഷം നടക്കുന്നത്. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: സാർ, അപ്പൊ ഈ വർഷത്തെ ഓണാഘോഷം യാത്രയിലാണ്, എന്നാലും റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സുന്ദര സഞ്ചാരത്തിന്റെ അവതാരകൻ എന്ന നിലയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേരുകയാണ്. നല്ല ഒരു മലയാള വർഷമാകട്ടെ കൊല്ലവർഷമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
1: നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ലിറ്ററി വേൾഡും കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം പ്രൊഡ്യൂസറുമായ ഡോക്ടർ പാർവതി ജീവനാണ്. ഹായ്.

0: മിസ് ഹായ് പാർവതി.
1: യെസ് എന്തൊക്കെയുണ്ട് മിസ് ഓണവിശേഷങ്ങൾ?
0: ഹായ് പാർവതി, ഓണം സെലിബ്രേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. എൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷനാണ്. ഐ റിയലി എൻജോയ് ബീയിങ് വിത്ത് ഓൾ ഓഫ് ദം ഹിയർ.
1: യെസ്, അപ്പോൾ 31 വർഷമായിട്ട് മിസ് അതായത് ടീച്ചിങ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തു.
0: അതെ,
1: വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 31 വർഷമായിട്ട് റിട്ടയർ ചെയ്തു. യെസ്, അപ്പോ ഇത്രയും വർഷം അതായത് പല തരത്തിലുള്ള ഓണാഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ?
0: അതെ അതെ,
1: നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ഉള്ള ഓണാഘോഷം എങ്ങനെയുണ്ട്?
0: ആ, അടിപൊളി ഓണാഘോഷം. ഞാൻ 26 years ഫാറ്റിമ മദർ നാഷണൽ കോളേജിലായിരുന്നു. അതിനു മുമ്പ് 5 years ഐ ടോട്ട് അറ്റ് ദ +2 സ്കൂൾസ്. അപ്പൊ പലതരത്തിലെ ഓണം മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഓണം, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ വീട്ടിലെ ഞങ്ങളുടെ ഓണം, അതെല്ലാം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം നല്ല ഓണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഐ എൻജോയ് ബീങ് ഹിയർ ഫോർ ഓണം.
1: എന്താണ് മിസ്സേ ശ്രോതാക്കളോട് പറയാനുള്ളത്?
0: ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലൊക്കെ കാണും എല്ലാവർക്കും, എന്താ എപ്പോഴും സന്തോഷമായിരിക്കില്ല, ബട്ട് എൻജോയ് ദ മാക്സിമം, എൻജോയ് ടു ദ ഫുൾ ഡ്യൂറിങ് ഓണം സീസൺ. That will be good only, not only for your mind, but also for your health. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മിസ്സിനും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും അതോടൊപ്പം എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: താങ്ക് യു സോ മച്ച് പാർവതി.
1: അണിയറയിലെ ഓണാഘോഷം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് എന്റെ ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 FM ടെക് ബൈറ്റ്സിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ അനു വേട്ടനാണ്. ഹായ് അനു വേട്ടാ.
2: ഹലോ പാർവതി.
1: യെസ്, എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ?
2: എങ്ങനെയുണ്ട് പാർവതിയുടെ ഓണാഘോഷങ്ങളൊക്കെ?
1: അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഓണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയല്ലേ അനു വേട്ടാ, കണ്ടില്ലേ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: പായസം അടിപൊളിയായിരുന്നു.
1: യെസ് അതെ, നമ്മളത് സാറിനോട് പ്രത്യേകം പറയുന്നതായിരിക്കും അനു വേട്ടന് പായസം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്.
2: അടിപൊളി പായസമായിരുന്നു, എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശ്രോതാക്കൾ എല്ലാരും ഓണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്തവണ ടെക് ബൈറ്റ്സിന്റെ എല്ലാ പ്രത്യേകമായ ഒരു ഓണം എപ്പിസോഡ് നമ്മൾ ഇവിടെ അണിയറയിൽ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഓണം ഞങ്ങളുടെ ടെക് ബൈറ്റ്സിന്റെ വക ആശംസിക്കുന്നു.
1: യെസ്, അപ്പൊ അനുപേട്ടാ, എന്റെയും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു.
1: അനുപേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനുപേട്ടന്റെ അടുത്ത് തന്നെ നമ്മുടെ ടെക് ബൈറ്റ്സിന്റെ അഖിലേട്ടൻ ഇരിപ്പുണ്ട്. ഹായ് അഖിലേട്ട, എങ്ങനെയുണ്ട് നമ്മുടെ ഓണം?
3: ഹലോ പാർവതി. പാർവതിക്ക് ഹാപ്പി ഓണം, ഒത്തിരി സന്തോഷമാണ്. ഞാൻ എൻ്റെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഇപ്പോഴാന്ന് തോന്നുന്നു ഇത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഓണമൊക്കെ ശരിക്കും ആഘോഷിക്കുന്നത്. മിക്കപ്പോഴും ഓണം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വർക്കിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്കെന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം സമയം കിട്ടി. ഇവിടെ എൻ്റെ എല്ലാവർക്കും നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇവിടെ ടെക് ബൈറ്റ്സിലെ പരിപാടി ഞാനും അനുവേടനോട് ചെയ്യുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടാണ് എനിക്ക് ഇവിടെ അങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതും. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ട് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഓണാഘോഷം നമ്മളിപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി നമ്മൾ കഴിയാറാവുന്ന പരിപാടികളൊക്കെ, എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. സദ്യ ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. റേഡിയോ സാധനത്തിലെ എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ടെക് ബൈറ്റ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, നമുക്ക് ഇത്രയും നാൾ സപ്പോർട്ട് തന്നതും, നിങ്ങളുടെ ഡൗട്ട്സ് പലരും നിങ്ങൾ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അഖിലേട്ടന് ഞങ്ങളുടെ റേഡിയോ സാധനത്തിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നോണം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണവിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഡോക്ടർ സ്റ്റാറ്റിന്റെയും അതോടൊപ്പം ഗാനവേദിയുടെയും പ്രൊഡ്യൂസറായ ഡോക്ടർ ശ്രീജ അനിലാണ്. ഹലോ ഡോക്ടർ.
5: നമസ്കാരം. ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം ഡോക്ടർ. ഞാൻ അങ്ങോട്ട് ആദ്യം ഹാപ്പി ഓണം പറയാൻ വന്നേ, അപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് ഹാപ്പി ഓണം തന്നു.
5: ഓ,
0: തിരിച്ചും ഹാപ്പി ഓണം.
5: താങ്ക് യു.
0: എന്തൊക്കെയുണ്ട് ഡോക്ടർ ഓണവിശേഷങ്ങൾ?
5: ഓണവിശേഷങ്ങൾ എന്ന് പറയുമ്പം വളരെ ഹാപ്പിയാണ്. പക്ഷേ മോളൊന്നും സ്ഥലത്തില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചുമോളുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അത് വേറൊരു നൊസ്റ്റാൾജി തന്നെയാണ്. ഇപ്പം അങ്ങനത്തെ ഓണങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറേ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അവിടെ നല്ല ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. തിരുവാതിര സഹിതം നമ്മൾ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്.
0: അതെ, അതോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ കൂടെയും ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓണ മത്സരങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഡോക്ടറിന് തോന്നുന്നത്? അടിപൊളിയായിട്ടുണ്ടോ?
5: പിന്നെ തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അതോടൊപ്പം ഡോക്ടറിന്റെ കൊച്ചുമോള് അലങ്കൃത ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് അല്ലി.
6: ഹായ് പാർവതി ചേച്ചി.
0: ഹാപ്പി ഓണം അല്ലി.
6: ഹാപ്പി ഓണം പാർവതി ചേച്ചി.
0: അല്ലി ഇങ്ങനെ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോണ്ടിരിക്കയാണ്. കസേര കളിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലി ജയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ, അപ്പൊ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി 2 വരി ഓണപ്പാട്ട്.
5: ഓക്കെ ഓക്കെ.

0: ഉളവാക്കുന്ന ഒരു പാട്ടാണിത്. ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികൾക്ക് അർജുന മാഷിന്റെ സംഗീതം, വാണി ജയറാമിന്റെ സുന്ദരമായ അലവരം അല്ലേ. എപ്പോ കേട്ടാലും നമുക്കൊരു ഒരു ഓണത്തെ പറ്റിയുള്ള ഒരു നൊസ്റ്റാൾജി ഉണ്ടാവും.
1: ഈ അവസരത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ ഒപ്പം ഉമാനന്ദിനി മാമും ശിവപ്രകാശം സാറും ഉണ്ട്. പേര് കേൾക്കുമ്പോ തന്നെ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അതെ, ഇന്നിസയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ആണ്. നമസ്കാരം സാർ.
2: വണക്കം
1: സാർ. ആദ്യം തന്നെ റേഡിയോ സാന്ത്വനത്തിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പമുള്ള ആദ്യത്തെ ഓണമാണ്. ഈ അവസരത്തിൽ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: കേൾക്കുമ്പോൾ റൊമ്പ സന്തോഷമാർക്ക്. മുതൻ മുതലെ റേഡിയോ സാന്ത്വനത്തിലെ ഓണം വിടാവ நாங்கள் வெகு விமர்சையாக கொண்டாடுறதுல ரொம்ப ரொம்ப சந்தோஷம். இந்த நாள் ரொம்ப மறக்க முடியாத ஒரு நாளா இருக்கு எனக்கு. എല്ലാവർക്കും ഓണ നൽവാഴ്ത്തുക്കൾ.
1: ഹലോ മാം.
3: ഹലോ.
1: ഓണം ഇങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റേഡിയോ സന്തോനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കും അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: ഇപ്പൊ എന്റെ മൈപോജിൽ നിൽക്കുന്ന അധികം ആർക്കും അറിയാത്ത ഒരാളാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന അനിത ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഹായ് അനിത ചേച്ചി.
4: ഹായ് പാർവതി.
1: ചേച്ചി, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: പാർവതിക്കും എന്റെ ഓണാശംസകൾ. യെസ്.
1: ചേച്ചി, ഇതുവരെ ആഘോഷിച്ച ഓണാഘോഷത്തില് ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം ഏതാണ്?
4: എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷം തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ 3rd വർഷത്തെ ഓണാഘോഷമാണിത്. അടിപൊളിയാണ്.
1: അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ?
4: അതെ.
1: യെസ്. അപ്പോൾ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: റേഡിയോ സാന്ത്വനത്തിനും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആഘോഷങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഹായ് ആതിര. ഹായ് പാർവതി, ഹാപ്പി ഓണം. ആതിരയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആർജെ ആതിരയ്ക്ക് ഹാപ്പി ഓണം.
5: യെസ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അറിയാലോ. അപ്പൊ നമ്മൾ ഈ ഓണ ബഹളത്തിന്റെ ഇടയിൽ നേരത്തെ തന്നെ പാർവതി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, മത്സരത്തിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പാർവതി വാ വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വന്നതാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി ഓണം നേരുന്നു.
1: യെസ്. ആതിര തിരക്കിലാണ്. ഓണ മത്സരത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ്. മത്സരങ്ങളുടെ ഒക്കെ ബഹളത്തിനിടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നതാണ്. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഓണമായിട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
5: അതെ, മത്സരത്തിന്റെ ഒരു ചൂടിലാണ്. ഞാൻ ചില മത്സരത്തിലൊക്കെ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അടുത്തതിന് വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചോളൂ.
1: യെസ്. ആതിരയുടെ ഓണമൊക്കെ എവിടം വരെ ആയി? ഇതാണ് എന്റെ ചോദ്യം.
5: ഓണം ഇവിടം വരെ ആയി. ഇപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വനം അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ മോഡിലാണ്. കുറച്ച് മത്സരങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓൾമോസ്റ്റ് വീട്ടിലും എന്താ പറയാ, നമ്മുടെ സ്കൂളിലും സ്കൂളിലൊക്കെ മോളുടെ സ്കൂളിലും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെ കളറായിട്ട് തന്നെ ഈ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
1: എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
5: എല്ലാ പ്രിയപ്പെട്ടവരും മനോഹരമായിട്ട് തന്നെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന് ഇങ്ങനെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടുള്ള കാലഘട്ടത്തിൽ ഓണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓണങ്ങളാണ് ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്കിലും ഈ ആഘോഷത്തിന്റെ നിറം ഒട്ടും മങ്ങിയിട്ടില്ല. ഏത് കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അത് ആഘോഷത്തിന്റെ ഭാഗമാണ്, നിറങ്ങളാണ്, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ പൂക്കളാണെങ്കിലും ആ ഒരു സദ്യയുടെ മണമാണെങ്കിലും എല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് തന്നെ തുടരുകയാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും മനോഹരമായി തന്നെ മലയാളികൾ എവിടെയുള്ളവർക്കാണെങ്കിലും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരക്കിലാണ്, പറഞ്ഞോളൂ.
1: മത്സരങ്ങളുടെയൊക്കെ ഒരു ആവേശത്തിലാണ് ആതിരെന്നറിയാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട്.
5: യെസ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു ഓണ മോഡിൽ എല്ലാവരുടെ മനസ്സിൽ ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്.

0: ഓണം.
1: ഹാപ്പി ഓണം ആതിര.
0: നമ്മളോടൊപ്പം അടുത്തതായി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനുമായ ഹരിപ്രസാദ് ആണ്. ഹായ് ഹരിച്ചേട്ടാ.
2: ഹായ് പാർവതി. ഹാപ്പി ഓണം. എന്തുണ്ട്?
0: ഹാപ്പി ഓണം ഹരിച്ചേട്ടാ. അടിപൊളിയായിട്ട് പോകുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM എന്റെ ആദ്യത്തെ ഓണമാണ്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഹരിച്ചേട്ടാ. ഞങ്ങൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്.

0: തുമ്പി
1: ഹരിച്ചേട്ടാ സൂപ്പർ ആയിരുന്നു. എന്റെയും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണാഘോഷം ഇങ്ങനെ സമാപനത്തോടടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം 20 വർഷമായി കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സാരഥിയായും ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഡയറക്ടറുമായ എൻ എം പിള്ള സാറാണ് ഉള്ളത്. നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം
1: സാർ. ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം പാർവതി. ഹാപ്പി ഓണം ടു ഓൾ ദി ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: താങ്ക് യു സാർ. നമ്മൾ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സാർ. യെസ്, സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് അതോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ?
2: തീർച്ചയായിട്ടും. രസകരമായ കാലമായിരുന്നു ബാല്യം. ആ ബാല്യത്തിലാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുകയും ആഘോഷിക്കുന്നത് കാണുകയും ചെയ്തിട്ടുള്ളത്. പുലികളെയും വേലകളെയും ഓണപ്പാട്ടും ഊഞ്ഞാലാട്ടവും എല്ലാമായിട്ട് തിമിർത്താടിയ ഒരു കാലമുണ്ടായിരുന്നു. നല്ല നല്ല ഓർമ്മകളുടെ ഒരു കാലം. പക്ഷേ അതെല്ലാം ഇന്ന് കൊഴിഞ്ഞുപോയി എന്ന് തോന്നുന്നു. 20 വയസ്സ് വരെ നമ്മൾ കണ്ട ഓണാഘോഷമല്ല ആ 20 വർഷത്തിന് ശേഷം ഇന്ന് ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികളായാലും നാട്ടുകാരായാലും ആ എല്ലാവരും കാണുന്നത് മറ്റൊരു പ്രകടമായ വ്യത്യാസമുള്ള ഓണാഘോഷങ്ങളും ഓണചിന്തകളും ഓണ പരിപാടികളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത്, കാണുന്നത്, കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ പരക്കെ പരാതി പറഞ്ഞ് കേൾക്കുന്നത് ഓണാഘോഷത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടു പോയി, ഇവയെല്ലാം എന്തൊക്കെയോ ചേർന്ന് ദുരിതപൂർണമാക്കിയിരിക്കുന്നു, പഴയ ആചാരങ്ങളിൽ നിന്നും പൊലിമയിൽ നിന്നും ഒക്കെ നമ്മൾ വളരെ വളരെ അകന്നുപോയി എന്നാണ് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ 20 വയസ്സ് വരെ നാട്ടിലും അതിനുശേഷം പല ദേശങ്ങളിലുമായിട്ടാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളത്, ജോലി സംബന്ധമായിട്ടും മറ്റും. ഇവിടെ എല്ലാം ഓണം വിദേശത്തായാലും നാട്ടിൽ നിന്ന് വളരെ അകന്ന, ഇപ്പോൾ ഗൗഹട്ടിയിലായാലും ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും തിരുവനന്തപുരത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഓണം മറുനാട്ടുകാരുമായിട്ട് പങ്കിടുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണാഘോഷങ്ങൾ വളരെ ഈ വർഷം വളരെ തകൃതിയായിട്ട് നല്ല കാലാവസ്ഥയിൽ കൊണ്ടാടപ്പെടുമെന്നാണ് ആശിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കട്ടെ. എല്ലാ ആശംസകളും മുന്നോടിയായിട്ട് തന്നെ നേരുന്നു പാർവതിക്കും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അനേകായിരം രോഗികളടങ്ങിയ കുടുംബങ്ങൾക്കും വേദനരഹിതമായ സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശിക്കുകയും ചെയ്യുന്നു.
1: നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് ശ്രോതാക്കളോട് ഒരുപാട് കടപ്പാടുണ്ട്. റേഡിയോ സാധനത്തിൻ്റെ 3rd വർഷമാണ്, 3rd December 10 3 വർഷം പൂർത്തിയാവുന്നു. വളരെ നല്ല നിലയിൽ ഞങ്ങളോട് സഹകരിച്ച ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക്, ദേശത്തും വിദേശത്തുമുള്ള ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നല്ല നല്ല പരിപാടികൾ ഇനിയും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നും ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.
1: സാർ നന്ദി, നമസ്കാരം. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: തീർച്ചയായിട്ടും.
1: നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സൗണ്ട് ഡിസൈനറായ ആദർശ് അജയാണ്. ആദർശ് ഒരു ഗായകനും കൂടിയാണ്. പാട്ടൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം. ഇപ്പോ നമുക്ക് ആദർശിന്റെ ഓണ വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ആദർശ്.
3: ഹായ് പാർവതി. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ആദർശ്. കഴിഞ്ഞ 1 വർഷമായി ആദർശ് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ആദർശ് ഈ വർഷത്തെ ഓണ വിശേഷങ്ങൾ?
3: ഓണമൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു. നൈസാണ്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്, അതൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്.
1: അടിപൊളിയാണ്. അപ്പൊ അടിപൊളിയായി തന്നെ പോകട്ടെ. ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി തരുന്ന പാട്ട്?
3: നമുക്ക് ജേക്കബ്

0: പാട്ട്.
1: അപ്പൊ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആദർശിന്റെ ഓണവും അടിപൊളിയാവട്ടെ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണാഘോഷ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങളും ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനും റെക്കോർഡിസ്റ്റുമായ ശ്യാം ചേട്ടൻ, ശ്യാം ദാസ് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ശ്യാം ചേട്ടാ, നമസ്കാരം, ഹാപ്പി ഓണം.
2: ഹായ് പാർവതി, ഹാപ്പി ഓണം.
1: ശ്യാം ചേട്ടാ, ഈ ഓണക്കാലത്ത് എന്താണ് പ്ലാൻ?
3: ഈ ഓണക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഓണാഘോഷം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ഈ വർഷത്തെ ഓണം കണ്ടിട്ട് എന്താ തോന്നുന്നത്?
3: റേഡിയോ സാന്ത്വനം 90.4 FM ഫാമിലിയുടെ കൂടെയുള്ള രണ്ടാമത്തെ ഓണാഘോഷമാണ് എൻ്റേത്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളുമാണ് ഈ വർഷവും നടന്നു വരുന്നത്.
1: ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ?
3: അപ്പോൾ പാടാലോ.
4: അട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികളി വേഷം കെട്ടാനൊപ്പം കൂടണ്ടേ. ആട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികളി വേഷം കെട്ടാനൊപ്പം കൂടണ്ടേ. ഇനി ചെണ്ടമേളം വേഗം ഇട നെഞ്ചിലും.

0: വിജയങ്ങളുടെ ഒരു ലഹരിയിൽ എല്ലാവരും ഇങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. വിജയവും തോൽവിയും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഒരു നിമിഷം നിക്ക്. ശ്രീലക്ഷ്മി, ഞാൻ ഇച്ചിരി വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ വന്നിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറകെ ഓടി നടക്കുക.
1: ഞാൻ ഇത്തിരി തിരക്കായി പോയി. എന്തായാലും ചോദിച്ചോളൂ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആദ്യം തന്നെ ഹാപ്പി ഓണം പറയാണ്.
0: ശ്രീലക്ഷ്മി, വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ നമ്മുടെ ശ്രോതാക്കളും ഒപ്പം ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുവരെ ആഘോഷിച്ച ഓണത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ശ്രീലക്ഷ്മിക്ക് ഈ വർഷം തോന്നിയിട്ടുള്ളത്?
1: ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നമ്മളിങ്ങനെ റേഡിയോയിൽ കൂടി ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ് അല്ലേ? ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഫാമിലി ആണല്ലോ നമ്മുടെ ഇപ്പൊ റേഡിയോ എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പം കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് ഈ ഓണം. പിന്നെ ഇവിടുത്തെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഗെയിംസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും പരാജയപ്പെടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കളിയാക്കലുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്.
0: ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവരും കൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈക്കിന്റെ മുന്നിൽ വന്നാൽ ശ്രീലക്ഷ്മിയും പാട്ട് പാടണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി, തീർച്ചയായും വേണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട് പാടിത്തരുമോ?
1: യെസ് ഓഫ് കോഴ്സ്.

ഞങ്ങളുടെ അണിയറയിലെ ഈ ഓണം എല്ലാരും കേട്ട് സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം റേഡിയോ കുടുംബം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തവണ ഓണം ആഘോഷിച്ചത് നിങ്ങളോടൊപ്പം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

0: நினைச்சு போய்
1: ஓடம் வந்தே திருவாதிரகளை உணர்ந்தே மேலே மானத்தும் போகுமே.
2: ஓணம் ஒரு வைபாடு, பூக்களம் போலே கலர்ஃபுல், சத்ய போலே பவர்ஃபுல். ஏவர்க்கும் கம்யூனிட்டி ரேடியோ சாந்தோனம் 90.4 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.
2: ഓണനിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ശക്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്?

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും

0: ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഈ ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് ലോകത്തെ കീഴടക്കിയ പ്രവാചകന്റെ പുണ്യ സന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.

പൂവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും. ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പറയോ.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട

0: സമ്മാനങ്ങൾ, ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകൾ. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെറ്റ്, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം, ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 1 പുനഃപ്രക്ഷേപണം രാത്രി 8 റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം, ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് ലോകത്തെ കീഴടക്കിയ പ്രവാചകന്റെ പുണ്യ സന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇത്തിരി നേരം, പക്ഷേ
4: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
5: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
6: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
7: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
8: കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്രം 90.4 FM ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 ഓണം കുട്ടിയോണം.

പതിവാണ്. പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനുമായി നഗരത്തിൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമം, വി പാർക്ക്, മറ്റു നഗരപ്രദേശങ്ങൾ, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കി. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തുന്നവരെയും ലഹരി വ്യാപാരം, മോഷണം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്നിവ നടത്തുന്നവരെയും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാഡോ പോലീസ് പെട്രോളിംഗിനായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള 34 അംഗസംഘത്തെ നിയോഗിച്ചതായും ഓണത്തിരക്കുമായി ബന്ധപ്പെട്ട് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രാഫിക് നിയന്ത്രണങ്ങളുമായും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി എം ഹേമലത അറിയിച്ചു. മത്സ്യബന്ധനത്തിനിടെ ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായ നീണ്ടകര പൂമുഖത്ത് വീട്ടിൽ രാജീവൻ, മരുമകൻ രാധാകൃഷ്ണൻ എന്നിവരുടെ ആശ്രിതർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമുള്ള സമാശ്വാസ ധനസഹായമായ 4 ലക്ഷം രൂപ വീതം കൈമാറി. സർക്കാർ നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തിയാണ് ധനസഹായം വിതരണം സാധ്യമാക്കിയത്. കരുനാഗപ്പള്ളി തഹസിൽദാർ ബോസ് ഫ്രാൻസിസ്, കളക്ട്രേറ്റ് ദുരന്ത നിവാരണ വിഭാഗം സൂപ്രണ്ട് കെ എം ഷെഫി, ജില്ലാ ഹസാർഡ് അനലിസ്റ്റ് പ്രേംജി പ്രകാശ്, ഡെപ്യൂട്ടി തഹസിൽദാർ എം ഡാനിയൽ, മറ്റ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നദ്ധരായി. മനയിൽകുളങ്ങര സർക്കാർ വനിതാ ഐടിഐയിൽ ഡ്രസ് മേക്കിംഗ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കും. യോഗ്യത ഫാഷൻ ആൻഡ് അപ്പാരൽ ടെക്നോളജിയിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിവോക് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡ്രസ് മേക്കിംഗ് ഗാർമെന്റ് ഫാബ്രിക്കേറ്റിംഗ് ടെക്നോളജി കോസ്റ്റ്യൂം ഡിസൈനിംഗിൽ 2 വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിലുള്ള NTC NEC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. EWS വിഭാഗക്കാർക്ക് മുൻഗണന. ഇവരുടെ അഭാവത്തിൽ മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം September 1 രാവിലെ 11:30 ഹാജരാക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279714 നമ്പർ ഒരിക്കൽ കൂടി 0474279714. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും സുരക്ഷാ ഓൺലൈൻ സംവിധാനത്തിൽ August 31 രജിസ്റ്റർ ചെയ്യണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. വിവരങ്ങൾക്ക് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കാര്യാലയം, രവീസ് ചേംബർ, ബീച്ച് റോഡ്, കൊല്ലം. വിശദ വിവരങ്ങൾക്ക് 0474295300 നമ്പർ ഒരിക്കൽ കൂടി 0474295300. സാമൂഹിക നീതി വകുപ്പ് ഭൌതികവും വളർച്ചാപരവുമായ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സംരക്ഷണവും പിന്തുണയും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയിലേക്ക് താൽപര്യപത്രം ക്ഷണിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള സർക്കാർ അംഗീകൃത സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കെയർ ഹോമുകൾ, റെസിഡൻഷ്യൽ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററുകൾ, റെസിഡൻഷ്യൽ സൌകര്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, ഭിന്നശേഷിയുള്ള വ്യക്തികളുള്ള കുടുംബങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാം. ജില്ലാ സാമൂഹിക നീതി ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം 691013 വിലാസത്തിലോ DSJO@gmail.com മുഖേനയോ August 31 അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279091 നമ്പർ ഒരിക്കൽ കൂടി 0474279091. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നബിദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അന്ധവിശ്വാസങ്ങളും അരാജകത്വവും കൊടികുത്തിവാണ് അറേബ്യയിലെ കാലഘട്ടം. അടിമത്തവും അനാചാരങ്ങളും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മനുഷ്യരെ ശുദ്ധീകരിക്കുവാനും നന്മയുള്ളവരാക്കുവാനുമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചത്. അതിനെതിരെ പ്രമാണിമാരായ ഖുറൈശികൾ ആക്രമണം അഴിച്ചുവിട്ടു. സാധുവും നിരക്ഷരനുമായ നബിയെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ പല ശ്രമങ്ങളും നടത്തി. അന്ന് ഒരു സായന്തനത്തിൽ മരുഭൂമിയുടെ ചൂട് നിറഞ്ഞ മണൽത്തിരികിൽ ചവിട്ടി വീട്ടിലേക്ക് വിറക് ചുമടേറ്റി ക്ഷീണിച്ച ഒരു ഉമ്മ നടക്കുകയായിരുന്നു. അത് കണ്ടു മനസ്സലിഞ്ഞ ഒരു യുവാവ് ആ ചുമട് സ്വന്തം തലയിലേക്ക് ഏറ്റുവാങ്ങി കൂടെ നടന്നു. താഴ്വരയിലെ കുടിലെത്തിയപ്പോൾ ഉമ്മ നൽകിയ പ്രതിഫലം അയാൾ വേണ്ടെന്ന് പറഞ്ഞു. അതിശയത്തോടെ ആ പാവം വൃദ്ധ പറഞ്ഞതിങ്ങനെയാണ്: നിന്നെപ്പോലെ നന്മയുള്ളവർ ഇപ്പോഴുമുണ്ടല്ലോ, നീയെങ്കിലും ആ മുഹമ്മദിൻ്റെ മാർഗത്തിലേക്ക് ഒരിക്കലും വഴിതെറ്റരുത്. പക്ഷേ ആ മുഹമ്മദ് തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുപോയി. നന്മയുടെ ഒരു നീരൊഴുക്കായിരുന്നു അത്. നമ്മുടെ ഒരു കർമ്മം കൊണ്ട് നന്മയിലും സ്നേഹത്തിലുമൊക്കെയുള്ള വിശ്വാസം മനുഷ്യർക്ക് വർദ്ധിപ്പിക്കണം. അതാണ് ഇസ്ലാം മതം പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടതുപോലും മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുവാൻ കഴിയുമ്പോൾ അത് സംഭവിക്കും. പ്രിയമുള്ളതിനെ ത്യജിക്കാനാണ് വിശുദ്ധ ഖുർആൻ

നിർദ്ദേശിച്ചത്. ഓരോ നിമിഷവും വിലയേറിയതാകുമ്പോൾ നമ്മൾ ആ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നൽകണം. അതാണ് ത്യാഗം. പണവും ആരോഗ്യവും സൗകര്യങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ഒരു ശ്രദ്ധ മതിയാകും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ഇത് പഠിപ്പിച്ചു തന്നത് തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ വിശ്വാസികളും സക്കാത്ത് കൊടുക്കണമെന്നും അവരുടെ ധനത്തിൻ്റെ രീതി അനുസരിച്ച് അതിന് ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും റസൂലുള്ള നിർബന്ധിച്ചത് ഓർക്കുക. അന്ധകാരവും അനാചാരങ്ങളും നിറഞ്ഞ അറബ് സമൂഹത്തെ അറിവിൻ്റെയും നീതിയുടെയും സന്മാർഗത്തിലേക്ക് നയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. AD 570 മക്കയിലെ പ്രശസ്തമായ ഖുറൈഷ് ഗോത്രത്തിലാണ് നബി ജനിച്ചത്. ജനനത്തിന് മുൻപേ പിതാവ് അബ്ദുള്ളയും ചെറുപ്പത്തിൽ തന്നെ മാതാവ് ആമിനയും മരണപ്പെട്ടു. പിന്നീട് മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബിൻ്റെയും അമ്മാവൻ അബൂത്താലിബിൻ്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. സത്യസന്ധതയും വിശ്വസ്തതയും കാരണം ചെറുപ്പത്തിലെ അദ്ദേഹത്തെ ആളുകൾ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിച്ചു. ആട്ടിടയനായി ജീവിതം ആരംഭിച്ച ആ അനാഥ ബാലൻ ലോകത്തിൻ്റെ തന്നെ ഇടയനായി മാറിയത് ചരിത്രത്തിലെ ചേതോഹരമായ വിസ്മയമാണ്. പ്രവാചകനാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധ മനോഭാവവും ആത്മാർത്ഥതയും ഖുറൈഷി കുലത്തിനിടയിൽ ഒരു നല്ല മനുഷ്യൻ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തിരുന്നു. വിനയമുള്ള ആ മനുഷ്യൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുഹമ്മദിനെ മധ്യസ്ഥനാക്കി മാറ്റി. ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ല് ആരെടുത്തു വെക്കും എന്നു പറഞ്ഞ് ഗോത്രങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് വരെ നീങ്ങുമെന്ന് സാഹചര്യമുണ്ടാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് ഒരു തുണി വരുത്തി നടുവിൽ ആ കറുത്ത കല്ല് വെച്ച ശേഷം എല്ലാ നേതാക്കളെയും കൊണ്ട് തുണിയുടെ വശങ്ങളിൽ പിടിച്ച് കല്ല് പൊക്കിയെടുത്ത് ആർക്കും പരാതിയില്ലാത്ത വിധം പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തി രക്തച്ചൊരിച്ചിലില്ലാതെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഈ സമയത്തൊന്നും മുഹമ്മദിന് പ്രവാചകത്വം ലഭിച്ചിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കാർ തങ്ങളിലേറെ വിശ്വസ്തനും സത്യസന്ധനുമായി മുഹമ്മദിനെ കണ്ടിരുന്നു എന്നതിന് ഈ സംഭവം സാക്ഷിയാകുന്നു. മുഹമ്മദും ഖദീജയുമായുള്ള വിവാഹം കഴിഞ്ഞ് ഏറെ നാളെത്തിയപ്പോഴാണ്, അതായത് 40-ാമത്തെ വയസ്സിൽ, മക്കയിലെ ഹീറാഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ജിബ്രീൽ അലൈഹി വസലാം എന്ന മലക്ക് മുഖേനയാണ് ആദ്യ ദിവ്യ സന്ദേശം ലഭിക്കുന്നത്. ആദ്യ വചനം ഇങ്ങനെയായിരുന്നു. വായിക്കുക, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക, പടച്ചവനായ നിന്റെ നാമത്തിൽ മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചത്. വായിക്കുക, പേനുകൊണ്ട് എഴുത്തു പഠിപ്പിച്ചിരിക്കുന്ന അത്യുദാരനാണ് നിന്റെ രക്ഷിതാവ്. ഈ ഖുർആനിലെ വചനങ്ങളോടെയാണ് പ്രവാചകത്വത്തിന് തുടക്കമാകുന്നത്. അന്ധമായി വിശ്വസിക്കാനല്ല, വായിച്ചും ചിന്തിച്ചും അറിഞ്ഞും പ്രവർത്തിക്കാനാണ് ഈ വിശുദ്ധ വാക്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏകദൈവ വിശ്വാസവും, അതായത് തൗഹീദ്, തൗഹീദും സമത്വവും പ്രചരിപ്പിച്ച നബിക്കെതിരെ മക്കയിലെ പ്രമുഖർ കടുത്ത എതിർപ്പുകളും പീഡനങ്ങളും അഴിച്ചുവിട്ടു. AD 622 മക്കാരുടെ പീഡനം സഹിക്കാനാവാതെ അനുയായികളോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഈ സംഭവമാണ് ഹിജ്റ. അതോടെയാണ് ഇസ്ലാമിക് കലണ്ടർ ആരംഭിക്കുന്നത്. മദീനയിൽ നബി സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുത്തു. ജൂതന്മാരും മറ്റു ഗോത്രങ്ങളുമായി സമാധാന കരാറുകളിൽ ഏർപ്പെടുകയും മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുകയും ചെയ്തു. AD 630 രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക കീഴടക്കുകയും തന്നോട് ദ്രോഹം ചെയ്തവർക്ക് പൊതുമാപ്പ് നൽകുകയും ചെയ്തു. സ്വന്തം ലാളിത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും എല്ലാ ജനങ്ങൾക്കും മാതൃക കട്ടിത്തന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ദൂർത്തു കാണിക്കരുത് എന്ന് നബി ഉപദേശിച്ചു. ഭക്ഷണത്തിലാകട്ടെ ഒരു കുഞ്ഞു വറ്റുപോലും അവശേഷിപ്പിക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചു. കിട്ടിയതെന്തും അദ്ദേഹം സന്തോഷത്തോടെ കഴിച്ചു, കിട്ടാത്തപ്പോൾ പരാതിയില്ലാതെ കഴിഞ്ഞു. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് ഭക്ഷണമില്ലാതെ അന്തിയുറങ്ങി. അർഹമായതും ശുദ്ധമായതും മാത്രമേ കഴിക്കാവൂ എന്ന്
അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് സമ്പൂർണമായും കീഴൊതുങ്ങി. ഒരിക്കൽ കൂട്ടുകാർ സമ്മാനിച്ച പാൽ കുടിക്കും മുമ്പ് അതെവിടെ നിന്ന് കിട്ടിയെന്നും എങ്ങനെ കിട്ടിയെന്നുമെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നല്ലതല്ലാത്തതൊന്നും ഭക്ഷിക്കരുതെന്നും സൽക്കർമ്മങ്ങളല്ലാത്തതൊന്നും പ്രവർത്തിക്കരുതെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു താക്കീത് ഇങ്ങനെയായിരുന്നു, 10 ദിർഹമിന് വാങ്ങിയ വസ്ത്രത്തിൽ 1 ദിർഹം അവിഹിതമായി സമ്പാദിച്ചതാണെങ്കിൽ പോലും

താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അള്ളാഹുവാണ് സത്യം. ഒരാൾ ഹറാമായ, അതായത് അവിഹിതമായ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള കഴിച്ചാൽ പോലും അയാളുടെ 40 ദിവസത്തെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. തിരുനബി വയറു നിറയെ ഭക്ഷണം കഴിച്ചില്ല, ഓലപ്പായയിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉറക്കവും ഉണർച്ചയും മനസ്സുഖത്തോടെയായിരുന്നു. ഒരു ദിവസം തിരുനബിയുടെ വീട്ടിലെത്തിയ ഉമ്മർ റളിയല്ലാഹു അൻഹു ആ പുൽക്കൂടിലെ നബിയുടെ കിടക്കപ്പായ കണ്ട് കരഞ്ഞുപോയി. ഒരു ഈത്തപ്പനെ ഓലയായിരുന്നു അദ്ദേഹം കിടക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. ശരീരത്തിൽ ആ ഈത്തപ്പനിയോലയുടെ അടയാളമുണ്ടായിരുന്നു. അത് നോക്കി ഉമർ കരഞ്ഞുപോയി. ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് തിരുനബി പറഞ്ഞു, ഉമർ, സുഖങ്ങൾ പെരുകിയാൽ സ്വർഗം നേടാനാവില്ല, രസങ്ങൾ കുറച്ചു മതി. എൻ്റെ മനസ്സ് ശാന്തമാണ്, എനിക്ക് പരാതികളില്ല, ഞാൻ കരയുന്നില്ല. ഉമർ, താങ്കളും കരയരുത്. സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിക്കുകയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ വിലമതിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാമിക വ്യക്തിത്വം പൂർണ്ണമാകുന്നതെന്ന് നബി പഠിപ്പിച്ചു. ആ പ്രവാചക സന്ദേശത്തിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. ഏകദൈവ വിശ്വാസം, അള്ളാഹു മാത്രമാണ് ദൈവമെന്നും അവന് പങ്കുകാരില്ലെന്നുമുള്ള ബോധ്യം, മാനവിക സമത്വവും സാഹോദര്യവും, ജാതി, വംശം, നിറം, സമ്പത്ത് എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ വേർതിരിവില്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്ക് സ്വത്തവകാശവും ആദരവും ഉറപ്പു നൽകി, കാരുണ്യവും നീതിയും, ശത്രുക്കളോട് പോലും നീതി പുലർത്താനും മൃഗങ്ങളോടും പ്രകൃതിയോടും കാരുണ്യം കാണിക്കാനും പഠിപ്പിച്ചു. അറബിയേക്കാളോ കറുത്തവനും വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ദൈവഭയമല്ലാതെ മറ്റൊന്നും ശ്രേഷ്ഠതയല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സാമൂഹിക നീതി, മനുഷ്യാവകാശം, സ്ത്രീ ശാക്തീകരണം, പലിശരഹിത സാമ്പത്തിക ക്രമം എന്നിവ സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരുന്നു തിരുനബിയുടെ വിടവാങ്ങൽ പ്രസംഗം. അറഫയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ ഇതായിരുന്നു. മനുഷ്യ സമത്വവും വംശീയ വിരുദ്ധതയും, എല്ലാ മനുഷ്യരും ആദമിൻ്റെ മക്കളാണെന്നും ആർക്കും മറ്റൊരാളെക്കാൾ വംശീയമായോ വർഗീയമായോ ശ്രേഷ്ഠതയില്ലെന്നും പ്രഖ്യാപിച്ചു. കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അറബിയല്ലാത്തവനേക്കാളോ യാതൊരു മേന്മയുമില്ല, ദൈവഭയം, അതായത് തഖ്വ മാത്രമാണ് മാനദണ്ഡം. ജീവിതത്തിൻ്റെയും സ്വത്തിൻ്റെയും വിശുദ്ധി, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും മാനത്തിനും കടുത്ത ആദരവും സംരക്ഷണവും നൽകണം. അന്യായമായി മറ്റൊരാളുടെ രക്തം ചീന്തുന്നതും സ്വത്തു കവരുന്നതും ഈ പവിത്രമായ മാസവും സ്ഥലവും പോലെ നിഷിദ്ധമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളോട് കാരുണ്യത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ ആഹ്വാനം ചെയ്തു. പുരുഷന്മാർക്ക് സ്ത്രീകളിന്മേൽ അവകാശങ്ങളുള്ളതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരിലും അവകാശങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക ചൂഷണത്തിനെതിരെ പലിശ നിരോധനം നടപ്പിലാക്കി. അജ്ഞാനകാലത്തെ എല്ലാ പലിശ ഇടപാടുകളും റസൂൽ റദ്ദാക്കി. പലിശ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ചൂഷണം പൂർണ്ണമായും നിരോധിച്ചു. പ്രതികാര നടപടികളുടെ അവസാനം, ഇസ്ലാമിനു മുൻപുള്ള കാലത്തെ രക്തപ്രതികാരങ്ങളും കുടിപ്പകകളും പൂർണ്ണമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. സന്മാർഗരേഖ, തനിക്ക് ശേഷം വഴിപിഴച്ചു പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് റസൂൽ വ്യക്തമാക്കി. ദൈവഗ്രന്ഥമായ ഖുർആനും പ്രവാചകചര്യയായ സുന്നത്തും. എൻ്റെ ഈ സന്ദേശം ഇവിടെ സന്നിഹിതരായവർ ഹാജരാക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം അവസാനിപ്പിച്ചു. ഈ വാക്കുകൾ റബിയുൽ അവൽ 12 ഈ തിരുനബി ദിനത്തിൽ ആ സന്ദേശം ഉൾക്കൊണ്ട് ലോകമാകെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശുദ്ധി നിറയ്ക്കുവാനായി നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രപഞ്ചരക്ഷകൻ സമാധാനം നൽകട്ടെ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നബിദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ. നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ്.

0: കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല. നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചില, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ്, മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവരും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്. ശത്രുപക്ഷ

0: ിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ് നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ. അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. അപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു. ഹനുമാൻ പറഞ്ഞു കൂടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസ യോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ഗമിച്ചവൻ തന്നെ അങ്ങയോട്, ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം, അതും തന്നെ അഭിപ്രായം, എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസവർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും. നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസവർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ മതം. ബുധന്മാർ, ജ്ഞാനികൾ, അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിൽ അവരുടെ പേരിലും ഒന്നും കാര്യമില്ല, അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ, ഗുണനിലവാരം, സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യവുമില്ല. അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്. ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്. അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിനൊരു ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക്, നൃപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും, വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തിയുണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത രക്ഷണം. ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെക്കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
0: ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചത്.

അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവനെയും ജാംബവാനെയും പേരെടുത്ത് വിളിച്ച് തന്റെ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ശ്രീരാമൻ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ പൊതുജീവിതത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഒന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ള ഒരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരിയെന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തിയാക്കിയതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോരവനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്. പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പ ഇത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു. അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് വരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന് മുമ്പിൽ ഇട്ടുകൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ട് കൊന്ന് ഭക്ഷണമാക്കി. അത് ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല, വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും, അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്? അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും ഈ കാണുന്ന ലോകത്തെ മുഴുവൻ ലോകപാലകൻ

0: ന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്. ഒട്ടുമേ ദണ്ണം എനിക്കില്ല നിർണ്ണയം. എനിക്ക് ഒരു പ്രയാസവുമില്ല. തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത? ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുക എന്നാണ് ഇത്താ ക്യാപ്സൂളിൽ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം. അപ്പൊ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡ എന്ന് പറയുന്നത് ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ഡരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ടെ ഒരുപാട് ഇണ്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ. ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലെ. അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. അപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. ഖണ്ഡ പരശുപ്രിയൻ, ഖണ്ഡ പരശു ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യൻ, വേദങ്ങളിലും വേദാന്തത്തിലുമൊക്കെ അഗാധമായ അറിവുള്ളവൻ. ലോകാഭിരാമൻ, വിശ്വോത്ഭവൻ, വിശ്വത്തിന്റെ ഉത്ഭവം, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായവൻ. വിശ്വോത്ഭവ സ്ഥിതി, ഉത്ഭവത്തിന് മാത്രമല്ല ഉത്ഭവം സ്ഥിതി സംഹാര ഹേതവേ, സൃഷ്ടിക്കും ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതിന്റെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണഭൂതനായവൻ. ഇതെല്ലാം അങ്ങാണ് എന്നാണ് പറയുന്നത്. വിശ്വരൂപനാണങ്ങ്, ഭക്തപ്രിയനാണങ്ങ്, മുക്തിപ്രദനാണങ്ങ്, മോക്ഷദായകനാണങ്ങ്, മുകുന്ദനാണങ്ങ്, വിശ്വേശ്വരനാണങ്ങ്, ലോകത്തിന്റെ നാഥനാണ് അങ്ങേക്ക് നമസ്കാരം എന്ന് വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. രാമായ രാമഭദ്രായ നമോ നമ, നിത്യായ സത്യായ ശുദ്ധായ ദേതമ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക, ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം, അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ

0: അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണം പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യം അറിയാതെ അവർ ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നു, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണം പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്, അവരെല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശനാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കിൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്, ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്. അണുവിനേക്കാളും ചെറുതാണ്, എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്, അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ 253-ാമത് ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നതാകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്, ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്. അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുളുന്ന ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്, ഞാൻ എവിടെയാണുള്ളത്, എൻ്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിലാണ്, അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല, അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ, വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു, എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക.

എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും. എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും. എത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാരങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ, അത് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ ഭഗവത്ഗീതയിൽ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റ് ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ലാതെ വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ, വിഭീഷണനെ, രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ള ശരി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്? ലക്ഷ്മണന് കൊടുക്കുക, അൻപോട്ട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്. ലക്ഷ്മണനാണത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനരശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര ജലം കൊണ്ടുവരിക അഭിഷേകം നടത്താനായി, സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. അർക്ക എന്ന് വരെയാണോ, അർക്കൻ തന്നെ സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ, ഭക്തനും ഭാഗവതോത്തവനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്തവനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പിനാ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള, ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ, കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴ് രണ്ടിന്റെയും, അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ, അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ, അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം. അപ്പൊ സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പത്തെ ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ്

0: നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്ത് സഹായന കാര്യം അവിടേക്ക്, അവിടുത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല. അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായും കാണുന്നില്ല, ശത്രുക്കളായും കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ്. അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ.
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st

0: 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 25. നഗരം സ്വതന്ത്രമായതും വെനീസിലെ നിർമ്മാതാക്കളുടെ മുന്നിൽ ഗലീലിയോ തന്റെ ദൂരദർശിനി പ്രദർശിപ്പിച്ചതും ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ നിന്ന് സ്പിസ്റ്റർ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 25-നായിരുന്നു. ഓഗസ്റ്റ് 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 25. മുതൽ നാസി നിയന്ത്രണത്തിലായിരുന്ന പാരീസ് നഗരം സ്വതന്ത്രമായത് 1944 ഓഗസ്റ്റ് 25-നായിരുന്നു. വെനീസിലെ നിർമ്മാതാക്കളുടെ മുന്നിൽ ഗലീലിയോ തന്റെ ആദ്യത്തെ ദൂരദർശിനി പ്രദർശിപ്പിച്ചത് 1609 ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ആർമിയിൽ ഇന്ത്യൻ ജവാന്മാർക്ക് ഉന്നത പദവി നൽകി തുടങ്ങിയത് 1917 ഇന്നേ ദിവസം മുതലായിരുന്നു. ചെണ്ടവാദ്യത്തിലും തായമ്പകയിലും കുലപതിയായിരുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. 1954 ഓഗസ്റ്റ് 25-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. എൺപതുകളിൽ മലയാള സാഹിത്യ ആധുനിക പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകിയ എഴുത്തുകാരനായിരുന്നു KP അപ്പൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹം 1936 ഓഗസ്റ്റ് 25 ആലപ്പുഴയിൽ ജനിച്ചു. ഇന്ന് ചട്ടമ്പിസ്വാമി ജയന്തി. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ ആധിപത്യത്തെ ചോദ്യം ചെയ്തതിനാണ് അദ്ദേഹത്തെ പൊതുരംഗത്ത് ശ്രദ്ധേയനാക്കിയത്. അദ്ദേഹത്തിന്റെ ജന്മദിനം സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആഘോഷിക്കുന്നു.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ആഘോഷമാക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സംബോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

नमः। हरि ओम। शन्नो मित्रशं वरुणः शन्नो भवत्वर्यमा शन्न इन्द्रो बृहस्पतिः शन्नो भव എന്നിങ്ങനെ എല്ലാവരോടും മംഗളം പ്രദാനം ചെയ്യട്ടെ, മംഗളം പ്രദാനം ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഹേ വായോ, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മവദിഷ്യാമി. ഹേ വായോ, അങ്ങ് ഞങ്ങളുടെ പ്രത്യക്ഷ ദൈവമാണ് എന്ന് ഞാൻ പറയും, പറയുന്നു, ഇനിയും പറയാം. ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളാണേ. അപ്പൊ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ടൊരു പാരസ്പര്യം, അതിന്റെ താളത്തിന് വലിയ കോട്ടം തട്ടാതെ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണയുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ലാൻഡ് വർക്ക് കഴിയുന്നത്ര കുറച്ച് ചെയ്യുന്നു. എങ്ങനെയാണോ ഭൂമിയുടെ ഒരു കിടപ്പ്, ആ കിടപ്പിനനുസരിച്ച് കെട്ടിട നിർമ്മിതി. അതുപോലെ എന്താണ് കോണ്ടൂർ സർവേ, അങ്ങനെ ഒരു സർവേ ആദ്യം നടത്തി വെക്കും. എന്താ വിശേഷം, എത്രയൊക്കെ മരങ്ങളുണ്ട്, എന്തൊക്കെ സംഭവം, എവിടെയൊക്കെ ഉണ്ട്, കോണ്ടൂർ സർവേ. അപ്പൊ നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു ആർക്കിടെക്റ്റ്

എങ്കിലോ ഈ മരങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വൈദികമായ ഒരു സമ്പ്രദായത്തെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരസ്പര്യത്താൽ പ്രചോദിതനാവാത്ത ഒരു വ്യക്തിയാണെങ്കിലോ, അയ്യോ ഇവിടെ കുറെ മരങ്ങളുണ്ടല്ലോ ഇതൊക്കെ മുറിച്ചു മാറ്റണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ, കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. കേട്ടില്ലേ, ഒരു കുന്നുണ്ടല്ലോ ആദ്യം അത് കൊളന്തോണ്ട് ആണ്, കേട്ടില്ലേ, എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. മറ്റേ ആൾ അങ്ങനെയല്ല. ഈ വ്യത്യാസം മനസ്സിലാവണില്ലേ? ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ഇത് ഏത് കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലും ഈ ഒരു പ്രപഞ്ച പാരസ്പര്യത്തെ സംബന്ധിക്കുന്ന ബോധ്യത്തിന്റെ സമീപനം. ക്ലിയർ? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഹ. ഇവിടെ പരസ്പര ഭാവന ഉണ്ടാവുന്നു, പ്രകൃതിയെ ഭാവിക്കുന്നു, പ്രകൃതി ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നു. ഇതാണ് വൈദിക കർമ്മങ്ങളുടെ പ്രത്യേകത. ത്രൈവിദ്യാമാം സോമപാഹ, യാഗങ്ങളൊക്കെ ചെയ്ത് സോമരസമൊക്കെ കുടിച്ച്, ഭൂതപാപാഹ, അവരതുകൊണ്ട് പ്രപഞ്ച ദ്രോഹം ചെയ്യുന്നില്ല എന്നുള്ള നിലയ്ക്ക് ദുഷ്കർമ്മികളല്ല, വൈദിക കർമ്മികളാണ്, വേദവിഹിത കർമ്മം ചെയ്യുന്നവരാണ്, സത്കർമ്മികളാണ്. യജ്ഞൈഹി ഇഷ്ട്വ, അങ്ങനെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തിട്ട് സ്വർഗതിം പ്രാർത്ഥയന്തേ, അവരുടെ പ്രാർത്ഥന എന്താ? സ്വർഗത്തിൽ പോണം. സ്വർഗത്തിൽ എന്താ വിശേഷം? സ്വർഗത്തിലെ വിശേഷം പലതും വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോ പരിചയപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രം കഠോപനിഷത്തിലുള്ളത്. കഠോപനിഷത്തില് സ്വർഗത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്വർഗേ ലോകേ ന ഭയം കിഞ്ച നാസ്തി ന തത്രത്വം ന ജരയാ ബിഭേതി ഉഭേ തീർത്വാശനായ പിപാസേ ശോകാതികോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്തിൽ എപ്പോഴും മോദമാണ് എന്നാണ്, സന്തോഷമായിരിക്കും. അവിടെ ഭയത്തിന് ന്യായമേ ഇല്ല. ന ഭയം കിഞ്ചന അസ്തി, ഭയമേ ഇല്ല. നചികേതസ് ആണ് പറയുന്നത്, നചികേതസിന്റെ പ്രസ്താവനയായിട്ടാണ് കഠോപനിഷത്തിൽ. ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന യമ മഹാരാജാവാണ്, യമന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണ് അങ്ങക്ക് അവിടെ പ്രവേശനമില്ലല്ലോ, സ്വർഗത്തിൽ യമന് പ്രവേശനമില്ല. ന തത്ര ത്വം, ത്വം ന തത്ര, അവിടെ അങ്ങില്ല. അതിന്റെ ഒരു റിലാക്സേഷൻ അവിടെ ഉണ്ടാവി. ഇവിടെയാണെങ്കിലോ എപ്പോഴാ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം അങ്ങ് എവിടെയാ എപ്പോഴാ കയറി വരികയെന്ന് പറയാൻ പറ്റില്ല. അവിടെ അങ്ങനെയല്ല. എന്നാ ജരയാ, ജരയില്ല. കേട്ടില്ലേ, കഷ്ടപ്പെട്ട് ഡൈ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാം. ഡൈ ചെയ്ത് പോയി കഴിഞ്ഞ നോ മോർ ഡൈയിങ് ഇഫ് യു ഗോ ടു സ്വർഗം. സ്വർഗത്തിൽ പോയ ഡൈയിങ് വേണ്ട. ജരയില്ല, നരയില്ല, ശോകങ്ങളില്ല, മോഹങ്ങളൊന്നുമില്ല, ഓൾവേസ് ഹാപ്പി. പിന്നെ പല വർണ്ണനകളുണ്ട്, ഉർവശിയുണ്ട്, രംഭയുണ്ട്, തിലോത്തമയുണ്ട്, പിന്നെ ഉദ്യാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്വർഗലോകത്തിൽ ഇവർ ചെല്ലും. തേ പുണ്യമാസാദ്യ, പുണ്യം എന്ന് പറഞ്ഞാല് ഈ യജ്ഞകർമ്മങ്ങളെ കൊണ്ട് സമാഹരിച്ചിട്ടുള്ള പുണ്യം. കേട്ടില്ലേ, ആ പുണ്യത്തെ നേടിക്കൊണ്ട് ഇവര് സ്വർഗലോകത്തിൽ പോയിട്ട്, സുരേന്ദ്രലോകം ദേവലോകത്തിൽ സ്വർഗലോകത്തിൽ പോയിട്ട് അശ്നന്തി, ഭക്ഷിക്കുന്നു, ഭുജിക്കുന്നു. എന്ത്? ദിവ്യാൻ ദിവി ദേവഭോഗാൻ, ദിവ്യങ്ങളായിട്ടുള്ള ദേവന്മാരുടെ ഭോഗങ്ങൾ. എങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞ് ഫലിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് കഞ്ഞി കിട്ടും, സ്വർഗലോകത്തിൽ പോയാൽ റൈസ് സൂപ്പ്. കേട്ടില്ലേ, ഇതേ ഉള്ളൂ ശരിക്കും വ്യത്യാസം. അപ്പൊ ഇപ്പോൾ ഉള്ള ഭോഗത്തിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ്. ചിലപ്പോഴോ അവിടെ പരിചയമില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റില്ല. തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ചായ എന്ന് പറഞ്ഞാൽ ഒരു ചായ എടുത്തു തരും, കോഫി എന്ന് പറഞ്ഞാൽ കോഫി എടുത്തു തരും. കേട്ടില്ലേ, പക്ഷെ ഒരു ഫൈവ് സ്റ്റാറിൽ പോയാലോ, ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലോ ചായ എന്ന് പറയുമ്പോൾ ചൂടുവെള്ളം ഉണ്ടാവും, ടീ പാക്ക് ഉണ്ടാവും, അല്ലെ, ഷുഗർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതൊക്കെ തട്ടുകടയിൽ 10 രൂപ കൊടുത്താൽ മതിയെങ്കിൽ ഇവിടെ സ്വർഗലോകെ വിശാലമാണ്. ഹോട്ടലിലൊക്കെ നല്ല പരിമിതി ഉണ്ടാവില്ലേ ഒരു ചെല്. മറ്റത് ബുഫേ സിസ്റ്റം, എവിടെ വേണമെങ്കിലും പോയിരിക്കാം, പക്ഷെ കഴിച്ച വയറില്ല. ഈ കൈലാസ യാത്രയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നേപ്പാളില് പോയിട്ട് അങ്ങനെ ഒരു യാത്രയുണ്ടല്ലോ, ഏജൻസ് കൊണ്ടുപോകുമ്പോ, ഗവൺമെന്റിന്റെ യാത്രയല്ല, ഏജൻസികൾ കൊണ്ടുപോകുന്ന സമയത്ത് നേപ്പാളില് ഒരു 5-സ്റ്റാർ സ്റ്റൈലിലാണ് ആദ്യത്തെ ദിവസം അക്കോമഡേഷൻ തരിക. എന്താ കാരണം? പിന്നെ അങ്ങോട്ട് നല്ല കഷ്ടപ്പാടായിരിക്കും, അപ്പൊ തെറി പറയാതിരിക്കാൻ വേണ്ടി. അതുപോലെ തിരിച്ചു വന്നാലും ഈ സൗകര്യം ചെയ്യും. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. അങ്ങനെ 5-സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് യാത്രക്കാരൊക്കെ റൂമുകളിലേക്കൊക്കെ പോയി, പലരും പോയതുപോലെ തിരിച്ചു വരും. എന്താ കാര്യം? ബാത്റൂമിൽ പോയൊക്കെ ഒരു ബക്കറ്റ് പോലും ഇല്ല. 5-സ്റ്റാർ ഹോട്ടലിൽ ബക്കറ്റ് ഉണ്ടാവില്ല. പരിചയമില്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി പോകുന്നു പറയാം. ബക്കറ്റും കപ്പും അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇപ്പൊ സൗകര്യങ്ങൾ കൂടുന്നു എന്ന് തന്നെയുള്ളൂ വിശേഷം. കേട്ടില്ലേ, ഇരട്ടി വില കൊടുക്കേണ്ടി വരും ഇവിടെ.

ആവശ്യമുള്ളതിനേക്കാൾ പുണ്യം അവിടെ വേണ്ടിവരും. പത്തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ദേവഭോഗ്യങ്ങളൊക്കെ അനുഭവിച്ചു. ഭോഗത്തിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ കുറച്ച് പോഷായിരിക്കും, അത്ര തന്നെ ഉള്ളൂ. തേ തം ഭുക്ത്വാ തേ, ഈ പോയവർ, ആരാ പോയവര്? യാഗങ്ങളൊക്കെ ചെയ്തിട്ടെ, പുണ്യം നേടിയിട്ടെ പോയവര്. തേ തം ഭുക്ത്വാ, അവയൊക്കെ ഭുജിച്ചിട്ട്. സ്വർഗലോകം വിശാലം, വളരെ സ്പേഷ്യസ് ആണ് അവിടെ, അതൊക്കെ നന്നായി നുകർന്നിട്ട്. ക്ഷീണേ പുണ്യേ, അപ്പൊ നിങ്ങള് ഒരു 5-star സ്റ്റൈൽ കോഫി മുത്തി കുടിച്ചാൽ അത്രയും പുണ്യം കുറഞ്ഞു. വീട്ടില് നല്ല സ്പീഡില്ല, പുണ്യം കുറയ. തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാന്തി വിദേവഭോഗാൻ തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ. പുണ്യം തീർന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡില്ലേ, മർത്യലോകം വിശന്തി. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തൊരു ആഘോഷമായിട്ട് അറിയോ? ഏഹി ഇതിലെ വന്നാലും ഇതിലെ വന്നാലും എന്നൊക്കെ പറഞ്ഞു കിന്നരി തൊപ്പിയൊക്കെ വെച്ചിട്ട് അവര് വളരെ കേമായിട്ടൊക്കെയാ കൊണ്ടുപോയത്. അതേ ദേവന്മാര് നമ്മുടെ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം മാറി, വീട്ടിലെ പിടിച്ചൊരു തള്ളാണ്. മർത്യലോകം വിശന്തി, വീണ്ടും മർത്യലോകത്തിലേക്ക് വരുന്നു. ഏവം ത്രയീ ധർമ്മം അനുപ്രപന്നാഹ, ഇപ്രകാരം ത്രയീ ധർമ്മം, ഋക് സാമ യജു, ധർമ്മങ്ങളെ അനുസരിക്കുന്നവർ. ഗതാഗതം കാമ കാമാലഭന്തേ, അവർക്ക് ലഭിക്കുന്ന കാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഗതാഗതമാണ്. പോവുക, ഇതാണോ നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് ചോദിക്കുക. ചോദ്യം മനസ്സിലായോ? ഇന്ദ്രിയ ഭോഗങ്ങളുടെ പരിമിതി മനസ്സിലാക്കുന്നവര് എന്ത് പറയും? സ്വർഗമൊക്കെ ശി കണ്ടെടുക്കണു, ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ബിയോണ്ട്. സ്വർഗലോകത്തിലും പ്രശ്നമുണ്ട്, ഇന്ദ്ര പദവി എപ്പോഴും അവിടെ നമ്മിൽ അസൂയ ഉണർത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്വർഗലോകത്തില് ദേവന്മാരെ പോലെയൊക്കെ കഴിയാം, പക്ഷെ ഇന്ദ്രനായിട്ടില്ലല്ലോ. ഇന്ദ്രനാണ് ഇവരെയൊക്കെ ഭരിക്കുന്നത്. ഇന്ദ്രനാവാൻ പറ്റുമോ? ഇന്ദ്രനായി കഴിഞ്ഞാലോ ഇന്ദ്രൻ ബൃഹസ്പതിയുടെ കസ്റ്റഡിയിലാണ്, ദേവഗുരു. അവന് ദേവഗുരുവിന്റെ സ്ഥാനാലങ്കരിക്കണം എന്നായി. ഇങ്ങനെ അവിടെയുണ്ട് തരതമ ഭേദങ്ങളൊക്കെ. എന്തായാലും ഇതൊന്നും തൃപ്തി നൽകില്ല. ഇപ്പൊ നമ്മുടെ തൃപ്തിയുടെ തോത് ഇവിടെ തന്നെ പരിശോധിച്ചാൽ അറിയാം. മുണ്ട് മുറുക്കി ഉടുത്ത് താളും തകരയും തിന്ന് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളാണ് പലരും ഇപ്പൊ അനുഭവിക്കുന്നത്. പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എത്ര ദാരിദ്ര്യത്തിലായിരുന്നു എന്നറിയാമോ അന്നൊക്കെ എന്ന് നമ്മൾ എഴുന്നള്ളിക്കില്ലേ? അപ്പൊ ഇപ്പൊ കിട്ടി. അന്ന് കിട്ടാത്ത എന്ത് സുഖം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നു. കേട്ടില്ലേ, ഈ പരിശോധന നടത്തുന്നവര് നാളെ കേമമായിട്ടുള്ള സ്വർഗം എന്ന് കേട്ടാലും അത്ര വളരെ ഒന്ന് എക്സൈറ്റഡ് ആവില്ല. ഇതാണ് വൈരാഗ്യത്തിന്റെ പക്വതയുടെ ലക്ഷണം കേട്ടോ. ഇപ്പൊ പലരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോവുക, ദുബായിൽ പോവുക, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോവുക, അല്ലെങ്കിൽ അമേരിക്കയെ സന്ദർശിക്കുക, കാനഡ, യൂറോ, ഇങ്ങനെയൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പക്ഷെ പോയി വന്നവരോട് ചോദിച്ചു നോക്കൂ, ഒക്കെ കണക്ക് തന്നെ. അമേരിക്കയിൽ വലിയ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച പട്ടരും പക്ഷെ പാലക്കാട് തിരിച്ചു വന്ന് അവിടെ എന്താണ് കൽപ്പാത്തി രഥോത്സവത്തില് വെറും നിരത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് പട്ടരോട് ചോദിച്ചു, അല്ല അമേരിക്കയിലൊക്കെ വലിയ ഇന്ത സുഖം അങ്ങനെ കിടയാള്, അതൊന്നും അവിടെ കിട്ടില്ല. ഒക്കെ താരതമ്യ സുഖങ്ങളാണ്, കേട്ടില്ലേ. ഇപ്പൊ എവിടെ എവിടെ കമ്പാരിറ്റി ഉണ്ടോ, എവിടെ എവിടെ റിലേറ്റിവിറ്റി ഉണ്ടോ, അതൊന്നും ആബ്സല്യൂട്ട് അല്ല. ക്ലിയർ? അതുകൊണ്ട് കുറച്ചൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചവർ, കുറെയൊക്കെ അനുഭവിച്ചറിഞ്ഞവർ, അവര് പറയും ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, മനസ്സിലായി. അവരെ ഇതൊന്നും തന്നെ അത്രമേൽ എക്സൈറ്റഡ് ആക്കുന്നില്ല. ക്ലിയർ? അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? അവര് ഈ സ്വർഗം ആകർഷകമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ ശാന്തിക്ക് എന്ത് വഴി എന്ന് അന്വേഷിച്ച് സർവേശ്വര ആരാധനയെ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്വത കൊണ്ട് അവർക്ക് വന്നിട്ടുള്ള ഒരു ഭാവമാണ് ഈശ്വര ഭക്തി. ആ ഭക്തിയുടെ പരമകാഷ്ഠയെയാണ് 22-ാമത്തെ ശ്ലോകം വർണ്ണിക്കുന്നത്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ.

0: പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

കൈ ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന

0: ഉത്സാഹത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8000ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന ഭാഗമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പഴിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. ഒന്നര പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷകീടനാശിനികളോ തൊട്ടുതീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 wicketന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 wicketന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 wicketന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി, സമയം 6:40. ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം യത്തീം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓണം ഇത്തിരി കളറാക്കിയാലോ, പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷണൽ റീലോഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അദ്യദിനം ദ്വിതീയ വിഭക്തി വിശേഷ അഭ്യാസ പശ്യാമ തുമൻ പ്രയോഗ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ വിശേഷമായ അഭ്യാസം തുമൻ പ്രയോഗം നമുക്ക് നോക്കാം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. കർത്തും സ്വീകർത്തും തും, ആ തുമൻ പ്രയോഗം അതിലാണ് ഇരിക്കുന്നത്. സ്വീകർത്തും അത് തുമൻ പ്രയോഗമാണ്, വിശേഷ പ്രയോഗം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ഖാദിത്തും കർത്തും സ്വീകർത്തും ഇത് തുമന്ത പ്രയോഗമാണ്. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി. അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി, ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി, ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി, കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി, കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖി.

0: ും ജാനാതി എന്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാത സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി എന്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. എന്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാത സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി അത്ര ക പാഠനം കർത്തും ജാനാതി ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത് അത്ര ക പാഠനം കർത്തും ജാനാതി ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത് ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത് അത്ര ക പാഠനം കർത്തും ജാനാതി അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി ഞാൻ ഹിന്ദി ഭാഷ പഠിക്കാൻ അറിയും അല്ലെങ്കിൽ ഭാഷയെ പഠിക്കാൻ അറിയും അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരേ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരേ സായം ശാർദ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജേതു സംസ്കൃതം ജേതു ഭാരതം
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജേതു സംസ്കൃതം ജേതു ഭാരതം
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം ആശയം അവതരണം സോമയാജി സാങ്കേതിക സഹായം ശ്യാംദാസ്
4: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് ഉമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം

0: തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണകഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.
1: ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: ഓണനിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും. ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി

0: ഇമ്മ്യൂണോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ബാക്കിലോട്ട് വലിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ട് എത്തുള്ളൂ.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്?

ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യബണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി K.R.മോഹൻ നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ് എക്സും GMR കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.
2: Cargo operations have been consistently increasing over the last few years. Almost 40% increase in the volumes we are seeing. So there is a great potential. And we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs.
1: ഓഗസ്റ്റ് 4 ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തി കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആന്റ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സിഡോട്ടിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ സിഡോട്ട് മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുർ. ലഖ്നൌവിൽ 500-ഓളം BLO മാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: 7 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കായി യുവവാണി ഒരുക്കിയിരിക്കുന്നത് ജാസ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനവിരുന്നാണ്. ആദ്യ ഗാനം പുള്ളോന്റെ വീണയിൽ എന്നാരംഭിക്കുന്നു. പാടുന്നവർ സുമേഷ് കൃഷ്ണ, സതീഷ്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രാടപ്പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: റേഡിയോ സാന്ത്വനം 90.4 ഉത്രാട പൂനിലാവ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി തിരുവോണം നാളിലൂടെ കടന്ന് 10 ദിവസങ്ങളായി കേരളീയർ നമ്മളിങ്ങനെ ജാതി മത ഭേദമന്യേ സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന ഓണം. ദാ ഒന്നാം ഓണം ഇന്ന് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. അങ്ങനെ തുടക്കമായി ഉത്രാട പൂനിലാവിൽ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ദവ ബുക്സ്, ഒപ്പം തന്നെ പി ജയചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹം സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത്. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം
0: അജിത്തേട്ടാ. നമസ്കാരം.
1: നമസ്കാരം.
0: നമുക്ക് ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾക്കായി ഈ ഉത്രാട ദിനത്തില്. ഒരു വിഭവങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിലുപരി ഒരുപാട് വ്യത്യസ്തമാർന്ന ഓണാഘോഷങ്ങളെ കുറിച്ചും ഓണ പരിപാടികളെ കുറിച്ചും ഓണവിശേഷങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ അത് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ജയേന്ദ്രൻ ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ, ചേട്ടാ എന്താണ്, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എൻ്റെ ഓർമ്മയിലെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിനെ പറ്റി വളരെയേറെ സ്കൂളിലെ ഓണപരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അന്ന് മുതൽ ഓണപരീക്ഷ തീരുന്നതിൻ്റെ അന്ന് മുതൽ ഓണം തുടങ്ങിയാണ്. പക്ഷെ അന്നത്തെ ഓണമെന്ന് പറഞ്ഞാൽ നല്ല ഓണനിലാവ്, പിന്നെ മറ്റ് ഓണക്കളികൾ. ഇന്നിപ്പോൾ ഇന്നും എനിക്ക് ഓണമെന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ പോലെ തോന്നുന്നത് ഓണനിലാവാണ്. ആ നിലാവിൻ്റെ സൗന്ദര്യവും, ആ ഓണനിലാവത്ത് രാത്രി 12 മണിവരെയൊക്കെ ഇരുന്ന് ഈ നിക്കറിൻ്റെ പോക്കറ്റിൽ കളിവടക്കായും ഉപ്പേരിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഊഞ്ഞാലാട്ടവും ഇതൊക്കെ ഇപ്പോഴ് നിലാവില്ല. ഈ മറ്റേ പ്രായം കഴിഞ്ഞ് പോയതുകൊണ്ട് ഊഞ്ഞാലാട്ടവും ഇല്ല, അത് പോട്ട്. ആ നിലാവില്ല, ആ നിലാവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓണം എന്നുള്ളൊരു സങ്കല്പം ഇപ്പോൾ പഴയതുപോലെ ഇല്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ.
0: അതെ അതെ. അതായത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഓണം, അങ്ങനെ ഒരു ഓണം ഉണ്ടല്ലോ ആ കാലഘട്ടത്തില് നമ്മളിൽ നല്ല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് വരുന്ന ഓണം. എന്നാലും ഊഷ്മളതയ്ക്ക് കുറവ് വരുമോ അതോ?
1: അല്ല, അത് ഊഷ്മളതയ്ക്ക് കുറവൊന്നും വരത്തില്ല. പിന്നെ ഇപ്പം എൻ്റെ ഒരു ഓണത്തിനെ പറ്റിയിട്ടുള്ളൊരു എന്താണെന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണപരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുന്നുണ്ട്, എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇന്ന് ഈ തിരുമുല്ലവാരം ആണ് എൻ്റെ വീട്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം പിന്നെ വയലുകൾ, പിന്നെ കുറേ ചക്ക കുളങ്ങൾ, അപ്പോൾ ഈ വീടുകൾ. അപ്പോൾ വീടുകളിലൊക്കെ ഒന്ന് ഓണമാകുമ്പോൾ ഈ വേലി കിട്ടും. വേലി കിട്ടുന്നുണ്ടെ അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ഈ പത്തല്, ഈ പത്തല് മുറിക്കുന്നതിൻ്റെയും അത് വെട്ടുന്നതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ആ സ്മെല്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെ എപ്പോഴും ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ

0: അപ്പൊ അത് അങ്ങനെ അതാണ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകായി.
1: അതെ അതെ, അജിത്തേട്ടന്റെ ഓർമ്മകളിലേക്കൊക്കെ നമ്മള് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് പറയാനുണ്ടെന്നറിയാം. അപ്പം എന്താണ് പെട്ടെന്ന് ആദ്യം പറയാനായിട്ട് ഓർമ്മ വരുന്നത്?
2: പറഞ്ഞു തുടങ്ങുമ്പോ പിന്നെ പറഞ്ഞ കണക്ക് സ്കൂളിലെ പൂളും ഓണവുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വരും. അപ്പം അങ്ങനെയുള്ളത് കൂടെ തന്നെ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കും. അപ്പം ഈ ഓണാഘോഷം കഴിഞ്ഞ് സ്കൂള് തുറക്കുന്ന ദിവസം ഓണപ്പങ്കുമായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം വീട്ടിലുണ്ടാക്കിയ പേരിയും അതുപോലെയുള്ള എല്ലാ ഓണവിഭവങ്ങളുടെയും കുറേശ്ശെ മൂന്നോ നാലോ പൊതികളിലാക്കി സ്കൂളിലേക്ക് പോകും. അധ്യാപകർക്ക് കൊടുക്കും. അധ്യാപകരത് കുട്ടികൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ സമയത്താണ് എനിക്ക് ആ ഒരു ഓർമ്മ, ഞാൻ മറന്നിരുന്ന ഒരു കാര്യമാണ്. അതൊരു നല്ല അനുഭവമാണ്. ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു ഓർമ്മയാണ് എന്റെ ഓർമ്മയിലുള്ളത്.
1: എനിക്ക് ഒന്ന് ജയേന്ദ്രൻ ചേട്ടന് അതിനെ കുറിച്ച് അറിയാം. നമ്മുടെ ഈ ചിങ്ങത്തിന് മുന്നേ ഒരു ചന്തയൊക്കെ വരും നമ്മുടെ അടുത്ത പ്രദേശത്ത്. അപ്പൊ ആ ഒരു മാർക്കറ്റില് ഈ ഓണത്തിനേക്കുള്ള ഇത് ഉണക്കാനൊക്കെ ഉള്ള പരമ്പ്, കുട്ട, വട്ടി ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ പോയി അതൊക്കെ കളക്ട് ചെയ്ത് നേരത്തെ വരും.
0: പോയി മേടിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് അക്കാലത്ത് വീട്ടിലേക്ക്
1: കൊണ്ടുവരിക.
0: ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇന്നിപ്പം ഇഷ്ടം പോലെ തുണിക്കടകളുണ്ട്. അന്നെന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു വരവ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അറിയിപ്പിക്കുന്നത് ഒരു ഷർട്ടുണ്ട്. ഈ ഷർട്ട് ഷർട്ടൊക്കെ അങ്ങോട്ടും ചെയ്ത് പിന്നെ പാൻറ്റൊക്കെ ഇട്ടുണ്ട്, ഷർട്ട് ബാക്കിൽ വരും. മുൻപേ ഒരു വയസ്സായ ഒരു മനുഷ്യൻ വലിയൊരു തുണിക്കെട്ടും തലേ വെച്ചുകൊണ്ട് വരും. ആ ഷർട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ തുണി അഴിച്ച് എല്ലാം കൂടെ അങ്ങനെ നിരത്തി വെക്കും. ആ കെട്ടിനകത്ത് ഉള്ള തുണിയേ ഉള്ളു. അത് നിക്കറായാലും പാൻറ്റൊന്നും ഒന്നില്ല, നിക്കറായാലും ഉടുപ്പായാലും എല്ലാം അതിനകത്തുള്ള തുണിക്കകത്തുള്ള നിക്കർ ഉടുപ്പേ ഉള്ളു, വേറെ ചോയ്സ് ഒന്നുമില്ല അവിടെ. അത് പിന്നെ അതിന് അന്നത്തെ തുണിക്ക് ഒരു പ്രത്യേക മണവും ഉണ്ടായിരുന്നു. അവര് ഇന്ന് ആ തുണിക്ക് ഒരു കടയിൽ പോയി കഴിഞ്ഞാലും ആ തുണിക്ക് മണമില്ല.
1: പക്ഷെ എനിക്ക് ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആ ഒരു ഓണക്കോടി തയ്ച്ച് സ്കൂളിൽ ഇടാൻ തന്നിട്ട് അത് അപ്പോഴേ മടക്കി അങ്ങ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കൂല്ലേ?
0: തയ്ക്കുന്നതിനകത്ത് ഒരു എന്തോന്നുണ്ട്, തയ്ക്കുന്നതിനകത്ത് നാട്ടും പുറത്ത് അങ്ങനെ വ്യാപകമായിട്ട് ഇന്നത്തെ കൂട്ട് തയ്യക്കാരൊന്നും ഇല്ല. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴും തയ്യക്കാരന്റെ വീട്ടിൽ ഇരിക്കുക, തയ്ച്ചിട്ടില്ല, നിക്കർ തയ്ച്ചിട്ടില്ല, ഇത് തയ്ക്കാതെ വീട്ടിൽ പോയി ഓണം ഉണ്ടെന്നൊരു പണിയും ഇല്ല. അവസാനം എങ്ങനെയെങ്കിലും ഇതൊന്ന് തയ്ച്ച് മേടിച്ച് ഉടുപ്പ് നിക്കറും കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തയ്ച്ച് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്.
1: അങ്ങനെയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക്, എനിക്കൊന്ന് ചേട്ടന് കുറെ വ്യത്യസ്തമായ കുറച്ചും കൂടി പഴയ കാലത്ത് കുറച്ച് ഓണങ്ങളോട് പറയാനുണ്ട് തോന്നുന്നു. എനിക്കൊന്ന് ഈ നേരത്തെ ഒരുങ്ങുക, ഓണത്തിന് നേരത്തെ ഒരു മുന്നൊരുക്കങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ന്
0: മുന്നൊരുക്കം എന്ന് വെച്ചാല് അത് പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ചാല് അന്നത്തെ സമയത്ത് ഈ വേലി കെട്ട്, വേലി നിർബന്ധമായിട്ട് ഓണത്തിന് വേലിയൊക്കെ കെട്ടി. പിന്നെ ഓലമേഞ്ഞ വീടുകളാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് മേച്ചില്ല.
1: അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഴയെന്ന്
0: പുതുമ എല്ലാം ഒരു പുതിയ. പിന്നെ ഈ ചാണകം തേച്ച വീടുകളൊന്നും ഒരുപാടുണ്ടായിരുന്നു തറയൊക്കെ, അവരൊക്കെ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ചാണകം തേക്കുകയൊക്കെ ചെയ്യും. പിന്നെ പാത്രങ്ങൾ, വീട്ടിലുള്ള ഒരു ചെറിയ സ്പൂൺ പോലും എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു വെക്കും. പിന്നെ അതേപോലെ ചട്ടിയും കലവും എല്ലാം കഴുകി വെക്കും. പിന്നെ ഈ വട്ടി, കൊട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മിക്കവാറും എല്ലാം വീട്ടിൽ ഓരോരുത്തർ തലച്ചുമുടായിട്ട് പിന്നെ പായ്, മെത്തപ്പായ്, പുൽപ്പായ്, പിന്നെ പഴമ്പായ്, ഇങ്ങനെ പായകൾ, ചട്ടി, കലം, പിന്നെ കൊട്ട, വട്ടി, തവി, ഇതെല്ലാം നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആൾക്കാർ
1: വരും. അജിത്തേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അജിത്തേട്ട, ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒഴിപ്പിക്കൽ, അപ്പൊ നമുക്ക് ചേട്ടന്റെ ഓർമ്മകളിൽ അങ്ങനെ ഒരു കാര്യം നീക്കാം. നമ്മളൊരു കർക്കിടകത്തിലെ, കർക്കിടകത്തിന്റെ ഏകദേശം അവസാനത്തില് ചിങ്ങത്തിന്റെ വരവോടുകൂടി അതായത് തലേന്ന് നമുക്കൊരു ഒഴിപ്പിക്കൽ, ചേട്ടാ ഭഗവതിയെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മ പഴയ മുറമൊക്കെ ഇങ്ങനെ എല്ലാരും എടുത്ത് കളയും. ചേട്ടൻ പറഞ്ഞു അതൊരു വലിയൊരു വസ്തുതയാണ്. അപ്പൊ പുതിയതിനെ വരവേറ്റ്
0: അതിന്റെ പേരുണ്ട്, അഞ്ചും പിഞ്ചും മുമ്പേ
1: പോസം
0: വന്നേ പോ.
1: അതെ അതെ,
0: കർക്കിടകം 31 വൈകിട്ട്
1: അല്ലേ.
2: നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടില് നരികേനം എന്ന് പറയും, അവിടെ പിള്ളാരോണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. പിള്ളാരോണം ഇപ്പം അവിടെ പോലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, കൊല്ലത്ത് ഏതായാലും അത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഞങ്ങളന്ന് നരികേനത്ത് താമസിക്കുമ്പോ കർക്കിടക മാസത്തിലെ തിരുവോണം എന്ന്
1: പറയുന്നത്
2: പത്തനംതിട്ട ജില്ലയിലെ ആണ്, കടവനിട്ട എന്ന് പറയുന്ന പ്രദേശം നരികേനത്ത് ഒരു വാർഡാണ്. അപ്പൊ അവിടെ ഈ പിള്ളാരോണം എന്ന് പറയും, കുട്ടികളാണ് പിള്ളേരുടെ കുട്ടികളുടെ ഓണമാണ് അത് കർക്കിടക മാസത്തിൽ. നമ്മുടെ സാധാരണ തിരുവോണത്തെ പോലെ തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണത്തിനും

0: വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കും. അത് കുട്ടികളെല്ലാം കഴിക്കും. അവരുടെ കൂട്ടുകാർ മറ്റ് സുഹൃത്തുക്കളും എല്ലാം വന്നിരുന്നിട്ടാണ് ഈ ഭക്ഷണം വീട്ടിലെ ഇലയിട്ട് വിളമ്പി കഴിക്കുന്നത്. പായസമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടോ എനിക്ക് തോന്നുന്നു ഈ പിള്ളേരോണം എന്ന് പറയുന്നത് വളരെ പതുക്കെ പതുക്കെ ഇല്ലാതായിട്ടുണ്ടാവും. അതേസമയം ഞങ്ങൾ അതിനുശേഷം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. കൊല്ലത്ത് 28-ാം ഓണം എന്ന് പറഞ്ഞിട്ട് അത് കന്നിമാസത്തിലായിരുന്നു. അപ്പം അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടൊരു ഓണം
1: അത് നമുക്ക് ഭയങ്കര ഒരു കാത്തിരിക്കുന്നു. ഓണം കഴിഞ്ഞ ഇങ്ങനെ ഒരു ഓണത്തിന് കാത്തിരിക്കും.
0: പക്ഷേ ഈ പിള്ളാരോണം കഴിഞ്ഞിട്ടാണ് മറ്റോണത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം ഓണച്ചെത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുറ്റമൊക്കെ പോച്ചക്കറി കിടക്കാനായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഒക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് ഗ്രാമപ്രദേശമല്ലേ, കാടൊക്കെ കയറി കിടക്കും. അപ്പം 2-3 ദിവസം കൊണ്ട് വഴിയും മുറ്റവും ഒക്കെ ആളിനെ നിർത്തി ചെത്തിച്ച് അതിന് ഓണച്ചെത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ കൊല്ലത്ത് അത് വേലികെട്ടും ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓണച്ചത്തിനൊരു ഈ ഓണച്ചത്ത് കഴിഞ്ഞാലുടനെ പ്രകൃതിയുടെ ഒരു നിറം മാറും. അപ്പം ഒരു പൂക്കളൊക്കെ വരാൻ തുടങ്ങും, പുഷ്പിച്ചു തുടങ്ങും, പിന്നെ തുമ്പികൾ വരും. നമ്മൾ ഓണത്തുമ്പി നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലുള്ള തുമ്പികൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതൊരു മറക്കാത്ത ഓർമ്മയാണ്.
1: അതെ അതെ, നമുക്ക് ആധുനികതയൊക്കെ എത്ര കടന്നു വന്നാലും നമ്മുടെ മനസ്സിൽ ഓണത്തിന്റെ ആ ഒരു ഓർമ്മകൾ ഉണർത്തും. ഓർമ്മകൾ ഉണർത്തുകയല്ല, അയാളെ കർക്കിടകം കഴിഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ടേ ഓണത്തിന്റെ ആ ഒരു നേരിയ നിലാവ്, തുമ്പി, പൂക്കൾ ഇതൊന്നും ഒരുപാടങ്ങ് ഇല്ലെങ്കിലും ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ.
2: അതിന്റെ ഒരു ഉദാഹരണം വെച്ചാൽ ഇപ്പോഴും എന്റെ വീട്ടിൽ ഇരുന്നു കഴിഞ്ഞാല് ഈ ഒരു മഞ്ഞ ചിത്രശലഭം, അത് ചെറിയ ചിത്ര ചെലവാ, അതിങ്ങനെ വ്യാപകമായിട്ട് ഉണ്ട്. അത് ഓണത്തിന് മാത്രം വരുന്ന ഒരു ചിത്ര ചെലവാന്നാ പറയുന്നത്.
1: അതെ അതെ, അങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്രാട ദിനത്തിൽ ഞങ്ങൾ 3 നിങ്ങളോടൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഒരു ഓണപ്പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ഒരുപാട് വിശേഷങ്ങളും ഓണക്കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞ് ഓണത്തിന്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ശ്രോതാക്കളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷും, കൂടെ KG അജിത് കുമാർ ചേട്ടൻ സൈന്ധവ ബുക്സ്, ഒപ്പം സീനിയർ മാധ്യമ പ്രവർത്തകനായ നമ്മുടെ PJ ജയചന്ദ്രൻ ചേട്ടനുമാണ് കൂടെയുള്ളത്. അപ്പൊ ശ്രോതാക്കൾക്കായി കുറേയധികം കാര്യങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുന്നത്. നല്ലൊരു ഓണ വിഭവമായി തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. അയ്യേട്ട, നമുക്ക് അയ്യേട്ടൻ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട കാലം അവിടെ നിൽക്കട്ടെ, ദേശാടിസ്ഥാനത്തില് വ്യത്യസ്തമായ രീതിയിൽ ഓണം ആഘോഷിക്കാറുണ്ട്. അതായത് ചിലത് കൊല്ലത്തുള്ളത് പാലക്കാടില്ല, പാലക്കാടുള്ളത് തിരുവനന്തപുരത്തില്ല. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തെ ഓണവിശേഷങ്ങളെ കുറിച്ചും കൂടെ നമുക്കറിയാം.
2: ഞാനിത് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ഉള്ളത് അവിടെ ഈ ഓണാഘോഷം ഒരു ഔദ്യോഗിക പരിപാടിയാണ്. എല്ലാവരും, ഞാൻ തിരുവനന്തപുരത്ത് താമസം തുടങ്ങുമ്പോൾ എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ചലക്കമ്പളത്തിൽ പോയി മലക്കറി മേടിക്കുന്നു, അവിടുന്ന് അരിയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പം എൻ്റെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിലും മറ്റുമൊക്കെ പോയി ആളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ടുവരുന്ന ഒരു കാലത്തെക്കുറിച്ച് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓണക്കാലത്ത്
1: അതിർത്തിയാണല്ലോ,
2: അതിർത്തിയാണ്, അതുപോലെ തന്നെയാണ്. അപ്പം പതുക്കെ പതുക്കെ 25-30 വർഷം കൊണ്ട് ഈ പതുക്കെ പതുക്കെ അതിന് വലിയ മാറ്റം ഉണ്ടാകുകയും ഇപ്പൊ ഏതാണ്ട് ഓണം തുടങ്ങുന്നതിന് 25-30 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലെല്ലാം ഓണസദ്യയുടെ ബുക്കിംഗ് ആരംഭിക്കുകയാണ്. ഒരു 10 ദിവസം കൊണ്ടൊക്കെ കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. പിന്നീടുള്ളവർക്ക് ഓണസദ്യ ബുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നില്ല. അപ്പം ഇല ഉൾപ്പെടെ, പർപ്പടം ഉൾപ്പെടെ 1000-1500 രൂപ വില വരുന്ന ഒരാളിന് കഴിക്കാനുള്ള സദ്യ നമ്മുടെ വീട്ടിലെത്തും. പിന്നെ എന്തിന് കഷ്ടപ്പെട്ട് ചാലയിൽ ചെന്ന് മലക്കറി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് ഓണസദ്യ ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതി നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വളരെയധികമായിട്ടുണ്ട്. എറണാകുളത്തും സമാനമായ രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. അത് നമ്മുടെ വീട്ടില് 1 മാസം മുമ്പേ അരി പൊടിച്ച് മുളക് പൊടിച്ച് മല്ലി വറുത്ത് ഒക്കെ വെക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് ഹോട്ടലിൽ നിന്നും തിരുവോണ ദിവസം 11 മണിക്ക് വീട്ടിൽ വാഹനത്തിൽ ഓണസദ്യ വരികയാണ്. പിന്നെ അതെടുത്ത് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ
1: ഉള്ളൂ.
2: അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
1: അതൊരു ആർട്ടിഫിഷ്യൽ ഓണത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും ആർട്ടിഫിഷ്യൽ ഓണമെന്ന് നമ്മൾ പറയുമെങ്കിലും ആ പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ചില വീടുകളിൽ ഒറ്റപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ സദ്യ ഒരുക്കാൻ പറ്റാത്ത ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ തിരക്കുകളിൽ ഈ വിഭവങ്ങളുടെ എല്ലാം പോയി സമാഹരിച്ച് തലേന്നൊക്കെ കൊണ്ടുവന്നതോ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, സമയക്രമം ഇതൊക്കെ പാലിക്കുമ്പോൾ, അങ്ങനെ പാലിക്കേണ്ടി വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓടിച്ചെന്നാൽ ബുക്ക് ചെയ്താൽ ഒരു ഓണസദ്യ കിട്ടുമല്ലോ എന്നാണ് നമ്മളത് ചിന്തിക്കുന്നത്.
2: അത് മാത്രമല്ല, ഈ ഓണത്തിന് ഒരു കൂട്ടായ്മയാണല്ലോ.
1: അതെ,
2: ഒരച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ മക്കൾ ബന്ധുക്കൾ ഇതെല്ലാരും കൂടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെയാണ്. ഉത്രാടത്തിനെന്നോ തിരുവോണത്തിനെന്നോ എല്ലാവരും കൂടെ വീടുകളിൽ വന്ന് ചേർന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകള്. ആണുങ്ങൾ അതിന്റെ ഭാഗമാവുകയും കൂടെ ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പോ പല വീടുകളിലും മക്കളെല്ലാം വിദേശത്തോ വിദേശ രാജ്യങ്ങളിലോ ആണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഓണാശംസകൾ പറയുന്നതിനപ്പുറത്ത് മാറി ഈ പ്രായമുള്ള 60 വയസ്സിനോ 70 വയസ്സോ ഒക്കെ പ്രായമുള്ള അച്ഛനും അമ്മയും 2 പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ടെക്നോപാർക്കിൽ മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ 1 ദിവസത്തെ അവധി മാത്രമേ ഉണ്ടാവുള്ളൂ. അവരവരുടെ സ്വന്തം ദേശമായ മറ്റ് ഇപ്പൊ കോഴിക്കോട് ഒന്നും പോകില്ല. ആ ചെറുപ്പക്കാരായ ആ ദമ്പതികളും അവരുടെ വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി
1: കഴിക്കുന്നതാണ്. ഹബാണല്ലോ, അതുകൊണ്ടാണ് ജയന്ദ്രചേട്ട ചേട്ടനോട് പറയാനുള്ളത്, നമുക്ക് ഓണം എന്ന് ചെറുതിലെയൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്കൊരു ഓണക്കൂടി കിട്ടും, പിന്നെ നമ്മുടെ വീട്ടിലെത്തുന്ന ചില മുതിർന്നവരെ നിന്നൊക്കെ നമുക്ക് അല്ലറ ചില്ലറ പൈസകളൊക്കെ കിട്ടും. പിന്നെ അതിലുപരി നമുക്ക് ഊഞ്ഞാല് എക്സാം കഴിഞ്ഞ് ഓണത്തിന്റെ ആ ഒരു സമയത്തായിരിക്കും ഓണം എക്സാം, എന്നാലും അപ്പോഴത്തേക്ക് മുതിർന്ന ആൾക്കാർ പോയി ചന്തയിൽ പോയി കയറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഊഞ്ഞാല് ഇടാൻ തുടങ്ങും. അപ്പൊ ഈ ഊഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു വലിയൊരു വികാരമുണ്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ച്
3: ഊഞ്ഞൽ എന്ന് പറയുമ്പം എല്ലാ വീടുകളിലും ഊഞ്ഞാൽ ഇടത്തില്ല. അടുത്തടുത്ത് കുറച്ച് വീടുകൾ ചേർന്ന് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും ഊഞ്ഞാൽ ഇടുന്നത്. അപ്പൊ ഈ എന്നാലും ഇത് ഊഞ്ഞാലിനൊക്കെ കാട്ടില്ലേ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ചില കാര്യങ്ങൾ പറയാം, രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ഓണം എന്ന് പറയാം, ആദ്യമേ നമ്മുടെ ഓണം വരുന്നത് നമ്മൾ ഈ ഓരോ തേങ്ങ വെട്ടുന്ന ഒഴിക്കും, രണ്ടു മാസം കൂടുമ്പോൾ തേങ്ങ വെട്ടല്ലോ. ഈ തേങ്ങ വെട്ടുന്ന ഒഴിക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തങ്ങ് തട്ടിന്റെ, അന്നൊക്കെ തട്ടുള്ള വീടുകൾ, അന്നത്തെ കൂട്ട് വാർത്ത വീടല്ല, തട്ടിന്റെ മേളിലിടും. ഈ തട്ടിന്റെ മേളിൽ ഇടുന്നത് തേങ്ങ അവസാനം ഈ ഒരു ഓണത്തിന് തൊട്ട് മുമ്പൊക്കെ ഒരു 100, 300, 500 തേങ്ങ കാണും. ഈ 500 തേങ്ങയ്ക്ക് പിന്നെ പഴന്തേങ്ങ എന്ന് പറയും, പഴന്തേങ്ങയ്ക്ക് വില കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ പഴന്തേങ്ങ എടുത്ത് ചിലര് കുറച്ചൊക്കെ എടുത്ത് ഈ എണ്ണ ആട്ടും, എന്നാലും എണ്ണ ആട്ടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പലരും ഉപയോഗിക്കുന്നത് ഈ തേങ്ങ കൊടുത്ത് കാശ് മേടിക്കും. ആ കാശാണ് ഓണത്തിന് നമ്മളുടെ ചെലവുകൾക്കും മറ്റുള്ളതിനും ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് പുറവെ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓണം കൊണ്ട് തുടങ്ങുന്ന ഈ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് മുമ്പ് ആദ്യമേ ചെയ്യുന്നത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വരുന്ന ടിന്നുണ്ടെന്നൊക്കെ, അത് കടകളിൽ ചെന്ന് നേരത്തെ പറഞ്ഞു വെച്ച് ഒരു 3-4 ടിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ടിന്ന് വീടിച്ചെന്ന് വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മൾ പിള്ളേരെ സംബന്ധിച്ചോളം സമാധാനമായി, സാധനങ്ങൾ ഇനി ഉണ്ടാക്കിക്കോളൂ, ഇതിനകത്തൊന്ന് അറിഞ്ഞോളൂ. അപ്പൊ അന്ന് വെച്ചാല് ഈ പിന്നെ തേൻ കുഴല് എന്ന് പറഞ്ഞിട്ട് ഒരു മുറുക്കിന്റെ വേറെ ഐറ്റം, തേൻ കുഴല്, പിന്നെ ഈ മുള്ളുമുറുക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോഴത്തെ മുറുക്ക്, കളിയടയ്ക്ക, കളിയടയ്ക്ക അന്നത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇന്ന് ഉണ്ടാക്കിയ പൊട്ടിത്തെറിക്കും, ഇന്ന് ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ ഉണ്ട്. കളിയടയ്ക്ക, പിന്നെ ഉപ്പേരി, പിന്നെ ശർക്കര ഉരുട്ടി, ഇങ്ങനെ കുറെ ഐറ്റംസ് കാണും. ഈ പലഹാരങ്ങൾ എല്ലാം ഈ ഓണം കഴി, അപ്പൊ ഈ ഓണത്തിന്റെ അന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ ആഹാരമില്ല. ആഹാരം വെച്ചാൽ ഈ ഒരു 2 കുറ്റി പുട്ടങ്ങാണോ ഉണ്ടാക്കും, അതെല്ലാവർക്കും കൂടെ അത് മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഊണ് തയ്യാറാവും. അപ്പം ഈ അതിന് ഈ അന്ന് അത്രയും കഴിച്ചിട്ട് ബാക്കി ഈ 11 മണിയാകുമ്പം വിളക്കൊക്കെ വെച്ച് പിന്നെ എല്ലാവരും നിലത്ത് ഇരുന്നാണ് ഉണ്ണുന്നത്. അപ്പൊ ആ ദിവസം തിരുവോണത്തിന്റെ അന്ന് ചൂലെടുക്കത്തില്ല, വീട് തൂക്കത്തില്ല.
1: അത് ചേട്ടാ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ അമ്മൂമ്മയൊക്കെ പറയും തുമ്പ കെട്ടി,
3: തുമ്പ കെട്ടി അല്ലെങ്കിൽ തുണി വെച്ച് ഇങ്ങനെ മാറ്റത്തേ ഉള്ളു. അല്ല, ചൂൽ അന്നത്തെ ദിവസം വീട്ടിനകത്ത്
1: ഉപയോഗിക്കും.
3: ആചാരമാണ്. അപ്പൊ എന്നിട്ട് പിന്നെ ഈ അത് ഊണങ്ങോട്ട് കഴിച്ച്, അപ്പൊ ഈ ഊണിപ്പം എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ 6 ആണ് ഒരു പെണ്ണുമാണ്. അപ്പൊ ഈ അമ്മയും പെങ്ങളും കൂടെ വീട്ടിലിരുന്ന് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വേണം ഉണ്ണാൻ. അപ്പൊ ഈ ഉണ്ണാനായിട്ടപ്പം ജംഗ്ഷനിലോട്ട് ഒരു ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമല്ലോ. അപ്പൊ ഈ ഒരാൾ അങ്ങോട്ട് പോയ ഒരാളിനെ വിളിക്കാനായിട്ട് ഇവിടുന്ന് ഒരാൾ പോവാം, അങ്ങേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഉണ്ണാൻ. അപ്പോഴേ 7 പേരും കൂടെ തയ്യാത്തുള്ളു. അപ്പം വേണം ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ ഒരാൾ അങ്ങോട്ട് പോകും. ഇതിങ്ങനെ ഇങ്ങനെ പോയി പോയി പോയി അവസാനം വന്ന് എങ്ങനെയെങ്കിലും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പുറത്തിറങ്ങിയ പിന്നെ കളികളായി, മറ്റുള്ളവരായി, ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ വൈകുന്നേരം ആവുന്നുണ്ടെ ഈ ഇവിടൊക്കെ കരടി കളി, പുലിയൊക്കെ ഓണത്തിന് മുമ്പാ
1: പുലികളിയെ കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഊഞ്ഞാലിനെ കുറിച്ചായിരുന്നു. ചില ചില പ്രത്യേക സാഹചര്യത്തിൽ ചില വീടുകളിലെ കുട്ടികൾക്ക് ഊഞ്ഞാല് കെട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാം. അന്നത്തെ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി
3: ഉണ്ട്. പിന്നെ വീട്ടില് പിന്നെ അടുപ്പിച്ച് 2 മരങ്ങൾ വേണം.
1: അതെ,
3: തെങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാവോ അല്ലെങ്കിൽ ഒരു മാവി തന്നെ നല്ല ബലമുള്ള കൊമ്പ് വേണം.
1: അതെ അതെ,
3: അതൊക്കെ വേണം.
1: അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് മറ്റൊരാളുടെ വീട്ടില് നമ്മുടെ ഓണത്തിന് പണ്ടത്തെ ഇന്നത്തെ കുട്ടികൾ ആരും അങ്ങനെ പോകുമൊന്നുമില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോകുന്നതിന് ഒരു ആക്ഷേപം ഒന്നും ഇല്ലായിരുന്നു അല്ലേ ഏത്തേട്ടാ? നമുക്ക് അപ്പുറത്തെ നമ്മളെ വിളിച്ചാൽ നമ്മള് വീട്ടിൽ ഊഞ്ഞാലില്ലയോ ആ കുട്ടി ആ വീട്ടിൽ കാണത്തില്ല, അയലത്തെ വീട്ടിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവിടെ പോയി നിന്ന്

0: നമ്മളിങ്ങനെ ലൈനായിട്ട് നിന്ന് ഒരാ ഓരോരുത്തർ ആടി ആടി ആളെ ഊഞ്ഞാൽ ആടുന്നതാണ് നമ്മുടെ
1: പ്രധാന വെച്ച് ആടുന്നതിനകത്ത് ഒരു പരസ്പരമായിട്ട് ഒരു ധാരണയുണ്ട്.
0: അതെ അതെ അതെ അന്ന് അത് നമ്മള് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതിനെ കുറിച്ച് കേൾക്കുമ്പോഴും പറയാം ഞങ്ങൾക്കും ഒരുപാട് പറയാനുണ്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളതിന്റെ ഒരു കുഞ്ഞ് പ്രതിഫലനമാണ് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക്
2: ഈ ഊഞ്ഞാലിനെ നമ്മൾ സാധാരണ കയറാണ് ഉപയോഗിക്കുന്നെങ്കിലും ഊഞ്ഞാൽ വള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വള്ളിയുണ്ട്, നമ്മുടെ വടത്തിന്റെ അത്രയും വണ്ണം ഉണ്ടാവും. എനിക്കൊന്ന് ഈഞ്ച എടുക്കുന്നത് ഈ ഊഞ്ഞാല് വള്ളിയിൽ നിന്നാണ്. അത് ഊഞ്ഞാല് കിട്ടുന്നതിന് വളരെ നല്ല കട്ടിയുള്ള വടത്തിന്റെ അത്രയും കനത്തിൽ ഇത് വലുതാവും. അത് നീളത്തിൽ വെട്ടിയെടുത്ത് നമ്മുടെ കയറ് കിട്ടുന്ന കണക്ക്
0: നാച്ചുറലാണ്
2: അത്. ഈഞ്ച എന്ന് പറയുന്ന ചെടിയാണെന്നാണ് എനിക്ക്, നമ്മുടെ കാവുകളിലാണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. അത് എടുത്തിട്ട് അപ്പൊ ഇന്നിപ്പോ ഊഞ്ഞാല് വള്ളി നല്ല സ്ട്രോങ് ആണ്.
0: ഒരു പ്രത്യേക
2: ഊഞ്ഞാല് വള്ളി
0: ആറ് മാസം വരെ ഇതിങ്ങനെ
2: കിടക്കും, എന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അതിനപ്പുറം നമ്മൾ ഊഞ്ഞാല്
0: പിന്നെ നമുക്കത് കാണാനേ ഇല്ല. അതെവിടെയാണ്, പത്തനംതിട്ട ആയിരുന്നപ്പോഴാണോ ഇത്?
2: അത് പത്തനംതിട്ട പ്രദേശത്ത് ഊഞ്ഞാല് കിട്ടുന്നത് അങ്ങനെ തന്നെയായിരുന്നു.
0: ഊഞ്ഞാലുവള്ളി
2: വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ സന്ദർഭത്തില് ഊഞ്ഞാലിന്റെ കാര്യം പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ.
0: അതെ അതെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ജയദ്രൻ ചേട്ടാ, നമ്മുടെ വീട്ടില് ഊഞ്ഞാലിന് കമ്പല്ല
2: ഒലക്കയായിരുന്നു. ഈ ഊഞ്ഞാല് വള്ളി വെച്ച് കിട്ടുന്ന ഉണ്ടാക്കുന്ന ഊഞ്ഞാലിന്റെ ഒലക്കയാണ്
0: അത് ഇരിക്കാൻ ഉപയോഗിക്കുന്നത്.
2: ചിലടത്ത് പലക തടിപ്പണിക്കാര് വന്നിട്ട് ഒലക വെച്ച്,
1: ഇവിടെ കൊല്ലത്തൊക്കെ പൊതുവെ ഈ ഒലക്കയാണ്.
0: അത് ആ ഒലക്കയെ ചേട്ടാ, ഇപ്പൊ അത് ആ ഒലക്ക ഉണ്ടോ നമുക്ക്
1: അറിയില്ല.
0: രണ്ടു വശവും ചില ഇരുമ്പക്ക് പോലെ കെട്ടിയ ഒരു
1: ഒലക്കയാണ്. ഒന്ന് വെച്ച് ഇടിക്കാൻ, ഒന്ന് പിന്നെ പൊടിക്കാനല്ല, ഒന്ന് പിന്നെ അത് അവിലക്ക് നെല്ല് കുത്താൻ, അവില് കുത്താനും ഒക്കെ അത് തിരിച്ചു വെച്ചിട്ട് അവയ്ക്കുക എന്ന് പറയും.
0: അതെ അതെ, അവച്ചെടുക്കുക. അപ്പം ഒരുപാട്
1: പൊടിയുണ്ടോല്
0: കളഞ്ഞെടുക്കുന്നതിനാണ് ഈ വാക്കുകളൊക്കെ തന്നെ. ഈ അവയ്ക്കുക, ഈ ഇത്തരം വാക്കുകളൊക്കെ തന്നെ നമ്മളിപ്പൊ പറയുന്നത് സാധാരണ നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പറയും, മഹാബലിയെ കുറിച്ച്, വാമനെ കുറിച്ച്, ഈ ഐതിഹ്യവും ചരിത്രവും ഒക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി കേൾക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഓണം ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കും.
1: മാത്രമല്ല, ഈ ഓണത്തിന് പിന്നെ മാവ് ഇന്നത്തെ കൂട്ട് ഈ പൊടുപ്പ് മില്ലുകളില്ലല്ലോ. അപ്പൊ ഒരലിനകത്തിട്ട് മാവ് പിന്നെ അരി ഇടിച്ചെടുക്കുക. ഇടിച്ചെടുക്കുന്ന വെച്ചാൽ അതിന്റെ ഒരു സൗന്ദര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് പെണ്ണുങ്ങൾ അപ്പോഴും ഇരുന്നോണ്ടേ ഒരേ സമയത്ത് ഒരലിന്റെ ഒരലിനകത്ത് നട്ടാണല്ലോ ഇടിക്കുന്നത്. ഇന്നത്തെ പിള്ളേർ ഒരല് കണ്ടു കാണത്തില്ല. അപ്പൊ ഒരലിനകത്ത് ഒരു ചെറിയ ഇതാണ് അതിനകത്ത് കുഴി, അതിനകത്ത് തമ്മി തട്ടാതെ ഒരൊലക്ക ഒരു സ്ത്രീ ഇട്ട് ഇടിച്ച് പൊക്കുമ്പോ അടുത്ത ഒലക്ക അഭ്യാസം. അതൊക്കെ
0: അതുപോലെ ഒരു മ്യൂച്ചൽ അണ്ടർസ്റ്റാൻഡിംഗ് അത് കൂട്ടിയിടിച്ചില്ല.
2: ഈ എല്ലാ വീടുകളിലും ആ കാലഘട്ടത്തില് ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എല്ലാ വീടുകളിലും ആട്ടുകല്ലും ഒരലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരലും ഒരല് തന്നെ രണ്ടു തരം, കല്ലിലുള്ളതുകൊണ്ട് മരത്തിലുള്ള അതുകൊണ്ട്. അപ്പം അയലോക്കത്തുള്ള സ്വന്തമായ ഓരല് ഇല്ലാത്ത ആ പെണ്ണുങ്ങളെല്ലാം ഇവിടുത്തെ ഒരു സൗകര്യം നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്നാണ് ഇടിച്ച് പൊടിച്ച് കൊണ്ടുപോകുന്നത്. മുളകും മല്ലിയും അരിയും അവരും അന്ന് കുത്തുക, അവല് കുത്തുക, അല്ലെ അവല് കുത്തുക എന്നാ
1: പറയുന്നത്.
2: നെല്ല് കുത്തി അവലും ഉണ്ടാക്കും, അരിയും ഉണ്ടാക്കും.
0: ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും പറയുമ്പോഴും ഒരുമയുടെ ഒരുമയുടെ ഒരു ഒത്തുചേരലിന്റെ, അതായത് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഒരുക്കുക. ഒറ്റപ്പെടലൊന്നും ഇല്ലായിരുന്നു, അതായത് ഇല്ലാത്തവന് കൊടുക്കുക അല്ലെ. അത്തരം ഒരു ആ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് നിന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഉത്രാടദിനത്തിൽ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.
1: പറയുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരലിന്റെ ചിലപ്പോ ഞാൻ വിട്ടു, അതുകൊണ്ട് പറയാം. ഒരലിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് അന്ന് ഈ പരിപ്പ് ഉച്ചക്ക് ചോറിന്റെ കൂടെ പരിപ്പും പപ്പടുമാണ്. അപ്പൊ ഈ പരിപ്പ് പിന്നെ പയറ് വറുത്തിട്ട് ഇത് എന്താ അതിന്റെ തിരികക്കകത്തത് ഇങ്ങനെ കുഴിക്കകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി.
0: അപ്പൊ ഈ തോല് കളഞ്ഞ
1: അതാണ് പരിപ്പിന് ഉപയോഗിക്കുന്നത്. അല്ല ഇപ്പോഴത്തെ കൂട്ട് വെറും പരിപ്പ് അങ്ങോട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പോ ഉടച്ചെടുക്കുകയല്ല.
0: ഇതിപ്പോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, പിളർന്ന പരിപ്പ് മേടിക്കാൻ കിട്ടുന്നു, മേടിച്ചോണ്ട് വരും.
2: എനിക്ക് തോന്നുന്നു അടുക്കള വിശേഷമാണെങ്കിലും ആ കാലഘട്ടത്തിൽ ഏതാണ്ട് പിന്നെ വർഷത്തിൽ ഒന്നോ ഒന്നരയോ മാസം മാത്രമാണ് സ്ത്രീകള് പൊടി ഉപയോഗിച്ച് പാചകം
1: ചെയ്യുന്നത്.
2: അത് കർക്കിടക മാസത്തിൽ പൊടിച്ചു വെച്ച് ഓണത്തിനെടുത്ത് ബാക്കി വരുന്നത് കന്നിമാസത്തിലേക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്.
0: ഈ ഒരു പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞത് ഭയങ്കര വലിയൊരു വസ്തുതയാണ്.

0: കാരണം പഴയ കാലഘട്ടത്തിൽ ആരും തന്നെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ റെഡിമെയ്ഡ് പൊടികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഓണത്തിന് വേണ്ടി അവർ കർക്കിടകത്തിലേ തയ്യാറാക്കിയത് എടുത്ത് വെക്കുക, ആ കൂട്ടുകൾ ഉപയോഗിച്ച് ഓണത്തിനായിട്ടൊന്ന് ഒരുങ്ങുക. അതിനുശേഷം ഒരുപക്ഷെ അവർക്കൊന്നും അങ്ങനെ ഒന്നും ഒരു ഫെസിലിറ്റിയും വീട്ടിലുണ്ടാവില്ല അല്ലെ. മുളകും മല്ലിയും ഒക്കെ കല്ലിൽ അരച്ച് തനിയെ എല്ലാം ചെയ്ത് അടുപ്പിൽ വെക്കും. പക്ഷെ ഇന്ന് എല്ലായിടവും എല്ലാവർക്കും തിരക്കായി കഴിഞ്ഞു അല്ലെ. ഈ തിരക്ക് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ ഒരു തിരക്കിന്റെ ആധിക്യമാണോ എന്തോ, നമ്മളും ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നവരായാലും തന്നെ അതിന്റെ ആ തിരക്കിനോടൊപ്പം നമ്മളും അങ്ങ് പോവുകയാണ് അല്ലെ.
1: ഈ മടല് വിറകൊക്കെ കീറി നേരത്തെ വച്ച് എല്ലാം ഇങ്ങനാണല്ലോ, ഈ പാചകം ചെയ്ത് അടുപ്പിലാണല്ലോ. അതേപോലെ തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഈ ഓണത്തിന് നമ്മുടെ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന പ്രധാനമായിട്ടും മേടിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. ഈ ചട്ടി, കലം, തിരികൻ,
0: കയറിന്റെ
1: ഉറി, ഇത് കൊണ്ടുവന്നിട്ട് ഈ ചട്ടിയും കലവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് തേങ്ങാ തിരികെ ഇട്ട് ഇതിങ്ങനെ, അപ്പൊ ഇതിനകത്തുള്ള ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകും.
0: ഞാനൊരു ഒരു കാര്യം ചോദിച്ചിട്ടെ, നമുക്ക് എനിക്കിത് കേട്ടിട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. ഇപ്പൊ നമ്മളൊരു ചട്ടി മേടിച്ചാല് നമ്മളോട് പറയും ആ ചട്ടി ഒന്ന് നമുക്കൊന്ന് വഴക്കി എടുക്കണമെങ്കില്, ഇതൊന്നും അറിയത്തില്ല ആർക്കും.
1: തേങ്ങാ തിരികെ, അത് തേങ്ങാ തിരികെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്
0: ആണോ. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച്, ഇത് പഴയ അമ്മൂമ്മമാരൊക്കെ എങ്ങനെയായിരിക്കും.
1: പിന്നെ
0: ഈ തേങ്ങ ഇട്ടിട്ട്,
1: തേങ്ങ ഇട്ടിട്ട് തേങ്ങ തിരികെ ഇടും, തിരികെ ഇട്ട് അത് ഇങ്ങനെ ഇട്ട് മൊത്തത്തിലിട്ട് ഒന്ന് കറക്കി തിരിച്ച് കുറെ നേരം ഇട്ട് കറക്കി തിരിച്ചെടുത്ത്
0: ക്ലിയർ.
1: പിന്നെ ഈ തിരി ഇത് ഉറി, ഈ തിരുവോണത്തിന്റെ അന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ പാചകം ഇല്ലല്ലോ. ഈ അന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ ആ കഴിക്കുന്നത്. പക്ഷെ ഈ ഫ്രിഡ്ജൊന്നും അന്ന് ഉപയോഗിക്കുന്നില്ല. ഈ ഉറിക്കകത്ത് കയറ്റി വെക്കുന്ന സാധനം മൂന്ന് ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുമെന്ന് മാത്രമല്ല, ആ ടേസ്റ്റ് ഇന്ന് ഒരു ഭക്ഷണത്തിന് അന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും കിട്ടത്തില്ല. പഴം കൂട്ടാനെന്നാണ് പറയുന്നത്.
0: അതെ, ഇങ്ങനെ ഉത്രാട ദിനത്തില് നാവിന്തുമ്പിൽ തങ്ങി നിൽക്കുന്ന നമ്മുടെ പഴയ ഓണത്തിന്റെ ഓർമ്മകളും വിശേഷങ്ങളും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുമായിട്ടാണ് ഈ ഉത്രാട പൂനിലാവ് എന്നൊരു പരിപാടി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു നല്ലൊരു പാട്ട് ശ്രോതാക്കൾക്കായി ഈ ഉത്രാട ദിനത്തിൽ കൊടുത്തിട്ട് നമുക്ക് അതിനുശേഷം തിരികെ എത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെയെത്താം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തില് നമുക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോഴിങ്ങനെ നിർത്തില്ലാതെ പറയാൻ പാകത്തിന് കുറേയേറെ അനുഭവങ്ങളൊക്കെയായിട്ട് ഞാൻ രജനീഗിരീഷാണ്. എന്നോട് ഒപ്പം കൂടെ ഉള്ളത് സൈന്ധവ ബുക്സിലെ അജിത്ത് ചേട്ടനാണ്. ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും കുറേയധികം ഓണവിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയചന്ദ്രൻ ചേട്ടൻ, നമ്മള് അടുക്കളയിലെ കാര്യവും നമ്മളെ ഉറിയുടെ കാര്യം, അങ്ങനെ കുറെ ഉരല്, ഇങ്ങനെ കുറേ കാര്യങ്ങള്, വ്യത്യസ്തമായ കുറെ അറിവുകൾ ചേട്ടനും പറഞ്ഞു, അയ്യത്തേട്ടനും പറഞ്ഞു. അപ്പം ഇനി പറയാനുള്ളതും നമ്മൾ പറഞ്ഞു പോകുന്നതും അടുക്കള കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് ഈ കഴിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഓണം നിൽക്കുന്നേ തോന്നുന്നല്ലേ?
2: കരിക്കലുമായിട്ട് ബന്ധപ്പെടുന്നത് കഴിക്കുന്നത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് തൊട്ടുമൂച്ചേണ്ട കാര്യമുണ്ടല്ലോ. ഏതാണ്ട് ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ തന്നെ വിറക് സംഭരിക്കാൻ തുടങ്ങും. ഓണത്തിലേക്കുള്ള വിറവെന്ന ഈ ഓണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള പാചകമാണ്. പക്ഷെ നമ്മൾ ഏപ്രിലോ മെയ്യിലോ തന്നെ ഓണത്തിനുള്ള വിറക് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പുരയിടങ്ങളിൽ പാഴ്മരങ്ങൾ ഉണ്ടാവും, അത് വെട്ടി ആളിനെ

0: കുത്തി കീറിച്ച് വിറവാക്കി മാറ്റിവെക്കും. ഏതെങ്കിലും കാരണവശാൽ അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ മഴയാണല്ലോ, ഇടവപ്പാത തുടങ്ങുകയാണ്. ആ സമയത്തൊക്കെ മരം മുറിക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് കർക്കിടക മാസത്തിൽ മരം മുറിച്ച് വിറകാക്കി വെക്കുന്നു, അത് ഉണങ്ങില്ല. അതിന് ചേര് എന്ന് പറഞ്ഞൊരു അടുക്കളയില് അടുപ്പിന്റെ മേളില് നിന്ന് കുറെ കമ്പൊക്കെ കെട്ടിയിട്ട് അതിന്റെ മേളില് ചേര് എന്ന് പറയാം, അതിന് ചേര എന്നാണ് എന്റെ പേര്. അവിടെ ഈ പച്ചവിറക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ താഴേന്ന് കത്തുന്ന തീയുടെ പുക കൊണ്ട് ഇത് ഓണമാകുമ്പോഴേ നന്നായിട്ട് ഉണങ്ങി, ഓണത്തിന് ആവശ്യമായ വിറകെല്ലാം കൃത്യമായി ഉണങ്ങിക്കിട്ടും, എളുപ്പത്തിൽ കത്തിക്കാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും.
1: അതെ അതെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത്. നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ചിലവര് പറയും. ചിലർക്ക് ഇപ്പം നമുക്കൊരു സാമ്പത്തികമായിട്ടൊന്ന് തയ്യാറെടുക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ ഒരു ഓണമാണ് വരുന്നത് അല്ലെ, അങ്ങനെ അതൊരു ഓർമ്മപ്പെടുത്തലുണ്ട്.
0: അതെ അതെ
1: അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ സാമ്പത്തികമായി തയ്യാറെടുക്കുന്നത് കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ വരും. ചിലവരെടുത്ത് ഓണം വരികയാണ്, അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മയും നമുക്ക് മിക്കവാറും നമ്മുടെ സാമ്പത്തിക കാര്യമൊക്കെ അമ്മയുടെ കൈകളിലായിരിക്കും അച്ഛൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ പറയും ഓണം വരികയാണ്, ഓണമാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും അല്ലെ. അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാവർക്കും അന്ന് ആ മാസമൊക്കെ കുറെ ഇൻക്രിമെന്റും കുറെ ബോണസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് എല്ലാം സാമ്പത്തികമായിട്ടും ഒരു തയ്യാറെടുക്കൽ കൂടിയാണ് ഈ ഓണം അല്ലേ ചേട്ടാ. അപ്പം ചേട്ടാ, നമ്മൾ ഊഞ്ഞാലും അതും ഒക്കെ പറഞ്ഞുവെങ്കിലും ജയേന്ദ്ര ചേട്ടൻ ഓണക്കൂടി പിന്നെ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഓണത്തല്ല് ഓണക്കളി മുമ്പേ പറഞ്ഞത് കരടി
2: അത് പിള്ളേര് പിന്നെ പിള്ളേർച്ചാണ് തോനം ചെയ്യുന്നത്. ഈ ഓലയുടെ ഇതൊക്കെ എടുത്തും പിന്നെ വാഴക്കച്ചി അതൊക്കെ എടുത്തു വെച്ചിട്ട് കരടി കെട്ടി പൈസ പിള്ളേച്ചിട്ട് പലഹാരൊക്കെ റെഡി ചെയ്യുന്ന പലഹാരേ മേടിക്കത്തുള്ളു, അത് അവര് ഷെയർ ചെയ്തെടുക്കും. അതൊക്കെ ഒരു തമാശക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമാശകളാണ്
1: നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാരും ആ ഒരു ഓണത്തിന്റെ ഒരു വിശേഷങ്ങളിലും, ഇന്ന് ഒന്നാം ഓണമാണ്, അപ്പൊ ആ ഓണത്തിന്റെ വിശേഷങ്ങളിലും ഓണത്തിന്റെ നാളത്തെ തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ ഇടയിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: അന്ന് പിന്നെ എന്റെ മൂത്ത ചേട്ടനൊക്കെ ഈ കരടി കളിക്കാൻ പോകും. കരടി കളിക്കാൻ പോകുന്ന വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ NSS കരയോഗത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കരടിയാണ്. അപ്പൊ ഈ പോകുന്ന ഇവര് പലരും നിമിഷ കവികളാണ് ഈ പലരും. അപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അങ്ങേറ്റ പേര് ആ വീട്ടിലെ ഗ്രഹനാഥന്റെ പേര് ലൈറ്റ് എന്ന ലൈറ്റ് ചെല്ലുമ്പോള. അപ്പൊ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ലൈറ്റ് ലൈറ്റ് താൻ തുണ്ടിൽ വീട്ടിൽ ലൈറ്റ് താൻ
1: പിന്നെ
2: ഷോങ്ക് ഷോങ്കർ താൻ കുന്നേ വീട്ടിൽ ഷോങ്കർ താൻ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വേറെ വീട്ടിൽ ചെല്ലുന്നുണ്ടേ പിന്നെ കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻ കുട്ടിയെ വേണുടി മോളെ, മാധവൻകുട്ടി ഡ്രൈവറാ, ഈ കൊല്ലം കടപുഴ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവറാ. അങ്ങനെ അവര് അതൊക്കെ ഒരു തമാശ അന്ന് ഫീലൊന്നും ഇല്ല. അന്ന് മാധവൻകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത് മാധവൻകുട്ടി കെട്ടാൻ പോന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത് കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻകുട്ടിയെ വേണോടി മോളെ.
1: രസകരമായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ എനിക്ക് ഞാന് വിവാഹ ശേഷം ഞാൻ പാലക്കാട്ടേക്കാണ്,
0: പാലക്കാടിന്റെ
1: മരുമകളായി പോയപ്പോ തന്നെ എനിക്ക് ഞാൻ കൊല്ലത്ത് കണ്ട ഓണം ഒന്നും അല്ല ഞാൻ പാലക്കാട് കണ്ടത്. അവർക്ക് ഏറ്റവും വിഷു ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. വിഷുവിന് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങനെ കിട്ടും, നമുക്ക് ദക്ഷിണയായിട്ട് കിട്ടും വിഷു കൈ നീട്ടമായിട്ട്. പക്ഷെ ഓണത്തിന് ഞാൻ കണ്ട തികച്ചും വ്യത്യസ്തമായ കുറെ അധികം വിഭവങ്ങളാണ്, പിന്നെ ഓണത്തിന്റെ ആഘോഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, രാവിലെ അവര് പഴം പുഴുങ്ങിയതും പപ്പടം വറുക്കും ചീടയൊക്കെ ഉണ്ടാക്കി മുന്നേ അമ്മൂമ്മ വെച്ചിരിക്കും. അപ്പൊ മുത്തശ്ശിയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഒരു മാസം മുന്നേ തന്നെ ചക്ക വഴറ്റിയത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുട്ടുക്കുടത്തിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം പിള്ളേർക്ക് എന്തായാലും കൊതി ഊറുമല്ലോ, പോയിട്ട് കൈ ഇടാൻ പറ്റത്തില്ല നമുക്ക്. അമ്മൂമ്മ ഇതെല്ലാം ഉറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും, പുട്ടുക്കുടത്തിൽ കെട്ടി സൂക്ഷിച്ച് ഉറിയിൽ വച്ചിരിക്കും. മുറുക്ക് നേരത്തെ ഇടും, ചീട നേരത്തെ ഇടും. അതിലുപരി തിരുവോണത്തിനന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അവിടെ. ഈ പപ്പടം വറുത്തിട്ട് ഇപ്പം ഇപ്പോഴും എന്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ ആഘോഷിക്കുന്നത്. കാരണം ഹസ്ബൻഡ് അങ്ങനെ തന്നെ വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പപ്പടം വറുക്കുക, ചീടയും ഉപ്പേരിയും പഴം പുഴുങ്ങിയതും എല്ലാം ആയിട്ട് അതിട്ട് പൊടിച്ചിട്ട് അതെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മൂമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഉരുള വെച്ച് തന്നു തുടങ്ങുമ്പോഴാണ് ഓണം അങ്ങനെ തുടങ്ങുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പം കുറേയധികം ഇനിയും പറയാനുണ്ട്. അപ്പം ചേട്ടാ, ഇത് ഇതിന്റെ ഇടയ്ക്ക് കാക്കപ്പൂരാടം എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്, കാക്കപ്പൂരാടം. അപ്പം നമുക്ക് ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരുവോണത്തിന് ഒരു നാൾ മുമ്പുള്ള ആ ഒരു പൂരാടത്തെ കരിമ്പൂരാടം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കരിമ്പൂരാടം പൂരാടത്തിന് ഒരുക്കുന്ന ഒരു

0: അത്തത്തില് അത്ത ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ, അതിലൊടുക്കുന്ന ഒരു കാക്കപ്പൂവാണ്. ആ കാക്കപ്പൂവിനെയാണ് പറയുന്നത്. ഇത് കാക്കപ്പൂ എന്ന് പറയുമ്പോൾ എല്ലാരും വിശേഷിപ്പിക്കുന്ന ആകർഷകമല്ലാത്ത പൂവാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയായതുകൊണ്ടാണോ ഈ കരിമ്പൂരാടം എന്ന്?
1: കാക്കപ്പൂ ആകർഷകമാണ്. കാക്കപ്പൂ എന്ന് വെച്ചാല് പൂ മൊത്തത്തിൽ ഒരു മഞ്ഞ കളറ്, അതിനകത്തൊരു ചുമപ്പ്.
0: അതെ അതെ അതെ, നമുക്കത് ആകർഷകമായിട്ട് തോന്നുന്നു. എനിക്ക് വന്ന് അങ്ങനെ ആകർഷകമല്ലാത്ത പൂവുണ്ട്, ഇങ്ങനെ കരിമ്പൂരാടം എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ വല്ല ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ലേ,
1: പിന്നെ അത് വേറൊരു കാര്യമുള്ള വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് വ്യാപകമായിട്ട് ഓണം ആവുന്ന ഉടനെ തോവാളയിന്നും നാഗർകോവിൽ നിന്നൊക്കെ പൂക്കൾ വരുന്നു. ഈ പൂക്കടകളിലൊക്കെ ഭയങ്കരമായിട്ട് പൂ കച്ചവടം ചെയ്യുന്നു. പത്ത് ദിവസവും പലരും പറ്റുമെങ്കിൽ 10 ദിവസവും വീട്ടിൽ പൂക്കൾ ഇവിടെയൊക്കെ. പക്ഷെ ഇവിടെ കൊല്ലത്ത് എന്റെ ഓർമ്മയില് ഈ അടുത്ത കാലത്താണ് ഈ പൂക്കളം വന്നു തുടങ്ങിയത് ഓണത്തിന്. അതിനു മുമ്പ് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചിക 1st ഈ വൃശ്ചിക 1 മുതൽ 41 ദിവസം ഈ വീട്ടില് ചാണകമൊക്കെ, മുറ്റത്തെ ചാണകമൊക്കെ മെഴുകിയിട്ട് പൂവിടിയിലുണ്ട്. ഈ ചെമ്പരത്തിയുടെ ഒക്കെ ഇതൾ എടുത്ത് വെച്ച്, ഈ കാക്കപ്പൂവിന്റെ ഒക്കെ ഇതൾ എടുത്ത് വെച്ചിട്ട്, പിന്നെ വേറെ മുട്ടുപോലൊരു ചെടിയുടെ കൊണ്ട് അത് തൊട്ടാവാടി പൂവ്, തുളസി, ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ പൂക്കൾ ഇടും. അതല്ലാതെ ഈ ഇന്നത്തെ കൂട്ടി അത്തപ്പൂക്കളൊന്നും അന്ന് എന്റെ കൊച്ചിലേ ഒന്നും ഞാൻ
0: മണ്ഡലകാലത്തിന്റെ
1: തുടക്കം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചിക 1st അമ്പലത്തിൽ തുടങ്ങുന്നുണ്ട്. പിള്ളേര് പിന്നെ വെളുപ്പിനെ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നിർമ്മാല്യമൊക്കെ കൊടുത്തു കൊടുത്തിട്ട് പേപ്പറും കൊണ്ടുപോകും. ഇത് തിരിച്ചു വരുന്ന കുമ്പിൾ കുത്തിയിട്ട് അതിനകത്ത് ഈ വഴിനീളെയുള്ള പൂ വെച്ച് കൊണ്ടുവരും. ആ പൂ വെച്ചിട്ടാണ് ഇരുന്നത്, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് പൂവില്ല. ഇപ്പോഴാണ് ഈ അത്തപ്പൂക്കളവും ഒക്കെ വന്നു തുടങ്ങിയത്.
0: ചേട്ടാ, ഈ അമ്മായിയോണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് പാലക്കാടൊക്കെ. ഇങ്ങനെ പറയാം, കാരണം തറവാട്ടിലൊക്കെ, തറവാട്ടിലെ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് മറ്റുള്ളിടത്തോട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പം വീട്ടിലേക്ക് അവിടെ ഉള്ള അമ്മാവൻ്റെ വൈഫായിരിക്കും ആ വീട്ടിലെ ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും ഈ മുത്തശ്ശിമാരോടൊക്കെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പം ഈ അമ്മായി ഇങ്ങനെ കാര്യസ്ഥ ഏറ്റവും വലുത് ആ കുടുംബത്തിലെ അമ്മായി ആയിരിക്കും. അപ്പം അമ്മായിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പം ഈ ഓണം സത്യത്തിൽ അമ്മായിക്ക് തറവാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മളൊക്കെ ചെല്ലുമ്പോഴേ ഈ അമ്മായി ആയിരിക്കും അവിടുത്തെ കാര്യസ്ഥ. അപ്പൊ അങ്ങനെ വിലസുന്ന അമ്മായിയെ എന്ത് ചെയ്യും, ഈ ഓണം കഴിഞ്ഞിട്ട് ഇല്ല തൊട്ട് പിറ്റേന്ന് അമ്മായിയുടെ ഗൃഹത്തിലേക്ക് നമ്മള്. അമ്മായിക്കൊരു ഓണം ഉണ്ടല്ലോ അവരുടെ തറവാട്ടില്, അങ്ങനെ അമ്മായി പോകുന്ന ഒരു ഓണം ഉണ്ട്. അതിനെ അമ്മായി ഓണം എന്നും പറയാറുണ്ട്. അതെ അതെ, മലബാർ മേഖലയിൽ
2: എല്ലാ സ്ഥലത്തും അങ്ങനല്ലേ? പുരുഷന്മാര് അവരുടെ ഭാര്യമാരോടൊപ്പം സ്വന്തം വീട്ടിൽ തിരുവോണം ആഘോഷിക്കുകയും
0: അതെ അതെ
2: തൊട്ടടുത്ത ദിവസം ഔട്ടത്തിന് അന്ന് രാവിലെ അവരുടെ ഭാര്യ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടായിരിക്കുന്നത്.
0: അതായിരിക്കും ഇങ്ങനെ. അതെ അതെ അതെ, നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ടും തന്നെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ഉണ്ട് നമുക്ക്. ഓണസദ്യ അല്ലെ, ഓണപ്പാട്ട് അല്ലെ, അതുപോലെ തന്നെയാണ് ഓണപ്പൊട്ടൻ എന്നൊരു സമ്പ്രദായം മലബാറിലുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ അധികം വിശേഷങ്ങളും കുറേ കാര്യങ്ങളും.
1: ഈ പുതിയ കാലഘട്ടത്തിൽ പോലും നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള ഭാഗത്തു നിന്ന് പറഞ്ഞു കേട്ട അറിവുകളുണ്ട്. ഓണം എന്ന് പറയുമ്പം തീർത്താലും തീരാത്ത ഓർമ്മകളാണ്.
0: ജയേന്ദ്ര ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മള് ഇപ്പൊ ചേട്ടന്റെ കാലഘട്ടത്തിലായാലും എന്റെ കാലഘട്ടത്തിലും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഓർമ്മകൾക്ക് വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആധുനികതയുടെ ഒരു ഓണം കടന്നു വന്നത്. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് നമുക്ക് ഈ അണ്ണാച്ചി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരി തുണി കൊണ്ടുവരും, അണ്ണാച്ചിമാര് വരുന്നു എന്ന് പറഞ്ഞ് വീടുകളിൽ തുണി കൊണ്ടുവരും. അപ്പൊ ചേട്ടൻ മുമ്പ് പറഞ്ഞ സേട്ട് വരുന്നത് അതുപോലെ തന്നെയാണ്. വളയും മാലയും ഒക്കെ ഒരാളും കടയിലൊന്നും പോവില്ല, വളയും മാലയും ഒക്കെ ആയിട്ട് ഒരാൾ വരും നമ്മുടെ വീട്ടുമുറ്റത്ത്. അപ്പം അച്ഛനൊക്കെ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ആള് നമ്മളെ ഇരുത്തി കുപ്പിവളം ഇങ്ങനെ ഇട്ട് തരും. അത് ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം തോന്നുന്ന
1: തിരുവോണത്തിന്റെ അന്ന് ഉച്ചയാവുന്ന ഉടനെ എല്ലാ വീടിന്റെയും പിന്നെ വഴി കൂടെ കൊളുന്ത് കൊളുന്ത് കൊളുന്ത്.
0: അങ്ങനെയുണ്ട്.
1: ഈ കൊളുന്ത് വേടിച്ച് പെണ്ണുങ്ങൾ
0: തലയിൽ വെക്കും നമ്മൾ ഡ്രസ്സിന്റെ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുപോയിക്കും. അത് ഇന്നും പാലക്കാട് വളരെ പ്രത്യേകതയാണ് കൊളുന്തിന്, പാലക്കാട്. അപ്പം കൊളുന്ത് അവരുടെ ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോയിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ചില ഘട്ടങ്ങളിലൊക്കെ വലിയൊരു നഷ്ടബോധം അല്ലേ.
2: നമ്മള് എന്തൊക്കെ പറഞ്ഞാലേ, ഈ തിരു ചിങ്ങമാസം ആകുമ്പോഴേക്കും ഈ പ്രകൃതിക്ക് ഒരു വല്ലാത്ത സൗന്ദര്യം
0: വരും വരും തീർച്ചയായും.
2: ഒരു പെൺകുട്ടി അവളുടെ ബാല്യകാലം കഴിഞ്ഞിട്ട് യൗവനത്തിലോട്ട് കടക്കുമ്പോൾ അവൾക്കൊരു ഭംഗി കൂടുമല്ലോ. ആ ഒരു ഭംഗി കൂടുതൽ ഉണ്ടാകുന്നത് പ്രകൃതിക്ക് ഉണ്ടാകുന്നു. പൂക്കൾ ഉണ്ടാവുന്നു, തുമ്പികൾ വരുന്നു, പ്രകൃതിക്ക് മൊത്തത്തിലൊരു മാറ്റോ. അത് ഏതെങ്കിലും ഒരു കവിക്ക് മാത്രമേ അതിനെ വിവരിക്കാൻ പറ്റൂ, ആൾക്കാർക്കത് പറ്റില്ല. പക്ഷെ നമുക്കിത് കാണാനും ആസ്വദിക്കാനും പറ്റുന്നു. നഗരങ്ങളിൽ അത് ഇപ്പോഴില്ല.
0: ചേട്ടാ, നമ്മൾ ഈ പഴമേ

0: എന്ന് പറയുമ്പോ ഈ പഴയത് എല്ലാം കളയുക എന്ന് പറയുമ്പം ഇന്നൊരു സിസ്റ്റം, ഇന്നും അത് തുടരുന്ന എല്ലാരും ഉണ്ട്. മിക്കവരും പഴയ പാത്രങ്ങളൊക്കെ തന്നെ, നമുക്ക് ഓണമാവട്ടെ അല്ലെ, ഓണക്കാലമാവട്ടെ, നമുക്ക് ഇതെല്ലാം കൊടുത്ത് കടയിൽ ദൂരെ നിന്നൊക്കെ ഓട്ടോ വിളിച്ച് ടൗണിലേക്കൊക്കെ നമ്മൾ വന്ന് ആ പാത്രങ്ങളൊക്കെ കൊടുത്ത് അതിന് ഓരോരു പുതിയതൊക്കെ മേടിച്ച് സന്തോഷത്തോടെ. എന്തായാലും ശരി, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളിലാണ് അല്ലെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ. അല്ലാതെ ഓണ തിരുവോണത്തിന് സദ്യ കഴിക്കുന്നതിലല്ല, അല്ല, ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഈ ഒരുക്കങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: സദ്യയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിലെ പരിപ്പും പപ്പടവും കൂട്ടി ചോറുണ്ണുന്നതെന്ന് വെച്ചാൽ തിരുവോണത്തിന്റെ അന്ന്. ഇപ്പോഴെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കല്യാണങ്ങൾ കാണും. അപ്പൊ അതിനെ പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു ശതമാനവും ഹോട്ടലിൽ നിന്നാണ്. അപ്പൊ ഈ പരിപ്പും പപ്പടവും ഒക്കെ അവിടെ നിത്യവും ഉള്ള
0: സംഭവങ്ങളാണ്.
2: അല്ല, നമ്മളിത് പറയുമ്പോൾ ഈ ഓണാട്ടുകര എന്ന് പറയും നമ്മുടെ മാവേലിക്കര പ്രദേശം, അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നമുക്കത് ഓണം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയും.
0: അപ്പൊ
2: ഓണാട്ടുകരക്കാരെ കളിയാക്കി പറയുന്ന ഒരു കാര്യവും കൂടെയാണ് ഓണം കഴിയട്ടെ. കന്നിമാസത്തിൽ പറഞ്ഞാലും പറയും ഓണം കഴിയട്ടെ എന്ന് പറയും.
0: അതെ അതെ, അതാ ഞാൻ പറഞ്ഞു, നമ്മള്
2: ഇപ്പോഴതൊക്കെ ഉണ്ടോന്ന് അറിയില്ല.
0: എന്തിനും നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ വെക്കും. ഓണം ഓണമാണ് വരുന്നത്, ഓർമ്മപ്പെടുത്തലും അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യമൊക്കെ ഇങ്ങനെ ഓണത്തെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷേ അത് മാവേലി പുരാണം പറയും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ കഴിഞ്ഞ ഇവിടുത്തെ ലൈവുകളിലൊക്കെ തന്നെ നമ്മൾ ഓണവിശേഷങ്ങൾ നമ്മുടെ ആർജിസ് എല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിലെ കൈകുട്ടിക്കളി, തിരുവാതിര. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ, നമ്മള് വളരെ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം പുലികളി എന്നുള്ളത് നമുക്ക് കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട്, തിരുവനന്തപുരവും കൊല്ലവുമാണ് പുലികളി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിപ്പം തൃശ്ശൂരത്തെ പുലികളി എന്ന് പറയുമ്പം അല്ലേ, ചായ എന്തോ മാറി അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചായമല്ല, എന്തോ ഒരു ഇനാമിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ അവിടുത്തെ പുലികളി പോകുന്നത്. അതുപോലെ പുലികളിക്കായിട്ട് പ്രത്യേക ശാരീരിക ഇതുള്ള ആളെ തന്നെ വേണമെന്നുണ്ട് അല്ലേ.
2: ഈ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളെല്ലാം മാറി പുതിയ ചായങ്ങൾ വന്നു തുടങ്ങിയതാണ് ഇതിന്റെ ഒരു വലിയ മാറ്റം.
0: അതെ അതെ, അത് മാറ്റം വന്നെന്ന് വെച്ചാൽ നമുക്ക് മെയ്വഴക്കവും കായികശേഷിയും ഒക്കെ മാറി നിന്നിട്ട്, അതായത് ഒരു താളത്തിന് വഴങ്ങാത്ത ചുവടുകളും ഒത്തിരി കോമാളി വേഷങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് വരുന്ന വരുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ നമ്മളെ പോലെയുള്ള ഒരു ഇച്ചിരി മുതിർന്ന സീനിയർ ആൾക്കാർ നമ്മൾ ചിന്തിക്കും, ഈ ഓണമായിരുന്നോ നല്ലത്, അതോ നമ്മുടെ പഴയ ഓണമാണോ അല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് കാലത്തിനൊത്തു നീങ്ങാതെ തരമില്ല,
2: പറ്റത്തില്ല. ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറി, കച്ചവടത്തിന്റെ ഒരു കാലമായി മാറി ഓണം. ആളുകളുടെ ബോണസ്, ശമ്പളം, പിന്നെ കടം കിട്ടും. എല്ലാ സ്ഥാപനങ്ങളിലും കടം കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുന്നു, ടി വി മേടിക്കുന്നു, പുതിയ മൊബൈൽ വാങ്ങിക്കുന്നു. 100,000 2,000,000 ഒക്കെ മൊബൈൽ നിന്ന് കുട്ടികൾ പോലും വാങ്ങുന്നത് ഓണക്കാലത്താണ്. കാരണം പിന്നെ അതിന് ഗഡുക്കളായിട്ട് പൈസ അടച്ചാൽ മതി. അപ്പൊ ഈ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് ഓണത്തെ നിയന്ത്രിക്കുന്നത്.
1: അതിന്റെ ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരി, അജിത്ത് പറഞ്ഞ ശരിയാണ് കാര്യം. വ്യാപാരം കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പൊ ഓണത്തെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് ഈ അടുത്ത 2-3 ദിവസമായിട്ടുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ മേജർ പത്രങ്ങളിലെ മിക്കതിനകത്തും സാധാരണഗതിയിൽ ഒരു പത്രത്തിനകത്ത് ഒരു ടൈറ്റിൽ പേജാണ് കാണുന്നത്. ഇത് 4-5 ടൈറ്റിൽ പേജാണ്. എല്ലാത്തിനകത്തും ഫുൾ പേജാണ് ഈ പരസ്യങ്ങൾ. തുണിക്കടയുടെ ആയാലും ഗൃഹോപകരണ സ്ഥാപനങ്ങളുടെ ആയാലും സ്വർണ്ണക്കട എല്ലാത്തിൻ്റെയും പരസ്യങ്ങളായിട്ട് 3-4 ഫുൾ പേജാവുള്ളത്. അപ്പം അവർക്കാണ് ഓണം, അവരാണ് ഓണം. പിന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം കൊണ്ട് പിന്നെ പ്രയോജനപ്പെടുത്തുന്നത് അവരാണ്.
0: അതെ അതെ ചേട്ടാ, നമുക്ക് കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ദേശത്തെ അടിസ്ഥാനമാക്കിയും പറഞ്ഞു, അതുപോലെ നമ്മൾ മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്തെ പറഞ്ഞപ്പോൾ കുമ്മാട്ടി കളി, ഓണത്തിന് കുമ്മാട്ടിയുണ്ട്. അപ്പം വിളവെടുപ്പിനും ദേവീ പ്രീതിക്കുമായിട്ടാണ് ഇവർ ഈ കുമ്മാട്ടി ഉപയോഗിക്കുന്നത്. അപ്പം വയനാട്, കണ്ണൂർ അങ്ങോട്ടുള്ള ഭാഗത്തും പാലക്കാടൊക്കെ തന്നെ കുമ്മാട്ടി ഭയങ്കര വലിയ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട ഓണത്തിൽ, ഞാൻ എൻ്റെ വിശേഷം മാത്രം പറയല്ല, ഞാൻ ഈ ദേശത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് പാലക്കാടിനെ എടുത്തു പറയുന്നത്. അപ്പം നമുക്ക് തികച്ചും നമുക്ക് നല്ല രീതിയിൽ ആഘോഷങ്ങൾ സത്യസന്ധമായി ആഘോഷിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കരിയടുപ്പൊക്കെ തന്നെയാണ് എല്ലായിടവും നേരത്തെ തുടങ്ങുന്ന ഈ ഒരുക്കങ്ങള്, ഈ എല്ലാം. അതായത് നമ്മുടെ പാലക്കാട് കരിപ്പോട് പല്ലശ്ശന എന്ന് പറഞ്ഞൊരു ഗ്രാമം മുറുക്കിന്റെ ഉണ്ട്. അപ്പൊ ഈ മുറുക്കിന്റെ ഗ്രാമം അവിടുന്ന് മുറുക്ക് എക്സ്പോർട്ട് ചെയ്യാണ് പല്ലശ്ശന ഈ ഗ്രാമത്തിൽ നിന്ന്. ആ മുറുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഓണത്തിനായിട്ട് ഒരുങ്ങുന്നു. ആ ഗ്രാമം മുഴുവൻ ഓണത്തിനായിട്ട് സ്പെഷ്യൽ മുറുക്കുകളാണ് ഒരുക്കുന്നത്. നല്ല, അതില് ഒരു മായവും ചേർക്കാതെ ഇന്നും ആ ഒരു ഗ്രാമം മുറുക്ക് ഗ്രാമം തന്നെയുണ്ട്. നമ്മുടെ ഓരോ വീടിന്റെ മുറ്റത്തൂടെയും വേലികളാണ് എല്ലാം തന്നെ, ഒരു മതിലുമില്ല, എല്ലായിടവും

0: ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള മുറുക്ക്, ഓണ വിഭവത്തിൽ ഒരുങ്ങുന്ന മുറുക്കിനെ കുറിച്ച് അവർ കൈകൊണ്ട് എഴുതി ഇങ്ങനെ തനി നാടൻ രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മള് കൊല്ലം എന്ന് പറഞ്ഞാല് ആധുനികത അങ്ങ് കടന്നു കയറി എന്നല്ല പറയുന്നേ, പാലക്കാടിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. അപ്പൊ ചേട്ടൻ മുമ്പേ പറഞ്ഞ വേറൊരു കാര്യം ഭയങ്കര രസകരമാണ്, അത് ഇന്ന് എല്ലാരും ചെയ്യുമെന്ന് തോന്നുന്നു. ചേട്ടന് വീട്ടിൽ അങ്ങനെയാണോ എന്ന് വെച്ചാൽ നമ്മളെ ഓണത്തിന് തൂക്കത്തില്ലെന്ന് പറഞ്ഞ ചൂലെടുക്കത്തില്ല അല്ലെ, ചേട്ടാ ഭഗവതിയെ അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു, അത് ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അപ്പൊ കൊറേ കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി ഈ പിന്നെ കരടി കളിക്ക് ഇങ്ങനെ പാട്ട് പാടുന്നില്ലേ പേരെടുത്ത് പറഞ്ഞ്.
1: ഓണത്തിന്റെ ഒരു പ്രത്യേകത, ഓണം നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുവായ ആഘോഷമാണെങ്കിലും ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ഗ്രാമത്തിൽ തന്നെ ഇന്നത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വാർഡ് തരത്തിൽ തന്നെ അത് വളരെ വ്യത്യസ്തമാണ്. അത് അത് അത്തരത്തിലുള്ള ഒരു ആഘോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. കൊല്ലത്തുള്ള ഓണാഘോഷമല്ല പത്തനംതിട്ടയിലുള്ളത്, പത്തനംതിട്ടയിലും കൊല്ലത്തുള്ള ഓണാഘോഷമല്ല ആലപ്പുഴയിലും തിരുവനന്തപുരത്തുള്ള, അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഓരോരോ ചെറിയ ഗ്രാമങ്ങളിലും അത് വളരെ വ്യത്യസ്തമായിരിക്കും ആചാരങ്ങൾ. പിന്നെ ഇത്തരത്തിൽ ഈ നാടോടി കഥകളും ഇതൊക്കെ ചേരുന്നതാണല്ലോ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അതിന്റെ രസം ആസ്വദിക്കുക, അതിന്റെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക്
0: തോന്നുന്നു. ചേട്ടൻ ഈ പ്രാദേശികമായിട്ട് ചേട്ടന്റെ ഓർമ്മകളില് പഴയ കാലഘട്ടമായിട്ട് ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഈ നമ്മുടെ പ്രാദേശികമായി ഉണ്ടാകുന്ന കുറച്ച് ക്ലബുകളൊക്കെ ഉണ്ടല്ലോ ഓണത്തിന്, അത് അതിനെ കുറിച്ച് എന്തെങ്കിലും രസകരമായ
2: കാര്യമുണ്ടോ? അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓണക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക, അത് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ. അപ്പൊ എന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാല് ഞാൻ ഒരു 10-22 വയസ്സൊക്കെ ആവുന്ന സമയം മുതല് കുറെ കാലം ഞങ്ങള് ഈ ഏകാംഗ നാടക മത്സരങ്ങളുണ്ട്. ഓണോന്ന് പറയുമ്പോ ഈ നാട് മൊത്തം ഈ മുഖത്തിലേലും ഒക്കെ ഞങ്ങൾ വന്ന് അവിടെ MGD അവിടെ സ്കൂളുണ്ടല്ലോ ആ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 45 മിനിറ്റിൽ നിൽക്കേണ്ട ഒരു നാടകം, അപ്പൊ ഓണമാവുന്നോടനെ ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ നിങ്ങളൊരു ഏകാംഗ നാടകം സംഘടിപ്പിക്കും. സംഘടിപ്പിച്ചിട്ട് ഒരു 3-4 പേര് റിഹേഴ്സൽ ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല, അപ്പൊ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പം അതിന്റെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ എന്റെ ഒക്കെ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏ നിങ്ങളൊക്കെ കൂടെ അവിടെ എന്നുകൊണ്ടാ റിഹേഴ്സൽ ചെയ്യുന്നതുകൊണ്ട് കൊള്ളാം കേട്ടോ, ഇതിന് തുടരണം. ഞാൻ വെച്ചാൽ അതെന്താണ്, ഇത് കള്ളനില്ല, തേങ്ങയൊക്കെ ഇവിടെ നിപ്പുണ്ട്, അത് 12 മണിയൊക്കെ നീയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ റിഹേഴ്സലും കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് ഈ നാടകം അവതരിപ്പിക്കും. അപ്പൊ ഒരു 8-10 നാടകം. അപ്പൊ അന്നത്തെ നാടകത്തിനകത്ത് വന്ന അങ്ങനെ ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ടത്, ഈ ഞങ്ങളൊരു ട്രൂപ്പായിട്ട് ചെല്ലും, വേറൊരു ട്രൂപ്പായിട്ട് വന്നത് ഇപ്പോഴത്തെ വലിയ നാടക സമിതിക്കാർ, ഈ ഏകാംഗ നാടകത്തിന്റെ പരീക്ഷണ നാടകങ്ങളൊക്കെ നടത്തുന്ന നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം, പിന്നെ ഈ പ്രേമചന്ദ്രൻ ഇപ്പോഴത്തെ MP. അപ്പൊ ഞാൻ പല പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്, പ്രേമേന്ദ്രൻ ഇത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കാനുള്ള കഴിവൊക്കെ കിട്ടിയത് ഏകാംഗ നാടക മത്സര വേദിയിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ഏകാംഗ നാടക മത്സരത്തിനകത്ത് പ്രേമേന്ദ്രൻ ഒരു സയന്റിസ്റ്റായിട്ട് അഭിനയിക്കുക. അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുന്നു, സ്റ്റേജ് കത്തിപ്പോയി. പിന്നെ ഈ മുഖത്തിലൊരു നാടകം കളിക്കാൻ പോകുമ്പോഴും ഇവിടെ നിന്ന് ഒരു ചെണ്ട ആനന്ദക്കോട്ടയെന്നും വേണ്ടി ഓമല്ലൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു നാടകമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ചെണ്ട കൊട്ടുന്നതായിട്ട് അഭിനയിക്കും, ആക്ഷൻ കാണിക്കും. അപ്പം സ്റ്റേജിൻ്റെ കത്തൻ്റെ പുറയുന്നതുകൊണ്ട് ഒരു ആൾ ചെണ്ട കൊട്ടണം. ഇപ്പം പൈസയൊന്നും ഇല്ലല്ലേ, അങ്ങനെ തട്ടിക്കൂട്ട സംഘടനയൊക്കെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു കളവനെയും വിളിച്ചോണ്ട് കുജേലനായുടെ പേര്, ആൾ കണ്ടാലും ഒരു കുജേലന, ഈ കുജേലനാണ് ചെണ്ടയെ കൊണ്ടുവന്ന ചെണ്ട. ഞാനിങ്ങനെ സ്റ്റേജ് ചെയ്യുന്നുണ്ട്, ചെണ്ട കൊട്ടിയ ചെണ്ട കൊട്ടി കൊട്ടി എൻ്റെ കൈ കുഴയുന്നു, ഞാൻ നോക്കുന്നുണ്ട് കുജേല നിർത്തുന്നില്ല. അവസാനം ഇത് നാടകമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ചെയ്തു, ഈ അടുക്കൽ ചെണ്ട സമയത്ത് നിർത്തണ്ടേ, ഇപ്പോൾ കുഞ്ഞ ഒരു താള മുറി വരുമ്പോഴാണ് ചെണ്ട നിർത്തണ്ടേ. അങ്ങനെ പിന്നെ രാത്രിയിൽ 12-1 മണിക്ക് ഈ നാടകവും കഴിഞ്ഞിട്ട് ഈ കുഴി ചെണ്ടയും ഒക്കെ ആയിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടന്ന് മുഖത്തലേന്ന് നടന്ന തിരുമുല്ലവാരം വരെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്.
0: ചേട്ടാ, അത് നമ്മുടെ ഈ ക്ലബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓണം ഓണത്തോടനുബന്ധിച്ച് ക്ലബുകളിൽ അരങ്ങേറിയ ആ ഒരു കലാ സാംസ്കാരിക രംഗത്തേക്ക് അതിലൂടെ കടന്നു വന്ന
2: ഒരുപാട്
0: വലിയ കലാകാരം അതിൽ
2: ഇപ്പോഴങ്ങനെ ഒരു വളരെ അപൂർവങ്ങളിൽ അപൂർവ സ്ഥലത്ത് ഈ കായിക കലാ മത്സരങ്ങൾ നടക്കുന്നു.
0: അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നാടകം, നാടകത്തിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നാടക പ്രേമികൾ കൂടുതലാണ്. നാടക കലാകാരന്മാരെ കൂടിയ നമ്മുടെ ഈ ജില്ലയിൽ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന ആ ഒരു കല നാടകത്തിൽ, ഈ ക്ലബ്ബുകളിൽ അരങ്ങേറിയ നാടകത്തിൽ. ഇപ്പൊ ഇവിടെ തന്നെ റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ സമാഗമം എന്ന പരിപാടിയിലൂടെ ഇവിടെ വന്ന ഒരുപാട് പ്രതിഭകളും പറഞ്ഞത് ഓണത്തിനുള്ള ക്ലബ്ബുകളിലൂടെയാണ് ഞങ്ങളൊക്കെ കയറി.

0: ഇരിക്കുന്ന ആ ഒരു പ്രതിഭാ പട്ടത്തിലേക്ക് ഞങ്ങളെ ഉയർത്തപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഈ ഒരു ഉത്രാട പൂനിലാവിലൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് അല്ലെ അജിത്തേട്ടാ പങ്കുവെച്ചത്. അപ്പൊ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഇനി നിരവധി ആർ ജെസിന്റെ ഒരുപാട് പ്രോഗ്രാമുണ്ട്, ഒരുപാട് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജാതിമത ഭേദമന്യേ എല്ലാവരും എല്ലാ വ്യക്തികളും ഓണം ആഘോഷിക്കുകയാണ്. അതിലുപരി നമ്മുടെ പ്രവാസികളുണ്ട്, നമ്മുടെ വിദേശത്തുള്ള ഒരു അല്ലേ, അവരൊക്കെ തന്നെ നമ്മളെക്കാൾ മനോഹരമായി ഒത്തുചേർന്ന് കൂടിച്ചേർന്നൊക്കെ ഓണം ആഘോഷിക്കുന്നു. അപ്പം ജയേന്ദ്രൻ ചേട്ടൻ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓണത്തെക്കുറിച്ച് പറഞ്ഞത്. അജിത്തേട്ടനും വിശേഷപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഈ കുഞ്ഞറിവ് വെച്ച് ഞാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം ഇന്ന് ഞങ്ങളിത് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ചേട്ടാ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രോതാക്കൾക്ക് ഒരു ഓണാശംസ.
1: എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ജയചന്ദ്രൻ, എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കേൾവിക്കാരായ മുഴുവൻ മലയാളികൾക്കും
0: അതെ, നമ്മുടെ ഈ ഉത്രാട പൂനിലാവിലൂടെ നമ്മുടെ കെ ജെ അജിത് കുമാർ, സൈന്ധവ ബുക്സ്, ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും ഞാൻ രജനി ഗിരീഷുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. പക്ഷെ ഇനിയുള്ള കുറേ ലൈവുകളൊക്കെ വരുന്നുണ്ട്, അതിൽ നമ്മുടെ ആർ ജെസ് ഒക്കെ പാട്ടൊക്കെ പാടി വളരെ രസകരമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഞങ്ങളുടെ വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാമില് നമ്മളോടൊപ്പം എല്ലാവരും ഇങ്ങനെ കാതോർത്ത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രാട പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണകഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേരെന്തെന്നോ? അവിവേകത്തിന്റെ ഫലം. പണ്ട് അംബരീഷൻ എന്നു പേരായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. പ്രജാക്ഷേമ തൽപരനായ അദ്ദേഹം ജനങ്ങളുടെ സുഖ സൗകര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരു മഹാരാജാവിന്റെ പ്രൗഢിയും അഹങ്കാരത്തിനില്ലായിരുന്നു. സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച് അദ്ദേഹം ഈശ്വര ഭക്തൻ കൂടിയായിരുന്നു. വളരെ തിരക്കിനിടയിൽ പോലും രാജാവ് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷനായി വളരെ വിശേഷപ്പെട്ട സുദർശന ചക്രം വരമായി രാജാവിന് നൽകി. ഒരിക്കൽ അംബരീഷ മഹാരാജാവ് ഒരു വർഷക്കാലം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. വ്രതം അവസാനിച്ച ദിവസം ബ്രാഹ്മണർക്ക് വിഭവ സമൃദ്ധമായ സദ്യയും പാവങ്ങൾക്ക് ദാനവും നൽകി. ഈ സമയത്ത് ദുർവാസാവ് മുനി അവിടെ ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് സദ്യ വിളമ്പുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നത് കാരണം ദുർവാസാവ് വന്നത് രാജാവ് കണ്ടില്ല. അതിഥിയെ സൽക്കരിച്ചില്ലെന്ന് മാത്രമല്ല, സ്വീകരിക്കുവാൻ പോലും രാജാവിന് കഴിഞ്ഞില്ല. ദുർവാസാവ് ക്ഷിപ്രകോപിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത മുനി എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദുർവാസാവാണ് ശകുന്തളയെ ശപിച്ച് തീരാ ദുഃഖത്തിലാഴ്ത്തിയത്. അതും തന്നെ വേണ്ട വിധം സ്വീകരിച്ച് സൽക്കരിച്ചില്ല എന്ന പേരിലുമായിരുന്നു. രാജാവിന്റെ അവഗണന മുനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കോപം കൊണ്ട് ജ്വലിച്ചു. കണ്ണുകൾ ചുവന്നു, പുരികങ്ങൾ വളഞ്ഞു. ദുർവാസാവ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ദുഷ്ട, ചെങ്കോൾ കയ്യിലുണ്ടെന്ന് കരുതിയായിരിക്കും നിനക്ക് അഹങ്കാരം. അതുകൊണ്ടാണ് അതിഥിയെ സൽക്കരിക്കുന്ന കാര്യം പോലും നീ മറന്നുപോയത്. ഇതിന്റെ ഫലം നീ ഉടനെ അനുഭവിക്കുന്നുണ്ട്. അട്ടഹാസം കേട്ടപ്പോഴാണ് ദുർവാസാവ് വന്ന വിവരം മഹാരാജാവ് അറിയുന്നത്. ഓടി വന്ന് ദുർവാസാവിനെ വണങ്ങിയതിനു ശേഷം രാജാവ് അതിഥി പൂജയ്ക്ക് ഒരുങ്ങി. എങ്കിലും മുനിയുടെ കോപം ശമിച്ചില്ല. ദുർവാസാവ് തന്റെ ജടയിൽ നിന്നും ഒരെണ്ണം പിഴുത് അതിൽ നിന്നും ഭീകരരൂപിയായ കൃത്യയെ സൃഷ്ടിച്ച് രാജാവിന്റെ നേരെ അയച്ചു. കൃത്യ എന്ന ഭൂതം വാളുമായി രാജാവിന്റെ നേരെ ചാടി വീണു. രാജാവ് ധൈര്യം അവലംബിച്ചു. ഈശ്വര ഭക്തനായ രാജാവ് ഭക്തി പുരസരം ഭഗവാനെ മനസ്സിൽ ഓർത്തു. ഉടൻ തന്നെ ഭഗവാനിൽ നിന്നും വരമായി കിട്ടിയ സുദർശന ചക്രം രാജാവിന്റെ രക്ഷയ്ക്കെത്തി. ഒരൊറ്റ പാച്ചിലിൽ തന്നെ കൃത്യ നിലംപതിച്ചു. പിന്നീട് സുദർശന ചക്രം ദുർവാസാവിന്റെ നേർക്ക് തിരിഞ്ഞു. ദുർവാസാവിന്റെ കോപം ഭയമായി മാറി. മുനി പ്രാണനും കൊണ്ട് അവിടെ നിന്ന് ഓടി. സുദർശന ചക്രം മുനിയെ വിടാതെ പിന്തുടർന്നു. ഭൂമി, പാതാളം, ആകാശം എല്ലായിടത്തും ദുർവാസാവ് ഓടി. രക്ഷയില്ല, സുദർശന ചക്രം അവിടെയെല്ലാം പിന്നിൽ തന്നെയുണ്ട്. ഓടി ഓടി തളർന്ന ദുർവാസാവ് ബ്രഹ്മാവിന്റെ അടുക്കൽ അഭയം തേടി.

0: ബ്രഹ്മാവ് കൈയൊഴിഞ്ഞപ്പോൾ ദുർവാസാവ് ശിവന്റെ അടുക്കലേക്ക് ഓടി. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വരമായി നൽകിയ സുദർശന ചക്രത്തിൽ നിന്ന് ദുർവാസാവിനെ രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞ് ശിവൻ കൈമലർത്തി. നിരാശനായ ദുർവാസാവ് അവസാനം സുദർശന ചക്രം വരമായി നൽകിയ ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കൽ തന്നെ അഭയം തേടി. മുനിയുടെ ദയനീയാവസ്ഥ കണ്ട് ഭഗവൻ അരുളി, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഭക്തനെയാണ് നീ ദുഃഖിപ്പിച്ചത്. സുദർശന ചക്രം വരമായി നൽകിയിരിക്കുന്നത് ആ ഭക്തനാണ്. അതുകൊണ്ട് വേഗം ആ ഭക്തന്റെ അടുക്കൽ പോയി അഭയം തേടൂ. അയാൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ദുർവാസാവിന്റെ കോപവും അഹങ്കാരവും ശമിച്ചു. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്നാണല്ലോ. അംബരീഷനെ ദുർവാസാവ് വന്ന് കെട്ടിപ്പിടിച്ചു. രാജാവിന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. രാജാവ് സുദർശന ചക്രത്തെ മടക്കി വിളിച്ചു. രാജാവായാലും പ്രജയായാലും സന്യാസിയായാലും ഗൃഹസ്ഥനായാലും കോപം ആർക്കും നല്ലതല്ല. അവിവേകത്തിന്റെ ഫലമാണ് കോപം. കോപം ആപത്തിന് ക്ഷണിച്ചു വരുത്തും. ഇതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേ കുട്ടികളെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. അടുത്ത ദിവസം വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം

ായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ. അരുളൂ രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും

ശക്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണകഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ഇത്രയോണം ഇത്തിരി കളറാക്കിയാലോ. പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: சாந்தனம் 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രട പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: റേഡിയോ സാന്ത്വനം 90.4 ഉത്രാട പൂനിലാവ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി തിരുവോണം നാളിലൂടെ കടന്ന് 10 ദിവസങ്ങളായി കേരളീയർ നമ്മളിങ്ങനെ ജാതി മതഭേദമന്യേ സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന ഓണം. ദാ ഒന്നാം ഓണം ഇന്ന് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. അങ്ങനെ തുടക്കമായി ഉത്രാട പൂനിലാവിൽ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ദവ ബുക്സ്, ഒപ്പം തന്നെ പി ജയചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹം സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത്. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം
0: അജിത് ഏട്ടാ. നമസ്കാരം.
1: നമസ്കാരം.
0: നമുക്ക് ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾക്കായി ഈ ഉത്രാട ദിനത്തില്. ഒരു വിഭവങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിലുപരി ഒരുപാട് വ്യത്യസ്തമാർന്ന ഓണാഘോഷങ്ങളെ കുറിച്ചും ഓണ പരിപാടികളെ കുറിച്ചും ഓണവിശേഷങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ അത് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ജയേന്ദ്രൻ ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ, ചേട്ടാ എന്താണ്, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എൻ്റെ ഓർമ്മയിലെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിനെ പറ്റി വളരെയേറെ സ്കൂളിലെ ഓണപരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അന്ന് മുതൽ, ഓണപരീക്ഷ തീരുന്നതിൻ്റെ അന്ന് മുതൽ ഓണം തുടങ്ങിയാണ്. പക്ഷേ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ നല്ല ഓണനിലാവ്, പിന്നെ മറ്റ് ഓണക്കളികൾ. ഇന്നിപ്പോൾ ഇന്നും എനിക്ക് ഓണമെന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ പോലെ തോന്നുന്നത് ഓണനിലാവാണ്. ആ നിലാവിൻ്റെ സൗന്ദര്യവും, ആ ഓണനിലാവത്ത് രാത്രി 12 മണിവരെയൊക്കെ ഇരുന്ന് ഈ നിക്കറിൻ്റെ പോക്കറ്റിൽ കളിവടക്കായും ഉപ്പേരിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഊഞ്ഞാലാട്ടവും, ഇതൊക്കെ ഇപ്പോൾ നിലാവില്ല. മറ്റേ പ്രായം കഴിഞ്ഞു പോയതുകൊണ്ട് ഊഞ്ഞാലാട്ടവും ഇല്ല, അത് പോട്ട്. ആ നിലാവില്ല, ആ നിലാവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓണമെന്നുള്ളൊരു സങ്കല്പം ഇപ്പോൾ പഴയതുപോലെ ഇല്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ.
0: അതെ അതെ. അതായത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഓണം, അങ്ങനെ ഒരു ഓണം ഉണ്ടല്ലോ ആ കാലഘട്ടത്തില് നമ്മളിൽ നല്ല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് വരുന്ന ഓണം. എന്നാലും ഊഷ്മളതയ്ക്ക് കുറവ് വരുമോ അതോ?
1: അല്ല, അത് ഊഷ്മളതയ്ക്ക് കുറവൊന്നും വരത്തില്ല. പിന്നെ ഇപ്പം എന്റെ ഒരു ഓണത്തിനെ പറ്റിയിട്ടുള്ള ഒന്നു വെച്ചാലേ, ഇപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണപരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുന്നുണ്ട്, എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇന്ന് ഈ തിരുമുല്ലവാരം ആണ് എൻ്റെ വീട്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം പിന്നെ വയലുകൾ, പിന്നെ കുറേ ചക്ക കുളങ്ങൾ, അപ്പോൾ ഈ വീടുകൾ, അപ്പോൾ വീടുകളിലൊക്കെ ഒന്ന് ഓണമാകുമ്പോഴേ വേലി കിട്ടും. വേലി കിട്ടുന്നുണ്ടെ അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ഈ പത്തൽ, വേലി പത്തൽ മുറിക്കുന്നതിൻ്റെയും അത് വെട്ടുന്നതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ആ സ്മെല്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെ എപ്പോഴും ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിലും വയലിലും ഒക്കെ പുളവെണ്ണം പറഞ്ഞുകൊണ്ടൊരു ജീവിയാണ് ഈ പാമ്പിൻ്റെയൊക്കെ കൂട്ടുള്ളത്. നിന്ന് അതിനെ ഒരെണ്ണത്തിനെയെങ്കിലും എറിഞ്ഞ് കൊല്ലാതെ വീട്ടിൽ പോത്തില്ല. അപ്പം എറിഞ്ഞ് കൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെല്ലുന്നുണ്ടെ പിറ്റേന്ന് പോലും വെപ്രാളമാണ്. വെപ്രാളം വെച്ചാൽ ഈ ഓണത്തിൻ്റെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സ്കൂളിൽ പോകാനായിട്ട് പിന്നെ എല്ലാ ബുക്കൊക്കെ എടുത്ത് ഓണം കഴിഞ്ഞതിൻ്റെ ആ വിഷമവും ഓണം വിട്ടുപോയതിൻ്റെ വിഷമവും ഒക്കെ കൊണ്ടിങ്ങനെ സ്കൂളിലോട്ട് പോകാൻ പോകുമ്പോഴേ ഈ വയലിൻ്റെ, ഞാൻ ഇപ്പോൾ എറിഞ്ഞു കൊന്ന പുളവം കിടന്ന വയലിൻ്റെ അടുക്ക ചെല്ലുമ്പം മനസ്സ് പതരാൻ തുടങ്ങും. ഇത് അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന്
0: നീർക്കോലി കഴിച്ചാൽ
1: അത്താഴമില്ല. അപ്പം അത് അങ്ങനെ അതാണ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകായി.
0: അതെ അതെ. അജിത്തേട്ടന്റെ ഓർമ്മകളിലേക്കൊക്കെ നമ്മള് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് പറയാനുണ്ടെന്ന് അറിയാം. അപ്പം എന്താണ് പെട്ടെന്ന് ആദ്യം പറയാനായിട്ട് ഓർമ്മ വരുന്നത്?
2: പറഞ്ഞു തുടങ്ങുമ്പോ ഇന്നം പറഞ്ഞ കണക്ക് സ്കൂളിലെ സ്കൂളും ഓണവുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. പരീക്ഷ, പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വരും. അപ്പം അങ്ങനെയുള്ളത് കൂടെ തന്നെ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കും. അപ്പം ഈ ഓണാഘോഷം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം ഓണപ്പങ്കുമായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം വീട്ടിലുണ്ടാക്കിയ പേരിയും അതുപോലെയുള്ള എല്ലാ ഓണവിഭവങ്ങളുടെയും കുറേശ്ശെ 3-4 പൊതികളിലാക്കി സ്കൂളിലേക്ക് പോകും. അധ്യാപകർക്ക് കൊടുക്കും. അധ്യാപകരത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ സമയത്താണ് എനിക്ക് ആ ഒരു ഓർമ്മ, ഞാൻ മറന്നിരുന്ന ഒരു കാര്യമാണ്. അതൊരു നല്ല അനുഭവമാണ്. ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്.
0: എനിക്കൊന്ന് ജയേന്ദ്രൻ ചേട്ടന് അതിനെ കുറിച്ച് അറിയാം. നമ്മുടെ ഈ ചിങ്ങത്തിന് മുന്നേ ഒരു ചന്തയൊക്കെ വരും നമ്മുടെ അടുത്ത പ്രദേശത്ത്. അപ്പൊ ആ ഒരു മാർക്കറ്റില് ഈ ഓണത്തിനേക്കുള്ള ഇത് ഉണക്കാനൊക്കെ ഉള്ള പരമ്പ്, കുട്ട, വട്ടി ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ പോയി അതൊക്കെ കളക്ട് ചെയ്ത് നേരത്തെ വരും.
1: പോയി മേടിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് അക്കാലത്ത് വീട്ടിലേക്ക്
0: കൊണ്ടുവരിക.
1: ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇന്നിപ്പം ഇഷ്ടം പോലെ തുണിക്കടകളുണ്ട്. അന്നെന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു വരവ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അറിയിപ്പിക്കുന്നത് ഒരു ഷർട്ടുണ്ട്. ഈ ഷർട്ട് ഷർട്ടൊക്കെ അങ്ങോട്ടും ചെയ്ത് പിന്നെ പാൻറ്റൊക്കെ ഇട്ടുണ്ട്, ഷർട്ട് ബാക്കിൽ വരും. മുൻപേ ഒരു വയസ്സായ ഒരു മനുഷ്യൻ വലിയൊരു തുണിക്കെട്ടും തലയെ വെച്ചുകൊണ്ട് വരും. ആ ഷർട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ തുണി അഴിച്ച് എല്ലാം കൂടെ അങ്ങനെ നിരത്തി വെക്കും. ആ കെട്ടിനകത്ത് ഉള്ള തുണിയേ ഉള്ളു, അത് നിക്കറായാലും പാൻറ്റൊന്നും ഒന്നില്ല, നിക്കറായാലും ഉടുപ്പായാലും എല്ലാം അതിനകത്തുള്ള തുണിക്കകത്തുള്ള നിക്കർ ഉടുപ്പേ ഉള്ളു, വേറെ ചോയ്സ് ഒന്നും ഇല്ല അവിടെ. അത് പിന്നെ അതിന് അന്നത്തെ തുണിക്ക് ഒരു പ്രത്യേക മണവും ഉണ്ടായിരുന്നു. അവർ ഇന്ന് ആ തുണിക്ക് ഒരു കടയിൽ പോയി കഴിഞ്ഞാലും ആ തുണിക്ക് മണമില്ല.
0: പക്ഷെ എനിക്ക് ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആ ഒരു ഓണക്കോടി തയ്ച്ച് സ്കൂളിൽ ഇടാൻ തന്നിട്ട് അത് അപ്പോഴേ മടക്കി അങ്ങ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കൂ?
1: തയ്ക്കുന്നതിനകത്ത് ഒരു എന്തോന്നുണ്ട്, തയ്ക്കുന്നതിനകത്ത് നാട്ടും പുറത്ത് അങ്ങനെ വ്യാപകമായിട്ട് ഇന്നത്തെ കൂട്ട് തയ്യക്കാരൊന്നും ഇല്ല. തിരുവോണത്തിന്റെ അന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴും തയ്യക്കാരന്റെ വീട്ടിൽ ഇരിക്കുകയാണ്, തയ്ച്ചിട്ടില്ല, നിക്കർ തയ്ച്ചിട്ടില്ല, ഇത് തയ്ക്കാതെ വീട്ടിൽ പോയി ഓണം ഉണ്ടെന്നൊരു പണിയും ഇല്ല. അവസാനം എങ്ങനെയെങ്കിലും ഇതൊന്ന് തയ്ച്ച് മേടിച്ച് ഉടുപ്പ് നിക്കറും കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല, ഏതെങ്കിലും ഓരോണ്ണമെങ്കിലും തയ്ച്ച് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്.
0: അങ്ങനെയുണ്ട്. അതുപോലെ

0: തന്നെയാണ് നമുക്ക്. എനിക്കൊന്ന് ചേട്ടന് കുറെ വ്യത്യസ്തമായ കുറച്ചും കൂടി പഴയ കാലത്ത് കുറച്ച് ഓണങ്ങളോട് പറയാനുണ്ട് തോന്നുന്നു. എനിക്കൊന്ന് ഈ നേരത്തെ ഒരുങ്ങുക, ഓണത്തിന് നേരത്തെ ഒരു മുന്നൊരുക്കങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ന്
1: മുന്നൊരുക്കം എന്ന് വെച്ചാല് അത് പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ചാല് അന്നത്തെ സമയത്ത് എന്ന് വെച്ചാല് ഈ വേലി കെട്ട്, വേലി നിർബന്ധമായിട്ട് ഓണത്തിന് വേലിയൊക്കെ കെട്ടിയും, പിന്നെ ഓലമേഞ്ഞ വീടുകളാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് മേച്ചില്ല.
0: അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഴമ
1: പുതുമ എല്ലാം ഒരു പുതിയ, പിന്നെ ഈ ചാണകം തേച്ച വീടുകളൊന്നും ഒരുപാടുണ്ടായിരുന്നു തറയൊക്കെ, അവരൊക്കെ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ചാണകം തേക്കുകയൊക്കെ ചെയ്യും. പിന്നെ പാത്രങ്ങൾ, വീട്ടിലുള്ള ഒരു ചെറിയ സ്പൂൺ പോലും എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു വെക്കും. പിന്നെ അതേപോലെ ചട്ടിയും കലവും എല്ലാം കഴുകി വെക്കും. പിന്നെ ഈ വട്ടി കൊട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മിക്കവാറും എല്ലാം വീട്ടിൽ ഓരോരുത്തർ തലച്ചുമ്പടായിട്ട് പിന്നെ പായ്, മെത്തപ്പായ്, പുൽപ്പായ്, പിന്നെ പനമ്പായ്, ഇങ്ങനെ പായകൾ, ചട്ടി, കലം, പിന്നെ കൊട്ട, വട്ടി, തവി, ഇതെല്ലാം നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആൾക്കാർ
0: വരും. അജിത്തേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അജിത്തേട്ട, ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒഴിപ്പിക്കൽ, അപ്പൊ നമുക്ക് ചേട്ടന്റെ ഓർമ്മകളിൽ അങ്ങനെ ഒരു കാര്യം നീക്കാം. നമ്മളൊരു കർക്കിടകത്തിലെ, കർക്കിടകത്തിന്റെ ഏകദേശം അവസാനത്തില് ചിങ്ങത്തിന്റെ വരവോടുകൂടി, അതായത് തലേന്ന് നമുക്കൊരു ഒഴിപ്പിക്കൽ, ചേട്ടാ ഭഗവതിയെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മ പഴയ മുറമൊക്കെ ഇങ്ങനെ എല്ലാവരും എടുത്ത് കളയും. ചേട്ടൻ പറഞ്ഞു അതൊരു വലിയൊരു വസ്തുതയാണ്. അപ്പൊ പുതിയതിനെ വരവേറ്റ്
1: അതിന്റെ പേരുണ്ട്, അഞ്ചും പിഞ്ചും മുമ്പേ
0: പോവും.
1: അതെ അതെ, കർക്കിടകം 31 വൈകിട്ട്
0: അല്ലേ.
2: നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടില് നരികേനം എന്ന് പറയും, അവിടെ പിള്ളാര ഓണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. പിള്ളേരോണം ഇപ്പം അവിടെ പോലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, കൊല്ലത്ത് ഏതായാലും അത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഞങ്ങളന്ന് നാരങ്ങാനത്ത് താമസിക്കുമ്പോ കർക്കിടക മാസത്തിലെ തിരുവോണം എന്ന്
0: പറയുന്നത്
2: പത്തനംതിട്ട ജില്ലയിലെ ആണ്, കടവനിട്ട എന്ന് പറയുന്ന പ്രദേശം നാരങ്ങാനത്ത് ഒരു വാർഡാണ്. അപ്പൊ അവിടെ ഈ പിള്ളേരോണം എന്ന് പറയും, കുട്ടികളാണ്, പിള്ളേരുടെ കുട്ടികളുടെ ഓണമാണ് അത് കർക്കിടക മാസത്തിൽ. നമ്മുടെ സാധാരണ തിരുവോണത്തെ പോലെ തന്നെ, ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണത്തിനും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കും. അത് കുട്ടികളെല്ലാം കഴിക്കും. അവരുടെ കൂട്ടുകാർ, മറ്റ് സുഹൃത്തുക്കളും എല്ലാം വന്നിരുന്നിട്ടാണ് ഈ ഭക്ഷണം വീട്ടിലെ ഇലയിട്ട് വിളമ്പി കഴിക്കുന്ന, പായസമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടോ എനിക്ക് തോന്നുന്നു ഈ പിള്ളേരോണം എന്ന് പറയുന്നത് വളരെ പതുക്കെ പതുക്കെ ഇല്ലാതായിട്ടുണ്ടാവും. അതേസമയം ഞങ്ങൾ അതിനുശേഷം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. കൊല്ലത്ത് 28 ഓണം എന്ന് പറഞ്ഞിട്ട് അത് കന്നിമാസത്തിലായിരുന്നു. അപ്പൊ അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടൊരു ഓണം,
0: അത് നമുക്ക് ഭയങ്കര ഒരു കാത്തിരിക്കുന്നു. ഓണം കഴിഞ്ഞ ഇങ്ങനെ ഒരു ഓണത്തിന് കാത്തിരിക്കും.
2: പക്ഷേ ഈ പിള്ളാരോണം കഴിഞ്ഞിട്ടാണ് മറ്റോണത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം ഓണച്ചെത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിറ്റമൊക്കെ പോച്ചക്കറി കിടക്കാനായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഒക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് ഗ്രാമപ്രദേശമല്ലേ, കാടൊക്കെ കയറി കിടക്കും. അപ്പം 2-3 ദിവസം കൊണ്ട് വഴിയും മിറ്റവും ഒക്കെ ആളിനെ നിർത്തി ചെത്തിച്ച് അതിന് ഓണച്ചെത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ കൊല്ലത്ത് അത് വേലികെട്ടും ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓണച്ചത്തിനൊരു, ഈ ഓണച്ചത്ത് കഴിഞ്ഞാലുണ്ട് പ്രകൃതിയുടെ ഒരു നിറം മാറും. അപ്പം ഒരു പൂക്കളൊക്കെ വരാൻ തുടങ്ങും, പുഷ്പിച്ചു തുടങ്ങും, പിന്നെ തുമ്പികൾ വരും. നമ്മൾ ഓണത്തുമ്പി നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലുള്ള തുമ്പികൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതൊരു മറക്കാത്ത ഓർമ്മയാണ്.
0: അതെ അതെ, നമുക്ക് ആധുനികതയൊക്കെ എത്ര കടന്നു വന്നാലും നമ്മുടെ മനസ്സിൽ ഓണത്തിന്റെ ആ ഒരു ഓർമ്മകൾ ഉണർത്തും. ഓർമ്മകൾ ഉണർത്തുകയല്ല, അയാളെ കർക്കിടകം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ടേ ഓണത്തിന്റെ ആ ഒരു നേരിയ നിലാവ്, തുമ്പി, പൂക്കൾ, ഇതൊന്നും ഒരുപാടങ്ങ് ഇല്ലെങ്കിലും ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ.
1: ഒരു ഉദാഹരണം വെച്ചാൽ ഇപ്പോഴും എന്റെ വീട്ടിൽ ഇരുന്നു കഴിഞ്ഞാല് ഈ ഒരു മഞ്ഞ ചിത്രശലഭം, അത് ചെറിയ ചിത്രശലഭമാണ്, അതിങ്ങനെ വ്യാപകമായിട്ട് ഉണ്ട്. അത് അത് ഓണത്തിന് മാത്രം വരുന്ന ഒരു ചിത്രശലഭമാണ് പറയുന്നത്.
0: അതെ അതെ, അങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്രാട ദിനത്തില് ഞങ്ങൾ 3 നിങ്ങളോടൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഒരു ഓണപ്പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ഒരുപാട് വിശേഷങ്ങളും ഓണക്കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞ് ഓണത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ശ്രോതാക്കളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷും, കൂടെ KG അജിത് കുമാർ ചേട്ടൻ സൈന്ധവ ബുക്സ്, ഒപ്പം സീനിയർ മാധ്യമ പ്രവർത്തകനായ നമ്മുടെ PJ ജയചന്ദ്രൻ ചേട്ടനുമാണ് കൂടെയുള്ളത്. അപ്പോൾ ശ്രോതാക്കൾക്കായി കുറേയധികം കാര്യങ്ങളാണ് ഞങ്ങളിങ്ങനെ കൂട്ടി വച്ചിരിക്കുന്നത്. നല്ലൊരു ഓണ വിഭവമായി തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. അയ്യേട്ട, നമുക്ക് അയ്യേട്ടൻ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട കാലം അവിടെ നിൽക്കട്ടെ, ദേശാടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഓണം ആഘോഷിക്കാറുണ്ട്. അതായത് ചിലത് കൊല്ലത്തുള്ളത് പാലക്കാടില്ല, പാലക്കാടുള്ളത് തിരുവനന്തപുരത്തില്ല. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തെ ഓണവിശേഷങ്ങളെ കുറിച്ചും കൂടെ നമുക്കറിയാം.
2: ഞാനിത് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ഉള്ളത്, അവിടെ ഈ ഓണാഘോഷം ഒരു ഔദ്യോഗിക പരിപാടിയാണ്. എല്ലാവരും, ഞാൻ തിരുവനന്തപുരത്ത് താമസം തുടങ്ങുമ്പോൾ എല്ലാ വീടുകളിലും

0: സദ്യ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ചലക്കമ്പളത്തിൽ പോയി മലക്കറി മേടിക്കുന്നു, അവിടുന്ന് അരി അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പം എൻ്റെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിലും മറ്റുമൊക്കെ പോയി ആളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ടുവരുന്ന ഒരു കാലത്തെക്കുറിച്ച് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓണക്കാലത്ത്
1: അതിർത്തിയാണല്ലോ,
0: അതിർത്തിയാണ്, അതുപോലെ തന്നെയാണ്. അപ്പം പതുക്കെ പതുക്കെ 25-30 വർഷം കൊണ്ട് ഈ പതുക്കെ പതുക്കെ അതിന് വലിയ മാറ്റം ഉണ്ടാവുകയും ഇപ്പൊ ഏതാണ്ട് ഓണം തുടങ്ങുന്നതിന് 25-30 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലെല്ലാം ഓണസദ്യയുടെ ബുക്കിംഗ് പിന്നെ ആരംഭിക്കുകയാണ്. ഒരു 10 ദിവസം കൊണ്ടൊക്കെ കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. പിന്നീടുള്ളവർക്ക് ഓണസദ്യ ബുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നില്ല. അപ്പം ഇല ഉൾപ്പെടെ പർപ്പടം ഉൾപ്പെടെ 1000-1500 രൂപ വില വരുന്ന ഒരാളിന് കഴിക്കാനുള്ള സദ്യ നമ്മുടെ വീട്ടിലെത്തും. പിന്നെ എന്തിനു കഷ്ടപ്പെട്ട് ചാലയിൽ ചെന്ന് മലക്കറി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് ഓണസദ്യ ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതി നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വളരെയധികമായിട്ടുണ്ട്. എറണാകുളത്തും സമാനമായ രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. അത് നമ്മുടെ വീട്ടില് 1 മാസം മുമ്പേ അരി പൊടിച്ച് മുളക് പൊടിച്ച് മല്ലി വറുത്ത് ഒക്കെ വെക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് ഹോട്ടലിൽ നിന്നും തിരുവോണ ദിവസം 11 മണിക്ക് വീട്ടിൽ വാഹനത്തിൽ ഓണസദ്യ വരികയാണ്. പിന്നെ അതെടുത്ത് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ
1: ഉള്ളൂ.
0: അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കണ്ടത്.
1: അതൊരു ആർട്ടിഫിഷ്യൽ ഓണത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും ആർട്ടിഫിഷ്യൽ ഓണമെന്ന് നമ്മൾ പറയുമെങ്കിലും ആ പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ചില വീടുകളിൽ ഒറ്റപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോ സദ്യ ഒരുക്കാൻ പറ്റാത്ത ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ തിരക്കുകളിൽ ഈ വിഭവങ്ങളുടെ എല്ലാം പോയി സമാഹരിച്ച് തലേന്നൊക്കെ കൊണ്ടുവന്നതോ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, സമയക്രമം ഇതൊക്കെ പാലിക്കുമ്പോൾ, അങ്ങനെ പാലിക്കേണ്ടി വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓടിച്ചെന്നാൽ ബുക്ക് ചെയ്താൽ ഒരു ഓണസദ്യ കിട്ടുമല്ലോ എന്നാണ് നമ്മളത് ചിന്തിക്കുന്നത്.
0: അത് മാത്രമല്ല, ഈ ഓണത്തിന് ഒരു കൂട്ടായ്മയാണല്ലോ.
1: അതെ അതെ,
0: ഒരച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ മക്കൾ ബന്ധുക്കൾ ഇതെല്ലാരും കൂടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെയാണ്. ഉത്രാടത്തിനെന്നോ തിരുവോണത്തിനെന്നോ എല്ലാവരും കൂടെ വീടുകളിൽ വന്ന് ചേർന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകള്. ആണുങ്ങൾ അതിന്റെ ഭാഗമാവുകയും കൂടെ ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പോ പല വീടുകളിലും മക്കളെല്ലാം വിദേശത്തോ വിദേശ രാജ്യങ്ങളിലോ ആണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഓണാശംസകൾ പറയുന്നതിനപ്പുറത്ത് മാറി ഈ പ്രായമുള്ള 60 വയസ്സിനോ 70 വയസ്സോ ഒക്കെ പ്രായമുള്ള അച്ഛനും അമ്മയും രണ്ടു പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ടെക്നോപാർക്കിൽ മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ 1 ദിവസത്തെ അവധി മാത്രമേ ഉണ്ടാവുള്ളൂ. അവരവരുടെ സ്വന്തം ദേശമായ മറ്റ് ഇപ്പൊ കോഴിക്കോടോ ഒന്നും പോകില്ല. ആ ചെറുപ്പക്കാരായ ആ ദമ്പതികളും അവരുടെ വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്നതാണ്.
1: അതെ അതെ, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു ഹബ്ബാണല്ലോ. അതുകൊണ്ടാണ് ജയന്ദ്ര ചേട്ടനോട് പറയാനുള്ളത്, നമുക്ക് ഓണം എന്ന് ചെറുതിലെയൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്കൊരു ഓണക്കൂടി കിട്ടും, പിന്നെ നമ്മുടെ വീട്ടിലെത്തുന്ന ചില മുതിർന്നവരെ നിന്നൊക്കെ നമുക്ക് അല്ലറ ചില്ലറ പൈസകളൊക്കെ കിട്ടും. പിന്നെ അതിലുപരി നമുക്ക് ഊഞ്ഞാല് എക്സാം കഴിഞ്ഞ് ഓണത്തിന്റെ ആ ഒരു സമയത്തായിരിക്കും ഓണം എക്സാം, എന്നാലും അപ്പോഴത്തേക്ക് മുതിർന്ന ആൾക്കാർ പോയി ചന്തയിൽ പോയി കയറൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് ഊഞ്ഞാല് ഇടാൻ തുടങ്ങും. അപ്പൊ ഈ ഊഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു വലിയൊരു വികാരമുണ്ട് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും ഊഞ്ഞാൽ ഇടത്തില്ല. അടുത്തടുത്ത് കുറച്ച് വീടുകൾ ചേർന്ന് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും ഊഞ്ഞാൽ ഇടുന്നത്. അപ്പൊ ഈ എന്നാലും ഇത് ഊഞ്ഞാലിനൊക്കെ കാട്ടില്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ചില കാര്യങ്ങൾ പറയാം. രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ഓണം എന്ന് പറയാം, ആദ്യമേ നമ്മുടെ ഓണം വരുന്നത് നമ്മൾ ഈ ഓരോ തേങ്ങ വെട്ടുന്ന ഒഴിക്കും. 2 മാസം കൂടുമ്പോൾ തേങ്ങ വെട്ടല്ലോ. ഈ തേങ്ങ വെട്ടുന്ന ഒഴിക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തങ്ങ് തട്ടിന്റെ, അന്നൊക്കെ തട്ടുള്ള വീടുകൾ, അന്നത്തെ കൂട്ട് വാർത്ത വീടല്ല, തട്ടിന്റെ മേളിലിടും. ഈ തട്ടിന്റെ മേളിൽ ഇടുന്നത് തേങ്ങ അവസാനം ഈ ഒരു ഓണത്തിന് തൊട്ട് മുമ്പൊക്കെ ഒരു 100-300 തേങ്ങ കാണും. ഈ 500 തേങ്ങയ്ക്ക് പിന്നെ പഴന്തേങ്ങ എന്ന് പറയും, പഴന്തേങ്ങയ്ക്ക് വില കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ പഴന്തേങ്ങ എടുത്ത് ചിലർ കുറച്ചൊക്കെ എടുത്ത് ഈ എണ്ണ ആട്ടും, എന്നാലും എണ്ണ ആട്ടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പലരും ഉപയോഗിക്കുന്നത് ഈ തേങ്ങ കൊടുത്ത് കാശ് മേടിക്കും. ആ കാശാണ് ഓണത്തിന് നമ്മളുടെ ചെലവുകൾക്കും മറ്റുള്ളതിനും ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ടു പുറവെ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം കൊണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പലകാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുമല്ലോ. അതിന് മുമ്പ് ആദ്യമേ ചെയ്യുന്നത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വരുന്ന ടിന്നുണ്ടെന്നൊക്കെ, അത് കടകളിൽ ചെന്ന് നേരത്തെ പറഞ്ഞു വെച്ചേക്കും. പറഞ്ഞു വെച്ചിട്ട് ഒരു 3-4 ടിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ടിന്ന് വീടിച്ചങ്ങ് വീട്ടിൽ കൊണ്ടുവച്ച നമ്മൾ പിള്ളേരെ സംബന്ധിച്ചോളം സമാധാനമായി, സാധനങ്ങൾ ഇനി ഉണ്ടാക്കിക്കോളൂ ഇതിനകത്ത് നിറഞ്ഞോളും. അപ്പൊ അന്ന് വെച്ചാൽ ഈ പിന്നെ തേൻകുഴല് നമ്മളുണ്ട്, മുറുക്കിന്റെ വെറൈറ്റം തേൻകുഴല്, പിന്നെ ഈ മുള്ളുമുറുക്ക് മറ്റേ ഇപ്പോഴത്തെ മുറുക്ക് കളിയടയ്ക്ക കളിയടയ്ക്ക അന്നത്തെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇന്ന് ഉണ്ടാക്കിയ പൊട്ടിത്തെറിക്കും. ഇന്ന് ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ ഉണ്ട്. കളിയടയ്ക്ക, പിന്നെ ഉപ്പേരി, പിന്നെ ശർക്കര ഉരുട്ടി, ഇങ്ങനെ കുറെ ഐറ്റംസ് കാണും. ഈ പലഹാരങ്ങൾ എല്ലാം ഈ ഓണം

0: അപ്പൊ ഈ ഓണത്തിന്റെ അന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ ആഹാരമില്ല. ആഹാരം വെച്ചാൽ ഈ ഒരു രണ്ടു കുറ്റി പുട്ടങ്ങാണോ ഉണ്ടാക്കും, അതെല്ലാവർക്കും കൂടെ അത് മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഊണ് തയ്യാറാവും. അപ്പം ഈ അതിന് ഈ അന്ന് അത്രയും കഴിച്ചിട്ട് ബാക്കി ഈ 11 മണിയാകുമ്പം വിളക്കൊക്കെ വെച്ച് പിന്നെ എല്ലാവരും നിലത്ത് ഇരുന്നാണ് ഉണ്ണുന്നത്. അപ്പൊ ആ ദിവസം തിരുവോണത്തിന്റെ അന്ന് ചൂലെടുക്കത്തില്ല, വീട് തൂക്കത്തില്ല.
1: അത് ചേട്ടാ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ അമ്മൂമ്മയൊക്കെ പറയും തുമ്പ കെട്ടി
0: കെട്ടി അല്ലെങ്കിൽ തുണി വെച്ച് ഇങ്ങനെ മാറ്റത്തേ ഉള്ളൂ. ചൂൽ അന്നത്തെ ദിവസം വീട്ടിനകത്ത് ഉപയോഗിക്കും.
1: ഇന്നും അതൊരു ആചാരമാണ്.
0: അപ്പൊ എന്നിട്ട് പിന്നെ അത് ഊണങ്ങോട്ട് കഴിച്ചു. അപ്പൊ ഊണ ഇപ്പം എന്റെ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ 6 ആണ് ഒരു പെണ്ണുമാണ്. അപ്പൊ ഈ അമ്മയും പെങ്ങളും കൂടെ വീട്ടിലിരുന്ന് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വേണം ഉണ്ണാൻ. അപ്പൊ ഉണ്ണാനായിട്ടപ്പം ജംഗ്ഷനിലോട്ട് ഒരു ചേട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമല്ലോ. അപ്പൊ ഈ ഒരാൾ അങ്ങോട്ട് പോയ ഒരാളിനെ വിളിക്കാനായിട്ട് ഇവിടുന്ന് ഒരാൾ പോവാം. അങ്ങേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഉണ്ണാൻ. അപ്പോഴേ 7 പേരും കൂടെ തയ്യാത്തുള്ളു. അപ്പം വേണം ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ ഒരാൾ അങ്ങോട്ട് പോകും. ഇതിങ്ങനെ ഇങ്ങനെ പോയി പോയി പോയി അവസാനം വന്ന് എങ്ങനെയെങ്കിലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴ് ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പുറത്തിറങ്ങിയ പിന്നെ കളികളായി മറ്റുള്ളവരായി ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ വൈകുന്നേരം ആവുന്നെ ഈ ഇവിടൊക്കെ കരടി കളി, പുലിയൊക്കെ ഓണത്തിന് മുമ്പാ.
1: നമുക്ക് പുലികളിയെ കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഊഞ്ഞാലിനെ കുറിച്ചായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില വീടുകളിലെ കുട്ടികൾക്ക് ഊഞ്ഞാല് കെട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാം. അന്നത്തെ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി
0: ഉണ്ട്. പിന്നെ വീട്ടില് പിന്നെ അടുപ്പിച്ച് 2 മരങ്ങൾ വേണം.
1: അതെ,
0: തെങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാവോ അല്ലെങ്കിൽ ഒരു മാവി തന്നെ നല്ല ബലമുള്ള കൊമ്പ് വേണം.
1: അതെ അതെ,
0: അതൊക്കെ വേണം.
1: അങ്ങനെ വരുമ്പോഴും നമുക്ക് മറ്റൊരാളുടെ വീട്ടില് നമ്മുടെ ഓണത്തിന് പണ്ടത്തെ ഇന്നത്തെ കുട്ടികൾ ആരും അങ്ങനെ പോകുമൊന്നുമില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോകുന്നതിനൊരു ആക്ഷേപം ഒന്നും ഇല്ലായിരുന്നു അല്ലേ ഏത്തേട്ടാ. നമുക്ക് അപ്പുറത്തെ നമ്മളെ വിളിച്ചാൽ നമ്മള് വീട്ടിൽ ഊഞ്ഞാലില്ലേ ആ കുട്ടി ആ വീട്ടിൽ കാണത്തില്ല, അയലത്തെ വീട്ടിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവിടെ പോയി നിന്ന് നമ്മളിങ്ങനെ ലൈനായിട്ട് നിന്ന് ഓരോരുത്തരെ ആടി ആടി ആളെ ഊഞ്ഞാലാടുന്നതാണ് നമ്മുടെ
0: പ്രധാന പരസ്പരമായിട്ട് ഒരു ധാരണയുണ്ട്.
1: അതെ അതെ അതെ, അന്ന് അത് നമ്മള് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതിനെ കുറിച്ച് കേൾക്കുമ്പോഴും പറയാം ഞങ്ങൾക്കും ഒരുപാട് പറയാനുണ്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളതിന്റെ ഒരു കുഞ്ഞു പ്രതിഫലനമാണ് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക്
2: ഈ ഊഞ്ഞാലിനെ നമ്മൾ സാധാരണ കയറാണ് ഉപയോഗിക്കുന്നെങ്കിലും ഊഞ്ഞാലി വള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വള്ളിയുണ്ട്. നമ്മുടെ വടത്തിന്റെ അത്രയും വണ്ണം ഉണ്ടാവും. എനിക്കൊന്ന് ഈഞ്ച എടുക്കുന്നത് ഈ ഊഞ്ഞാലി വള്ളിയിൽ നിന്നാണ്.
1: അത് ഊഞ്ഞാലി വള്ളി എന്ന് പറഞ്ഞാൽ അതിനായിട്ട്
2: അത് ഊഞ്ഞാല് കെട്ടുന്നതിന് വളരെ നല്ല കട്ടിയുള്ള വടത്തിന്റെ അത്രയും കനത്തിൽ ഇത് വലുതാവും. അത് നീളത്തിൽ വെട്ടിയെടുത്ത് നമ്മുടെ കയറ് കെട്ടുന്ന കണക്ക്
0: നാച്ചുറലാണ്
2: അത്. ഈഞ്ച എന്ന് പറയുന്ന ചെടിയാണെന്നാണ് എനിക്ക്, നമ്മുടെ കാവുകളിലാണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. അത് എടുത്തിട്ട് അപ്പൊ ഇന്നിപ്പോ ഊഞ്ഞാലി വള്ളി
1: നല്ല സ്ട്രോങ് ആണ്,
2: നല്ല സ്ട്രോങ് ആണ്.
1: ഒരു പ്രത്യേക
2: 6 മാസം വരെ
1: ആദ്യമായിട്ട്
2: ഊഞ്ഞാലി വള്ളി
1: ആണോ? 6 മാസം വരെ ഇതിങ്ങനെ
2: കിടക്കും, എന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അതിനപ്പുറം നമ്മൾ ഊഞ്ഞാല്
1: പിന്നെ നമുക്കത് കാണാനേ ഇല്ല. അതെവിടെയാണ്? പത്തനംതിട്ട ആയിരുന്നപ്പോഴാണോ ഇത്?
2: അത് പത്തനംതിട്ട പ്രദേശത്ത് ഊഞ്ഞാല് കിട്ടുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ഊഞ്ഞാലി വള്ളി വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പൊ ഈ സന്ദർഭത്തില് ഊഞ്ഞാലിന്റെ കാര്യം പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ.
1: അതെ അതെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ജയദ്രൻ ചേട്ടാ, നമ്മുടെ വീട്ടില് ഊഞ്ഞാലിന് കമ്പല്ല
2: ഒലക്കയായിരുന്നു. ഈ ഊഞ്ഞാലി വള്ളി വെച്ച് കെട്ടുന്ന ഉണ്ടാക്കുന്ന ഊഞ്ഞാലിന്റെ ഒലക്കയാണ്
1: അത് ഇരിക്കാൻ ഉപയോഗിക്കുന്നത്.
2: ചിലടത്ത് പലക
0: ഇവിടൊക്കെ കൊല്ലത്തൊക്കെ പൊതുവെ ഈ ഒലക്കയാണ്. ബലം കിട്ടും,
2: ബലം കിട്ടും.
1: അത് ആ ഒലക്ക വെച്ചിട്ടാ. ഇപ്പൊ അത് ആ ഒലക്ക ഉണ്ടോ നമുക്ക്
0: ഒലക്കയില്ല.
1: രണ്ടു വശവും ചില ഇരുമ്പൊക്കെ പോലെ കെട്ടിയ ഒരു ഒലക്കയുണ്ട്.
0: അതിനാ ഒന്ന് വെച്ച് ഇടിക്കാൻ, ഒന്ന് പിന്നെ പൊടിക്കാനല്ല, ഒന്ന് പിന്നെ അത് അവിലൊക്കെ നെല്ല് കുത്താനും അവില് കുത്താനും ഒക്കെ അത് തിരിച്ചു വെച്ചിട്ട് അവയ്ക്കുക എന്ന് പറയും.
1: അതെ അതെ,
0: അവച്ചെടുക്കുക.
1: അപ്പം ഒരുപാട് പൊടിയുണ്ട്, തോല് കളഞ്ഞെടുക്കുന്നതിനാണ് അവയ്ക്കുക. ഈ വാക്കുകളൊക്കെ തന്നെ ഈ അവയ്ക്കുക, ഈ ഇത്തരം വാക്കുകളൊക്കെ തന്നെ നമ്മളിപ്പോ പറയുന്നത് സാധാരണ നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പറയും. മഹാബലിയെ കുറിച്ച്, വാമനെ കുറിച്ച്, ഈ ഐതിഹ്യവും ചരിത്രവും ഒക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി കേൾക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഓണം ഉണ്ടായിരുന്നല്ലോ എന്ന്
0: മാത്രമല്ല, ഈ ഓണത്തിന് പിന്നെ മാവ് ഇന്നത്തെ കൂട്ട് ഈ പൊടുപ്പും മില്ലുകളില്ലല്ലോ. അപ്പൊ ഒരലിനകത്തിട്ട് മാവ് പിന്നെ അരി ഇടിച്ചെടുക്കുക. ഇടിച്ചെടുക്കുന്ന അതിന്റെ ഒരു സൗന്ദര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് പെണ്ണുങ്ങൾ അപ്പുറം ഇപ്പുറം ഇരുന്നോണ്ടേ ഒരേ സമയത്ത് പോലെ

0: ഉരലിന്റെ ഉരലിനകത്ത് നട്ടാണല്ലോ ഇടിക്കുന്നത്. ഇന്നത്തെ പിള്ളേർ ഉരൽ കണ്ടു കാണത്തില്ല. അപ്പൊ ഉരലിനകത്ത് ഒരു ചെറിയ ഇതാണ് അതിനകത്ത് കുഴി. അതിനകത്ത് തമ്മി തട്ടാതെ ഒരൊലക്കെ ഒരു സ്ത്രീ ഇട്ട് ഇടിച്ച് പൊക്കുമ്പോ അടുത്ത ഒലക്കെ അഭ്യാസം. അതൊക്കെ
1: അതുപോലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അത് കൂട്ടിയിടിച്ചില്ല.
2: ഈ എല്ലാ വീടുകളിലും ആ കാലഘട്ടത്തില് ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എല്ലാ വീടുകളിലും ആട്ടുകല്ലും ഉരലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഉരലും ഉരല് തന്നെ രണ്ടു തരം, കല്ലിലുള്ളതും ഉണ്ട് മരത്തിലുള്ള അതുമുണ്ട്. അപ്പം അയലോക്കത്തുള്ള സ്വന്തമായ ഉരൽ ഇല്ലാത്ത പെണ്ണുങ്ങളെല്ലാം ഇവിടുത്തെ ഒരു സൗകര്യം നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്നാണ് ഇടിച്ച് പൊടിച്ച് കൊണ്ടുപോകുന്നത്. മുളകും മല്ലിയും അരിയും അവരും അന്ന് കുത്തുക, അവല് കുത്തുക, അല്ലെ, അവല് കുത്തുക എന്നാ
0: പറയുന്നത്.
2: നെല്ല് കുത്തി അവലും ഉണ്ടാക്കും അരിയും ഉണ്ടാക്കും.
1: ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും പറയുമ്പോഴും ഒരു ഒരുമയുടെ ഒരു ഒത്തുചേരലിന്റെ, അതായത് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഒരുക്കുക, ഒറ്റപ്പെടലൊന്നും ഇല്ലായിരുന്നു, അതായത് ഇല്ലാത്തവന് കൊടുക്കുക അല്ലെ, അത്തരം ഒരു ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് നിന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഉത്രാടദിനത്തിൽ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.
0: പറയുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരലിന്റെ ചിലപ്പോ ഞാൻ വിട്ടുപോകും, അതുകൊണ്ട് പറയാം. ഒരലിന്റെ ഒക്കെ കാര്യം പറഞ്ഞു പറഞ്ഞത് അന്ന് ഈ പരിപ്പ് ഉച്ചക്ക് ചോറിന്റെ കൂടെ പരിപ്പും പപ്പടവുമാണ്. അപ്പൊ ഈ പരിപ്പ് പിന്നെ പയറ് വറുത്തിട്ട് ഇത് എന്താ അതിന്റെ തിരികക്കകത്ത് ഇത് ഇങ്ങനെ കുഴിക്കകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി.
1: അപ്പൊ ഈ തോല് കളഞ്ഞ
0: തോല് കളയല്ല, ഇത് അതാണ് പരിപ്പിന് ഉപയോഗിക്കുന്നത്. അല്ല ഇപ്പോഴത്തെ കൂട്ട് വെറും പരിപ്പ് അങ്ങോട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പോ ഉടച്ചെടുക്കുകയല്ല.
1: ഇതിപ്പോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, പിളർന്ന പരിപ്പ് മേടിക്കാൻ കിട്ടുന്നു, മേടിച്ചോണ്ട് വരും.
2: എനിക്ക് തോന്നുന്നു അടുക്കള വിശേഷമാണെങ്കിലും ആ കാലഘട്ടത്തിൽ ഏതാണ്ട് പിന്നെ വർഷത്തിൽ ഒന്നോ ഒന്നരയോ മാസം മാത്രമാണ് സ്ത്രീകള് പൊടി ഉപയോഗിച്ച് പാചകം
0: ചെയ്യുന്നത്.
2: അത് കർക്കിടക മാസത്തിൽ പൊടിച്ചു വെച്ച് ഓണത്തിനെടുത്ത് ബാക്കി വരുന്നത് കന്നിമാസത്തിലേക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്.
1: ഈ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞത് ഭയങ്കര വലിയൊരു വസ്തുതയാ. കാരണം പഴയ കാലഘട്ടത്തിൽ ആരും തന്നെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ റെഡിമെയ്ഡ് പൊടികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഓണത്തിന് വേണ്ടി അവർ കർക്കിടകത്തിലെ തയ്യാറാക്കിയത് എടുത്ത് വെക്കുക, ആ കൂട്ടുകൾ ഉപയോഗിച്ച് ഓണത്തിനായിട്ടൊന്നും ഒരുങ്ങുക. അതിനുശേഷം ഒരുപക്ഷെ അവർക്കൊന്നും അങ്ങനെ ഒന്നും ഒരു ഫെസിലിറ്റിയും വീട്ടിലുണ്ടാവില്ല അല്ലെ. മുളകും മല്ലിയും ഒക്കെ കല്ലിൽ അരച്ച് തനിയെ എല്ലാം ചെയ്ത് അടുപ്പിൽ വെക്കും. പക്ഷെ ഇന്ന് എല്ലായിടവും എല്ലാവർക്കും തിരക്കായി കഴിഞ്ഞു അല്ലെ. ഈ തിരക്ക് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ ഒരു തിരക്കിന്റെ ആധിക്യമാണോ എന്തോ, നമ്മളും ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു വന്നവരായാലും തന്നെ അതിന്റെ ആ തിരക്കിനോടൊപ്പം നമ്മളും അങ്ങ് പോവുകയാണ് അല്ലെ.
0: ഈ മടല് വിറകൊക്കെ കീറി നേരത്തെ വച്ച് എല്ലാം ഇങ്ങനാണല്ലോ, ഈ പാചകം ചെയ്ത് അടുപ്പിലാണല്ലോ. അതേപോലെ തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഈ ഓണത്തിന് നമ്മുടെ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന പ്രധാനമായിട്ടും മേടിക്കുന്ന ഒന്ന് രണ്ട് സാധനം ഉണ്ട്. ഈ ചട്ടി, കലം, തിരികൻ,
1: ഒരു കയറിന്റെ
0: ഉറി, ഇത് കൊണ്ടുവന്നിട്ട് ഈ ചട്ടിയും കലവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് തേങ്ങാ തിരികെ ഇട്ട് ഇതിങ്ങനെ, അപ്പൊ ഇതിനകത്തുള്ള ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകും.
1: ഞാനൊരു ഒരു കാര്യം ചോദിച്ചിട്ടെ, നമുക്ക് എനിക്കിത് കേട്ടിട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. ഇപ്പൊ നമ്മളൊരു ചട്ടി മേടിച്ചാല് നമ്മളോട് പറയും ആ ചട്ടി ഒന്ന് നമുക്കൊന്ന് വഴക്കി എടുക്കണമെങ്കില്. ഇതൊന്നും അറിയത്തില്ല ആർക്കും.
0: തേങ്ങാ തിരികെ, അത് തേങ്ങാ തിരികെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്
1: ആണോ? നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് ഇത് പഴയ അമ്മൂമ്മമാരൊക്കെ എങ്ങനെയായിരിക്കും.
0: പിന്നെ
1: ഈ തേങ്ങ ഇട്ടിട്ട്
0: തേങ്ങ തിരികെ ഇടും. തിരികെ ഇട്ട് അത് ഇങ്ങനെ ഇട്ട് മൊത്തത്തിൽ ഇട്ടൊന്ന് കറക്കി തിരിച്ച് കുറെ നേരം ഇട്ട് കറക്കി തിരിച്ചെടുത്ത്
1: ക്ലിയർ.
0: പിന്നെ ഈ തിരി ഇത് ഉറി, ഈ തിരുവോണത്തിന്റെ അന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ പാചകം ഇല്ലല്ലോ. ഈ അന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ കഴിക്കുന്നത്. പക്ഷെ ഈ ഫ്രിഡ്ജൊന്നും അന്ന് ഉപയോഗിക്കുന്നില്ല. ഈ ഉറിക്കകത്ത് കയറ്റി വെക്കുന്ന സാധനം മൂന്ന് ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുമെന്ന് മാത്രമല്ല ആ ടേസ്റ്റ് ഇന്ന് ഒരു ഭക്ഷണത്തിന് അന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും കിട്ടത്തില്ല. പഴം കൂട്ടാൻ
1: അതെ. ഇങ്ങനെ ഉത്രാട ദിനത്തില് നാവിൻ തുമ്പിൽ തങ്ങി നിൽക്കുന്ന നമ്മുടെ പഴയ ഓണത്തിന്റെ ഓർമ്മകളും വിശേഷങ്ങളും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുമായിട്ടാണ് ഈ ഉത്രാട പൂനിലാവ് എന്നൊരു പരിപാടി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു നല്ലൊരു പാട്ട് ശ്രോതാക്കൾക്കായി ഈ ഉത്രാട ദിനത്തില് കൊടുത്തിട്ട് നമുക്ക് അതിനുശേഷം തിരികെ എത്താം.

0: Effen.
1: തിരികെ എത്താം ഉത്രാട പൂനിലാവിലേക്ക്. ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോഴിങ്ങനെ നിർത്തില്ലാതെ പറയാൻ പാകത്തിന് കുറേയേറെ അനുഭവങ്ങളൊക്കെയായിട്ട് ഞാൻ രജനി ഗിരീഷാണ്. എന്നോട് ഒപ്പം കൂടെയുള്ളത് സൈന്ധവ ബുക്സിലെ അജിത് ചേട്ടനാണ്. ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും കുറേയധികം ഓണവിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയചന്ദ്രൻ ചേട്ടൻ, നമ്മള് അടുക്കളയിലെ കാര്യവും നമ്മളെ ഉറിയുടെ കാര്യം, അങ്ങനെ കുറെ ഉരല്, ഇങ്ങനെ കുറെ കാര്യങ്ങള്, വ്യത്യസ്തമായ കുറെ അറിവുകൾ ചേട്ടനും പറഞ്ഞു, അയ ചേട്ടനും പറഞ്ഞു. അപ്പം ഇനി പറയാനുള്ളതും നമ്മൾ പറഞ്ഞു പോകുന്നതും അടുക്കള കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് ഈ കഴിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഓണം നിൽക്കുന്നേ തോന്നുന്നു.
2: കഴിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന കഴിക്കുന്നത് പിന്നെ ഉണ്ടാക്കി എടുക്കുന്നതിന് തൊട്ടുമൂച്ചേണ്ട കാര്യമുണ്ടല്ലോ. ഏതാണ്ട് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ തന്നെ വിറക് സംഭരിക്കാൻ തുടങ്ങും. ഓണത്തിനേക്കുള്ള വിറവെന്ന ഈ ഓണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള പാചകമാണ്. പക്ഷെ നമ്മൾ ഏപ്രിലോ മെയ്യിലോ തന്നെ ഓണത്തിനുള്ള വിറക് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പുരയിടങ്ങളിൽ പാഴ്മരങ്ങൾ ഉണ്ടാവും, അത് വെട്ടി ആളിനെ നിർത്തി കീറിച്ച് വിറവാക്കി മാറ്റിവെക്കും. ഏതെങ്കിലും കാരണവശാൽ അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ മഴയാണല്ലോ, ഇടവപ്പാതി തുടങ്ങുകയാണ്. ആ സമയത്തൊക്കെ മരം മുറിക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് കർക്കിടക മാസത്തിൽ മരം മുറിച്ച് വിറകാക്കി വെക്കുന്നു, അത് ഉണങ്ങില്ല. അതിന് ചേര് എന്ന് പറഞ്ഞൊരു അടുക്കളയില് അടുപ്പിന്റെ മേളില് എന്ന കുറെ കമ്പൊക്കെ കെട്ടിയിട്ട് അതിന്റെ മേളില് ചേര് എന്ന് പറയാം, അതിന് ചേര എന്നാണ് എന്റെ പേര്. അവിടെ ഈ പച്ചവിറക് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ താഴേന്ന് കത്തുന്ന തീയുടെ പുകവുണ്ട്. ഇത് ഓണമാകുമ്പോൾ നന്നായിട്ട് ഉണങ്ങി, ഓണത്തിന് ആവശ്യമായ വിറകല്ല, കൃത്യമായി ഉണങ്ങി കിട്ടും, എളുപ്പത്തിൽ കത്തിക്കാവുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും.
1: ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പെട്ടെന്നാണ് ഒരു കാര്യം, നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ചിലവർ പറയും. ചിലർക്ക് ഇപ്പം നമുക്കൊരു സാമ്പത്തികമായിട്ടൊന്ന് തയ്യാറെടുക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ ഒരു ഓണമാണ് വരുന്നത് അല്ലെ, അങ്ങനെ അതൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ സാമ്പത്തികമായി തയ്യാറെടുക്കുന്നത് കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ വരും. ചിലവരെടുത്ത് ഓണം വരികയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മയും നമുക്ക് മിക്കവാറും നമ്മുടെ സാമ്പത്തിക കാര്യമൊക്കെ അമ്മയുടെ കൈകളിലായിരിക്കും അച്ഛൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ പറയും ഓണം വരികയാണ്, ഓണമാണ്, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും അല്ലെ. അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാവർക്കും അന്ന് ആ മാസമൊക്കെ കുറെ ഇൻക്രിമെന്റും കുറെ ബോണസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ്. എല്ലാം സാമ്പത്തികമായിട്ടും ഒരു തയ്യാറെടുക്കൽ കൂടിയാണ് ഈ ഓണം അല്ലേ ചേട്ടാ. അപ്പം ചേട്ടാ, നമ്മൾ ഊഞ്ഞാലും അതും ഒക്കെ പറഞ്ഞുവെങ്കിലും ജയേന്ദ്ര ചേട്ടാ ഓണക്കൂടി പിന്നെ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഓണത്തല്ല് ഓണക്കളി മുമ്പേ പറഞ്ഞത് കരടി
3: അത് പിള്ളേര് പിന്നെ പിള്ളേർ സെറ്റാണ് തോന്നുകയും ചെയ്യുന്നത്. ഈ ഓലയുടെ ഇതൊക്കെ എടുത്തും പിന്നെ വാഴക്കച്ചി അതൊക്കെ എടുത്ത് വെച്ചിട്ട് കരടി കെട്ടി പൈസ പിള്ളേച്ചിട്ട് പലഹാരൊക്കെ എടുക്കുന്നു, പലഹാരേ മേടിക്കത്തുള്ളു, അത് അവർ ഷെയർ ചെയ്തെടുക്കും. അതൊക്കെ ഒരു തമാശക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമാശകളാണ്.
1: നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാരും ആ ഒരു ഓണത്തിന്റെ ഒരു വിശേഷങ്ങളിലും, ഇന്ന് ഒന്നാം ഓണമാണ്, അപ്പൊ ആ ഓണത്തിന്റെ വിശേഷങ്ങളിലും ഓണത്തിന്റെ നാളത്തെ തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ നമ്മുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കും.
3: അന്ന് പിന്നെ എന്റെ മൂത്ത ചേട്ടനുമൊക്കെ ഈ കരടി കളിക്കാൻ പോകും. കരടി കളിക്കാൻ പോകുന്ന വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ NSS കരയോഗത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്ന കരടിയാ. അപ്പൊ ഈ പോന്ന ഇവര് പലരും നിമിഷ കവികളാണ്, ഈ പലരും. അപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അങ്ങേറെ പേര് ആ വീട്ടിലെ ഗൃഹനാഥന്റെ പേര് ലൈറ്റ് എന്ന ലൈറ്റ് ചെല്ലുമ്പോള. അപ്പൊ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ലൈറ്റ് ലൈറ്റ് താൻ, തുണ്ടിൽ വീട്ടിൽ ലൈറ്റ് താൻ,
1: പിന്നെ
3: ഷോങ്ക് ഷോങ്കർ താൻ, കുന്നേ വീട്ടിൽ ഷോങ്കർ താൻ, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വേറെ വീട്ടിൽ ചെല്ലുന്നോണ്ണേ പിന്നെ കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻ കുട്ടിയെ വേണുകൂടി മോളെ. മാധവൻകുട്ടി ഡ്രൈവറാ, ഈ കൊല്ലം കടപുഴ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവറാ. അങ്ങനെ അവർ അതൊക്കെ ഒരു തമാശ, ഭയങ്കര
1: അന്ന്
3: ഫീലൊന്നും ഇല്ല. അന്ന് മാധവൻകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത്, മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ടാ പറയുന്നത് കൊല്ലം കടപുഴ വണ്ടിയിൽ ഓടുന്ന മാധവൻ കുട്ടിയെ വേണോടി മോളെ.
1: രസകരമായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ എനിക്ക് ഞാന് വിവാഹ ശേഷം ഞാൻ പാലക്കാട്ടേക്കാണ്,
2: പാലക്കാട്
1: പാലക്കാടിന്റെ മരുമകളായി പോയപ്പോ തന്നെ എനിക്ക് ഞാൻ കൊല്ലത്ത് കണ്ട ഓണമൊന്നും അല്ല ഞാൻ പാലക്കാട് കണ്ടത്. അവർക്ക് ഏറ്റവും വിഷു ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. വിഷുവിന് നമുക്ക് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങനെ കിട്ടും, നമുക്ക് ദക്ഷിണയായിട്ട് കിട്ടും, വിഷു കൈ നീട്ടമായിട്ടും. പക്ഷെ ഓണത്തിന് ഞാൻ കണ്ടത്

0: വ്യത്യസ്തമായ കുറേയധികം വിഭവങ്ങളാണ്, പിന്നെ ഓണത്തിന്റെ ആഘോഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. രാവിലെ അവര് പഴം പുഴുങ്ങിയതും പപ്പടം വറുക്കും, ചീടയൊക്കെ ഉണ്ടാക്കി മുന്നേ അമ്മൂമ്മ വെച്ചിരിക്കും. അപ്പൊ മുത്തശ്ശിയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഒരു മാസം മുന്നേ തന്നെ ചക്ക വഴറ്റിയത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുട്ടുക്കുടത്തിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം പിള്ളേർക്ക് എന്തായാലും കൊതി ഊറുമല്ലോ, പോയിട്ട് കൈയിടാൻ പറ്റത്തില്ല നമുക്ക്. അമ്മൂമ്മ ഇതെല്ലാം ഉറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും, പുട്ടുകുടത്തിൽ കെട്ടി സൂക്ഷിച്ച് ഉറിയിൽ വച്ചിരിക്കും. മുറുക്ക് നേരത്തെ ഇടും, ചീട നേരത്തെ ഇടും. അതിലുപരി തിരുവോണത്തിൻ്റെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അവിടെ. ഈ പപ്പടം വറുത്തിട്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ ആഘോഷിക്കുന്നത്. കാരണം ഹസ്ബൻഡ് അങ്ങനെ തന്നെ വേണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പപ്പടം വറുക്കുക, ചീടയും ഉപ്പേരിയും പഴം പുഴുങ്ങിയതും എല്ലാം ആയിട്ട് അതിട്ട് പൊടിച്ചിട്ട് അതെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മൂമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഉരുള വെച്ച് തന്നു തുടങ്ങുമ്പോഴാണ് ഓണം അങ്ങനെ തുടങ്ങുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പം കുറേയധികം ഇനിയും പറയാനുണ്ട്. അപ്പം ചേട്ടാ, ഇത് ഇതിന്റെ ഇടയ്ക്ക് കാക്കപ്പൂരാടം എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? കാക്കപ്പൂരാടം. അപ്പം നമുക്ക് ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരുവോണത്തിന് ഒരു നാൾ മുമ്പുള്ള ആ ഒരു പൂരാടത്തെ കരിമ്പൂരാടം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കരിമ്പൂരാടം പൂരാടത്തിന് ഒരുക്കുന്ന ഒരു അത്തത്തില് അത്ത ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ, അതിലൊടുക്കുന്ന ഒരു കാക്കപ്പൂവാണ്. ആ കാക്കപ്പൂവിനെയാണ് പറയുന്നത്. ഇത് കാക്കപ്പൂ എന്ന് പറയുമ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആകർഷകമല്ലാത്ത പൂവാണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയായതുകൊണ്ടാണോ ഈ കരിമ്പൂരാടം എന്ന്?
1: കാക്കപ്പൂ ആകർഷകമാണ്. കാക്കപ്പൂ എന്ന് വെച്ചാല് പൂവ് മൊത്തത്തിൽ ഒരു മഞ്ഞ കളറ്, അതിനകത്തൊരു ചുമപ്പ്.
0: അതെ അതെ, നമുക്കത് ആകർഷകമായിട്ട് തോന്നുന്നു. എനിക്ക് ഒന്ന് അങ്ങനെ ആകർഷകമല്ലാത്ത പൂവാണ് ഇങ്ങനെ കരിമ്പൂരാടം എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ വല്ല ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ലേ,
1: പിന്നെ അത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാല് ഇപ്പം ഈ എന്താ ഇപ്പൊ നമ്മുടെ നാട്ടില് വ്യാപകമായിട്ട് ഓണമാവുന്ന ഉടനെ തോവാളയെന്നും നാഗർകോവിൽ നിന്നൊക്കെ പൂക്കൾ വരുന്നു. ഈ പൂക്കടകളിലൊക്കെ ഭയങ്കരമായിട്ട് പൂ കച്ചവടം ചെയ്യുന്നു. ആ 10 ദിവസവും പലരും പറ്റുമെങ്കിൽ 10 ദിവസവും വീട്ടിൽ പൂക്കൾ ഇവിടെയൊക്കെ. പക്ഷെ ഇവിടെ കൊല്ലത്ത് ഈ എന്റെ ഓർമ്മയില് അടുത്ത കാലത്താണ് ഈ പൂക്കളം വന്നു തുടങ്ങിയത് ഓണത്തിന്. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചിക 1-ാം തീയതി വൃശ്ചിക 1 മുതൽ 41 ദിവസം ഈ വീട്ടിൽ ചാണകമൊക്കെ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകിയിട്ട് പൂവിടിയിലുണ്ട്. ഈ ചെമ്പരത്തിയിലൊക്കെ ഏതെല്ലാം വെച്ച് ഈ കാക്കപ്പൂവിന്റെ ഒക്കെ ഏതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ വേറെ മുട്ടുപോലൊരു ചെടിയുടെ കൊണ്ട് അത് തൊട്ടാവാടി പൂവ്, തുളസി ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ പൂക്കളമിടും. അതല്ലാതെ ഈ ഇന്നത്തെ കൂട്ടി അത്ത പൂക്കളമൊന്നും അന്ന് എന്റെ കൊച്ചിലെ ഒന്നും ഞാൻ
0: മണ്ഡലകാലത്തിന്റെ
1: തുടക്കം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചിക മാസം 1-ാം തീയതി അമ്പലത്തിൽ തുടങ്ങുന്നുണ്ടെ പിള്ളേര് പിന്നെ വെളുപ്പിനെ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നിർമ്മാല്യമൊക്കെ തുടത്തൊഴുതിട്ട് പേപ്പറും കൊണ്ടുപോകും. ഇത് തിരിച്ചു വരുന്ന കുമ്പിൾ കുത്തിയിട്ട് അതിനകത്ത് ഈ വഴിനീളെയുള്ള പൂ വെച്ചിക്കൊണ്ടുവരും. ആ പൂ വെച്ചിട്ടാണ് ഇരുന്നത്, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് പൂവില്ല. ഇപ്പോഴാണ് ഈ അത്തപ്പൂക്കളവും ഒക്കെ വന്നു തുടങ്ങിയത്.
0: ചേട്ടാ, ഈ അമ്മായി ഓണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പാലക്കാടൊക്കെ ഇങ്ങനെ പറയും. കാരണം തറവാട്ടിലൊക്കെ തറവാട്ടിലെ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് മറ്റുള്ളിടത്തോട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പം വീട്ടിലേക്ക് അവിടെ ഉള്ള അമ്മാവൻ്റെ വൈഫായിരിക്കും ആ വീട്ടിലെ ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും ഈ മുത്തശ്ശിമാരോടൊക്കെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പം ഈ അമ്മായി ഇങ്ങനെ കാര്യസ്ഥ ഏറ്റവും വലുത് ആ കുടുംബത്തിലെ അമ്മായി ആയിരിക്കും. അപ്പം അമ്മായിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പം ഈ ഓണം സത്യത്തിൽ അമ്മായിക്ക് തറവാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മളൊക്കെ ചെല്ലുമ്പോഴേ ഈ അമ്മായി ആയിരിക്കും അവിടുത്തെ കാര്യസ്ഥ. അപ്പൊ അങ്ങനെ വിലസുന്ന അമ്മായിയെ എന്ത് ചെയ്യും, ഓണം കഴിഞ്ഞിട്ട് ഇല്ല തൊട്ട് പിറ്റേന്ന് അമ്മായിയുടെ ഗൃഹത്തിലേക്ക് നമ്മള്. അമ്മായിക്കൊരു ഓണം ഉണ്ടല്ലോ അവരുടെ തറവാട്ടില്, അങ്ങനെ അമ്മായി പോകുന്ന ഒരു ഓണം ഉണ്ട്. അതിനെ അമ്മായി ഓണം എന്നും പറയാറുണ്ട്. അതെ അതെ, മലബാർ മേഖലകളിൽ
2: എല്ലാ സ്ഥലത്തും അങ്ങനല്ലേ? പുരുഷന്മാര് അവരുടെ ഭാര്യമാരോടൊപ്പം സ്വന്തം വീട്ടിൽ തിരുവോണം ആഘോഷിക്കുകയും
0: അതെ അതെ
2: തൊട്ടടുത്ത ദിവസം ഔട്ടത്തിന് അന്ന് രാവിലെ അവരുടെ ഭാര്യ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടായിരിക്കുന്നത്.
0: അതായിരിക്കും ഇങ്ങനെ. അതെ അതെ അതെ, നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ടും തന്നെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ഉണ്ട് നമുക്ക്. ഓണസദ്യ അല്ലെ, ഓണപ്പാട്ട് അല്ലെ, അതുപോലെ തന്നെയാണ് ഓണപ്പൊട്ടൻ എന്നൊരു സമ്പ്രദായം മലബാറിലുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ അധികം വിശേഷങ്ങളും കുറേ കാര്യങ്ങളും.
1: ഈ പുതിയ കാലഘട്ടത്തിൽ പോലും നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള ഭാഗത്തു നിന്ന് പറഞ്ഞു കേട്ട അറിവുകളുണ്ട്. ഓണം എന്ന് പറയുമ്പം തീർത്താലും തീരാത്ത ഓർമ്മകളാണ്.
0: ജയേന്ദ്ര ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മള് ഇപ്പൊ ചേട്ടന്റെ കാലഘട്ടത്തിലായാലും എന്റെ കാലഘട്ടത്തിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഓർമ്മകൾക്ക് വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആധുനികതയുടെ ഒരു ഓണം കടന്നു വന്നത്. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് നമുക്ക് ഈ അണ്ണാച്ചി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരി തുണി കൊണ്ടുവരും, അണ്ണാച്ചി

0: ആര് വരുന്നു എന്ന് പറഞ്ഞ് വീടുകളിൽ തുണി കൊണ്ടുവരും. അപ്പൊ ചേട്ടൻ മുമ്പ് പറഞ്ഞ സേട്ട് വരുന്നത് അതുപോലെ തന്നെയാണ്. വളയും മാലയും ഒക്കെ ഒരാളും കടയിലൊന്നും പോവില്ല, വളയും മാലയും ഒക്കെ ആയിട്ട് ഒരാള് വരും നമ്മുടെ വീട്ടു മുറ്റത്ത്. അപ്പം അച്ഛനൊക്കെ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ആള് നമ്മളെ ഇരുത്തി കുപ്പിവള ഇങ്ങനെ ഇട്ട് തരും. അത് ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം തോന്നുന്ന
1: തിരുവോണത്തിന്റെ അന്ന് ഉച്ചയാവുന്ന ഉടനെ എല്ലാ വീടിന്റെയും പിന്നെ വഴി കൂടെ കൊളുന്ത് കൊളുന്ത് കൊളുന്ത്. ഈ കൊളുന്ത് വേടിച്ച് പെണ്ണുങ്ങൾ
0: തലയിൽ വെക്കും. നമ്മൾ ഡ്രസ്സിന്റെ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കും. അത് ഇന്നും പാലക്കാട് വളരെ പ്രത്യേകതയാണ് കൊളുന്തിന്, പാലക്കാട്. അപ്പൊ കൊളുന്ത് അവരുടെ ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതാണ്. അതുപോലെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ചില ദിവസങ്ങളിലൊക്കെ വലിയൊരു നഷ്ടബോധം അല്ലേ ഏട്ടാ.
2: നമ്മള് എന്തൊക്കെ പറഞ്ഞാലേ ഈ തിരു ചിങ്ങമാസം ആകുമ്പോഴേക്കും ഈ പ്രകൃതിക്ക് ഒരു വല്ലാത്ത സൗന്ദര്യം
0: വരും.
2: തീർച്ചയായും ഒരു പെൺകുട്ടി അവളുടെ ബാല്യകാലം കഴിഞ്ഞിട്ട് യൗവനത്തിലോട്ട് കടക്കുമ്പോ അവൾക്കൊരു ഭംഗി കൂടുമല്ലോ. ആ ഒരു ഭംഗി കൂടുതൽ ഉണ്ടാകുന്നത് പ്രകൃതിക്ക് ഉണ്ടാവുന്നു. പൂക്കൾ ഉണ്ടാവുന്നു, തുമ്പികൾ വരുന്നു, പ്രകൃതിക്ക് മൊത്തത്തിലൊരു മാറ്റമോ. അത് ഏതെങ്കിലും ഒരു കവിക്ക് മാത്രമേ അതിനെ വിവരിക്കാൻ പറ്റൂ, ആൾക്കാർക്ക് അത് പറ്റില്ല. പക്ഷെ നമുക്കിത് കാണാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. നഗരങ്ങളിൽ അത് ഇപ്പോഴും
0: ഇല്ല. ചേട്ടാ, നമ്മൾ ഈ പഴമേ എന്ന് പറയുമ്പോ ഈ പഴയത് എല്ലാം കളയുക എന്ന് പറയുമ്പോ ഇന്നൊരു സിസ്റ്റം, ഇന്നും അത് തുടരുന്ന എല്ലാരും ഉണ്ട്. മിക്കവരും പഴയ പാത്രങ്ങളൊക്കെ തന്നെ, നമുക്ക് ഓണമാവട്ടെ അല്ലെ, ഓണക്കാലമാവട്ടെ, നമുക്ക് ഇതെല്ലാം കൊടുത്ത് കടയില് ദൂരെ നിന്നൊക്കെ ഓട്ടോ വിളിച്ച് ടൗണിലേക്കൊക്കെ നമ്മൾ വന്ന് ആ പാത്രങ്ങളൊക്കെ കൊടുത്ത് അതിന് ഓരോരോ പുതിയതൊക്കെ മേടിച്ച് സന്തോഷത്തോടെ. എന്തായാലും ശരി, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളിലാണ് അല്ലെ ഓണം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ. അല്ലാതെ ഓണ തിരുവോണത്തിന് സദ്യ കഴിക്കുന്നതിലല്ല, അല്ല, ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഈ ഒരുക്കങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: സദ്യയുടെ കാര്യം പറയുമ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മള് സാധാരണഗതിയിലെ പരിപ്പും പപ്പടവും കൂട്ടി ചോറുണ്ണുന്ന വെച്ചാൽ തിരുവോണത്തിന്റെ അന്ന്. ഇപ്പോഴെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കല്യാണങ്ങൾ കാണും. അപ്പൊ അതിന് പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു ശതമാനവും ഹോട്ടലിൽ നിന്നാണ്. അപ്പൊ ഈ പരിപ്പും പപ്പടവും ഒക്കെ അവിടെ നിത്യവും ഉള്ള സംഭവങ്ങളാണ്.
0: തീർച്ചയായും.
2: അല്ലെ, നമ്മളിത് പറയുമ്പോ ഈ ഓണാട്ടുകര എന്ന് പറയും നമ്മുടെ മാവേലിക്കര പ്രദേശം, അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവര് എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നമുക്കത് ഓണം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയും.
0: അപ്പൊ
2: ഓണാട്ടുകരക്കാരെ കളിയാക്കി പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഓണം കഴിയട്ടെ. കന്നിമാസത്തിൽ പറഞ്ഞാലും പറയും ഓണം കഴിയട്ടെ എന്ന്
0: പറയും.
2: ഇപ്പോഴതൊക്കെ ഉണ്ടോ എന്നറിയില്ല.
0: എന്തിനും നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ വെക്കും. ഓണം ഓണമാണ് വരുന്നത്, ഓർമ്മപ്പെടുത്തലും അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യവും ഒക്കെ ഇങ്ങനെ ഓണത്തെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അത് മാവേലി പുരാണം പറയും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ കഴിഞ്ഞ ഇവിടുത്തെ ലൈവുകളിലൊക്കെ തന്നെ നമ്മൾ ഓണവിശേഷങ്ങൾ നമ്മുടെ ആർജിസ് എല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിലെ കൈകുട്ടിക്കളി, തിരുവാതിര. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ, നമ്മൾ വളരെ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം പുലികളി എന്നുള്ളത് നമുക്ക് കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട്, തിരുവനന്തപുരവും കൊല്ലവുമാണ് പുലികളി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിപ്പം തൃശ്ശൂരത്തെ പുലികളി എന്ന് പറയുമ്പോൾ അല്ലേ, ചായ എന്തോ മാറി അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചായമല്ല, എന്തോ ഒരു ഇനാമിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ അവിടുത്തെ പുലികളി പോകുന്നത്. അതുപോലെ പുലികളിക്കായിട്ട് പ്രത്യേക ശാരീരിക ഇതുള്ള ആളെ തന്നെ വേണമെന്നുണ്ട് അല്ലേ.
2: ഈ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളെല്ലാം മാറി പുതിയ ചായങ്ങൾ വന്നു തുടങ്ങിയതാണ് ഇതിന്റെ ഒരു വലിയ മാറ്റം.
0: അതെ അതെ, അത് മാറ്റം വന്നു വെച്ചാൽ നമുക്ക് മെയ്വഴക്കവും കായികശേഷിയും ഒക്കെ മാറി നിന്നിട്ട്, അതായത് ഒരു താളത്തിന് വഴങ്ങാത്ത ചുവടുകളും ഒത്തിരി കോമാളി വേഷങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് വരുന്ന വരുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ നമ്മളെ പോലുള്ള ഒരു ഇച്ചിരി മുതിർന്ന സീനിയർ ആൾക്കാർ നമ്മൾ ചിന്തിക്കും, ഈ ഓണമായിരുന്നോ നല്ലത്, അതോ നമ്മുടെ പഴയ ഓണമാണോ അല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് കാലത്തിനൊത്തു നീങ്ങാതെ തരമില്ല,
2: പറ്റത്തില്ല. ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറി, കച്ചവടത്തിന്റെ ഒരു കാലമായി മാറി ഓണം. ആളുകളുടെ ബോണസ്, ശമ്പളം, പിന്നെ കടം കിട്ടും. എല്ലാ സ്ഥാപനങ്ങളിലും കടം കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുന്നു, ടി വി മേടിക്കുന്നു, പുതിയ മൊബൈൽ വാങ്ങിക്കുന്നു. 100,000-200,000 മൊബൈൽ ഇന്ന് കുട്ടികൾ പോലും വാങ്ങുന്നത് ഓണക്കാലത്താണ്. കാരണം പിന്നെ അതിന് ഗഡുക്കളായിട്ട് പൈസ അടച്ചാൽ മതി. അപ്പൊ ഈ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് ഓണത്തെ നിയന്ത്രിക്കുന്നത്.
1: അതിന്റെ ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞത് ശരി, അജിത്ത് പറഞ്ഞ ശരിയാണ് കാര്യം. വ്യാപാരം, കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പൊ ഓണത്തെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് ഈ അടുത്ത 2-3 ദിവസമായിട്ടുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ മേജർ പത്രങ്ങളിലെ മിക്കതിനകത്തും സാധാരണഗതി ഒരു പത്രത്തിനകത്ത് ഒരു ടൈറ്റിൽ പേജാണ് കാണുന്നത്, ഇത് 4-5 ടൈറ്റിൽ പേജാണ്. എല്ലാത്തിനകത്തും ഫുൾ പേജാണ് പരസ്യങ്ങൾ. തുണിക്കടയുടെ ആയാലും ഗൃഹോപകരണ സ്ഥാപനങ്ങളുടെ ആയാലും സ്വർണ്ണക്കട എല്ലാത്തിൻ്റെയും പരസ്യങ്ങളായിട്ട് മൂന്നും നാലും ഫുൾ പേജാവുള്ളത്. അപ്പം അവർക്കാണ് ഓണം, അവരാണ് ഓണം. പിന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം കൊണ്ട് പിന്നെ പ്രയോജനപ്പെടുത്തുന്നത് അവരാണ്.
0: അതെ അതെ ചേട്ടാ, നമുക്ക് കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ദേശത്തെ അടിസ്ഥാനമാക്കിയും പറഞ്ഞു, അതുപോലെ നമ്മൾ മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്തെ പറഞ്ഞപ്പോൾ കുമ്മാട്ടി, കുമ്മാട്ടി കളി, ഓണത്തിന് കുമ്മാട്ടിയുണ്ട്. അപ്പം വിളവെടുപ്പിനും ദേവീ പ്രീതിക്കുമായിട്ടാണ് ഇവർ ഈ കുമ്മാട്ടി ഉപയോഗിക്കുന്നത്. അപ്പം വയനാട്, കണ്ണൂർ അങ്ങോട്ടുള്ള ഭാഗത്തും പാലക്കാടൊക്കെ തന്നെ കുമ്മാട്ടി ഭയങ്കര വലിയ നല്ല രീതി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട ഓണത്തിൽ, ഞാൻ എൻ്റെ വിശേഷം മാത്രം പറയല്ല, ഞാൻ ഈ ദേശത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് പാലക്കാടിനെ എടുത്തു പറയുന്നത്. അപ്പം നമുക്ക് തികച്ചും നമുക്ക് നല്ല രീതിയിൽ ആഘോഷങ്ങൾ സത്യസന്ധമായി ആഘോഷിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കരിയടുപ്പൊക്കെ തന്നെയാണ് എല്ലായിടവും നേരത്തെ തുടങ്ങുന്ന ഈ ഒരുക്കങ്ങൾ, ഈ എല്ലാം. അതായത് നമ്മുടെ പാലക്കാട് കരിപ്പോട് പല്ലശന എന്ന് പറഞ്ഞൊരു ഗ്രാമം മുറുക്കിന്റെ ഉണ്ട്. അപ്പൊ ഈ മുറുക്കിന്റെ ഗ്രാമം അവിടുന്ന് മുറുക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് പല്ലശന ഈ ഗ്രാമത്തിൽ നിന്ന്. ആ മുറുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഓണത്തിനായിട്ട് ഒരുങ്ങുന്നു. ആ ഗ്രാമം മുഴുവൻ ഓണത്തിനായിട്ട് സ്പെഷ്യൽ മുറുക്കുകളാണ് ഒരുക്കുന്നത്. നല്ല, അതിൽ ഒരു മായവും ചേർക്കാതെ ഇന്നും ആ ഒരു ഗ്രാമം മുറുക്ക് ഗ്രാമം തന്നെയുണ്ട്. നമ്മുടെ ഓരോ വീടിന്റെ മുറ്റത്തൂടെയും വേലികളാണ് എല്ലാം തന്നെ, ഒരു മതിലുമില്ല. എല്ലായിടവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള മുറുക്ക്, ഓണ വിഭവത്തിൽ ഒരുങ്ങുന്ന മുറുക്കിനെ കുറിച്ച് അവർ കൈകൊണ്ട് എഴുതി ഇങ്ങനെ തനി നാടൻ രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മള് കൊല്ലം എന്ന് പറഞ്ഞാല് ആധുനികത അങ്ങ് കടന്നു കയറി എന്നല്ല പറയുന്നേ, പാലക്കാടിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. ചേട്ടൻ മുമ്പേ പറഞ്ഞ വേറൊരു കാര്യം ഭയങ്കര രസകരമാണ്, അത് ഇന്ന് എല്ലാരും ചെയ്യുമെന്ന് തോന്നുന്നു. ചേട്ടന്റെ വീട്ടിൽ അങ്ങനെയാണോ എന്ന് വെച്ചാൽ, നമ്മളെ ഓണത്തിന് തൂക്കത്തില്ല എന്ന് പറഞ്ഞ ചൂലെടുക്കത്തില്ല അല്ലെ, ചേട്ടാ ഭഗവതി അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു, അതും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അപ്പൊ കൊറേ കാര്യങ്ങളാണ് ഇതിൽ. എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി ഈ പിന്നെ കരടി കളിക്ക് ഇങ്ങനെ പാട്ട് പാടുന്നില്ലേ, പേരെടുത്ത് പറഞ്ഞ്
2: ഓണത്തിന്റെ ഒരു പ്രത്യേകത. ഓണം നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുവായ ആഘോഷമാണെങ്കിലും ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ഗ്രാമത്തിൽ തന്നെ ഇന്നത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വാർഡ് തരത്തിൽ തന്നെ അത് വളരെ വ്യത്യസ്തമാണ്. അത് അത് അത്തരത്തിലുള്ള ഒരു ആഘോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. കൊല്ലത്തുള്ള ഓണാഘോഷമല്ല പത്തനംതിട്ടയിലുള്ളത്. പത്തനംതിട്ടയിലും കൊല്ലത്തുള്ള ഓണാഘോഷമല്ല ആലപ്പുഴയിലും തിരുവനന്തപുരത്തുള്ള. അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഓരോരോ ചെറിയ ഗ്രാമങ്ങളിലും അത് വളരെ വ്യത്യസ്തമായിരിക്കും ആചാരങ്ങൾ. പിന്നെ ഇത്തരത്തിൽ ഈ നാടോടി കഥകളും ഇതൊക്കെ ചേരുന്നതാണല്ലോ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അതിന്റെ രസം ആസ്വദിക്കുക, അതിന്റെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക്
0: തോന്നുന്നു. ഈ പ്രാദേശികമായിട്ട് ചേട്ടന്റെ ഓർമ്മകളിൽ പഴയ കാലഘട്ടമായിട്ട് ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഈ നമ്മുടെ പ്രാദേശികമായി ഉണ്ടാകുന്ന കുറച്ച് ക്ലബുകളൊക്കെ ഉണ്ടല്ലോ ഓണത്തിന്, അത് അതിനെ കുറിച്ച് എന്തെങ്കിലും രസകരമായ
1: കാര്യമുണ്ടോ? അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓണക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക, അത് സമ്മാനങ്ങൾ വിതരണം ചെയ്യാക്കാണല്ലോ. അപ്പൊ എന്റെ ഒരു കാലഘട്ടം, ചെറിയ കാലഘട്ടം എന്ന് വെച്ചാൽ ഞാൻ രണ്ടൊരു 10-22 വയസ്സൊക്കെ ആവുന്ന സമയം മുതല് കുറേ കാലം ഞങ്ങള് ഈ ഏകാംഗ നാടക മത്സരങ്ങളുണ്ട്. ഓണമെന്ന് പറയുമ്പോൾ ഈ നാട് മൊത്തം ഈ മുഖത്തലയിലും ഒക്കെ ഞങ്ങൾ വന്ന് അവിടെ MGD അവിടെ സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 45 മിനിറ്റിൽ നിൽക്കേണ്ട ഒരു നാടകം, അപ്പൊ ഓണം ആവുന്നോടനെ ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ നിങ്ങൾ ഒരു ഏകാംഗ നാടകം സംഘടിപ്പിക്കും. സംഘടിപ്പിച്ചിട്ട് 3-4 പേര് റിഹേഴ്സൽ ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. അപ്പൊ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. റിഹേഴ്സൽ ചെയ്യുന്ന അപ്പം അതിന്റെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ എന്റെ ഒക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങളൊക്കെ കൂടെ അവിടെ എന്നുകൊണ്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നതുകൊണ്ട് കൊള്ളാം കേട്ടോ, ഇതിന് തുടരണം. ഞാൻ വെച്ചാൽ അതെന്താണ്, ഇവിടെ കള്ളനില്ല, തേങ്ങയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, അതിന് 12 മണിയൊക്കെ നീയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ റിഹേഴ്സലും കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് ഈ നാടകം അവതരിപ്പിക്കും. അപ്പോൾ ഒരു 8-10 നാടകം. അപ്പൊ അന്നത്തെ നാടകത്തിനകത്ത് വന്ന അങ്ങനെ ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ടത്, ഈ ഞങ്ങളൊരു ട്രൂപ്പായിട്ട് ചെല്ലും, വേറൊരു ട്രൂപ്പായിട്ട് വന്നത് ഇപ്പോഴത്തെ വലിയ നാടക സമിതിക്കാർ, ഈ ഏകാംഗ നാടകത്തിന്റെ പരീക്ഷണ നാടകങ്ങളൊക്കെ നടത്തുന്ന നിരാവിൽ പ്രകാശ് കലാകേന്ദ്രം, പിന്നെ ഈ പ്രേമചന്ദ്രൻ ഇപ്പോഴത്തെ MP. അപ്പൊ ഞാൻ പല പ്രവർത്തനം പറഞ്ഞുകൊണ്ട് പ്രേമേന്ദ്രൻ ഇത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കാനുള്ള കഴിവൊക്കെ കിട്ടിയത് ഏകാംഗ നാടക മത്സരം വേദിയിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ഏകാംഗ നാടക മത്സരത്തിനകത്ത് പ്രേമേന്ദ്രൻ ഒരു സയന്റിസ്റ്റായിട്ട് അഭിനയിക്കുക. അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുന്നു, സ്റ്റേജ് കത്തിപ്പോയി. പിന്നെ ഈ മുഖത്തിലെല്ലാം ഒരു നാടകം കളിക്കാൻ പോകുമ്പോഴും ഇവിടുന്ന് ഒരു ചെണ്ട ആനന്ദക്കോട്ടയെന്നും വേണ്ടി ഓമല്ലൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു നാടകമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ചെണ്ട കൂട്ടുന്നതായിട്ട് അഭിനയിക്കും, ആക്ഷൻ കാണിക്കും. അപ്പം സ്റ്റേജിൻ്റെ കത്തൻ്റെ പുറകുന്നുണ്ട് ഒരു ആൾ

0: കൂട്ടണം. ഇപ്പൊ പൈസയൊന്നും ഇല്ലല്ലേ, അങ്ങനെ തട്ടിക്കൂട്ട സംഘടനയൊക്കെ അല്ലേ. അപ്പൊ ഇവിടുന്ന് ഒരു കളവനെയും വിളിച്ചു, എന്റെ കുജേലൻ അയാളുടെ പേര്, ആൾ കണ്ടാൽ ഒരു കുജേലന. ഈ കുജേലനാ ചെണ്ടയെ കൊണ്ടുവന്ന് ചെണ്ട ഞാനിങ്ങനെ സ്റ്റേജ് ചെയ്യുന്നുണ്ട്, ചെണ്ട കൊട്ടിയ ചെണ്ട കൊട്ടി കൊട്ടി എന്റെ കൈ കുഴയുന്ന ഞാൻ നോക്കുന്നുണ്ട്, കുജേലൻ നിർത്തുന്നില്ല. അവസാനം ഇത് നാടകമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ചെടി ഈ അടുക്കൽ ചെണ്ട സമയത്ത് നിർത്തണ്ടേ, ഇപ്പോൾ കുഞ്ഞ ഒരു താളം മുറി വരുമ്പോഴാണോ ചെണ്ട നിർത്തണ്ടേ. അങ്ങനെ പിന്നെ രാത്രിയിൽ 12 മണിക്ക് നാടകവും കഴിഞ്ഞിട്ട് ഈ കോഴി ചെണ്ടയും ഒക്കെ ആയിട്ട് താങ്ങി പിടിച്ചോണ്ട് നടന്ന് മുഖത്തലേന്ന് നടന്ന തിരുമുല്ലവാരം വരെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്
1: ചേട്ടാ. അത് നമ്മുടെ ഈ ക്ലബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓണം ഓണത്തോടനുബന്ധിച്ച് ക്ലബുകളിൽ അരങ്ങേറിയ ആ ഒരു കലാ സാംസ്കാരിക രംഗത്തേക്ക് അതിലൂടെ കടന്നു വന്ന
0: ഒരുപാട്
1: വലിയ കലാകാരം അതിൽ
0: ഇപ്പോഴങ്ങനെ ഒരു വളരെ അപൂർവങ്ങളിൽ അപൂർവ സ്ഥലത്ത് ഈ കായിക കലാ മത്സരങ്ങൾ നടക്കുന്നു.
1: അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നാടകം, നാടകത്തിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നാടക പ്രേമികൾ കൂടുതലാണ്. നാടക കലാകാരന്മാരെ കൂടിയ നമ്മുടെ ഈ ജില്ലയിൽ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന ആ ഒരു കല നാടകത്തിൽ, ഈ ക്ലബ്ബുകളിൽ അരങ്ങേറിയ നാടകത്തിൽ. അപ്പൊ ഇവിടെ തന്നെ റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ സമാഗമം എന്ന പരിപാടിയിലൂടെ ഇവിടെ വന്ന ഒരുപാട് പ്രതിഭകളും പറഞ്ഞത് ഓണത്തിനുള്ള ക്ലബ്ബുകളിലൂടെയാണ് ഞങ്ങളൊക്കെ കയറി ഇന്ന് ഈ ഇരിക്കുന്ന ആ ഒരു പ്രതിഭാ പട്ടത്തിലേക്ക് ഞങ്ങളെ ഉയർത്തപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ ഒരു ഉത്രാട പൂനിലാവിലൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് അല്ലെ അജിത്തേട്ട പങ്കുവച്ചത്. അപ്പൊ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഇനി നിരവധി ആർ ജെസിന്റെ ഒരുപാട് പ്രോഗ്രാമുണ്ട്, ഒരുപാട് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജാതിമത ഭേദമന്യേ എല്ലാവരും, എല്ലാ വ്യക്തികളും ഓണം ആഘോഷിക്കുകയാണ്. അതിലുപരി നമ്മുടെ പ്രവാസികളുണ്ട്, നമ്മുടെ വിദേശത്തുള്ള ഒരുപാട് അല്ലേ, അവരൊക്കെ തന്നെ നമ്മളെക്കാൾ മനോഹരമായി ഒത്തുചേർന്ന് കൂടിച്ചേർന്നൊക്കെ ഓണം ആഘോഷിക്കുന്നു. അപ്പം ജയേന്ദ്രൻ ചേട്ടൻ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓണത്തെ കുറിച്ച് പറഞ്ഞത്. അജിത്തേട്ടനും വിശേഷപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ ഈ കുഞ്ഞറിവ് വെച്ച് ഞാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം ഇന്ന് ഞങ്ങളിത് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ചേട്ടാ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രോതാക്കൾക്കും ഒരു ഓണാശംസകൾ.
0: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ, ഞാൻ ജയചന്ദ്രൻ, എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കേൾവിക്കാരായ മുഴുവൻ മലയാളികൾക്കും.
1: അതെ, നമ്മുടെ ഈ ഉത്രാട പൂനിലാവിലൂടെ നമ്മുടെ കെ ജി അജിത് കുമാർ, സൈന്ധവ ബുക്സ്, ഒപ്പം നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായ പി ജയചന്ദ്രൻ ചേട്ടനും ഞാൻ രജനി ഗിരീഷും ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. പക്ഷെ ഇനിയുള്ള കുറെ ലൈവുകളൊക്കെ വരുന്നുണ്ട്, അതിൽ നമ്മുടെ ആർ ജി എസ് ഒക്കെ പാട്ടൊക്കെ പാടി വളരെ രസകരമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഞങ്ങളുടെ വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാമില് നമ്മളോടൊപ്പം എല്ലാവരും ഇങ്ങനെ കാതോർത്ത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഉത്രാട പൂനിലാവ്. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: Radio Santhanam 90.4 FM il ippol kelkam maduram sanskrutam. Aashayam avadaranam Somayaji. Sangeethika sahayam Shyam Das.
6: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
7: അദ്യദിനം ദ്വിതീയ വിഭക്തി വിശേഷ അഭ്യാസ പശ്യാമ തുമൻ പ്രയോഗ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ വിശേഷമായ അഭ്യാസം തുമൻ പ്രയോഗം നമുക്ക് നോക്കാം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. കർത്തും സ്വീകർത്തും, തും ആ തുമൻ പ്രയോഗം അതിലാണ് ഇരിക്കുന്നത്. സ്വീകർത്തും അത് തുവൻ പ്രയോഗമാണ്, വിശേഷ പ്രയോഗം. ഏഷ ഘടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഏഷ ഘടം സ്വീകർത്തും ന ശക്നോതി. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ഖാദിത്തും കർത്തും സ്വീകർത്തും ഇത് തുമന്ത പ്രയോഗമാണ്. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛന്തി. അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി, ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി, ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി, കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി, കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി, എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി, എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. അത്ര ക പാഠനം കർത്തും ജാനാതി, ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി, ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി, ഞാൻ ഹിന്ദി ഭാഷ പഠിക്കാൻ അറിയും, അല്ലെങ്കിൽ ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി, ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ, താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ, താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? താങ്കൾക്ക് ഇരുചക്രവാഹനം

0: വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ശക്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

0: നമസ്കാരം. എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പൊ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ അണിയറയിലെ ഓണ വിശേഷത്തിലേക്ക് നമുക്കൊക്കെ ഒന്ന് പോയി വരാം. അണിയറയിലെ ഓണവിശേഷങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു ഞാൻ പാർവതി പ്രസാദ്. അണിയറയില് ഇന്ന് മൈക്കിനരികിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ RJ's ടെക്നിക്കൽ ടീമും സൗണ്ട് എഞ്ചിനീയേഴ്സും മറ്റ് അണിയറ പ്രവർത്തകരും എല്ലാവരും ഇവിടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം. ഒപ്പം നിങ്ങളും കൂടിക്കോ, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ബീനചേച്ചിയുടെ അടുത്തേക്ക് തന്നെ പോകാം. ബീനചേച്ചി, ഒരു മിനിറ്റ് നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം കുറച്ച് നേരം. എനിക്കറിയാം നല്ല തിരക്കിലാണ്, ഓണമാണ്, കൂടാതെ ഓഫീസ് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ പരിചയപ്പെടുത്താൻ തന്നെ നമുക്കറിയാം, ഇത് ബീന ഗുവേരയാണ്, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററും അതോടൊപ്പം RJ-യുമാണ്. ഹായ് ബീന ചേച്ചി, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം പാർവതി.
0: ബീനചേച്ചി, എങ്ങനുണ്ട് ഓണാഘോഷമൊക്കെ?
1: പൊളിയല്ലേ. ഓണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മലയാളികളുടെ ഒരു ഹരമല്ലേ, അല്ലേ? അതായത് നമ്മുടെ മനസ്സിനെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വികാരമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ജാതിയോ പ്രായമോ മതമോ നിറമോ ഒന്നുമില്ലാതെ എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ഉം നമ്മുടെ FM-ലെ ഈ ഒരു ഫാമിലിയും നമ്മുടെ FM-ൻ്റെ ശ്രോതാക്കളും ഒക്കെ ചേരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കുടുംബത്തിൻ്റെ പേരിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്കും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഞാൻ. ഈ ഒരു ദിവസം, ഈ ഒരു ഓണം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ആരോഗ്യവും അളവറ്റ സന്തോഷങ്ങളോടുകൂടി തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിൽ, ബീന ഗുവേര എന്ന RJ-യുടെ പേരിൽ, ബീന ഗുവേരയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.
0: അപ്പൊ ബീന ചേച്ചി, ഓണവിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മളിവിടെ ഓണപരിപാടികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തോക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. നമ്മുടെ ഓണവിശേഷങ്ങൾക്കൊക്കെ ശ്രോതാക്കൾക്കും കേൾക്കാനായിട്ടൊരു ആഗ്രഹം കാണും. എന്തൊക്കെയാണ് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ?
1: പിന്നെ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് നിൽക്കുകയല്ലേ, നമുക്ക് എന്തെല്ലാം ഓണം, നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളികളാണെന്ന് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അവരൊക്കെ നല്ല ചിൽ ചിൽ ചില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ ഫാമിലി ഉണ്ട്, അവരുടെ മക്കളുണ്ട്, അവരെല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം എന്നുള്ളതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്നപ്പോൾ തന്നെ ഒരു ഓണമായി അല്ലേ. ഓണം അല്ലെങ്കിൽ കൂടി ഇതുപോലെയൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ചേരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM നല്ല രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്.
0: യെസ്, അപ്പൊ ബീന ചേച്ചി തിരക്കിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ചേച്ചിയുടെ തിരക്കുകളിലേക്ക് തന്നെ പോകട്ടെ. ചേച്ചിക്ക് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ വകയും എന്റെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: താങ്ക് യു പാർവതി.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണാഘോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഒപ്പം ജ്ഞാനപർവം കിഞ്ചന വർത്തമാനം പ്രോഗ്രാം പ്രൊഡ്യൂസറും RJ-യുമായ രജി സാറാണ്. ഹായ് രജി സാർ.
2: ഹായ് പാർവതി, എങ്ങനെയുണ്ട് ഓണമൊക്കെ?
0: അടിപൊളിയായിട്ട് പോകുന്നു. എന്റെ ആദ്യത്തെ ഓണമാണ് സർ.
2: ഓ, സ്വാതന്ത്ര്യത്തിൽ വന്നിട്ട്. ഞാനൊരു 2 വർഷം ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. സീനിയർ അടിപൊളി. പക്ഷെ ഇപ്രാവശ്യം ഭാഗ്യമുണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇപ്രാവശ്യം. ഓരോ പ്രാവശ്യം കഴിയുന്നവരും നമ്മുടെ റേഡിയോ വളരുന്നതനുസരിച്ച് ഓണാഘോഷം ഇങ്ങനെ നല്ലതായിട്ട് വരികയല്ലേ.
0: അതെ. എന്തൊക്കെയാണ് സാറിന്റെ ഓണ വിശേഷങ്ങൾ?
2: ഓ, എന്താണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെല്ലാം മറന്നിട്ട് നമ്മളെല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ, ഇപ്പൊ കുറച്ച് നാൾ നമുക്കറിയാം മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ കെടുതികളിലായിരുന്നു നമ്മുടെ ആൾക്ക്. പക്ഷെ അതെല്ലാം മാറി വളരെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു ഓണം നമ്മൾ മലയാളികൾ ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്, ഇത് തന്നെയാണ് ഓണം.
0: യെസ്. എന്താണ് സർ നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: നമ്മുടെ സ്വന്തമല്ലേ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ. ശ്രോതാക്കളില്ലാത്ത റേഡിയോക്ക് നിലനിൽപ്പില്ലല്ലോ, നമുക്ക് നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മളെല്ലാവരുടെയും ഒരുമിച്ച്, നമ്മളെല്ലാവരും ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ത്വനത്തിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഓണം നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കും.
0: അതെ, അതോടൊപ്പം ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു സോ മച്ച്.
1: ഓണമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സദ്യയൊക്കെ ഇങ്ങനെ ഉണ്ട്, നമ്മൾ ചെറിയൊരു ഉച്ചമയക്കത്തിന്റെ ഫോമിലേക്ക് ഇങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് എന്റെ ഒപ്പം ഒരാളുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാം എല്ലാമായി നിൽക്കുന്ന തച്ചെഴുത്ത് വേണുചേട്ടനാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. വേണുചേട്ടാ നമസ്കാരം.
3: നമസ്കാരം പാർവതി.
1: എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ?
3: നമ്മൾ ഒന്നാം ഓണത്തിന്റെ സദ്യ നമ്മൾ ഭംഗിയായിട്ട് കഴിച്ചു. നമ്മളെല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് വന്നു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് ഇനിയും പോയി സാധനങ്ങൾ വാങ്ങണം. അതിനെയാണ് നമ്മൾ ഉത്രാട പ്രാച്ചിൽ എന്ന് പറയും. എങ്കിലും ഈ നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മത്ത് വന്നു. മത്തടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും റേഡിയോയിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കളയാൻ പറ്റില്ല. ശ്രോതാക്കളാണ് നമ്മുടെ എല്ലാം എല്ലാം. അവർക്ക് വേണ്ടി നമ്മളൊരു ഓണം നമ്മൾ ഒരുക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്നുള്ളത് ഓരോരുത്തർ ഓരോരുത്തരുടെ ഭാഗം നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മളിപ്പോഴും ഈ പരിപാടിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നല്ല ദിവസമാണ്, നല്ല അന്തരീക്ഷമാണ്. നമ്മുടെ ഓണം നല്ല വൈബിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്.
1: യെസ്, നമ്മളിപ്പോ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, എന്തായിരിക്കും ഈ റേഡിയോയുടെ പിന്നിൽ ഇവർ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം കാണും. നമ്മൾ അതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മളെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ കേരളത്തിൽ മാത്രമുള്ള ഒരു എന്താ പറയുക വിശേഷമല്ല ഓണാഘോഷം. നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ, ലോകത്തെവിടെയായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഓണാഘോഷം എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവസങ്ങളോളം ഓണമായിരുന്നു. അത് നമുക്ക് ഇന്ന് വീടുകളിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിലാണ്. അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരും നല്ല വിദ്യാഭ്യാസമുള്ളവർ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉള്ളവർക്ക്

0: നമ്മൾ പറയത്തില്ല ഉള്ളവർക്ക് ഓണം എന്ന പോലെ ആയിരുന്നു, ഇന്നതല്ല, എല്ലാവർക്കും ഓണമാണ്, സമസ്ത മതസ്ഥർക്കും ഓണമാണ്. ആ ഓണത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രോതാക്കളുടെ ഈ പരിപാടി കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പുതിയ പരിപാടിയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ടൊരു ഓണ വിഭവം ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അത് കമ്മ്യൂണിറ്റി റേഡിയോ 90.4 സാന്ത്വനം, അത് വലിയൊരു വിഭവമായി നമ്മൾ ഇതിനെ കണക്കാക്കും.
1: അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്.
0: തീർച്ചയായും പാട്ട്, ഞാനൊരു പാട്ടുകാരനല്ല. പ്രധാനമായും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓണം, ഞാൻ ഈ റേഡിയോയിൽ പങ്കെടുക്കുന്ന പ്രധാനമായും നമ്മൾ കിടപ്പ് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. അവരുടെയൊക്കെ നമ്മൾ പറയത്തില്ല, അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറി നല്ലൊരു ദിനം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി. പിന്നെ ഓണത്തിൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മൾ എന്തിനാണ് ഒന്നാം ഓണം ഇപ്പം വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചത്? നമ്മൾ കഴിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ നമ്മുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പാത്രത്തിൽ നിന്ന് ചോറ് കൂട്ടും, അത് ഇവിടെ വെച്ച് കഴിക്കുന്നു. പക്ഷേ അതല്ല, ഇല വെട്ടിയിട്ട് എല്ലാ വിഭവങ്ങളും രണ്ട് പായസമൊക്കെ കൂട്ടി നമ്മളിപ്പോൾ കഴിച്ചിരിക്കുക. അപ്പോൾ ആ കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാട്ട്, പാട്ട് പാടാൻ അറിയാത്തില്ലെങ്കിലും ഞാൻ ഒരു 4 വരി മൂളുന്നതായിരിക്കും. അത് കുറവുണ്ടെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും സദ്യം ക്ഷമിക്കും എന്ന് വിചാരിച്ച്, ശ്രോതാക്കൾ എന്നോട് സഹിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ 4 വരി പാടും.

0: വേണു ചേട്ടാ അടിപൊളിയായി പാടിയിട്ടുണ്ട്. ഈ ഓണം റേഡിയോ സാന്ത്വനം 90.4 FM ഒപ്പം കളറാക്കിയിട്ടുണ്ട്.
1: ഓക്കെ, വളരെ സന്തോഷം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കണം. അടുത്ത എല്ലാവരും മാറി മാറി ഇരിക്കാതെ അവരവരവരുടെ പരിപാടികൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് നമ്മുടെ റേഡിയോ സാന്ത്വനം ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം. ഇനി നാളെ തിരുവോണമാണ്. തിരുവോണ ദിവസം നമുക്കറിയാം എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന്. നമ്മൾ ഓരോരുത്തരും അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ റേഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. ഇനി പോരാത്ത സാധനങ്ങൾ വൈകിട്ട് ഒരു ഉത്രാടപ്പാച്ചിലിൽ പോയി വാങ്ങി നമ്മൾ ഇത് കളർഫുള്ളാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
0: വേണു ചേട്ടനും റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വളരെ സന്തോഷം.
2: ഓണം വന്നേ തിരുവാതിര.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓണാഘോഷമൊക്കെ ഇങ്ങനെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കസേര കളിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കളിയുടെ ആരവത്തിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരുമല്ല, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജിയുമായ പ്രീത ടീച്ചറാണ്. ഹലോ പ്രീത ടീച്ചർ.
2: ഹായ് പാർവതി. ഓണക്കോടിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഓണം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ടീച്ചർ, നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാ ടീച്ചർ നല്ല സുന്ദരിയായിട്ടുണ്ട്.
2: താങ്ക് യു. അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് സൂട്ട് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ഇടുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നമ്മൾ നല്ല സാരിയൊക്കെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സെറ്റും മുണ്ടാണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ നേരത്തെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെക്കും ഓണത്തിന് അടിച്ചു പൊളിക്കാനായിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ അല്ലേ ഒരു സന്തോഷം.
1: അതെ, അതെയാണ് സന്തോഷം ടീച്ചർ. എന്റെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്.
2: ആണോ
1: ടീച്ചറിന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ്? ഇത്രയും സുന്ദരിയായത്
2: ഒരു മാസം.
1: ഒരു മാസം
2: എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ കൊടുത്തെങ്കിലേ അവർ ചെയ്തു തരത്തുള്ളൂ. അപ്പൊ അത് മാത്രമാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്.
1: മത്സരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഇച്ചിരി വിശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാം ടീച്ചർ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ടീച്ചർ ഒരു ആർജയാണ്, ടീച്ചറാണ്, ഒരുപാട് വർഷങ്ങളായി പല മേഖലകളിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കാണുമല്ലോ.
2: അതെ,
1: എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറയാമോ?
2: നമുക്ക് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഓണാഘോഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർ പറയും പണ്ടത്തെ ഓണമായിരുന്നു നല്ലത് എന്ന്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. എല്ലാ വർഷത്തെ ഓണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ജീവിതം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ആഘോഷങ്ങളിലും മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓണാഘോഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു ഓണമാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഓണം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സൊക്കെ ആ സമയത്ത് ഭയങ്കര ഫ്രീ ആണ്. ഇതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ വേറെയുള്ള ചിന്തകളൊന്നുമില്ല. നമ്മൾ കുട്ടിയല്ലേ. അപ്പം നമുക്ക് ഈ ആഘോഷം എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുടുംബ വീട്ടിലൊക്കെ നമ്മളെല്ലാവരുമായിട്ടും ഓണം ആഘോഷിച്ച്. അപ്പോൾ അവ അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ സൈക്കിളജ്ഞം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ വരും. അപ്പോൾ അത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മൈതാനമുണ്ട്. അപ്പോൾ അവിടെ ഈ സൈക്കിളജ്ഞക്കാർ വരും. അവരെ കാണുക, അവരുടെ പരിപാടികൾ കാണുക, എല്ലാവരുമായിട്ടും ആഘോഷിക്കുക. കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ടാവും. സദ്യ കളികൾ, പിന്നെ ഓണക്കോടി. അന്നത്തെ കാലത്ത് ഓണക്കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴത്തെ കണക്ക് നമ്മൾ എല്ലാ മാസവും പോയി ഡ്രസ്സ് വാങ്ങിക്കാലൊന്നുമില്ല. ഓണത്തിനാണ് നമുക്ക് ഓണക്കോടി, അത് പുതിയ ഡ്രസ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുമൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് നമ്മൾ വളർന്ന് സ്കൂൾ കോളേജിലൊക്കെ വരുമ്പം പല പല തരത്തിലുള്ള ഓണാഘോഷങ്ങളാണ്. അപ്പം നമ്മൾ ആഘോഷിച്ച ഓണം എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു ടീച്ചറായതിനു ശേഷം നമ്മൾ കുട്ടികളുമായിട്ട് ഓണം ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരു ഓണത്തിനൊരു മാസം മുമ്പേ നമ്മൾ തയ്യാറെടുപ്പാണ്. കുട്ടികളെ പല മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മിക്കവാറും നമുക്കൊരു ഓണം സെലിബ്രേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും സ്കൂളിലും കോളേജിലുമൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഏർപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും. പിന്നെ നമ്മൾ കൂട്ടുകാർ, നമ്മുടെ കൊളീഗ്സും അതുപോലെ തന്നെ പിന്നെ പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് ഇരുന്നുള്ള ഒരു ഓണം ആഘോഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. റേഡിയോ സാന്ത്വനത്തിൽ വന്നതിന് ശേഷം ഇവിടെ കുറേ നല്ല കൂട്ടുകാരുണ്ട് എനിക്ക്. എല്ലാവരും നല്ലവരാണ്. എല്ലാവരും ഭയങ്കര നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അപ്പം അവരുമായിട്ടൊരു ഓണാഘോഷം. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്, വനിതാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓണം ഉണ്ടാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 7-8-10 ആഘോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും ഓണം കഴിയുമ്പോഴും. അപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു സീസണിനെ ഞാൻ

0: കാണുന്നത്. പ്രത്യേകിച്ചും എവിടെ നോക്കിയാലും സുന്ദരികളെ നമുക്കിങ്ങനെ കാണാം, സുന്ദരന്മാരെയും കാണാം അല്ലെ. സുന്ദരന്മാരെ വിട്ടുപോയാൽ ഇനി അവര് ചിലപ്പോ നമ്മളോട് പിണങ്ങും. അതുകൊണ്ട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി ആ ഒരു തയ്യാറെടുപ്പ്, ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആഘോഷങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഓണം ആഘോഷിക്കാറുമുണ്ട്, എൻജോയ് ചെയ്യാറുമുണ്ട്.
1: യെസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കളോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്?
0: അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഓണം ആഘോഷിക്കാനും നമ്മൾ ഈ വർഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഓണം ആഘോഷിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കൂ, അത് തന്നെയാണ് പറയാനുള്ളത്.
1: യെസ്. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: താങ്ക് യു പാർവതി, വളരെ സുന്ദരിയായിട്ടുണ്ട്. അപ്പോ അങ്ങനെ അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ പൊക്കോളൂ.
1: അടുത്തതായി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദര സഞ്ചാരത്തിലൂടെ നമുക്ക് പരിചയമായ നമ്മുടെ പ്രിയപ്പെട്ട ടി സദാശിവൻ സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഹാപ്പി ഓണം.
2: സെയിം ടു യു.
1: സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എന്നെങ്കിലും ഓണം മിസ് ചെയ്തുകൊണ്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
2: ചില അവസരങ്ങളിൽ അങ്ങനെ വേണ്ടിവരും. ഉദാഹരണത്തിന്, 2026 ഓണം കാശ്മീരിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുന്ദര സഞ്ചാരം അവതാരകൻ എന്ന നിലയിൽ റേഡിയോ സാന്ത്വനത്തിലെ 2-ാമത്തെ ഓണാഘോഷത്തിലാണ് പങ്കെടുക്കുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനമാണല്ലോ നമ്മുടെ റേഡിയോ. ഇവിടേക്ക് ഇതിൻ്റെ സന്ദേശവുമായി എത്തുന്നത് നമ്മൾ കുറെ കൂട്ടുകാരാണ്. കാരണം കൈമൈ മറന്ന് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ ഓണാഘോഷം നടക്കുന്നത്. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: സാർ, അപ്പൊ ഈ വർഷത്തെ ഓണാഘോഷം യാത്രയിലാണ്, എന്നാലും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സുന്ദര സഞ്ചാരത്തിന്റെ അവതാരകൻ എന്ന നിലയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേരുകയാണ്. നല്ല ഒരു മലയാള വർഷമാകട്ടെ കൊല്ലവർഷമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
1: നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ലിറ്ററി വേൾഡും കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം പ്രൊഡ്യൂസറുമായ ഡോക്ടർ പാർവതി ജീവനാണ്. ഹായ് മിസ്.
3: ഹായ് പാർവതി.
1: യെസ്, എന്തൊക്കെയുണ്ട് മിസ് ഓണ വിശേഷങ്ങൾ?
3: ഹായ് പാർവതി. ഓണം സെലിബ്രേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. എൻ്റെ ഇവിടുത്തെ 2-ാമത്തെ ഓണം സെലിബ്രേഷനാണ്. ഐ റിയലി എൻജോയ് ബീയിങ് വിത്ത് ഓൾ ഓഫ് ദം ഹിയർ.
1: യെസ്. അപ്പോൾ 31 വർഷമായിട്ട് മിസ് അതായത് ടീച്ചിങ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തു.
3: അതെ,
1: വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 31 വർഷമായിട്ട്
3: റിട്ടയർ
1: ചെയ്തു. യെസ്. അപ്പോ ഇത്രയും വർഷം അതായത് പല തരത്തിലുള്ള ഓണാഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ?
3: അതെ അതെ.
1: നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ഉള്ള ഓണാഘോഷം എങ്ങനെ ഉണ്ട്?
3: ആ, അടിപൊളി ഓണാഘോഷം. ഞാന് 26 ഫാറ്റിമ മദർ നാഷണൽ കോളേജിലായിരുന്നു. അതിനു മുമ്പ് 5 ഐ ടോട്ട് അറ്റ് ദ +2 സ്കൂൾസ്. അപ്പൊ പലതരത്തിലെ ഓണം മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഓണം, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ വീട്ടിലെ ഞങ്ങളുടെ ഓണം, അതെല്ലാം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം നല്ല ഓണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഐ എൻജോയ് ബീങ് ഹിയർ ഫോർ ഓണം.
1: എന്താണ് മിസ്സേ ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലൊക്കെ കാണും, എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിരിക്കില്ല, ബട്ട് എൻജോയ് ദ മാക്സിമം, എൻജോയ് ടു ദ ഫുൾ ഡ്യൂറിങ് ഓണം സീസൺ. That will be good only, not only for your mind, but also for your health.
1: Okay.
3: Ellavarkum ende hrudayam niranja onashamsagal.
1: Missinum Community Radio Santhana 90.4 FM indeyum adodoppum endeyum hrudayam niranja onashamsagal.
3: Thank you so much Parvathi.
1: അണിയറയിലെ ഓണാഘോഷം നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഇന്ന് എന്റെ ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 FM ടെക് ബൈറ്റ്സിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ അനുവേട്ടനാണ്. ഹായ് അനുവേട്ട.
4: ഹലോ പാർവതി.
1: യെസ്, എന്തൊക്കെയുണ്ട് ഓണ വിശേഷങ്ങൾ?
4: എങ്ങനെയുണ്ട് പാർവതിയുടെ ഓണാഘോഷങ്ങളൊക്കെ?
1: അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ ഓണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയല്ലേ അനുവേട്ട, കണ്ടില്ലേ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
4: പായസം അടിപൊളിയായിരുന്നു.
1: യെസ് അതെ, നമ്മളത് സാറിനോട് പ്രത്യേകം പറയുന്നതായിരിക്കും അനുവേട്ടന് പായസം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്.
4: അടിപൊളി പായസം ആയിരുന്നു, എടുത്തു പറയേണ്ട കാര്യം തന്നെ.

0: ശ്രോതാക്കൾ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്തവണ ടെക് ബൈറ്റ്സിന്റെ എല്ലാ പ്രത്യേകമായ ഒരു ഓണം എപ്പിസോഡ് നമ്മൾ ഇവിടെ അണിയറയിൽ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഓണം ഞങ്ങളുടെ ടെക് ബൈറ്റ്സിന്റെ വക ആശംസിക്കും.
1: യെസ്, അപ്പൊ അനുബേട്ടാ, എന്റെയും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: താങ്ക് യു.
1: അനുബേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനുബേട്ടന്റെ അടുത്ത് തന്നെ നമ്മുടെ ടെക് ബൈറ്റ്സിന്റെ അഖിലേട്ടൻ ഇരിപ്പുണ്ട്. ഹായ് അഖിലേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഓണം?
2: ഹലോ പാർവതി. പാർവതിക്ക് ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമാണ്. ഞാൻ എൻ്റെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഇപ്പോഴാന്ന് തോന്നുന്നു ഇത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഓണമൊക്കെ ശരിക്കും ആഘോഷിക്കുന്നത്. മിക്കപ്പോഴും ഓണം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വർക്കിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്കെന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം സമയം കിട്ടി. ഇവിടെ എൻ്റെ എല്ലാവർക്കും നിർബന്ധിച്ചിട്ടാണ് എനിക്കിവിടെ വരാൻ പറ്റി. ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇവിടെ ടെക് ബൈറ്റ്സിൽ പരിപാടി ഞാൻ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടാണ് എനിക്ക് ഇവിടെ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതും. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ട് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഓണാഘോഷം നമ്മളിപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി നമ്മൾ കഴിയാറാവുന്ന പരിപാടികളൊക്കെ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. സദ്യ ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. റേഡിയോ സാധനത്തിലെ എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ടെക് ബൈറ്റ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് ഇത്രയും നാൾ സപ്പോർട്ട് തന്നതും നിങ്ങളുടെ ഡൗട്ട്സ് പലരും നിങ്ങൾ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അഖിലേട്ടന്, ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നോണ

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണവിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്

0: ഡോക്ടർ സ്റ്റാറ്റിന്റെയും അതോടൊപ്പം ഗാനവേദിയുടെയും പ്രൊഡ്യൂസറായ ഡോക്ടർ ശ്രീജ അനിലാണ്. ഹലോ ഡോക്ടർ.
1: നമസ്കാരം. ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം ഡോക്ടർ. ഞാൻ അങ്ങോട്ട് ആദ്യം ഹാപ്പി ഓണം പറയാൻ വന്നേ, അപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് ഹാപ്പി ഓണം തന്നു.
1: ഓ,
0: തിരിച്ചും ഹാപ്പി ഓണം.
1: താങ്ക് യു.
0: എന്തൊക്കെയുണ്ട് ഡോക്ടർ ഓണവിശേഷങ്ങൾ?
1: ഓണവിശേഷങ്ങൾ എന്ന് പറയുമ്പം വളരെ ഹാപ്പിയാണ്. പക്ഷേ മോളൊന്ന സ്ഥലത്തില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചുമോളുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അത് വേറൊരു നൊസ്റ്റാൾജി തന്നെയാണ്. ഇപ്പം അങ്ങനത്തെ ഓണങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറേ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അവിടെ നല്ല ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. തിരുവാതിര സഹിതം നമ്മൾ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്.
0: അതെ, അതോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM കൂടെയും ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓണ മത്സരങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഡോക്ടറിന് തോന്നുന്നത്? അടിപൊളിയായിട്ടുണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അതോടൊപ്പം ഡോക്ടറിന്റെ കൊച്ചുമോള് അലങ്കൃത ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് അല്ലി.
2: ഹായ് പാർവതി ചേച്ചി.
0: ഹാപ്പി ഓണം അല്ലി.
2: ഹാപ്പി ഓണം പാർവതി ചേച്ചി.
0: അല്ലി ഇങ്ങനെ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. കസേര കളിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലി ജയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ, അപ്പൊ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വരി ഓണപ്പാട്ട്.
1: ഓക്കെ ഓക്കെ.

0: ഏവർക്കും നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു പാട്ടാണിത്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക്, അർജുന മാഷിന്റെ സംഗീതം, വാണി ജയറാമിന്റെ സുന്ദരമായ അലവരം, അല്ലേ? എപ്പൊ കേട്ടാലും നമുക്കൊരു ഒരു ഓണത്തെ പറ്റിയുള്ള ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവും.
1: ഈ അവസരത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ ഒപ്പം ഉമാനന്ദിനി മാമും ശിവപ്രകാശം സാറും ഉണ്ട്. പേര് കേൾക്കുമ്പോ തന്നെ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അതെ, ഇന്നിസയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ആണ്. നമസ്കാരം സാർ.
2: വണക്കം
1: സാർ. ആദ്യം തന്നെ റേഡിയോ സാന്ത്വനത്തിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പമുള്ള ആദ്യത്തെ ഓണമാണ്. ഈ അവസരത്തിൽ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: കേൾക്കുമ്പോൾ റൊമ്പ സന്തോഷമാർക്ക്. മുതൻ മുതലെ റേഡിയോ സാന്ത്വനത്തിലെ ഓണം വിടാവ நாங்கள் வெகு விமர்சையாக கொண்டாடுறதுல ரொம்ப ரொம்ப சந்தோஷம். இந்த நாள் ரொம்ப மறக்க முடியாத ஒரு நாளா இருக்கு எனக்கு. എല്ലാവർക്കും ഓണ നൽവാഴ്ത്തുക്കൾ.
1: ഹലോ മാം.
3: ഹലോ.
1: ഓണം ഇങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റേഡിയോ സന്തോനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കും അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: ഇപ്പൊ എന്റെ മൈപോജിൽ നിൽക്കുന്ന അധികം ആർക്കും അറിയാത്ത ഒരാളാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന അനിത ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഹായ് അനിത ചേച്ചി.
4: ഹായ് പാർവതി.
1: ചേച്ചി, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: പാർവതിക്കും എന്റെ ഓണാശംസകൾ. യെസ്.
1: ചേച്ചി, ഇതുവരെ ആഘോഷിച്ച ഓണാഘോഷത്തില് ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം ഏതാണ്?
4: എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷം തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ 3rd വർഷത്തെ ഓണാഘോഷമാണിത്. അടിപൊളിയാണ്.
1: അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ?
4: അതെ.
1: യെസ്. അപ്പോൾ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: റേഡിയോ സാന്ത്വനത്തിനും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആഘോഷങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഹായ് ആതിര. ഹായ് പാർവതി, ഹാപ്പി ഓണം. ആതിരയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആർജെ ആതിരയ്ക്ക് ഹാപ്പി ഓണം.
5: യെസ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അറിയാലോ. അപ്പൊ നമ്മൾ ഈ ഓണ ബഹളത്തിന്റെ ഇടയിൽ നേരത്തെ തന്നെ പാർവതി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, മത്സരത്തിനിടയിൽ നിന്നൊക്കെ ഇങ്ങനെ പാർവതി വാ വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വന്നതാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി ഓണം നേരുന്നു.
1: യെസ്. ആതിര തിരക്കിലാണ്. ഓണ മത്സരത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ്. മത്സരങ്ങളുടെ ഒക്കെ ബഹളത്തിനിടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നതാണ്. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഓണമായിട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
5: അതെ, മത്സരത്തിന്റെ ഒരു ചൂടിലാണ്. ഞാൻ ചില മത്സരത്തിലൊക്കെ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ അടുത്തതിന് വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചോളൂ.
1: യെസ്. ആതിരയുടെ ഓണമൊക്കെ എവിടം വരെ ആയി? ഇതാണ് എന്റെ ചോദ്യം.
5: ഓണം ഇവിടം വരെ ആയി. ഇപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വനം അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ മോഡിലാണ്. കുറച്ച് മത്സരങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും ആ ഒരു

0: ബഹളത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓൾമോസ്റ്റ് വീട്ടിലും എന്താ പറയാ, നമ്മുടെ സ്കൂളിലും സ്കൂളിലൊക്കെ മോളുടെ സ്കൂളിലും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെ കളറായിട്ട് തന്നെ ഈ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
1: എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
0: എല്ലാ പ്രിയപ്പെട്ടവരും മനോഹരമായിട്ട് തന്നെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന് ഇങ്ങനെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടുള്ള കാലഘട്ടത്തിൽ ഓണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓണങ്ങളാണ് ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്കിലും ഈ ആഘോഷത്തിന്റെ നിറം ഒട്ടും മങ്ങിയിട്ടില്ല. ഏത് കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അത് ആഘോഷത്തിന്റെ ഭാഗമാണ്, നിറങ്ങളാണ്, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ പൂക്കളാണെങ്കിലും ആ ഒരു സദ്യയുടെ മണമാണെങ്കിലും എല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് തന്നെ തുടരുകയാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും മനോഹരമായി തന്നെ മലയാളികൾ എവിടെയുള്ളവർക്കാണെങ്കിലും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരക്കിലാണ്, പറഞ്ഞോളൂ.
1: മത്സരങ്ങളുടെയൊക്കെ ഒരു ആവേശത്തിലാണ് ആതിരേ എന്നറിയാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട്.
0: യെസ്, അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു ഓണ മൂഡിൽ എല്ലാവരുടെ മനസ്സിൽ ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്.

0: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ആതിര.
0: നമ്മളോടൊപ്പം അടുത്തതായി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനുമായ ഹരിപ്രസാദ് ആണ്. ഹായ് ഹരിച്ചേട്ടാ.
2: ഹായ് പാർവതി. ഹാപ്പി ഓണം എന്തുണ്ട്?
0: ഹാപ്പി ഓണം ഹരിച്ചേട്ടാ. അടിപൊളിയായിട്ട് പോകുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM എന്റെ ആദ്യത്തെ ഓണമാണ്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹരിച്ചേട്ടാ, ഞങ്ങൾ എല്ലാരും ഓണം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഹരിച്ചേട്ടൻ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഹരിച്ചേട്ടന്റെ ഈ വർഷത്തെ ഓണ പരിപാടികൾ?
2: ഓണം നമ്മൾ ഇവിടെ തന്നെ അടിച്ചു പൊളിക്കുകയല്ലേ. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ കൂടെ എല്ലാരുമായിട്ട് നമ്മുടെ ആദ്യത്തെ ഓണമല്ലേ?
0: യെസ്, എന്റെ ആദ്യത്തെ ഓണമാണ് ഹരിച്ചേട്ടാ. അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഹരിച്ചേട്ടൻ ഇങ്ങനെ ജോലിയിലൊക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ട് വരി

0: തുമ്പി.
1: ഹരിചേട്ടാ സൂപ്പർ ആയിരുന്നു. എന്റെയും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണാഘോഷം ഇങ്ങനെ സമാപനത്തോടടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം 20 വർഷമായി കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സാരഥിയായും ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഡയറക്ടറുമായ എൻ.എം. പിള്ള സാറാണ് ഉള്ളത്. നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം
1: സാർ. ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം പാർവതി. ഹാപ്പി ഓണം ടു ഓൾ ദി ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: താങ്ക് യു സാർ. നമ്മൾ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സാർ. യെസ്, സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് അതോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ?
2: തീർച്ചയായിട്ടും. രസകരമായ കാലമായിരുന്നു ബാല്യം. ആ ബാല്യത്തിലാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുകയും ആഘോഷിക്കുന്നത് കാണുകയും ചെയ്തിട്ടുള്ളത്. പുലികളിയും വേലകളിയും ഓണപ്പാട്ടും ഊഞ്ഞാലാട്ടവും എല്ലാമായിട്ട് തിമിർത്താടിയ ഒരു കാലമുണ്ടായിരുന്നു. നല്ല നല്ല ഓർമ്മകളുടെ ഒരു കാലം. പക്ഷേ അതെല്ലാം ഇന്ന് കൊഴിഞ്ഞുപോയി എന്ന് തോന്നുന്നു. 20 വയസ്സുവരെ നമ്മൾ കണ്ട ഓണാഘോഷമല്ല ആ 20 വർഷത്തിന് ശേഷം ഇന്ന് ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികളായാലും നാട്ടുകാരായാലും ആ എല്ലാവരും കാണുന്നത് മറ്റൊരു പ്രകടമായ വ്യത്യാസമുള്ള ഓണാഘോഷങ്ങളും ഓണചിന്തകളും ഓണ പരിപാടികളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത്, കാണുന്നത്, കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ പരക്കെ പരാതി പറഞ്ഞ് കേൾക്കുന്നത് ഓണാഘോഷത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടു പോയി, ഇവയെല്ലാം എന്തൊക്കെയോ ചേർന്ന്

0: ദുരിതപൂർണം ആക്കിയിരിക്കുന്നു. പഴയ ആചാരങ്ങളിൽ നിന്നും പൊലിമയിൽ നിന്നൊക്കെ നമ്മൾ വളരെ വളരെ അകന്നുപോയി എന്നാണ് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ 20 വയസ്സ് വരെ നാട്ടിലും അതിനുശേഷം പല ദേശങ്ങളിലുമായിട്ടാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളത്, ജോലി സംബന്ധമായിട്ടും മറ്റും. ഇവിടെ എല്ലാം ഓണം വിദേശത്തായാലും പിന്നെ നാട്ടിൽ നിന്ന് വളരെ അകന്ന, ഇപ്പോൾ ഗൗഹട്ടിയിലായാലും ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും തിരുവനന്തപുരത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഓണം മറുനാട്ടുകാരുമായിട്ട് പങ്കിടുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണാഘോഷങ്ങൾ വളരെ ഈ വർഷം വളരെ തകൃതിയായിട്ട് നല്ല കാലാവസ്ഥയിൽ കൊണ്ടാടപ്പെടുമെന്നാണ് ആശിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കട്ടെ. എല്ലാ ആശംസകളും മുന്നോടിയായിട്ട് തന്നെ നേരുന്നു പാർവതിക്കും, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ 10,000 രോഗികളടങ്ങിയ കുടുംബങ്ങൾക്കും വേദനരഹിതമായ സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശിക്കുകയും ചെയ്യുന്നു.
1: നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് ശ്രോതാക്കളോട് ഒരുപാട് കടപ്പാടുണ്ട്. റേഡിയോ സാധനത്തിൻ്റെ 3rd വർഷമാണ്, 3rd December 10 3 വർഷം പൂർത്തിയാവുന്നു. വളരെ നല്ല നിലയിൽ ഞങ്ങളോട് സഹകരിച്ച ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക്, ദേശത്തും വിദേശത്തുമുള്ള ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നല്ല നല്ല പരിപാടികൾ ഇനിയും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നും ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.
1: സാർ, നന്ദി, നമസ്കാരം. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സൗണ്ട് ഡിസൈനറായ ആദർശ് അജയാണ്. ആദർശ് ഒരു ഗായകനും കൂടിയാണ്. പാട്ടൊക്കെ നമുക്ക് വഴിയേ കേൾക്കാം. ഇപ്പോ നമുക്ക് ആദർശിന്റെ ഓണ വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ആദർശ്.
2: ഹായ് പാർവതി. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ആദർശ്. കഴിഞ്ഞ 1 വർഷമായി ആദർശ് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ആദർശ് ഈ വർഷത്തെ ഓണ വിശേഷങ്ങൾ?
2: ഓണമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. നൈസാണ്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്, അതൊക്കെ പങ്കെടുത്തോണ്ടിരിക്കുന്നു. അടിപൊളിയാണ്.
1: അടിപൊളിയാണ്. അപ്പൊ അടിപൊളിയായി തന്നെ പോകട്ടെ. ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി തരുന്ന പാട്ട്?
2: നമുക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യം ആ സിനിമയിലെ ഒരു ഓണപ്പാട്ടുണ്ടല്ലോ, അത് പാടാം.

0: പണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
1: അപ്പൊ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആദർശിന്റെ ഓണം അടിപൊളിയാവട്ടെ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണാഘോഷ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങളും ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനും റെക്കോർഡിസ്റ്റുമായ ശ്യാം ചേട്ടൻ, ശ്യാം ദാസ് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ശ്യാം ചേട്ടാ, നമസ്കാരം. ഹാപ്പി ഓണം.
2: ഹായ് പാർവതി, ഹാപ്പി ഓണം.
1: ശ്യാം ചേട്ടാ, ഈ ഓണക്കാലത്ത് എന്താണ് പ്ലാൻ?
3: ഈ ഓണക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഓണാഘോഷം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ഈ വർഷത്തെ ഓണം കണ്ടിട്ട് എന്താ തോന്നുന്നത്?
3: റേഡിയോ സാന്ത്വനം 90.4 FM ഫാമിലിയുടെ കൂടെയുള്ള രണ്ടാമത്തെ ഓണാഘോഷമാണ് എൻ്റേത്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളുമാണ് ഈ വർഷവും നടന്നു വരുന്നത്.
1: ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ?
3: അപ്പോൾ പാടാലോ.
0: അട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികളി വേഷം കെട്ടാനൊപ്പം കൂടണ്ടേ. ആട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികളി വേഷം കെട്ടാനൊപ്പം കൂടണ്ടേ. ഇനി ചെണ്ടമേളം വേഗം ഇടനെ

0: മത്സരങ്ങളുടെ ഒരു ലഹരിയിൽ എല്ലാവരും ഇങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. വിജയവും തോൽവിയും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഒരു നിമിഷം നിക്ക്. ശ്രീലക്ഷ്മി, ഞാൻ ഇച്ചിരി വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ വന്നിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറകെ ഓടി നടക്കുക.
1: ഞാൻ ഇത്തിരി തിരക്കായി പോയി. എന്തായാലും ചോദിച്ചോളൂ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആദ്യം തന്നെ ഹാപ്പി ഓണം പറയാണ്.
0: ശ്രീലക്ഷ്മി, വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ നമ്മുടെ ശ്രോതാക്കളും ഒപ്പം ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുവരെ ആഘോഷിച്ച ഓണത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ശ്രീലക്ഷ്മിക്ക് ഈ വർഷം തോന്നിയിട്ടുള്ളത്?
1: ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നമ്മളിങ്ങനെ റേഡിയോയിൽ കൂടി ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ് അല്ലേ. ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഫാമിലി ആണല്ലോ, നമ്മളിപ്പോ റേഡിയോ എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പം കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് ഈ ഓണം. പിന്നെ ഇവിടുത്തെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഗെയിംസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും പരാജയപ്പെടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കളിയാക്കലുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്.
0: ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാരും കൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈക്കിന്റെ മുന്നിൽ വന്നാൽ ശ്രീലക്ഷ്മിയും പാട്ട് പാടണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി, തീർച്ചയായും വേണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട് പാടിത്തരുമോ?
1: യെസ് ഓഫ് കോഴ്സ്.

ഞങ്ങളുടെ അണിയറയിലെ ഈ ഓണം എല്ലാരും കേട്ട് സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം റേഡിയോ കുടുംബം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തവണ ഓണം ആഘോഷിച്ചത് നിങ്ങളോടൊപ്പം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

0: Yeah.
1: എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: சாந்தனம் 90.4 FM. Stay tuned.
1: That's it.

ഈയോണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

എത്തി. റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

ഇത് പാട്ട്. കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

shit when you

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം, 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും. ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഓണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.